0: Home 92.2 FM. Home is a feeling. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swandham.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, ശുഭദിനം, സുപ്രഭാതം, സബാൽ ഖേർ. ഹോം 92.2 FM-ന്റെ ആദ്യത്തെ ഷോ വേക്കപ്പ് കോൾ വിത്ത് ജയ ഇതാ ഇവിടെ ആരംഭിക്കുന്നു. എല്ലാവരും തിരക്കിട്ട് കാറുകളിലേക്ക് എത്തിക്കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. കാറ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ റേഡിയോ ഓൺ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. 92.2 FM സ്റ്റേഷൻ ട്യൂൺ ഇൻ ചെയ്ത് വരുമ്പോൾ കേൾക്കുന്ന ഒരു ശബ്ദം, അത് എത്രയും നല്ല ഊർജത്തോടെ, ഊർജ്ജസ്വലതയോടെ ഏറ്റവും നല്ല കാര്യങ്ങൾ നിങ്ങളുടെ കാതുകളിലേക്ക് എത്തിക്കാൻ ശ്രദ്ധാപൂർവം സെലക്ട് ചെയ്യുന്ന ചില ടോപ്പിക്സ് മാത്രം സംസാരിക്കാനുള്ള ഒരു സമയം കൂടിയാണ്. പരക്കം പാഞ്ഞു പോകുന്ന ചില കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഹെൽത്ത്, വെൽത്ത്, മണി, ഫാമിലി, ഡ്രീംസ്. ഓരോ ആളുകളെ എടുത്താലും ഈ അഞ്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നാം ഇവിടെ ജീവിക്കുന്നത്. ഏതൊക്കെ കാര്യങ്ങളാണ്? ഒന്ന്, നമ്മുടെ കുടുംബം, നമ്മുടെ സ്വപ്നങ്ങൾ, പൈസ. തീർച്ചയായിട്ടും ഇതിനെല്ലാം പൈസ ആവശ്യമാണ്, അതിനായി നമ്മൾ ജോലിക്ക് പോകുന്നു. പക്ഷേ ഇതെല്ലാം തന്നെ നേടണമെങ്കിൽ ഒരൊറ്റ കാര്യത്തിൽ വന്ന് നിൽക്കുന്നു, ദാറ്റ് ഈസ് ഹെൽത്ത്. ഹെൽത്ത് ഉണ്ടെങ്കിൽ മാത്രമേ ബാക്കി എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്ത് വരികയുള്ളൂ. സോ ഹെൽത്ത് ഈസ് വെൽത്ത്. ഇന്നത്തെ ദിവസം ആരോഗ്യത്തിന്റെ ആ ഒരു സന്ദേശം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ലെറ്റ്സ് ബിഗിൻ വിത്ത് ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്. സൂപ്പർ ഫുഡ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ആഹാരത്തിലൂടെ നമുക്ക് ലഭിക്കാത്ത ഈ പറഞ്ഞ പോലെ എല്ലാ രീതിയിലുള്ള എനർജിയും ലഭിക്കണമെങ്കിൽ ചില ഘടകങ്ങൾ വിസ്മരിക്കരുത്. സൂപ്പർ ഫുഡ്സ് റേഞ്ച് അറിയാനായിട്ട് www.greenfarmuae.com സന്ദർശിച്ച് നോക്കൂ. ഒരു സെറ്റ് ഓഫ് സൂപ്പർ ഫുഡ്സ് അതിൽ വരുന്നുണ്ട്. മില്ലറ്റ്സ്, റാഗി, ബക്വ സീഡ്സ്, ബക്വീറ്റ്, ദെൻ കിനോയ സീഡ്സ്, ദെൻ ഷിയ സീഡ്സ്. ഇതെല്ലാം ഞാൻ പറയാറുണ്ട്, രാവിലെ എന്റെ ദിവസം തുടങ്ങുന്നത് തന്നെ ഷിയ സീഡ്സിലാണ്. ഗ്രീൻ ഫാം ഷിയ സീഡ്സ് എന്റെ കിച്ചണിൽ തന്നെ ഞാൻ നിരത്തി വെച്ചിട്ടുണ്ട്. ഐ ജസ്റ്റ് സ്റ്റാർട്ട് വിത്ത് എ വാം വാട്ടർ ഓഫ് ഷിയ സീഡ്സ്. അത് ഒരു ആരോഗ്യത്തിന്റെ ഏറ്റവും എളുപ്പമുള്ള, പൊതുവേ മടിയുള്ള കാര്യമാണ്, എന്നാലും ക്വിക്ക് ആൻഡ് ഈസി മെത്തേഡ്സ് എപ്പോഴും ഗ്രീൻ ഫാമിന്റെ. അത് കുടിക്കുമ്പോഴെല്ലാം വേക്കപ്പ് കോൾ വിത്ത് ജയയിലേക്ക് വരുമ്പോൾ ആ എനർജി ആ ശബ്ദത്തിലും ഇത്ര വർഷമായി എങ്കിൽ പോലും നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. സോ ഹിയർ വി സ്റ്റാർട്ട് ടുഡേസ് വേക്കപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം. You are tuned into Home 92.2 FM. Home is a feeling. ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: Wake up, call with Jaya.
2: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
3: കഴിഞ്ഞ ആഴ്ച സംഭവ ബഹുലമായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 3 ഇമ്പോർട്ടൻറ്റ് സ്പെഷ്യൽ ഡേയ്സ് ആണ് നമ്മെ കടന്നുപോയത്. ഒന്ന്, നിങ്ങൾക്കെല്ലാം അറിയാം, എല്ലാവരും കേൾക്കുന്നത് തന്നെ വേൾഡ് മ്യൂസിക് ഡേ ആയിരുന്നു കഴിഞ്ഞ ദിവസം ഞായറാഴ്ച. അതുപോലെ തന്നെ ഇന്റർനാഷണൽ യോഗ ഡേ, അതുപോലെ പുസ്തക ദിനം, ഇതെല്ലാം കൂടി ഒരുമിച്ച് വന്ന ഒരു ആഴ്ചയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ 92.2 FM ഗസ്റ്റ് ടോക്ക് ഷോ പ്ലാറ്റ്ഫോം എപ്പോഴും ബിസിയായിരുന്നു. ഇതേപറ്റിയൊക്കെ ആധികാരികമായിട്ട് സംസാരിക്കാനായിട്ട് നിരവധി പേഴ്സണാലിറ്റീസ് എത്തിയിരുന്നു. നല്ല മ്യൂസിക് കണ്ടന്റ് ഉള്ള സിംഗേഴ്സ് വന്നിരുന്നു. പിന്നെ അതുപോലെ UAE തന്നെ ഏറ്റവും പ്രശസ്തനായ യോഗാചാര്യ ശ്രീ സഞ്ജീവ് കൃഷ്ണ ഗുരുജി, അദ്ദേഹത്തിന്റെ നല്ലൊരു ടോക്ക് നിങ്ങൾ മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലൂടെ കേട്ടിട്ടുണ്ടാവും. ഇതെല്ലാം നമ്മുടെ ഇൻസ്റ്റാ പേജിൽ പോയാൽ ഇതിന്റെ വീഡിയോസ് ഒക്കെ ഞങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. യു ക്യാൻ ജസ്റ്റ് വാച്ച് ആൻഡ് ഹാവ് എ ഫീഡ് ഓൺ ദാറ്റ്. അതുപോലെ തന്നെ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ടു ഒരു കാര്യമാണ് ലോക പുസ്തക ദിനം. പുസ്തകം വായിക്കാൻ പലർക്കും മടിയാണ്, കാരണം ഫോൺ കയ്യിലെടുത്താൽ തന്നെ നമ്മൾ പല പല റീൽസും വീഡിയോസും ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നതിനിടയിൽ ബുക്ക് വായിക്കുന്നതിൻ്റെ ആ ഒരു ടൈം സ്പാൻ വേണ്ടല്ലോ ഇതിന്. കുറേ കാര്യങ്ങൾ ഇങ്ങനെ നോക്കിപ്പോകാം, പക്ഷേ അതിലേക്ക് മനസ്സ് കൊണ്ടുവരാൻ, ഒരു ബുക്ക് റീഡ് ചെയ്ത് കഴിയുന്നതിൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ആ ഒരു ഏജ് ഗ്രൂപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലർക്ക് ഭയങ്കര പുസ്തക പുഴു എന്ന് പറയുമല്ലോ, അങ്ങനെ ബുക്ക് കുത്തിയിരുന്ന് അത് വായിച്ചു കഴിഞ്ഞാലേ സമാധാനം കിട്ടുള്ളൂ. പക്ഷെ പൊതുവേ കാണുന്നതെന്ന് വെച്ചാൽ ഈസി റീഡിംഗ് ആണ് ഞാൻ ചെയ്യാറ്. എപ്പോഴും പ്രോഗ്രാമിലേക്കുള്ള ഇൻഫർമേഷൻസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്, അപ്ഡേറ്റഡ് ആവാൻ വേണ്ടിയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ തപ്പിയെടുത്ത് ജേർണൽസ് ഒക്കെയാണ് വായിക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ വായിച്ച കൂട്ടത്തിൽ എനിക്ക് വളരെയധികം സ്ട്രൈക്ക് ചെയ്തൊരു ഒരു നല്ലൊരു കോട്ട്, അത് ഞാൻ ഇന്നത്തെ ഈ ഷോയിലേക്ക് കൊണ്ടുവരാം എന്ന് വിചാരിച്ചു. കാണാത്ത ലോകം കാണിക്കുകയും കേൾക്കാത്ത ശബ്ദം കേൾപ്പിക്കുകയും ചെയ്യുന്ന മാന്ത്രികരാണ് പുസ്തകങ്ങൾ. ഇറ്റ് വാസ് സോ നൈസ്. വളരെ ഡീപ്പ് മീനിങ് ഉണ്ടത്. കാരണം ഒരു പുസ്തകം വായിക്കുമ്പോൾ നമ്മളുടെ മനസ്സിലൂടെ ഒരു വ്യക്തിത്വത്തെ തന്നെ വാർത്തെടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള ആശയങ്ങളാണ് അതിൽ പിന്നെ എഴുതി വെച്ചിരിക്കുന്നതെങ്കിൽ നാം അറിയാതെ തന്നെയാണ് അത് മോൾഡഡ് ആവുന്നത്. ആ ഒരു മാസ്മരികത പുസ്തകങ്ങൾ വായിച്ചാൽ മാത്രമേ കിട്ടുകയുള്ളൂ. കാരണം നമ്മുടെ ബ്രെയിൻ അക്സെപ്റ്റ് ചെയ്യുന്നത് അത് മാത്രമാണ്. വെറുതെ റീൽസ് സ്ക്രോൾ ചെയ്ത് പോയാൽ അത് കിട്ടണമെന്നില്ല. അതുപോലെ നമ്മൾ പറയും, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും ചെയ്യരുതാത്തത് ചെയ്യുന്നതും രണ്ടും ഒരുപോലെ തെറ്റാണെന്ന് പറയുമല്ലോ. പുസ്തകം വായിക്കേണ്ടടുത്ത് പുസ്തകം വായിച്ചു തന്നെ പോകണം, അല്ലാതെ ചുമ്മാ ജസ്റ്റ് ജേർണൽസ് വായിച്ചു പോയാൽ അത് മനസ്സിൽ തങ്ങി നിൽക്കില്ല എന്ന് എനിക്കൊരു ഒരു ഒരു സൂചന അതിലൂടെ വായിച്ചപ്പോൾ കിട്ടി. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫേമസ് കോട്ട് മനസ്സിലാക്കി വയ്ക്കുക. ഐ എം നോട്ട് അഫ്രൈഡ് ഓഫ് സ്റ്റോംസ് ഫോർ ഐ എം ലേണിംഗ് ഹൗ ടു സെയിൽ മൈ ഷിപ്പ്. വള്ളം തുഴയാൻ നിങ്ങൾക്കറിയുമെങ്കിൽ കൊടുങ്കാറ്റിനെ ഭയക്കേണ്ടതില്ല.
2: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: ട്രെയിൻ യാത്ര ഇഷ്ടമല്ലേ? രസകരമാണല്ലേ. ജനാലയ്ക്കരികിൽ ഇങ്ങനെ കാഴ്ചകൾ കണ്ടുകണ്ട് പോകുന്ന ട്രെയിൻ യാത്ര, അതൊരു നൊസ്റ്റാൾജിക് ഫീൽ തന്നെ. ഒരുപാട് ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരും. ചിലർ ഗായകരാകും, ചിലർ എഴുത്തുകാരാകും, ചിന്തകരാകും. ട്രെയിൻ യാത്രയിലെ ഒരു റിഥമുണ്ടല്ലോ, അത് മനസ്സിലേക്ക് വന്നാൽ ഒരു പ്രത്യേക രസമാണ്. നമ്മുടേതായ ലോകത്തേക്ക് നമ്മൾ പല പല കാഴ്ചകൾ കണ്ടുകൊണ്ട് മൂവ് ചെയ്ത് പോകുന്നത്, ഇറ്റ്സ് എ ഡിഫറെന്റ് ഫീൽ, പറയാതെ വയ്യ. പക്ഷേ തെറ്റായ ട്രെയിനിലാണ് നിങ്ങൾ കയറുന്നതെങ്കിൽ എന്ത് ചെയ്യും? തെറ്റായ ട്രെയിനിലാണ് കയറിയതെന്ന് മനസ്സിലാക്കിയാൽ തൊട്ടടുത്ത സ്റ്റേഷനിൽ ഇറങ്ങി നമ്മൾ തിരിച്ചു പോകാൻ ശ്രമിക്കും അല്ലേ. തെറ്റായ ട്രെയിനിലാണ് താൻ യാത്ര ചെയ്യുന്നത് അറിഞ്ഞിട്ടും അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങാതിരുന്നിട്ടും ആ തെറ്റായ ട്രെയിനിലൂടെ നീണ്ട യാത്ര തുടർന്നു പോയാൽ ഇറ്റ്സ് ഗോയിങ് ടു ബി എ ഡിഫിക്കൽട്ട് തിങ് അത് നമ്മൾ നമ്മുടെ ഈ ജീവിത യാത്രയെപ്പറ്റി പറയുമ്പോൾ ചേർത്ത് പറയുന്നതാണ്. തെറ്റായ ട്രെയിനിലാണ് നിങ്ങൾ കയറിയതെങ്കിൽ അടുത്ത സ്റ്റേഷനിൽ തന്നെ ടക്ക് ഇറങ്ങിയിട്ട് തിരിച്ചു നടക്കുക, അല്ലെങ്കിൽ പുറകേക്ക് പോകാൻ ടാക്സി പിടിച്ച് നമ്മളിന്ന് വന്നടുത്ത് പോവുക, അല്ലെങ്കിൽ അടുത്ത ട്രെയിൻ പിടിച്ച് തിരിച്ചു പോവുക എന്ന് പറയാറുണ്ട്. ആ ഒരു കാര്യം ഇന്നിവിടെ ഓർമ്മിപ്പിക്കാൻ കാരണം, നമ്മുടെ ലൈഫ്, നമ്മുടെ ചിന്തകൾ എല്ലാം പുഴ പോലെ ആയിരിക്കണം, പുഴയിലൊഴുകുന്ന വെള്ളം പോലെ ആയിരിക്കണം. അത് ഇങ്ങനെ തടസ്സമില്ലാതെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഒരു തടിക്കഷ്ണം മുമ്പിൽ കാണുന്നത്. ആ തടിക്കഷ്ണത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല, നമ്മളെന്ത് ചെയ്യും, നമ്മുടെ ഗതി മാറി ഒഴുകിപ്പോകണം. ആ ഒരു സന്ദേശമാണ്, ആ ഒരു മീനിങ് ആണ് ഈ ഒരു തത്വത്തിൽ അടങ്ങിയിരിക്കുന്നത്. എന്താണത്? ഫോക്കസ് ഓൺ വാട്ട് യു ക്യാൻ ചേഞ്ച്. മാറ്റാൻ കഴിയുന്നത് മാറ്റാൻ പറ്റുമെങ്കിൽ മാറ്റുക. മാറ്റാൻ കഴിയാത്തതിനെ ചൊല്ലി നമ്മൾ തർക്കിച്ചിട്ട് കാര്യമുണ്ടോ? നമ്മുടെ കയ്യിൽ ഒതുങ്ങാത്തത് കൂട്ടിപ്പിടിച്ചിട്ട് കാര്യമുണ്ടോ? രാവിലെ ജോലിക്ക് പോകാൻ ഇറങ്ങുമ്പോൾ റോഡിൽ ട്രാഫിക് ഉണ്ടെന്ന് നമുക്കറിയാം, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നുകിൽ ആ ട്രാഫിക്കിന്റെ കൂടെ മുന്നോട്ട് നീങ്ങിപ്പോകുക, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് മുന്നേ ട്രാഫിക് അവോയ്ഡ് ചെയ്തിട്ട് ഇറങ്ങും. നമ്മുടെ കയ്യിൽ ഒതുങ്ങാത്തത് കൂട്ടിപ്പിടിച്ചിട്ട് കാര്യമുണ്ടോ? രാവിലെ ജോലിക്ക് പോകാൻ ഇറങ്ങുമ്പോൾ റോഡിൽ ട്രാഫിക് ഉണ്ടെന്ന് നമുക്കറിയാം, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നുകിൽ ആ ട്രാഫിക്കിന്റെ കൂടെ

0: എന്ന് പറയുന്നത് കൈവെളിയിൽ നിങ്ങൾക്ക് ചേർത്ത് പിടിക്കാം. അതാണ് റിയൽ റിച്ച്നെസ് എന്ന് പറയുന്നത്. ഹെൽത്ത് എന്ന് പറയുന്ന റിയൽ റിച്ച്നെസ്, കൈൻഡ്നെസ് എന്ന് പറയുന്ന മനസമാധാനം തരുന്ന, പീസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്ന റിയൽ സക്സസ്, ഇതേ ഒന്ന് തിരിച്ചറിഞ്ഞു നോക്കൂ. അപ്പോൾ അറിയാം നമ്മുടെ ആശയങ്ങൾക്ക് കൂടുതൽ തെളിമ വരുന്നത്. പുസ്തക ദിനത്തിൽ കണ്ട മറ്റൊരു ഏറ്റവും മനോഹരമായ ഒരു കോട്ട് അതുകൂടെ പറഞ്ഞ് ഇന്നത്തെ വേക്കപ്പ് കോൾ വൈൻഡപ്പ് ചെയ്യാം. പുസ്തകം വായിക്കാൻ മടിയുള്ളവരാണെങ്കിൽ പുസ്തകം നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം തരണമെന്നില്ല, പക്ഷേ ഉത്തരം നൽകാനുള്ള കഴിവ് പുസ്തകം വായിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. വിത്ത് ദാറ്റ് നോട്ട്, ഇറ്റ്സ് മീ ജയ സൈനിങ് ഓഫ് ഫ്രം ടുഡേസ് വേക്കപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
1: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
2: Stay connected with Home 92.2 FM. Home is a feeling.
3: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടക്കുന്നു.
4: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
3: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കും അല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
5: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
6: എല്ലാരും കൂടെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
5: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
4: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
1: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.

ലോകകപ്പിൽ സ്പാനിഷ് വസന്തം, അർജന്റീനയെ തോൽപ്പിച്ച സ്പെയിന് വിശ്വകിരീടം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ലോകകപ്പ് ഫൈനലിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് അർജന്റീനയെ തകർത്ത സ്പെയിൻ രണ്ടാം ലോക കിരീടമുയർത്തി. നിരന്തരം ആക്രമണങ്ങൾ നടത്തിയ സ്പെയിൻ 106th minute ഫെറൻ ടോറസിലൂടെ വിജയ ഗോൾ നേടിയത്. 2010 ഇനിയസ്റ്റയുടെ വിജയ ഗോളിലൂടെ നെതർലാൻഡ്സിനെ തകർത്ത് ലോകകപ്പ് വിജയിച്ചതിനുശേഷം തങ്ങളുടെ രണ്ടാം ലോകകപ്പ് വിജയമാണ് സ്പെയിൻ അർജന്റീനയ്ക്കെതിരെ നേടിയത്. ലോക ചാമ്പ്യന്മാരെ തോൽപ്പിച്ചാണ് യൂറോ ചാമ്പ്യന്മാർ വിശ്വകിരീടം നേടിയത്. മത്സരത്തിന്റെ ആദ്യ നിമിഷം മുതൽ ആക്രമിച്ച് കളിച്ച സ്പെയിൻ തന്നെയായിരുന്നു കളിയിൽ ഉടനീളം മികച്ചു നിന്നത്. മത്സരത്തിലുടനീളം പ്രതിരോധത്തിലേക്ക് ഊന്നിക്കളിച്ച അർജന്റീനയ്ക്ക് പ്രതിരോധത്തിൽ അവരുടെ പ്രധാനായുധമായ ലിസാൻഡ്രോ മാർട്ടിനസിന് പരിക്കേറ്റ് പുറത്തായത് തിരിച്ചടിയായി. മത്സരത്തിൽ ഉടനീളം സമ്പൂർണ്ണ ആധിപത്യം സ്പെയിനായിരുന്നു. മോശം പ്രകടനമായിരുന്നു അർജന്റീനയ്ക്ക് വിനയായത്. മത്സരത്തിൽ സൂപ്പർതാരം ലിയോണൽ മെസ്സിക്ക് തിളങ്ങാനേ കഴിഞ്ഞില്ല. മത്സരത്തിന്റെ അവസാന നിമിഷത്തിൽ മാത്രമാണ് അർജന്റീനയ്ക്ക് സ്പെയിൻ ഗോൾ മുഖത്ത് വെല്ലുവിളി ഉയർത്താൻ കഴിഞ്ഞത്. ആകെ രണ്ട് ഷോട്ടുകൾ മാത്രമാണ് അർജന്റീനയ്ക്ക് സ്പെയിന്റെ ഗോൾ മുഖത്തേക്ക് തൊടുക്കാൻ കഴിഞ്ഞത്. മെസ്സിയെ കാഴ്ചക്കാരനാക്കിയാണ് സ്പെയിൻ കിരീടം തൂക്കിയത്. രണ്ടാം പകുതിയിൽ സ്പെയിൻ വൻ ആക്രമണങ്ങളാണ് അർജന്റീനിയൻ ബോക്സിൽ നടത്തിയത്. ഗോൾ എന്നുറപ്പിച്ച നിരവധി അവസരങ്ങൾ സ്പെയിന്റെ ഭാഗത്തു നിന്നുണ്ടായി. വൻമതിൽ പോലെ സുരക്ഷാ കവചം തീർത്ത ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസാണ് ഗോളുകളുടെ എണ്ണം കുറയ്ക്കാൻ ഇടയാക്കിയത്. സമ്മർദ്ദങ്ങളില്ലാത്ത അർജന്റീന, ഇതായിരുന്നു ലോകകപ്പിന് മുൻപുള്ള ടാഗ്ലൈൻ. അൾജീരിയക്കെതിരായി അതിനൊത്ത പ്രകടനം പുറത്തെടുത്തു. ഓസ്ട്രിയയും ജോർദനെയും തോൽപ്പിച്ച് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി റൗണ്ട് ഓഫ് നോക്കൌട്ടിലെത്തിയെങ്കിലും പിന്നെ കണ്ടത് അർജന്റീന പതറുന്നതായിരുന്നു. എന്നാൽ കലാശപ്പോര് അർജന്റീനയുടെ ദൗർബല്യം ഒന്നൊന്നായി തുറന്നു കാട്ടുന്നതായിരുന്നു. ഫ്രാൻസിന്റെ കിലിയൻ എംബാപ്പെ 10 goals ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കി. ഗോൾഡൻ ഗ്ലൗ പുരസ്കാരം സ്പെയിന്റെ ഗോളിക്കാണ് ഉനായി സിമോൺ. ഫെയർ പ്ലേ പുരസ്കാരം നെതർലാൻഡ്സ് സ്വന്തമാക്കി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കം. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ ഉൾപ്പെടെ നിരവധി ബില്ലുകളാണ് കേന്ദ്രം അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നത്. ദേശീയ ബഹുമതിയെ അപമാനിക്കുന്നത് തടയൽ ഭേദഗതി ബിൽ ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യസഭയിൽ അവതരിപ്പിക്കും. ദേശീയ ഗീതം, ദേശീയ പതാക, ദേശീയ ചിഹ്നങ്ങൾ തുടങ്ങിയവയെ അവഹേളിക്കുന്നവർക്കെതിരെ ക്രിമിനൽ കുറ്റം ചുമത്തുന്നതിനായാണ് ബിൽ. ദേശീയ ഗാനത്തിന് നിയമപരമായ സംരക്ഷണം, ദേശീയഗീതമായ വന്ദേ മാതരത്തിന് നൽകുന്നതിനാണ് ബിൽ ലക്ഷ്യമിടുന്നത്. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി ഇന്ന്. പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. കഴിഞ്ഞ വർഷം January 27 അയൽവാസികളായ അമ്മയെയും മകനെയും ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയത്. വിധി പറയുമ്പോൾ മിറ്റിഗേഷൻ റിപ്പോർട്ട് പരിഗണിക്കരുതെന്ന് പ്രോസിക്യൂഷൻ. ആദ്യ കൊലപാതകം നടത്തിയ ശേഷം പ്രതിയെ തിരുത്താൻ സിസ്റ്റം തയ്യാറായില്ലെന്നും പ്രതിക്ക് അനുകൂലമായ രീതിയിൽ തയ്യാറാക്കിയ മിറ്റിഗേഷൻ റിപ്പോർട്ട് അംഗീകരിക്കാനാകില്ലെന്നും പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. ജോർദാനിലെ അമേരിക്കൻ സൈനിക താവളത്തിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടിയുമായി US. ഇറാനിൽ നിർമ്മാണം നടക്കുന്ന ആണവ നിലയത്തിലടക്കം ആക്രമണം നടത്തിയെന്ന് അമേരിക്ക അറിയിച്ചു. ഡാർക്കോവിൻ ആണവ നിലയത്തിലാണ് ആക്രമണമുണ്ടായത്. ഇറാനിൽ ഇന്നലെ രാത്രി മുതൽ നടത്തിയ വ്യാപക മിസൈൽ ബോംബിംഗിൽ തീര നിരീക്ഷണ സംവിധാനം, റഡാറുകൾ, നാവിക സംവിധാനങ്ങൾ, മിസൈൽ ഡ്രോൺ കേന്ദ്രങ്ങൾ എന്നിവ തകർത്തതായി വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ US പുറത്തുവിട്ടു. ജോർദനിൽ 2 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയും ഒരാളെ കാണാതാവുകയും ചെയ്തു. സംഭവത്തെ തുടർന്ന് ഇറാനിൽ അമേരിക്ക വ്യാപകമായി ബോംബാക്രമണം നടത്തിയത്. കേരള തീരത്തോടുത്ത് അനുബന്ധിച്ച് മത്സ്യബന്ധനത്തിന് വൻകിട കപ്പലുകൾക്ക് അനുവാദം നൽകിയ കേന്ദ്ര സർക്കാർ നടപടി റദ്ദാക്കണമെന്ന് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന ക്യാമ്പ് ആവശ്യപ്പെട്ടു. രാജ്യത്തിന്റെ നിയന്ത്രണ മേഖലയിലുള്ള കടലിൽ മത്സ്യബന്ധനത്തിന് 100,000+ യാനങ്ങൾ മദ്യം നിരക്കി 3,000+ യാനങ്ങളുണ്ടെന്ന് ക്യാമ്പ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്.

0: Good morning, welcome back home 92.2 of America. Swagatham, brand new day, brand new morning, July 20th. തിങ്കളാഴ്ച സമയം 7 മണി കഴിഞ്ഞ് 13 മിനിറ്റ്. ഇപ്പൊ നമ്മൾ ഹോം 92.2 എഫ്എമ്മിന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ലൈവോടെ വരികയാണ്. ഞങ്ങളുടെയൊക്കെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം ഇന്നലെ എന്തായിരുന്നു എന്നുള്ളത്. വെരി ഗുഡ് മോർണിംഗ് മെനു പത്മ.
1: വെരി ഗുഡ് മോർണിംഗ്. ഇന്നലെ എന്തായിരുന്നു നടന്നത് അല്ലേ? നിശ്ചിത സമയം കഴിഞ്ഞു, എക്സ്ട്രാ ടൈമിലേക്ക് പോകുന്നു. ഇനി ഇത് പെനൽറ്റി ഷൂട്ട് ഔട്ടും കൂടി കഴിഞ്ഞ് നമുക്ക് സഹിക്കാൻ പറ്റൂല എന്നുള്ള രീതിയിലേക്ക് ആവുമ്പോഴത്തേക്കാണ് ആ ഒരു നമ്മൾ കാത്തിരുന്ന ഒരു ഗോള് വന്നത്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എമിലിയാനോ മാർട്ടിനസ് എന്ന് പറഞ്ഞ ഒരു ഗോളി അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഈ അർജന്റീനിയൻ ആരാധകരടക്കം പലരും കളിയാക്കിയിരുന്നു ബ്രസീലിന്റെ 7-1, അതായത് ആ ഒരു 7-1 തോൽവി. ശരിക്കും എന്താ പറയുക, ഗോൾ വല നിറഞ്ഞു നിറയെ വലയിലും നിറയെ മീനുമായിട്ട് പോകുന്നത് പോലെ അർജന്റീനയ്ക്ക് പോകേണ്ടിയിരുന്നിടത്താണ് ശരിക്കും എമിലിയാനോ മാർട്ടിനസ് എന്ന് പറഞ്ഞ ഒരു ഗോളി. ശരിക്കും അങ്ങനെയാണ് ഒരു കളിക്കാരൻ വേണ്ടത്, തീർച്ചയായും ഗോളിനെ വെച്ചേക്കുന്നത് വെറുതെ അല്ലാന്നൊക്കെ ഇപ്പൊ പലരും പറയും. പക്ഷെ അതില്ലായിരുന്നെങ്കിൽ മറ്റേ സ്ഥലത്തില് അദ്ദേഹം ഉറങ്ങിപ്പോയി എന്നാ പറഞ്ഞു, തൊട്ടിൽ കെട്ടിട്ട് അദ്ദേഹം ഉറങ്ങുന്നതിന്റെ ട്രോളൊക്കെ വന്നിട്ട്. പക്ഷേ ലോകകപ്പിൽ ഒരു സ്പാനിഷ് വസന്തം വന്നിരിക്കുന്നു. 21st century രണ്ട് തവണ ലോകകപ്പ് നേടുന്ന ആദ്യത്തെ രാജ്യമെന്ന ബഹുമതി സ്പെയിന് വന്നിരിക്കുന്നു. വനിത പുരുഷ ഫുട്ബോൾ ടീമിൽ ഫിഫ ലോക കിരീടം നേടുന്നത് സ്പെയിൻ തന്നെയാണ്. സ്പെയിനിന്റെ ടിക്കറ്റ് ടാക്കയ്ക്ക് മുന്നിൽ അർജന്റീന നിഷ്പ്രഭമാകുന്ന ഒരു നിമിഷം പോലും കണ്ണിങ്ങോട്ട് മാറ്റാതെ കണ്ട ഒരു കളിയായിരുന്നു. ഇടയ്ക്കൊന്ന് വാഷ്റൂമിലെങ്കിലും പോകാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് എണീക്കും. പക്ഷേ ഈ മത്സരം നടന്നപ്പോൾ നമ്മൾ അവിടെ തന്നെ ഇരുന്നു. നമുക്ക് ഹൈഡ്രേഷൻ ബ്രേക്ക് തന്നിട്ടുണ്ട്, അതിനിടയിൽ നമുക്ക് പിന്നെ ഹാഫ് ടൈം ആകുമ്പോൾ ഒരു ഇടവേളയുണ്ട്. ഇതൊന്നും എടുക്കാതെ അതിനിടയിൽ എന്തെങ്കിലും സംഭവിക്കുമെന്ന് പേടിച്ചിട്ട് അതിൻ്റെ മുന്നിൽ ഇരുന്നവരാണ് ഇന്നലെ. ആരും പ്രതീക്ഷിച്ചില്ല അർജന്റീന ഇങ്ങനെ നിറം മങ്ങിപ്പോകുമെന്ന്. നമ്മുടെ മെസ്സി ഇങ്ങനെ നിറം മങ്ങിപ്പോയ ഒരു രീതിയിലേക്ക് പോകുന്ന ഒരു മനുഷ്യൻ പോലും പ്രതീക്ഷിച്ചില്ല. കാരണം ലോക ചാമ്പ്യന്മാരായിരുന്നവരാണ്, ഒരു മത്സരവും തോൽക്കാതെ വന്നവരാണ്. കേപ്പ് വേർഡിയോടും ഈജിപ്തിനോടും സ്വിറ്റ്സർലൻഡിനോടൊക്കെ പിന്നിൽ നിന്ന് തിരിച്ചു വന്ന ഒരു പോരാട്ട വീര്യമുണ്ടായ അർജന്റീനയ്ക്ക് ഇതെന്ത് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പെയിൻ്റെ ആവേഗം, സ്പെയിൻ്റെ പ്രതിരോധം, സ്പെയിൻ്റെ ആക്രമണം, സ്പെയിൻ്റെ ഗോളി, സ്പെയിൻ്റെ എല്ലാവരെയും എടുത്തു പറഞ്ഞു. ഏറ്റവും ഉപരി അവരുടെ കുന്തമൻ, അവരുടെ റോഡ്രിഗ്, അവരുടെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് നമിക്കണം കേട്ടോ. കാരണം റോഡ്രിക്കാണ് ഗോൾഡൻ ബോൾ പുരസ്കാരം കിട്ടിയിരിക്കുന്നത്. ഏറ്റവും മികച്ച രീതിയിൽ പാസുകൾ കൊടുക്കുന്നതിൽ, തന്ത്രം മെനയുന്നതിൽ, കളി കൊണ്ടുപോകുന്നതിലൊക്കെ ഈ വേൾഡ് കപ്പിന്റെ താരം ആരാണെന്ന് ചോദിച്ചാൽ ഇതുവരെ പലരും ഒരു കളിയിൽ പ്ലേമേക്കർ ആയിട്ട് നമ്മൾ അർജന്റീനയുടെ ലിയോണൽ മെസ്സിയെ കാണുന്നു, ക്രിസ്റ്റ്യാനോ റൊണാൾഡോ അങ്ങനെ പല രീതിയിൽ പല കളിക്ക് ബസീനിയോ കാണുന്നു കേപ്പ് വേർഡിയുടെ. പക്ഷെ അതല്ല യഥാർത്ഥത്തിൽ സ്പെയിനിന്റെ ക്യാപ്റ്റൻ തന്നെയാണ് റോഡ്രി തന്നെയാണ് ഗോൾഡൻ ബോൾ പുരസ്കാരം നേടിയിരിക്കുന്നത്. സിൽവർ ബോൾ ആർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റാർക്കുമല്ല, ലിയോണൽ മെസ്സി. ബ്രോൺസ് ബോൾ കിലിയൻ എംബാപ്പെ. ഗോൾഡൻ ബൂട്ട് കിലിയൻ എംബാപ്പെക്ക് 10 ഗോളുമായിട്ട് ഗോൾഡൻ ഗ്ലൗ പുരസ്കാരം. സ്പെയിൻ്റെ ഗോളി ഉനായ് സിമോണാണ്, ബെസ്റ്റ് യങ് പ്ലെയർ സ്പെയിൻ്റെ കുബാർസിക്കാണ്. തീർച്ചയായിട്ടും എന്തൊരു മനോഹരമായിട്ട് 19 വയസ്സിൽ അദ്ദേഹം കളിക്കുന്നു. ഫിഫയുടെ ഫെയർ പ്ലേ പുരസ്കാരം ആർക്കാണ് എന്ന് പലരും ചോദിക്കുന്നുണ്ട്. ഈ രാവിലെ ജോലിക്ക് പോകുന്നവർക്ക് പലർക്കും അവസാനത്തെ ആ ഒരു സെറമണി കാണാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. നെതർലൻഡ്സ് അതായത് ലോക ചാമ്പ്യന്മാരാകുമെന്ന് നേരത്തെ പ്രവചിച്ച നെതർലൻഡ്സ് ആണ് ഫിഫയുടെ ഫെയർ പ്ലേ, അതായത് കളി നിയമങ്ങളും കളിച്ചിട്ടകളൊക്കെ അതേപോലെ പിന്തുടർന്ന് മാന്യമായിട്ട് കളിച്ചിട്ട് പോയത് നെതർലൻഡ്സ് ആണ്. കഴിഞ്ഞ ദിവസത്തെ കലാശക്കളിയിൽ നമ്മൾ കണ്ടു, കളി കഴിഞ്ഞു കഴിഞ്ഞിട്ട് സ്കലോണിക്ക് വരെ ഇടയ്ക്ക് മഞ്ഞക്കാർഡൊക്കെ കൊടുക്കുന്നുണ്ട്. പലരും അതിനെ കളിയാക്കുന്നത് എന്താ പറയുക, കുറെ കാർഡുകൾ ബാക്കിയുണ്ട് ലോകകപ്പ് കഴിഞ്ഞിട്ട് ഒന്ന് കാണിക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. മാത്രമല്ല അർജന്റീനയ്ക്ക് ഭയങ്കര ഫേവറിസം ആയിരുന്നു റഫറി എന്ന് പറഞ്ഞൊരു ചൊല്ലുണ്ടായിരുന്നല്ലോ, അപ്പോൾ അവർക്കും ഒന്ന് കാണിച്ച് പേരിനൊന്ന് കാണിച്ചു എന്ന രീതിയിൽ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. എന്നാലും നമുക്ക് മെസ്സേജുകളുടെ ഒരു വലിയ പടയം തന്നെ വരുന്നത് കഴിഞ്ഞ തവണയൊക്കെ ഉണ്ടല്ലോ ഇവിടെ ചർച്ചയിലും, കഴിഞ്ഞ ഒരു മാസമൊക്കെ അർജന്റീന എന്ന ഒരു പേരല്ലാതെ മറ്റൊന്നും കൂടുതൽ ആളുകൾ പറഞ്ഞില്ല. അപ്പോഴും സ്പെയിൻ ഒപ്പം ഉറച്ചു നിന്നവരുണ്ട്, ഇംഗ്ലണ്ട് കപ്പ് ബാക്ക് ടു ഹോം എന്ന് പറഞ്ഞവരുണ്ട്, പോർച്ചുഗൽ ഇത്തവണ CR7 വേണ്ടി കപ്പടിക്കുന്നു പറഞ്ഞിട്ടുണ്ട്, ബ്രസീൽ അതിന്റെ പ്രതാപകാലത്തേക്ക് തിരിച്ചു വരുന്നു പറഞ്ഞിട്ടുണ്ട്, ഫ്രാൻസ് കിലിയൻ എംബാപ്പയുടെ ഫ്രാൻസ് കിരീടം ചൂടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നുമല്ല സംഭവിച്ചത്. യൂറോ ചാമ്പ്യന്മാരായിട്ടുള്ള നമ്മുടെ സ്പെയിൻ അങ്ങനെ കിരീടം ഉയർത്തിയിരിക്കുകയാണ് ഡിഫൻഡിങ് ചാമ്പ്യൻസ് അർജന്റീനയെ തോൽപ്പിച്ചുകൊണ്ട്.
0: തീർച്ചയായിട്ടും ഇവിടെ ഇവിടെ നമ്മൾക്ക് പൊങ്കാല ഇടാൻ വരുന്ന അർജന്റീന ഫാൻസ് ആണല്ലോ നിങ്ങളൊക്കെ എവിടെ. ഞാനൊരു കാര്യം, ഞങ്ങൾ കഴിഞ്ഞ ദിവസം, ഞാൻ അർജന്റീനയുടെ പക്ഷത്താണ് ഞാൻ കഴിഞ്ഞ ദിവസം നിന്നത് കേട്ടോ, കാരണം മെസ്സി ഒരു വേൾഡ് കപ്പോട് എടുക്കണമെന്ന് നമുക്കൊക്കെ തന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ ദിവസം ഞാനൊന്ന് ചോദിക്കട്ടെ, എന്താണ് അർജന്റീന കളിച്ചത്? ഇവിടെ അർജന്റീന കളിച്ചിട്ടില്ല, സ്പെയിൻ മാത്രമേ കളിച്ചിട്ടുള്ളൂ. തീർച്ചയായിട്ടും അത് മാത്രമാണ് കഴിഞ്ഞ ദിവസം കളിച്ചത്. അർജന്റീനയുടെ ഗോളി എടുത്തു പറയണം, കാരണം അദ്ദേഹം ഇന്നലെ നേരിട്ട ഒരു സമ്മർദ്ദം എന്ന് പറയുന്നത് അത്ര മാത്രമാണ്. കാരണം ഒരു മാച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ പാസുകളുണ്ട്, അവിടെ മെസ്സി കാലിലേക്ക് പന്ത് വരാൻ മാത്രം നോക്കി നിൽക്കുന്ന ഒരു മെസ്സി, മെസ്സിയെ അവസാനം കാണാൻ നടക്കുന്നതായിട്ടാണ് കാണുന്നത് അവിടെ എവിടെയെങ്കിലും.
1: നിറഞ്ഞു കളിച്ചൊരു മെസ്സിയെ നമ്മൾ കണ്ടിട്ടുണ്ട് ഏറ്റവും അവസാനത്തെ മത്സരത്തിൽ. സ്വിറ്റ്സർലൻഡിനോടൊക്കെയുള്ള മത്സരത്തിൽ മെസ്സി എന്തായിരുന്നു, ഒരു പ്ലേമേക്കർ മെസ്സിയെ കണ്ടെടുത്ത് മെസ്സിയുടെ ഒരു നിഴൽ മാത്രം രാജാവായിരുന്ന ഒരു മെസ്സി, അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ മത്സരം കൂടിയാണ് വേൾഡ് കപ്പിന്, ഇനി അടുത്ത വേൾഡ് കപ്പിന് മെസ്സി ഉണ്ടാവുമോ നമുക്കറിയില്ല. അങ്ങനെ ഒരു മത്സരത്തിൽ എന്തുകൊണ്ട് നിറം മങ്ങിപ്പോയി എന്ന് ചോദിച്ചാൽ, മെസ്സിയുടെ നിറം മങ്ങിയതല്ല, സ്പെയിനിന്റെ നിറം കൂടിയതാണ് ആ പ്രശ്നമായിട്ട് കാണുന്നത്. ഒട്ടും പ്രതിരോധിക്കാൻ പറ്റാതെ, ഒട്ടും ആക്രമിക്കാൻ പറ്റാതെ, കുറച്ചെങ്കിലും പ്രതിരോധത്തിൽ ഊന്നി മാത്രമാണ് അർജന്റീനക്ക്. അവസാനത്തെ ഒരു 6-7 മിനിറ്റിലാണ് നമ്മൾ അർജന്റീനയെ കണ്ടത്. അപ്പോഴേക്ക് അവർക്ക് 10 പേരെ മാത്രമേ ഉള്ളൂ. കാരണം എൻസോ ഫെർണാണ്ടസിന്റെ ആ റെഡ് കാർഡാണ് തോൽവിയുടെ പ്രധാന കാരണമായിട്ട് പറയുന്നത്. മത്സരത്തിന്റെ 93rd മിനിറ്റിലാണ് അർജന്റീനയുടെ മധ്യനിര താരം എൻസോ ഫെർണാണ്ടസ് രണ്ടാം മഞ്ഞ കാർഡും തുടർന്ന് ചുവപ്പ് കാർഡും കണ്ട് പുറത്തായത്. എക്സ്ട്രാ ടൈമിൽ 10 പേരുമായിട്ട് സ്പെയിന്റെ കരുത്തറായിട്ടുള്ള ആക്രമണത്തെ 10 പേരുമായിട്ട് നേരിടാൻ നടക്കൂല. അവസാനത്തെ ആ ആക്രമണം ഉണ്ടല്ലോ അർജന്റീനയുടെ, അതിന്റെ കൂടെ എൻസോ ഫെർണാണ്ടസും കൂടി ചേർന്നിരുന്നെങ്കിൽ ഒരു ഗോൾ മടക്കാൻ അർജന്റീനയ്ക്ക്. കാരണം അർജന്റീന തിരിച്ചു വരും, അവർ ശക്തരാണ്. പക്ഷെ എൻസോ ഫെർണാണ്ടസിന്റെ അഭാവം അവിടെ നെടലിച്ചു നിന്ന് വേണ്ടാത്ത ഒരു റെഡ് കാർഡും കണ്ടിട്ട് പുറത്തു പോകും.
0: പക്ഷേ കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ, അവർ ഗോൾ അടിക്കണമെന്നുള്ള ഒരു വിചാരത്തിലല്ല കളിച്ചിരുന്നത്. അവർ ഡിഫെൻഡ് ചെയ്യണം, എങ്ങനെയെങ്കിലും ഡിഫെൻഡ് ചെയ്ത് എനിക്കൊന്നും അവസാനം എന്തോ ഷൂട്ടൌട്ടിലേക്ക് പോകണമായിരുന്നു അർജന്റീനയ്ക്ക്. അങ്ങനെ ഒരു ചിന്ത പോലെ ഉണ്ട്, കാരണം അർജന്റീനയുടെ ഗോളി വളരെ ശക്തനാണെന്ന് അവർക്കറിയാം. അപ്പൊ ഷൂര് ഷൂട്ടൌട്ട് ചെന്ന് കഴിയുമ്പോൾ അവിടെ പിടിക്കാൻ പറ്റുമെന്നായിരിക്കും ഒരു പക്ഷെ അവർ വിചാരിച്ചത്. അതുപോലെ തന്നെ വേണ്ടാത്ത ഉന്തും തള്ളുകളും കാര്യങ്ങളും ഒക്കെ ഒരുപാട്
1: ഫൈനൽ വേസിൽ ഊതിയപ്പോഴും എന്തിനാണ് ആ പിടിച്ചു തള്ളുന്നത്? എത്ര മാന്യമായിട്ട്! അവിടെയാണ് യമാലിന്റെയും മെസ്സിയുടെ ആ ഒരു മഹത്വമൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. മത്സരം തുടങ്ങുന്നതിന് മുമ്പേ മെസ്സി യമാലിനെയും കാണിക്കുന്ന സ്നേഹത്തോടെ, താൻ ബാത്ടബിൽ കുളിപ്പിച്ച ഒരു കുഞ്ഞിനെ 20 വർഷത്തിന് ഇപ്പുറം നമ്മൾ വിശ്വമൈതാനത്ത് ഇങ്ങനെ ഏറ്റുമുട്ടുകയാണ്. യമാലാണെങ്കിലും അതേ സ്നേഹത്തോടെ, എങ്ങനെയാണോ ക്രിസ്ത്യാനോ റൊണാൾഡോയെ ചേർത്ത് പിടിച്ചത് അതേപോലെ മെസ്സിയുടെ അടുത്ത് പോയി കൈ കൊടുക്കുകയും, ശരിക്കും ഒരു പക്വത പാകത വന്ന താരത്തെ പോലെ മെസ്സി പകരം വെച്ച് പോകുന്നതെല്ലാം ഇനി നമുക്ക് ലമീൻ യമാലിനെ കൂടെ കാണാൻ വേണ്ടി പറ്റുകയാണ്. കാരണം എന്താ പറയുക, രണ്ടുപേരും ബാഴ്സ വളർത്തിയ താരങ്ങളാണ്. ബാഴ്സലോണയുടെ ആരാധകർ ഇന്നലെ ആ ഗാലറിയിൽ ഇരുന്നിട്ടുണ്ടല്ലോ, അവരുടെ നെഞ്ച് വിങ്ങാണ്. ഒരു ഭാഗത്ത് അവർക്ക് മെസ്സി ഉണ്ട്, ഒരു ഭാഗത്ത് 9 താരങ്ങളടങ്ങുന്ന ലമീൻ യമാലിന്റെ പട്ടവും ഉണ്ട്. ഇതിലേ ആർക്കൊപ്പം ആര് ജയിച്ചാലും അവരുടെ സന്തോഷമാണ്. പക്ഷെ ബാഴ്സയായിരിക്കുമ്പോഴും അർജന്റീനയുടെ ഒപ്പം നിൽക്കുന്നവരും, ബാഴ്സയായിരിക്കുമ്പോഴും സ്പെയിന്റെ ഒപ്പം നിൽക്കുന്നവരുടെ ഒരു മാനസികാവസ്ഥ ഞാൻ ആലോചിച്ചു.
0: തീർച്ചയായും കഴിഞ്ഞ ദിവസം 2 വിജയമായിരുന്നു, 1 സ്പെയിന്റെ വിജയം, 1 അർജന്റീനയുടെ തോറ്റതിന്റെ വിജയമായിരുന്നു. എല്ലാവരുടെ ആഘോഷങ്ങൾ കണ്ടിരുന്നത് എന്ത്? പക്ഷെ നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ളതായിട്ട് അർജന്റീനയുടെ ജേഴ്സി ഇട്ടുള്ള ആളുകളായിരുന്നു ഇവിടെ ദുബായ് മുഴുവൻ, ഈ കറാമ മുഴുവൻ, മംഗോള മുഴുവൻ, ബർദുബാൻ മുഴുവൻ. എന്തിനെ ഇവിടുത്തെ ഒരു ലോഞ്ച് പോലും ഇന്നലെ കിട്ടാനില്ലായിരുന്നു. ഇവിടെ എല്ലായിടത്തും അർജന്റീനയുടെ ഫാൻസിന് നേരിട്ടത് വലിയൊരു തോൽവി. അവർ തോൽക്കാൻ വേണ്ടി കളിച്ചൊരു കളി,
1: തോൽക്കാൻ കളിച്ചതാണ്. അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലെ പരാജയം അത് അവർക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അത് മെസ്സിയുടെ നേതൃത്വത്തിൽ ഇറങ്ങിയ അർജന്റീനയ്ക്ക് സ്പെയിന്റെ ശക്തമായിട്ടുള്ള പ്രതിരോധം ഒരിക്കൽ പോലും മറികടന്നിട്ട് കൃത്യമായിട്ടുള്ള ഗോൾ അവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല. മത്സരത്തിന്റെ അവസാന നിമിഷം മെസ്സിയുടെ കോർണറിൽ നിന്ന് ഗിലിയാനോ സിമയോണിക്ക് ലഭിച്ച അവസരങ്ങൾ ലക്ഷ്യത്തിലെത്തിക്കാൻ അർജന്റീനയ്ക്കും കഴിഞ്ഞില്ല. പിന്നെ എക്സ്ട്രാ ടൈമിൽ ആ പ്രതിരോധ പാളിച്ചെന്ന് പറയുമ്പോൾ, കളിയിൽ ഉടനീളം 11 മികച്ച സേവുകളുമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ അർജന്റീനയെ കാത്ത ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് ഇല്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും ആ വലയുടെ കാര്യം? നിക്കോ വില്യംസിന്റെ അസിസ്റ്റിൽ നിന്ന് സ്പാനിഷിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് താരം ഫെറാൻ ടോറസ് അടിച്ച ആ ക്ലോസ് റേഞ്ച് ഷോട്ട് തടുക്കാൻ അർജന്റീനയും പ്രതിരോധത്തിന് കഴിഞ്ഞില്ല. എമിലിയാനോ മാർട്ടിനസ് ആഞ്ഞ് ശ്രമിച്ചു. ഒന്ന് ആലോചിക്കുക, ഒരു മനുഷ്യൻ 11 മികച്ച സേവുകൾ, അത് ആരുടെയാണ്? ചില്ലറ ടീമല്ല, യൂറോ ചാമ്പ്യന്മാരായിട്ടുള്ള ഏറ്റവും ശക്തരായുള്ള സ്പെയിനിന്റെ വെടിയുണ്ട പോലെ വരുന്ന ആ ഷോട്ടുകൾ ആ മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും അറഞ്ചം പറഞ്ഞ് അടിക്കുമ്പോഴും അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ് ആ ഗോൾ വലയ്ക്ക് മുന്നിൽ. അതൊക്കെ ചെയ്യുമ്പോഴും ഒരു പ്രതിരോധ താരം വന്നിട്ട് അത് ഡിഫെൻഡ് ചെയ്യാനില്ല എന്ന് പറയുന്നത് അർജന്റീനയുടെ ഏറ്റവും വലിയ പാളിച്ചയാണ്. സമീപകാലത്ത് അർജന്റീന ഇങ്ങനെ തകർന്നടിഞ്ഞൊരു മത്സരമില്ല. അർജന്റീന തുടക്കം തൊട്ടിട്ട് ഞങ്ങളിതാ തോൽക്കാൻ പോവുകയാണ് ഞങ്ങൾ മത്സരിക്കാനേ ഇല്ല. എന്നാൽ സ്പെയിനാണോ ഒരു ഗോൾ അടിച്ചപ്പോൾ പോലും അവർ വിട്ടുകൊടുക്കാൻ തയ്യാറില്ല. അവരുടെ പ്രതിരോധത്തിൽ ഊന്നി അവർ കളിക്കുന്നില്ല, ആക്രമിച്ച് കളിക്കുന്നു. പിന്നെ അവരുടെ ടിക്കറ്റ് ഒക്കെ കാണാൻ തന്നെ എന്ത് രസം! നമ്മുടെ യമീൻ ലമാൽ അത് കൊടുക്കുന്നതും തിരിച്ചിങ്ങോട്ട് വരുന്നതും ഓയർസ് ബാലിന്റെ അടുത്തേക്ക് വരുന്നതും പന്ത് റോഡ്രി കളം നിറഞ്ഞ് കളിച്ചിട്ട് ഇങ്ങനെ പാസുകൾ കൊടുക്കുന്നതൊക്കെ കണ്ടപ്പോൾ നമ്മൾ ബ്ലെസ്ഡ് ആണ് ഇന്നത്തെ മത്സരം കണ്ടത്.
0: തീർച്ചയായിട്ടും. ഒരു പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം പറയായിരുന്നു, ഈ കളി അങ്ങ് റദ്ദാക്കിയിട്ട് അവർ ലൂസേഴ്സ് ഫൈനൽസ് ഫസ്റ്റും സെക്കൻഡും
1: കൊടുക്കണം.
0: അല്ല, സത്യം പറഞ്ഞാൽ ശനിയാഴ്ചത്തെ കളി കാണാത്തവർക്കാണെങ്കിൽ വൻ നഷ്ടമാണെന്ന് ഞങ്ങൾ പറയത്തുള്ളൂ. കാരണം കണ്ട് കാശ് കൊടുത്ത് കളി കാണാൻ ചെന്നവർക്കൊരു വിഷ്വൽ വിരുന്ന് തന്നെയായിരുന്നു അവിടെ അവരൊരുക്കിയിരുന്നത്, കേട്ടോ. എന്ത് രസമായിട്ട് ഈ ടീമുകളും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ ഒരു നിമിഷം പോലും പാഴാക്കാതെ ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ കളിച്ചേക്കുന്ന ഒരു കളിയായിരുന്നു. എന്താണ് എനിക്ക് തോന്നുന്നത്, ഇന്ന് നമ്മുടെ ഇവിടുത്തെ ഫിഫ കോൺടെസ്റ്റിൽ ആരും തന്നെ ജയിക്കുമെന്ന് തോന്നുന്നില്ല, കേട്ടോ. കാരണം ആരും അത്തരത്തിലുള്ള ഒരു പ്രെഡിക്ഷൻ ഞാൻ കണ്ടതായിട്ടില്ല. നമ്മുടെ റാൻഡമൈസർ സെർച്ച് ചെയ്യണേ.
1: എനിക്ക് തോന്നുന്നു തുടക്കത്തിൽ ആദ്യം നമ്മളിപ്പോ അനൗൺസ് ചെയ്ത ആ സമയത്ത് കുറച്ച് പേര് സ്പെയിൻ ചാമ്പ്യന്മാരാവുന്ന
0: എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു പലരും 2-1 ഇട്ടിട്ടുണ്ട്, സ്പെയിൻ 2 അർജന്റീന 1. ഏറ്റവും കൂടുതൽ വന്നേക്കുന്ന കളിച്ചിരുന്നത് അർജന്റീന 2 സ്പെയിൻ 1 പക്ഷെ തിരിച്ചിട്ടതാണെങ്കിലും ഗോൾ കറക്റ്റ് അല്ല. ഇന്നലെ മുഴുവൻ മാറ്റി മറച്ച് കളഞ്ഞിരിക്കുന്ന ഒരു ദിവസമായിരുന്നു. എന്താണേലും കഴിഞ്ഞ ദിവസം എനിക്ക് പക്ഷേ ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന വാർത്തകളൊക്കെ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് വരുന്ന സർക്കാർ ഉൾപ്പെടെ ഇന്നലെ അവധി മാത്രമല്ല, ഇന്നലെ ഒരു സ്ക്രീനിങ് വെച്ചിട്ടുണ്ടായിരുന്നു, സർക്കാരിന്റെ സ്ക്രീനിങ് വെച്ചിട്ടുണ്ടായിരുന്നു. വളരെ നല്ലൊരു ഒരു എന്താ പറയുന്ന ഒരു ചേഞ്ച് ഓവർ ആയിട്ട് എനിക്ക് എന്നെ വ്യക്തമായി.
1: മുഖ്യമന്ത്രി വി ശിവൻകുട്ടി ഇങ്ങനെ അവധി കൊടുക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞപ്പോ അതിന് താഴെ കോൺഗ്രസ് സാറിന് പോയിട്ട് കമന്റ് ഇട്ടിരുന്നു, അതിന്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ തന്നെ പോസ്റ്റ് ഇടുന്നു, അവധി പ്രഖ്യാപിക്കുന്നു. പലരും ഇതിന്റെ രണ്ട് അഭിപ്രായത്തിൽ കാണുന്നത്, ഇങ്ങനെ ഒരു ലോകകപ്പ് നടക്കുമ്പോൾ എവിടെയോ ഒരു അർജന്റീന എവിടെയോ ഒരു സ്പെയിനും കളിക്കുമ്പോൾ ഇവിടെ അവധി കൊടുക്കണമെന്ന്, അടുത്ത വേൾഡ് കപ്പിന് കളിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഇന്ത്യക്കാർ. അപ്പോൾ നമ്മൾ ആ വേൾഡ് കപ്പിന് നമ്മുടെ കുട്ടികളെ സജ്ജരാക്കാൻ, കുട്ടികളിലേക്ക് ഒരു ഊർജ്ജം പകരാൻ മാത്രമല്ല, കുട്ടികളെല്ലാവരും ഇത് 3 വരെ നാട്ടിലെപ്പോഴാണ് കളി കഴിഞ്ഞത്, 4 കഴിഞ്ഞു, ഇതിന്റെ സമ്മാനദാനമൊക്കെ കഴിയുമ്പോൾ രാവിലെ 6 മിക്കവാർക്കും ബസ് വരും, കുളിച്ച് റെഡിയായിട്ട് സ്കൂളിൽ പോകേണ്ടതാണ്, കുറെ ദൂരമുള്ള കുട്ടികളുണ്ടാവും. അപ്പോൾ അവധി കൊടുത്തതിന് നമുക്കിപ്പോൾ ഒരു വെള്ളപ്പൊക്കം വന്ന, ഒരു മഴ വന്ന, എത്ര അവധികൾ നമുക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് ഈ അവധി കൊടുത്തതിന് സർക്കാരിന് മോശമായിട്ടൊന്നും നമ്മൾ പറയാൻ നിൽക്കണ്ട. കുട്ടികൾ ഫുട്ബോൾ കണ്ട് ഇരിക്കട്ടെ, ഇന്നവർ അത് കണ്ടിട്ട് കുറേ പേര് സങ്കടത്തിലും കുറേ പേര് പിന്നെ സന്തോഷത്തിലും കിടന്നുറങ്ങിയിട്ടുണ്ടോ? അതിനെയും ട്രോളുന്നുണ്ട്, കരഞ്ഞു തീർക്കാൻ ഒരു അവധി കൊടുത്തെന്നും പറഞ്ഞിട്ട് അർജന്റീനയ്ക്ക് കരഞ്ഞ് ഇല്ലാണ്ടാവല്ലോ. അത് മുൻകൂട്ടി കണ്ടിട്ടാണ് കേരള സർക്കാർ സ്കൂളിൽ പോയാലും കരയും, കോളേജിൽ പോയാലും കരയും, പുറത്തെത്തിയാലും കരയും. കാരണം അത്രത്തോളം ആവേശത്തോടു കൂടിയാണല്ലോ ഇവർ നിന്നിരുന്നത്, ജയിക്കുന്ന അത്ര ഉറപ്പായിരുന്നു അർജന്റീനയൻ ആരാധകർക്ക്. എന്തായാലും ഒരു കാര്യമേ പ്രിയപ്പെട്ട ശ്രോതാക്കളോടും കാണുന്നവരോടും പറയാനുള്ളൂ, ജയിച്ചു സ്പെയിൻ, അർജന്റീന തോറ്റു. അവിടെ ആ കളി കഴിയുന്നു, അതിനെ അതിന്റെ അപ്പുറത്തേക്കുള്ള ട്രോളിലേക്ക് പോയിട്ട് മാനസികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫാൻ ബേറ്റ് അല്ലെങ്കിൽ അതിലേക്ക് ഇനി പോകണ്ട എന്നുള്ള ഒരു അഭിപ്രായമാണ് നമുക്കൊക്കെ ഉള്ളത്. കാരണം നമ്മളെല്ലാം ഒരു പക്ഷത്തുള്ളത്, അക്ഷയ് ഞാനും തുടങ്ങിയത് മുതൽ അല്ലെങ്കിൽ കാലങ്ങളായിട്ട് നമ്മൾ ബ്രസീലിന്റെ ആരാധകരാണ്. നമ്മുടെ ഓഫീസിൽ നമ്മുടെ ആസിഫ് ആയാലും നിത്യ ഇവരെ പലരും പല പിന്നെ ഗ്രൂപ്പിലുള്ളവരാണ്, ഷീബ എല്ലാവരും ഓരോ ഗ്രൂപ്പിലാണ്. പക്ഷേ എന്ന് വെച്ചിട്ട് നമ്മുടെ ടീം പുറത്താവുമ്പോൾ അതോടുകൂടി നമ്മുടെ ഫുട്ബോൾ ഭ്രമം അവസാനിക്കുന്നില്ല, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ടീമിൻ്റെ ഒപ്പം നമ്മൾ നിൽക്കും. അത് അങ്ങനെ വേണം നിങ്ങളിത് കാണാൻ. അല്ലാതെ ഒരു ടീം തോക്കുമ്പോൾ ഉടനെ സപ്തകക്ഷി മുന്നണിയായിട്ട് നമ്മൾ വേറൊരു ആളെ തോൽപ്പിക്കാൻ എന്നല്ല. പക്ഷെ ഇന്നലെ അർജന്റീന തോറ്റപ്പോൾ അർജന്റീന ഒരു ഭാഗത്തും ഈ ഫ്രാൻസ് പോർച്ചുഗൽ മെക്സിക്കോ കേരളത്തിൽ പടക്കം പൊട്ടി കണ്ടിട്ട് ആൾക്കാർ സ്പെയിൻ ഇത്ര ആരാധകർ, ഇത് സ്പെയിനിന്റെ ഒറ്റയ്ക്കുള്ള
0: ആരാധകരല്ല,
1: കൂട്ടുകക്ഷി
0: മുന്നണിയായിരുന്നു. അർജന്റീന തോറ്റതിന്റെ ആഘോഷം കൂടെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം.
1: രണ്ട് തരത്തിലാണ് ആഘോഷം, അതായത് വല്ലാതെ ഈ ഫാനിസം കൂടിയത് കൊണ്ടുള്ള പ്രശ്നമാണ്. എന്തായാലും അർജന്റീന ഈ ഡിഫെൻഡിങ് ചാമ്പ്യൻസ് ലോക ചാമ്പ്യന്മാരായി ഇരുന്നവര് ഒന്നുമല്ലാതെ നിഴൽ പോലും അല്ലാതെ മടങ്ങുന്ന കാണുമ്പോൾ നമുക്കൊരു സങ്കടം. മാത്രമല്ല നമ്മുടെ പ്രിയപ്പെട്ട മെസ്സി കുറച്ചുകൂടെ ആവേശത്തിൽ ഒരു ഗോളെങ്കിലും തിരിച്ചടിച്ചിട്ട് ഒരു 2-1 സ്പെയിൻ ജയിച്ചാലും കുഴപ്പമില്ല, മെസ്സിയുടെ ആ ഒരു ഗോളും ആ ഒരു ലാസ്റ്റ് ഡാൻസും കാണാനിരുന്നവർക്ക് മുന്നിൽ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ എന്തൊരു മെസ്സി ആയിരുന്നു. ലാസ്റ്റ് എത്തിയപ്പോൾ എന്താ സ്പെയിന്റെ പോരാട്ട വീര്യത്തിന് മുന്നിൽ ഇവർ നിഷ്പ്രഭവരായി പോയിട്ടോ. യൂറോപ്യൻ പിന്നെ ഫുട്ബോളിന്റെ കാൽപ്പന്തിന്റെ സൗന്ദര്യം ഒരു ഭാഗത്ത്, ലാറ്റിൻ അമേരിക്കൻ സൗന്ദര്യം ഒരു ഭാഗത്ത്, അത് രണ്ടും നമ്മൾ ഏറ്റുമുട്ടൽ പറഞ്ഞു കഴിഞ്ഞാൽ സുന്ദരമായിരുന്നു. പിടിച്ചു നിൽക്കാൻ പറ്റാതെ ലാറ്റിൻ അമേരിക്കക്കാര് നശിച്ചു പോയി അല്ലെങ്കിൽ തകർന്നു പോയി.
0: അല്ല, കഴിഞ്ഞ ദിവസം കളി തന്നെ ഇപ്പൊ മനസ്സിലേക്ക് വരുമ്പോണ്ടല്ലോ, ഈ പലപ്പോഴും അവർ ഷോട്ട് എടുക്കാനായിട്ടുള്ള ഡിലേ ഉണ്ടായിരുന്നു. അവർക്ക് തന്നെ ഒരു ഡൗട്ട് ഉള്ളത് പോലെയാണ്, അവരത് കളിക്കാൻ വേണ്ടിയിട്ടല്ലേ കളി. ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്, ആ ഒരു മനുഷ്യൻ, ആ ഒരു മെസ്സി ആണ് നമ്മൾ ആ അർജന്റീന ഇത്രയും അധികം നമ്മൾ അതിന്റെ സൈഡുകളും പോലും നിന്നത്. പക്ഷെ അതിന് പോലും നമ്മളെ ഭയങ്കരമായിട്ട് നിരാശരാക്കി. ഇന്നലെ അർജന്റീനയുടെ സൈഡിൽ നിന്ന് കണ്ടവർക്കാണെങ്കിൽ ഭയങ്കര നിരാശരായിട്ട് ഉള്ള ഒരു മാച്ച് തന്നെയാണ്.
1: അവർക്ക് ഒരു പുളകം കൊള്ളിക്കുന്ന ഒരൊറ്റ ഷോട്ട്, ഒരൊറ്റ കളി നിമിഷം പോലും സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് അർജന്റീനയ്ക്ക് കഴിഞ്ഞില്ല. ശരിക്കും ഇപ്പൊ സ്കലോണി തുടരുമോ ഇല്ല കാര്യം എന്ന് പറയുമ്പോൾ അർജന്റീനയുടെ ഫുട്ബോൾ അസോസിയേഷൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം തുടരും, ആ പ്രശ്നമൊന്നുമില്ല. കാരണം ഒരു ലോകകപ്പ് നേടിക്കൊടുത്ത മനുഷ്യരാണ്, അടുത്ത ലോകകപ്പ് ഇല്ല എന്ന് പറഞ്ഞോടുകൂടി അദ്ദേഹത്തിന് പറഞ്ഞുവിടേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും നമ്മുടെ കേരളം ആഘോഷിക്കുകയാണ്, 4 നടക്കുന്ന കാൽപന്തിന്റെ പെരുങ്കളിയാട്ടം അവസാനിച്ചു. നിലവിലെ ലോക ചാമ്പ്യന്മാരെ മുട്ടുകുത്തിച്ച സ്പെയിൻ വിശ്വ കിരീടം ഉയർത്തി. ഒരു കളി പോലും തോൽക്കാതെ ഫൈനൽ വരെ എത്തിയിട്ടും ഈ ലോകകപ്പിലെ ടോപ്പ് ഫേവറേറ്റുകളായിരുന്നില്ല സ്പെയിൻ. എന്നിട്ടും സ്പെയിന്റെ വിജയത്തിൽ സന്തോഷം പങ്കുവയ്ക്കുകയാണ് പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ. ഈ വിജയം പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ, പക്ഷേ കഷ്ടപ്പെട്ട് നേടിയെടുത്ത വിജയം എന്നാണ്. സ്പെയിന്റെ വിജയത്തിന് ആശംസ നേർന്ന് വി ഡി സതീശൻ പങ്കുവച്ച പോസ്റ്റിൽ കുറിച്ച് കഷ്ടപ്പെട്ട് നേടിയെടുത്ത വിജയം ഇല്ലല്ല,
0: അവർക്ക്
1: അതിന്റെ ആവശ്യമൊന്നും വന്നില്ല, കഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല.
0: എനിക്കൊന്നും
1: വി ഡി സതീശൻ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ സർക്കാർ വന്ന് ആ വിജയത്തിനെ കൂടി ചേർത്ത് വന്നതാണെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം കഷ്ടപ്പെട്ട് 10 ഇല്ലായിരുന്നു, കഷ്ടപ്പെട്ടിട്ട് വന്നാൽ അത് അറിയാണ്ട് മാറിപ്പോയതായിരിക്കും. അടുത്തത്, ഫൈനലിൽ കളി പൂർണ്ണമായി നിയന്ത്രിച്ച് ലോക ചാമ്പ്യന്മാരായ സ്പെയിൻ അഭിവാദ്യങ്ങൾ. അവസാന മത്സരം വരെ പോരാട്ട വീര്യം തുടർന്ന അർജന്റീന സ്നേഹത്തോടെ വിട. ജയത്തിനും തോൽവിക്കും അപ്പുറം ഫുട്ബോൾ പകർന്നു നൽകുന്നത് അനുപമമായ സഹോദര്യത്തിന്റെ കൂട്ടായ്മയുടെ പാഠങ്ങളാണ്. ഫാനുകളെ, നിങ്ങൾ ഇത് മനസ്സിലാക്കണം, ഈ കായിക സംസ്കാരം മാനവരാശിയുടെ പൊതുസ്വത്താണ്. ഫുട്ബോൾ എന്നും നമ്മുടെ സിരകളെ ഉണർത്തട്ടെ, ജീവിതം എന്ന ലഹരി വാഴട്ടെ എന്നാണ് ഈ തൂഫാന്റെ കൂടി മന്ത്രിയായ ആഭ്യന്തര കേന്ദ്രമന്ത്രി രമേശ് ചെന്നിത്തല കുറിച്ച് ഇവരൊക്കെ വായിക്കാൻ നല്ല രസമുണ്ട്. വളരെ രസകരമായിട്ടുള്ള പോസ്റ്റാണ് മന്ത്രി ഷിബു ബേബി ജോൺ പങ്കുവച്ചത്. മെസ്സിക്കും റോഡ്രിഗോ ഫെർണാണ്ടസിനും ഒപ്പം കളിക്കുന്ന മന്ത്രിയുടെ ചിത്രത്തിനൊപ്പം നമ്മളില്ലേ, നമ്മളിത് പണ്ടെന്ന് വേണ്ടെന്ന് വെച്ചിട്ടാണ് അല്ല പിന്നെ എന്നാണ് രസകരമായിട്ട് കുറിച്ചിരിക്കുന്നത്. എന്തായാലും മെസ്സിയെ കേരളത്തിൽ എത്തിച്ചിട്ടുണ്ട് എന്ന് പരിഹാസ രൂപേണ മന്ത്രി കുറിക്കുന്നു. മെസ്സി കേരളത്തിൽ വന്നിട്ടുണ്ടല്ലോ, അവരെ മാത്രം അർഹിച്ച വിജയം. അഭിനന്ദനങ്ങൾ സ്പെയിൻ എന്നാണ് സ്പെയിന്റെ ടീമിന്റെ ചിത്രം പങ്കുകൊണ്ട് ഷാഫി പറമ്പിൽ കടുത്ത അർജന്റീനിയൻ ആരാധകനാണ് എന്നിട്ട് കൊടുത്തേക്കുന്നത്. അവർ മാത്രം അർഹിച്ച വിഷയം, അർജന്റീനിയനെ കുറിച്ച് ഒന്നും മിണ്ടിയിട്ടില്ല കേട്ടോ. അപ്പൊ ഷാഫി പറമ്പിൽ ഉള്ളിൽ സങ്കടം ഉണ്ടിട്ടാന്ന് പറഞ്ഞിട്ടായിരിക്കും
0: ഒരു ലിസണർ പറഞ്ഞിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് മിനി പ്രഭ, വേൾഡ് കപ്പിന്റെ തിളക്കത്തിൽ ഫ്രൈഡേ പറഞ്ഞ 10,000 കോടി മുങ്ങിപ്പോകരുതെന്ന് പറയാൻ പറഞ്ഞെന്ന് പറഞ്ഞു.
1: ടാറ്റയുടെ കാര്യത്തില് വി ഡി സതീശൻ പറഞ്ഞ ആ ഒരു കപ്പൽ പദ്ധതി വരുന്നുണ്ട്, ടാറ്റ നിഷേധിച്ചു, ഞങ്ങൾ അതിനൊന്നും ഇല്ല.
0: അതായിരുന്നു
1: 10,000 കോടിയൊക്കെ പോകുന്നത്. പക്ഷെ ഇന്ന് നമ്മള് സ്പെയിന്റെ വിജയം തന്നെയാണ് നമ്മുടെ ചർച്ച. സ്പെയിൻ വിട്ടും അർജന്റീന വിട്ടിട്ട് ഒരു കാര്യമില്ല, കാരണം നിങ്ങളോട് ചിലതൊക്കെ പറയാറുണ്ട്. കഴിഞ്ഞ ഒരു മാസമായിട്ട് നമ്മൾ ഇത് കേട്ടോണ്ടിരിക്കുകയാണ്.
0: ഈ അർജന്റീന ഫാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പലപ്പോഴും നമ്മളെ എടുത്തിട്ട് പൊങ്കാല ഇടുന്ന ടീംസ് ആയിരുന്നു അല്ലെ. എന്നിട്ട് പോലും ഞങ്ങൾ നിങ്ങളോട് നിന്നു കഴിഞ്ഞ ദിവസം, എന്നിട്ട് പോലും നമ്മൾ വിജയത്തിന്റെ പ്രതീക്ഷകളോട് അർജന്റീനയോട് നിന്നു, എന്നിട്ട് പോലും നിങ്ങൾക്ക് ഇത് നിങ്ങളും നിങ്ങളെ തോൽപ്പിച്ചു.
1: പിന്നിട്ട് നിന്ന് മുന്നോട്ട് വന്നു. ഈജിപ്തിന്റെ കളി ലോകം മുഴുവൻ പറഞ്ഞു റഫറിങ്ങിന്റെ പ്രശ്നം. പക്ഷെ അപ്പോഴും നമ്മൾ അങ്ങനെ വലുത് മോശമായിട്ടൊന്നും പറഞ്ഞില്ല. റഫറിങ്ങിൽ എന്താണ് അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഒന്നും പറഞ്ഞില്ല എന്ന് പറയുന്നില്ല. പിന്നെ സ്വിറ്റ്സർലൻഡിന്റെ മത്സരം വരുന്നു. ഇവിടെ എല്ലാം തിരിച്ചു വരുന്ന അർജന്റീനയും തിരിച്ചു വന്ന മെസ്സിയും നമ്മൾ വാനോളം വാഴ്ത്തിപ്പാടിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ സ്വയം ഇത് കളിയാണെന്നും ഇത് ലോകകപ്പാണെന്നും ഇത് കിരീടം നിലനിർത്താനുള്ള പോരാട്ടമെന്നും നിങ്ങൾ എവിടെയോ മറന്നുപോയതിന് ഇനി നിങ്ങൾ ആരെയും ചീത്ത പറയണ്ട. ഇനി പിന്നെ സ്പെയിനാണ് ജയിച്ചത്, ബ്രസീലോ പോർച്ചുഗലോ ഫ്രാൻസോ അല്ലാന്ന് അവരുടെ ഫാൻസ് ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ എന്താണെന്നറിയോ, പക്ഷേ സ്പെയിൻ അഭിനന്ദനങ്ങൾ, രാജ്യങ്ങളുടെ അതിരുകൾക്കപ്പുറം കോടിക്കണക്കിന് മനുഷ്യരെ ഒരേ വികാരത്തിൽ ഒന്നിപ്പിക്കുന്ന അസാധാരണ ശക്തിയാണ് ഫുട്ബോൾ. ലോകമെമ്പാടുമുള്ള ആരാധകർക്ക് ആവേശവും ആനന്ദവും അവിസ്മരണീയ നിമിഷങ്ങളും സമ്മാനിച്ച മറ്റൊരു ലോകകപ്പ് കൂടി ഇന്ന് സമാപിക്കുകയാണ്. ലോകകപ്പ് ഫുട്ബോളിൽ കിരീടം നേടിയ സ്പെയിൻ ടീമിന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ എന്നാണ് പ്രതിപക്ഷ നേതാവ് കുറിച്ചിരിക്കുന്നത്. ഫൈനൽ വരെ പോരാട്ട വീര്യത്തോടെയും മികച്ച പ്രകടനത്തോടെയും മുന്നേറിയ അർജന്റീന ടീമിനെ അദ്ദേഹം കൈവിട്ടിട്ടില്ല, അഭിനന്ദനങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
0: തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഗാലറിയിലേക്ക് നോക്കുകയാണെങ്കിൽ സമ്പന്നമായിരുന്നു സെലിബ്രിറ്റീസിനെയും കൊണ്ട് അല്ലേ. നമുക്ക് ഒരുപാട് പേര് ഹോളിവുഡിൽ നിന്ന് തന്നെ ഒരുപാട് പേര്, അതുപോലെ തന്നെ ഫുട്ബോൾ ലോകത്തിന്റെ ലെജൻസ്, അതുപോലെ തന്നെ ട്രംപ് ഒരു ഭാഗത്തിരിക്കുന്നു, ഫിഫയുടെ പ്രസിഡന്റ് ഒരു ഭാഗത്തിരിക്കുന്നു, മറുഭാഗത്ത് എവിടെയോ നമ്മുടെ മലയാള താരങ്ങൾ, നമ്മുടെ ലാലേട്ടനെ മാരിയുടെ പെരുമാവരും, അതുപോലെ തന്നെ സ്റ്റീഫൻ ദേവസേയും, നമ്മുടെ ഫഹദ് ഫാസിലും ഒക്കെ കൂടെ വേറെ എവിടെയോ ഒരു ഭാഗത്തും നമുക്ക് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ വഴി നമുക്ക് അറിയാനും സാധിച്ചിരുന്നു.
1: നമ്മളെല്ലാവരും സംശയിച്ചെന്താണെന്നറിയോ, ട്രംപ് അവിടെ എത്തിയിട്ടുണ്ട് ഈ സമ്മാനദാന സമയത്ത്. എന്നാ ശരി, ഈ ട്രോഫി കയ്യിലിട്ടിട്ട്, കാരണം നൊബേൽ സമ്മാനം വാങ്ങിയിട്ട് അത് കയ്യിൽ വെച്ചിട്ട് പോയാണല്ലോ, ഇത് എന്റെ രാജ്യത്തിന് വേണമെങ്കിൽ ഇത് കൊണ്ടുപോകുന്ന. കാരണം ഈ ഫോട്ടോഷൂട്ട് ഉണ്ടല്ലോ ലാസ്റ്റ്, ഈ കിരീടം കൊടുത്തിട്ട് മാറുമ്പോൾ ട്രംപ് ഒരു സൈഡിൽ എല്ലാവർക്കും കൈയൊക്കെ കൊടുത്തിട്ട് ഭയങ്കര സ്നേഹത്തോടെ നല്ലൊരു പിന്നെ സന്തോഷവാനായിട്ടാണ് കാണുന്നത്. എന്നിട്ട് ഈ സൈഡിൽ പോയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്, അത് ആ ടീമിന്റെ വിജയ മുഹൂർത്താണ്. അവിടെ പിന്നെ ഒരാൾ നിൽക്കാൻ പാടില്ല, കിരീടം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് സ്കൂട്ടാവുക എന്നുള്ളതാണ് അതിന്റെ ഒരു രീതി. ഇതേ അവിടെ നിൽക്കുമ്പോൾ ഫിഫയുടെ പ്രസിഡന്റ് അടുത്ത് വന്ന് നമ്മളില്ല ഇവിടെ, നമുക്ക് പോവാ എന്ന് പറയുന്നത് ഓ ഓക്കെ എന്ന് പറയുന്നത്, പിന്നെ പിന്നാലെ പോകുന്നതൊക്കെ ഇവിടെ അയച്ചു തന്നിട്ടുണ്ട്. ആ വീഡിയോസ് ഒക്കെ കാണേണ്ടതാണ്.
0: എന്താണെങ്കിലും കഴിഞ്ഞ ഒരു ഒരു വലിയ ഒരു വേൾഡ് കപ്പ് കാലം, ഒരു നല്ലൊരു വേൾഡ് കപ്പ് കാലം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. നമ്മളെ എല്ലാവരെയും ആവേശത്തിലാക്കിയ ഒരു വേൾഡ് കപ്പ് കാലം. എനിക്ക് തോന്നുന്നു ഇന്ന് രാവിലെ പോകേണ്ടവർക്ക് മാത്രമാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ഞാൻ എണ്ണിക്കുമോന്ന് വരെ സംശയിച്ചു പോയി, കാരണം
1: ഞാൻ ഉറങ്ങിയിട്ടില്ല. കാരണം എണീക്കില്ലേ എന്നുള്ള ഒരു പേടിയില്ല. ഇതിന്റെ ബാക്കി ഹൈലൈറ്റ്സും കാര്യങ്ങളൊക്കെ കണ്ട് കണ്ട് കണ്ട് നേരം വിളിപ്പിച്ചു. കാരണം ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത്രയും നമുക്ക് ആ ഒരു നമ്മുടെ കണ്ണ് അടച്ചിട്ടില്ല മത്സരത്തിലുടനീളം. പിന്നെ ഈ ഒരു ടെൻഷൻ ഉണ്ട്, ഈ സമ്മർദ്ദം കളിക്കാരുടെ ഒരു ഇരട്ടി നമുക്കുണ്ട്, ജയിക്കില്ലേ അടിക്കോ എന്നൊക്കെ ഉള്ള ആ ഒരു ഇതുണ്ട്. എന്നാലും നമ്മളൊരു ഭാഗത്താണല്ലോ, ഒരു ടീമിന്റെ കൂടെയാണല്ലോ.
0: കാരണം ഞാൻ മിനിഞ്ഞാന്ന് ഉറങ്ങിയത് രാവിലെ 5 മണിക്കാണ്. കാരണം ഇന്നലെ, കാരണം മിനിഞ്ഞാത്തെ കളി ഗംഭീരമായിരുന്നല്ലോ നമുക്ക് എല്ലാവർക്കും. അതുപോലെ തന്നെ ഇന്നലത്തെ ആ ഇത് നമുക്ക് ഏറ്റവും ഈ ഒരു എന്താ നമ്മുടെ ക്ഷമയെ പരീക്ഷിച്ചതാണ് ലാസ്റ്റ് വന്ന 30 മിനിറ്റ്. വീണ്ടും ഒരു 30 മിനിറ്റിൽ നമ്മൾ അങ്ങോട്ട് പോവാന്ന് പറഞ്ഞപ്പോഴാണ് നമുക്ക് വീണ്ടും അന്നേരം ലാസ്റ്റ് ഒരു 10 മിനിറ്റില് അർജന്റീന കളിക്കാൻ തുടങ്ങിയേക്കുന്നത്. ഇത്രയും നേരം കളിക്കേണ്ടാത്ത അർജന്റീന എന്താണേലും അടിപൊളിയായിരുന്നു, ഒരു നല്ലൊരു കളി. ഞങ്ങളുടെ നാട്ടിലുണ്ടല്ലോ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് മൊത്തം അടച്ച് അവിടെ ടിക്കറ്റ് വെച്ച്, അതായത് ഫ്രീ പാസ്, പക്ഷേ ടിക്കറ്റ് ഉണ്ടായിരുന്നു, ഫ്രീ പാസ് വെച്ച് കഴിഞ്ഞ ദിവസം വലിയ സ്ക്രീനിങ് ആയിരുന്നു. ഞാനൊന്നും കോളേജ് പഠിക്കുന്ന സമയത്ത് പോലും ഇല്ലാത്ത എനിക്കൊന്നൊരു കൾച്ചർ ഫുട്ബോളിൽ ഇപ്പൊ നമ്മുടെ നാട്ടിൽ തുടങ്ങിയിട്ടുണ്ട്. അതിന്
1: നല്ലൊരു ഇന്നലെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഇരുന്ന് കാണുമ്പോൾ അവരുടെ നാട്ടിൽ അവരുടെ പഴകളും മധുവൊക്കെ അത് സ്ക്രീനിങ്ങിന്റെ അവിടെ വന്നത് അത് കാണിക്കുന്ന കാണുമേ ഇവിടെയൊക്കെ ഇങ്ങനെ
0: ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഫുട്ബോളിന് വലിയ പ്രാധാന്യമൊന്നും ഇല്ലാത്തതാണ്, കാരണം അവിടെ ക്രിക്കറ്റാണ് എപ്പോഴും കൂടുതൽ, വോളിബോളും ഉണ്ട് പിന്നെ. പക്ഷേ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ ദിവസം ഇത്രയും വലിയ ആഘോഷം, കാരണം നല്ലൊരു ചേഞ്ച് നമുക്ക് നമ്മുടെ സ്വഭാവത്തിൽ നമ്മുടെ, കാരണം സർക്കാർ തന്നെ അവധി കൊടുത്തത് വലിയൊരു കാര്യമായിട്ടാണ് നമുക്ക് തോന്നുന്നത്.
1: ശരിക്കും എന്തായാലും ഇവിടെയും ആൾക്കാർ അവധി പിന്നെ പ്രതീക്ഷിച്ച ചിലരുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവധി കിട്ടും, അവധി കിട്ടുമെന്ന്. എന്തായാലും എല്ലാവരും ഓഫീസിലേക്കൊക്കെ പോയിട്ടുണ്ടാവും, പലരും ഉച്ചവരെ ലീവ് എടുത്തിട്ടുണ്ടാവും. പല കമ്പനികളും എനിക്ക് നിന്ന് ഒരു ഒരു വേണമെങ്കിൽ എടുക്കാന്നുള്ള ഒരു ഫ്ലെക്സിബിൾ ടൈം കൊടുത്തിട്ടുണ്ടാവുന്ന തോന്നുന്നു. കാരണം ഒരു വേൾഡ് കപ്പ് മത്സരമാണ് നടന്നത്, കമ്പനികളൊന്നും വലിയ പ്രശ്നമാക്കുന്നുണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ നമ്മളെപ്പോലെ രാവിലെ കൃത്യമായിട്ട് വന്നിട്ട് നിങ്ങൾക്ക് വാർത്തകളും വിശേഷങ്ങളൊക്കെ പറയേണ്ട ആളുകൾ തീർച്ചയായിട്ടും വരണം. അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഒരു പുതിയ ആഴ്ചയുടെ തുടക്കമാണ്, ഒരു പുതിയ ലോക ചാമ്പ്യന്മാരുണ്ടായിരിക്കുന്നു, ലോക ഫുട്ബോളിന് മുന്നിൽ ഒരു പുതിയ അധ്യായം ഉണ്ടായിരിക്കുന്നു, ലോകത്തിന് മുന്നിൽ ഒരുപാട് സംഗീത കലാ പരിപാടികളോടെ ആ ഒരു ഫൈനൽ ചടങ്ങ്. അക്ഷയ കണ്ടില്ല ആ ഫൈനൽ ചടങ്ങിലൊക്കെ എന്ത് രസമായിരുന്നല്ലേ. ഓരോരുത്തർ പാടിയ ഷക്കീറ വന്നിരിക്കുന്നു, റൊണാൾഡീഞ്ഞ വന്നിരിക്കുന്നു, റൊണാൾഡോ, എല്ലാവരും വന്നിട്ടൊരു ഒരു ഗംഭീരമായിട്ടുള്ള
0: ചടങ്ങായിരുന്നു. ജസ്റ്റിൻ ബീബർ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വേൾഡ് കപ്പിന്റെ നമ്മുടെ ഹാഫ് ടൈം ഉണ്ടല്ലോ, ഹാഫ് ടൈമിൽ പെർഫോമൻസ് ഉണ്ടല്ലോ, ഞാൻ കേട്ടത് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന ഒരു സമയം ആ 30 മിനിറ്റ്സ് ആണ്. കാരണം ആ സമയത്ത് കാണിക്കുന്ന പരസ്യത്തിന് ഏറ്റവും കൂടുതൽ പൈസ കൂടുതലാണ്. അപ്പൊ ആ ഹാഫ് ടൈം വളരെ വലിയ ഗംഭീരമായിട്ടുള്ള ഒരു ഹാഫ് ടൈം ആണ് നമ്മൾ കണ്ടത്. പിന്നെ അതുപോലെ നൈഷോ സ്പീഡിന്റെ പെർഫോമൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഗംഭീരമായിട്ടുള്ള തോരം ആർട്ടിസ്റ്റുകൾ, അതായത് ആർട്ടിസ്റ്റുകൾ കൊണ്ട് നമുക്ക് സമ്പന്നമായിട്ടുള്ള ഒരു ഒരു ദിവസം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം എന്ന് പറയുന്നത് അല്ലേ.
1: ഇനിയില്ല, ഇനി 4 കൊല്ലം കാത്തിരിക്കണം. ഈ നമ്മള് നമ്മുടെ നാട്ടിലൊക്കെ ഈ മലബാറിലൊക്കെ തെയ്യക്കാലം കഴിയുമ്പോൾ നമുക്കുള്ള ഒരു സങ്കടം ഉണ്ട്, ഇനി ഈ തെയ്യം തുടങ്ങണമെങ്കിൽ അടുത്ത വർഷമാവുള്ളല്ലോ എന്ന്. അതുപോലെ തൃശ്ശൂർ പൂരം കഴിയുമ്പോഴും ഒരു സങ്കടം ഉണ്ടാവും, അടുത്ത വർഷം ആനകൾ ഉപചാരം ചൊല്ലി പിരിയുമ്പോഴുള്ള സങ്കടം. പക്ഷെ അതൊക്കെ അടുത്ത വർഷം കാണാം, ഇത് 4 കൊല്ലം കാത്തിരിക്കണം.
0: പിന്നെ അതല്ല, ടോം ക്രൂസ് വന്ന് സ്റ്റാർട്ട് ചെയ്തു ചക്കം വന്നങ്ങോട്ട് നിൽക്കുന്ന നിപ്പ് കാണാം, ഒരു വല്ലാത്തൊരു ഒരു ഓറ തന്നെയാണ്. എന്നാലും ഭയങ്കരമായിട്ട് ഗംഭീരമായിരുന്നത്. എനിക്ക് ഒരുപക്ഷെ അമേരിക്കയിൽ വെച്ച് നടന്നുകൊണ്ടാണെന്ന് തോന്നുന്നു അത്രയും പ്രൗഡ് ഗംഭീരമായിട്ട് നടന്നത്. എന്താണേലും ഇനി ഒരു 8 വർഷം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഗൾഫ് മണ്ണിലേക്ക് തന്നെ വീണ്ടും വരുന്ന ആഫിഫയ്ക്കും നമ്മൾ കാത്തിരിക്കുക തന്നെ ചെയ്യും എന്നുള്ളൊരു കാര്യം കൂടെയാണ് നമ്മൾ ഏറ്റവും പറയുന്നത് കേട്ടോ.
1: അതുപോലെ ഇനി അടുത്ത പിന്നെ സ്പെയിനിലൊക്കെ നടക്കുന്ന അടുത്ത വേൾഡ് കപ്പ് കാണാൻ വേണ്ടി നമ്മൾ പോകുമ്പോഴേ നമ്മൾ ഒരു ദിവസം ഒരു 100 രൂപ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ടിക്കറ്റ് എടുക്കാൻ പറ്റുന്നതാണ് പറയുന്നത്. ഒരു ദിവസം നമ്മൾ 100 രൂപ നമ്മുടെ സമ്പാദ്യത്തിലേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ 4ാമത്തെ വർഷം നമുക്ക് ഫിഫയുടെ വേൾഡ് കപ്പ് കാണാം, വലിയ ചിലവില്ലാതെ പോകാൻ പറ്റും. അപ്പം ആർക്കെങ്കിലും അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു കുടുക്ക വാങ്ങുക, എല്ലാ ദിവസവും ഒരു 100 100, അങ്ങനെ 4 വർഷം ആകുമ്പോഴത്തേക്കും അത് പൊളിക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് പോകാനുള്ള തുക ഉണ്ടാവും. അതൊരു നല്ല പരിപാടി. കാരണം 100 രൂപ എന്ന് നമ്മളെ സംബന്ധിച്ചിട്ട് നാട്ടിൽ 100 രൂപ എന്ന് പറയുമ്പോൾ നമുക്ക് അത്ര വലിയ ബുദ്ധിമുട്ടില്ല. അപ്പം നാട്ടിൽ നിങ്ങളൊരു അക്കൗണ്ടോ മറ്റോ സെപ്പറേറ്റ് തുടങ്ങി പോകാൻ ആഗ്രഹിക്കുന്നവർ അതിലേക്ക് ഒരു പൈസ മാറ്റി വെച്ചാൽ തീർച്ചയായിട്ടും വേൾഡ് കപ്പ് കാണുക, അത് ലൈവായിട്ട് കാണാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു അനുഭവം.
0: ഇതൊക്കെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയ സമ്പാദ്യമാണ്. കാശ് അക്കൗണ്ടിൽ ഇട്ട് കൂട്ടുക എന്ന് മാത്രമല്ല സമ്പാദ്യം, ആ കാശ് കൊണ്ട് നമുക്ക് വേണ്ടി ജീവിക്കുക എന്ന് പറയുന്നത് കൂടെ നമ്മുടെ ഒരു സമ്പാദ്യത്തിന്റെ ഒരു അടയാളം കൂടെയാണ്. ഇതുപോലെ തന്നെ ഇപ്പം അനുരൂപ പറയുന്ന ഒരു കാര്യം, അവധി പോലെ തന്നെ റോഡൊക്കെ കാലിയാണ്. സത്യമാണ്, ഞങ്ങൾ രാവിലെയും പറഞ്ഞത് പ്രശാന്താണ് പറഞ്ഞിരിക്കുന്നത്, ഞാനും മിനിപത്മകളും രാവിലെ പറഞ്ഞ കാര്യമാണ്, റോഡ് കാലിയാണ്. എങ്ങനെയാണ് ആളുകൾ രാവിലെ എണ്ണേരി ഇനിക്കൊന്നും ഇന്നും പലരും
1: ഞങ്ങളിത് ഞങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇപ്പൊ പറയുന്നത് പോലെയാണ്. കാരണം ഞാനും പക്ഷേ സ്വയം പറഞ്ഞ് സന്തോഷിക്കാണ്, കാണുന്ന കുറച്ച് പേരുണ്ടാവും, റോഡിൽ ആരും ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും 10 മണിയൊക്കെ വരെ നിങ്ങൾക്ക് ഓഫീസ് ഒരു ഒരു ഇളവ് തരും, അതിനപ്പുറത്ത് നിങ്ങൾ കിടന്നുറങ്ങേണ്ട ആവശ്യമില്ല. ഞങ്ങളിവിടെ രാവിലെ വന്നിരിക്കുന്നു.
0: കഴിഞ്ഞ ദിവസം ക്രിക്കറ്റും ഉണ്ടായിരുന്നു എനിക്ക്, അത് ഒരുപാട് ആളുകൾ ക്രിക്കറ്റിന്റെ അത് തന്നെ ക്രിക്കറ്റും കണ്ട് നമ്മുടെ ഹിറ്റ് ബാൻഡ് കാര്യം കൂടെ ഇവിടെ പറയണേ എന്നുള്ള ഒരു ജയൻമോഹൻ കൂടെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്തായാലും എന്തൊരു സമാധാനം എന്ന് മുദാസിറ
1: പറയൂ. താങ്കൾ ആരാണ്? ബ്രസീൽ, ഫ്രാൻസ്, പോർച്ചുഗൽ, മെക്സിക്കോ, ഓപ്ഷൻസ് ഒരുപാടുണ്ട്, ഏതാണ് താങ്കൾ?
0: അല്ല, അർജന്റീന എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഫ്രാൻസ് ആണെന്ന് തോന്നുന്നു, കാരണം അദ്ദേഹത്തിന്റെ പ്രെഡിക്ഷൻസ് ഇമെയിൽ കാണുമ്പോൾ ഫ്രാൻസ് രണ്ട് അർജന്റീന ഒന്ന് നടക്കൊണ്ടിരിക്കുന്നത്.
1: ഒരു ആശ്വാസം ഇല്ല, ഇപ്പൊ എന്റെ വീട്ടിലും കറണ്ട് ഇല്ല, അവന്റെ വീട്ടിലും കറണ്ട് ഇല്ല.
0: എന്നാലേ നമുക്ക് മറ്റു വാർത്തകളിലേക്ക് ഇടുന്ന വേഗം പോകാം, കാരണം നമ്മൾ ഒരുപാട് വേൾഡ് കപ്പിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തീരത്തില്ല.
1: അതെ, വേൾഡ് കപ്പിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ എനിക്കൊന്ന് ഇന്ന് നമ്മുടെ കായിക പേജിലെ വാർത്തകളൊന്ന് കവർ ചെയ്തിട്ട് മറ്റു വാർത്തകളിലേക്ക് പോകാം. ജപ്പാൻ ഓപ്പൺ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമായിട്ട് നമ്മുടെ PV സിന്ധു മാറിയ വാർത്ത നമ്മൾ ഇന്ന് എന്തായാലും പറയണം. കിരീട ദാരിദ്ര്യത്തിന് അന്ത്യമിട്ട് ഇന്ത്യയുടെ ബാഡ്മിന്റൺ സൂപ്പർ താരം PV സിന്ധു ജപ്പാൻ സൂപ്പർ ഓപ്പൺ 750 ടൂർണമെന്റ് ഫൈനലിൽ ആതിഥേയരുടെ ലോക 3rd നമ്പർ അക്കാനെ യമാഗുച്ചിയെ തോൽപ്പിച്ച് ഹൈദരാബാദുകാരി. ആദ്യമായാണ് ഒരു ഇന്ത്യൻ താരം ജപ്പാൻ ഓപ്പൺ കിരീടം നേടുന്നത്. അപ്പോൾ PV സിന്ധുവിന്റെ കാലമൊക്കെ കഴിഞ്ഞു എന്നൊക്കെ പലരും സംശയിച്ചിട്ടുണ്ട്. ഇല്ല, സിന്ധു ഇവിടെ തന്നെയുണ്ട്, ജപ്പാൻ ഓപ്പൺ കിരീടം നേടിയിരിക്കുകയാണ്. സ്വർണ്ണ മെഡലുമായിട്ട് അവർ നിൽക്കുന്ന മനോഹരമായിട്ടുള്ള ചിത്രമാണ് ഇന്നത്തെ നമ്മുടെ പത്രത്തെ അലങ്കരിച്ചിരിക്കുന്നത്.
0: തീർച്ചയായിട്ടും ബാക്കി വാർത്തകളൊക്കെ ഞാൻ എന്റെ കലീസ് ടൈംസിൽ എന്റെ ഓൺലൈനിലൊന്നും കാണുന്നില്ല.
1: ഇനി കാൽനട സൈക്കിൾ യാത്രകൾ എളുപ്പമാകും. ദുബായ് മറീന മുതൽ റിഗ വരെ 25 പ്രദേശങ്ങളെ കാൽനട സൈക്കിൾ പാതകൾ വഴി ബന്ധിപ്പിക്കാൻ RTA വരുന്നു. യുഎയിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം സേവനങ്ങൾ കഴിഞ്ഞ ദിവസം തടസ്സപ്പെട്ട വാർത്താ അക്കൌണ്ടുകൾ ലോഗിൻ ചെയ്യാൻ കഴിയാതെ വന്നു ഉപഭോക്താക്കൾക്ക്. പിന്നീട് അത് ശരിയായി. വേനൽ അവധിക്കാലത്ത് കുട്ടികളിൽ ടെക്നക്ക് കൂടുന്നു. കുറേ സമയം അവർ ഈ ഗാഡ്ജറ്റിന് മുകളിൽ ഇരിക്കുന്നത് കൊണ്ടാണ്. മാതാപിതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു യുഎയിലെ ഡോക്ടർമാർ. പുതിയ ഈന്തപ്പന ഇനങ്ങൾ രേഖപ്പെടുത്താൻ അബുദാബിയിൽ നൂതന പദ്ധതി. GCC രാജ്യങ്ങളിലെ ജനസംഖ്യ 68 കോടിയാകുന്നു. 32% യുവാക്കൾ. എണ്ണ ഇതര വിദേശ വ്യാപാരം യുഎയ്ക്ക് റെക്കോർഡ് നേട്ടം. ഇതൊക്കെയാണ് ഗൾഫ് മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളായിട്ട് വന്നിരിക്കുന്നത്.
0: തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. നമ്മുടെ ഈ ഡൗൺ ടൗണിൽ സ്ഫോടനം ഉണ്ടായെന്ന് പറഞ്ഞ ഒരു ന്യൂസ് റിപ്പോർട്ട് ചെയ്ത് റോയിട്ടേഴ്സിനെതിരെ ഈ രാജ്യം കർശന നടപടിയാണ് എടുത്തിരിക്കുന്നത്. അതിന്റെ റിപ്പോർട്ടർക്ക്, അതിന്റെ ചാനലിന്റെ എഡിറ്റർക്ക്, അങ്ങനെ പല മേഖലയിലും കർശന നടപടി തന്നെയാണ് യുഎ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അത്രയും വലിയ ഒരു ഇന്റർനാഷണൽ പ്രസ്ഥാനത്തിനെതിരെ സ്വീകരിക്കണമെങ്കിൽ നമ്മൾ ആരെങ്കിലും ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു വിട്ടുവീഴ്ച ഇല്ല എന്ന് നിങ്ങൾ വളരെ വളരെ വ്യക്തമായിട്ട് ആലോചിച്ചോ. അത് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം.
1: കലക്ഷൻസിന്റെ തലക്കെട്ട് വാർത്തയതാണ്. ന്യൂസ് ഏജൻസി ഒഫീഷ്യൽ സമൻഡ് ഓവർ ഫോൾസ് ദുബായ് എക്സ്പ്ലോഷൻ റിപ്പോർട്ട്. അറ്റോർണി ജനറൽ പറയുന്നു, ഏജൻസീസ് ഡിസിഷൻ ടു വിഡ്രോ ദ റിപ്പോർട്ട് ആൻഡ് പബ്ലിഷ് ആൻ അപ്പോളജി ഡസ് നോട്ട് പ്രിലൂഡ് ദ കണ്ടിന്യൂഷൻ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. നിങ്ങൾ മാപ്പ് പറഞ്ഞോണ്ടോ, അത് പിൻവലിച്ചതുകൊണ്ടോ അന്വേഷണം നടക്കാണ്ടിരിക്കില്ല, അന്വേഷണമൊക്കെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. എന്തായാലും തെറ്റായ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത്.
0: അങ്ങനെ ഒരു വാർത്ത വന്നെന്നാണ് ഞാൻ ആലോചിക്കുന്നത്.
1: എന്താണ് ആ വാർത്ത? ഡൗൺ ടൗണിൽ എക്സ്പ്ലോഷൻ ഉണ്ടായി എന്ന രീതിയിൽ ഒരു വാർത്ത കൊടുക്കുക. രാജ്യവും അതുപോലെ ദുബായ് മീഡിയ ഏജൻസിയൊക്കെ നിമിഷങ്ങൾക്കുള്ളിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടേ ഇല്ല എന്ന് പറഞ്ഞ് അവരതിൽ വ്യക്തത വരുത്തുകയും ചെയ്തു. എന്തായാലും ഈ സംഭവം അവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നത് നല്ല കാര്യമാണ്. അവസാനിപ്പിക്കരുത്. ഇത് ഫോൾസ് ന്യൂസ് കൊടുക്കുന്നവർക്ക് ശക്തമായിട്ടുള്ള ഒരു താക്കീത് തന്നെയാണ്.
0: തീർച്ചയായും ദുബായിൽ ഒരുപാട് പുതിയ റോഡുകൾ, എസ്പെഷ്യലി നമ്മുടെ ദുബായ് മറീനയിൽ നിന്ന് റിഗയിലേക്കൊക്കെ RTA കണക്ട് ചെയ്ത് 225 കമ്മ്യൂണിറ്റീസിന് നമ്മുടെ വാക്ക്വേസും അതുപോലെ തന്നെ സൈക്ലിംഗ് പാത്തും ഒക്കെ ആയിട്ട് ഒരു ഗംഭീര പാത്വേ, ഒരുപാട് പണികൾ, ഒരുപാട് റോഡുകൾ നമ്മുടെ ദുബായിൽ പുതിയതായിട്ട് ഓപ്പൺ ആകുന്നുണ്ട്. അതൊക്കെ നമുക്ക് പ്രവാസികളായിട്ട് ഇവിടെ താമസിക്കുന്നവർക്ക് സന്തോഷിക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ്.
1: യെസ്, എന്തായാലും ജെൻസികളുടെ ഒരു പുതിയ ട്രെൻഡിനെ കുറിച്ച് കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാൻ തോന്നുന്നു. ഭക്ഷണം ഓർഡർ ചെയ്യുക, മെനു തെരഞ്ഞെടുത്ത് കാർട്ടിൽ ചേർക്കുക, പേയ്മെന്റ് ഘട്ടം വരെ എത്തുക, ഇതൊക്കെ ചെയ്യുന്നത് ഭക്ഷണം കഴിക്കാനുള്ള കൊതി കൊണ്ടല്ലേ നമ്മൾ ചെയ്യാറുള്ളത്. എന്നാൽ അങ്ങനെയല്ല. ഭക്ഷണം ഒരിക്കലും വീട്ടിലെത്തുന്ന അറിഞ്ഞുകൊണ്ട് തന്നെ ഓർഡർ ചെയ്യുന്നതിലെ രുചി ആസ്വദിക്കാനുള്ള വിദ്യ അത്ര. ഇത് ജെൻസികളുടെ ഒരു പുതിയ തലമുറയ്ക്കിടയിൽ ഇപ്പോൾ ശ്രദ്ധ നേടുന്ന ഇതിന്റെ പേരെന്താണെന്നറിയോ? ഡോപ്പമൈൻ ട്രെൻഡ് സോഷ്യൽ മീഡിയയിൽ വൈറൽ. അതായത് ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ തലച്ചോറിൽ ഡോപ്പമൈൻ വളരെ ഉത്പാദിപ്പിക്കാം. അപ്പോൾ ഓർഡർ ചെയ്യും, അതെടുത്തിട്ട് കാർട്ടിലിടും, പേയ്മെന്റിന്റെ സെക്ഷൻ എത്തുമ്പോൾ അവിടെ നോക്കി കുറച്ചായിരിക്കും. എന്നിട്ട് എനിക്കൊന്ന് ഈ വിഭവങ്ങൾ കണ്ട് നമ്മൾ
0: വെള്ളറക്കാന്ന് പറയും.
1: അന്ന് ബേസിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് ഇതൊക്കെ ബേസിൽ ഇപ്പൊ പറഞ്ഞേ. ഇതൊക്കെ ഇപ്പൊ വാർത്ത ആശന്റെ കാല് തള്ളി ഓടിച്ചത് വാർത്തയായെന്ന് പറഞ്ഞ പോലെയാണ്. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ് ഇന്ന്. സ്പെയിൻ ആരാധകരെ സംബന്ധിച്ചിട്ട്, കാൽപന്ത് ആരാധകരെ സംബന്ധിച്ചിട്ട്, നമ്മളെല്ലാവരെയും സംബന്ധിച്ചിട്ട്. അർജന്റീനക്കാർക്ക് ദുഃഖം ഉണ്ടാവും. ലിയണൽ മെസ്സിയെ സ്നേഹിക്കുന്ന നമുക്ക് എല്ലാവർക്കും വേദനയുണ്ട് അദ്ദേഹം വിശ്വകിരീടം നേടാതെ നിഴലായി മാത്രം പോകുന്നതിൽ. എന്തായാലും വാർത്തകൾ നാളെ കൂടുതലായിട്ടും നമ്മൾ മെസ്സിയുടെ സങ്കട വാർത്തയും ലമീനിയ മാലിന്റെ സന്തോഷ വാർത്തയൊക്കെ നിറഞ്ഞൊരു പത്രം കൂടിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.
0: തീർച്ചയായിട്ടും. അപ്പൊ എന്താണ് ഇതൊക്കെ തന്നെയാണ് നമ്മുടെ പത്രങ്ങളുടെ ലോകത്ത് ഇന്ന് നിറഞ്ഞു നിൽക്കുന്ന വാർത്തകൾ. അപ്പൊ പ്രസ് ക്ലബ്ബിൽ നിന്ന് അക്ഷയ് മിനി പത്മയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിലൊക്കെ തന്നെ പോകുന്ന സിബാഗൻ ജി ഹോം 90.2 FM ആണ് നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. Trending song of the hour.

0: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda Aras. Agathir Building, Alvankul, Parthubai.
1: Traffic update.
2: Brought to you by ABC Cargo and Courier. Number one in GCC.
3: നല്ല തമിഴ് പാട്ട് കേൾക്കുന്നതിന് മുന്നേ നമ്മുടെ റോഡിലെ ട്രാഫിക് ഒന്ന് നോക്കാം. അയ്യോ, ഞാൻ ആളില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ വന്ന വഴിയാണോ ആളില്ലാഞ്ഞത്? ഇവിടെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിലൊക്കെ അത്യാവശ്യം നല്ല സ്ലോ മൂവിങ് ട്രാഫിക് ഈ സമയത്ത് കൂടിയിട്ടുണ്ട്. മേ ബി ഈ ഒരു 7 മണിയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഞങ്ങൾ ആളുകളെല്ലാവരും കൂടെ ഓഫീസിലേക്ക് ഇറങ്ങിയേക്കുന്നത്. കേട്ടോ, ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിലും അല്ലിത്തേറ്റ് ഓൾഡ് റോഡിലും അത്യാവശ്യം നല്ല രീതിയിൽ ഉള്ള കൺജഷൻ കാണുന്നുണ്ട്. നമ്മുടെ MRH റോഡിൽ നമ്മുടെ ഏകദേശം അൽവാഹ, നമ്മുടെ ജെംസ് മെട്രോപോളിറ്റൻ സ്കൂളുണ്ട് അൽവാഹ, ആ ഒരു ഏരിയയിലേക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ സസ്റ്റൈനബിൾ സിറ്റിയുടെ അവിടെ ഒരു മൂന്ന് ആക്സിഡന്റ് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവിടെയും കുറച്ചധികം കൺജഷൻ കാണുന്നുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ഈ ഒരു സമയത്ത്. ബാക്കി റോഡുകളൊക്കെ തന്നെ നമ്മുടെ ഷെയ്ഖ് സയ്യിദ് റോഡും കാര്യങ്ങളൊക്കെ തന്നെ ഫ്രീ ഫ്ലോയിങ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. ഞാനിപ്പോൾ പറഞ്ഞത് MRH റോഡിൻ്റെ കാര്യമാണ്, ആക്സിഡൻ്റ് പറഞ്ഞു കേട്ടോ. വേറെ എവിടെയെങ്കിലും അന്വേഷിച്ചു ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സാപ്പ് നമ്പർ, അതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാമെന്നാണ്. അപ്പോൾ നിങ്ങൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് മാത്രം ഡ്രൈവ് സേഫ് എന്നുള്ളൊരു കാര്യം കൂടെ പറഞ്ഞ് ബ്യൂട്ടിഫുൾ തമിഴ് സോങ് നിങ്ങൾക്ക് വേണ്ടി വരുന്നുണ്ട്. എൻജോയ്.
2: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNCs apply.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: വണ്ടി
2: നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
1: അമ്പാണ് എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണം. അമ്പാണ്
3: അണ്ണ ശ്രദ്ധിക്ക, അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.
4: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
5: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ്.

Evergreen പാട്ടുകൾ was brought to you by ഭാഷാഭായ് ബിരിയാണി, വാസൽ ഹബ്, ബ്ലോക്ക് 4, കരാമ. For corporate and bulk orders, call 052-803-1100. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

ലോകകപ്പിൽ സ്പാനിഷ് വസന്തം, അർജന്റീനയെ തോൽപ്പിച്ച സ്പെയിന് വിശ്വകിരീടം. പാർലമെന്റ് സമ്മേളനത്തിന് തുടക്കം. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ലോകകപ്പ് ഫൈനലിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് അർജന്റീനയെ തകർത്ത് സ്പെയിൻ രണ്ടാം ലോക കിരീടം ഉയർത്തി. നിരന്തരം ആക്രമണങ്ങൾ നടത്തിയ സ്പെയിൻ 106th മിനിറ്റിലാണ് ഫെറാൻ ടോറസിലൂടെ തങ്ങളുടെ വിജയ ഗോൾ നേടിയത്. 2010 ഇനിയസ്റ്റയുടെ വിജയ ഗോളിലൂടെ നെതർലൻഡ്സിനെ തകർത്ത് ലോകകപ്പ് വിജയിച്ചതിനു ശേഷം തങ്ങളുടെ രണ്ടാം ലോകകപ്പ് വിജയമാണ് ഇന്ന് സ്പെയിൻ അർജന്റീനയ്ക്കെതിരെ നേടിയത്. ലോക ചാമ്പ്യന്മാരെ തോൽപ്പിച്ചാണ് യൂറോ ചാമ്പ്യന്മാർ വിശ്വകിരീടം നേടിയത്. മത്സരത്തിന്റെ ആദ്യ നിമിഷം മുതൽ ആക്രമിച്ചു കളിച്ച സ്പെയിൻ തന്നെയായിരുന്നു കളിയിൽ ഉടനീളം മികച്ചു നിന്നത്. മത്സരത്തിലുടനീളം പ്രതിരോധത്തിലേക്ക് ഊന്നിക്കളിച്ച അർജന്റീനയ്ക്ക് പ്രതിരോധത്തിലെ അവരുടെ പ്രധാന ആയുധമായ ലിസാൻഡ്രോ മാർട്ടിനസിന് പരിക്കേറ്റ് പുറത്തുപോയത് വലിയ തിരിച്ചടി നൽകി. മത്സരത്തിലുടനീളം സമ്പൂർണ്ണ ആധിപത്യം സ്പെയിന് തന്നെയായിരുന്നു. മോശം പ്രകടനമായിരുന്നു അർജന്റീനയ്ക്ക് വിനയായത്. മത്സരത്തിൽ മെസ്സിക്ക് തിളങ്ങാനേ കഴിഞ്ഞില്ല. മത്സരത്തിന്റെ അവസാന നിമിഷത്തിൽ മാത്രമാണ് അർജന്റീനയ്ക്ക് സ്പെയിൻ ഗോൾ മുഖത്ത് വെല്ലുവിളി ഉയർത്താൻ കഴിഞ്ഞത്. ആകെ 2 ഷോട്ടുകൾ മാത്രമാണ് അർജന്റീന സ്പെയിന്റെ ഗോൾ മുഖത്ത് തൊടുത്തത്. മെസ്സിയെ കാഴ്ചക്കാരനാക്കിയാണ് സ്പെയിൻ കിരീടം തൂക്കിയത്. രണ്ടാം പകുതിയിൽ സ്പെയിൻ വൻ ആക്രമണങ്ങളാണ് അർജന്റീനിയൻ ബോക്സിൽ നടത്തിയത്. ഗോളെന്നുറപ്പിച്ച നിരവധി അവസരങ്ങൾ സ്പെയിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. വൻ മതിൽ പോലെ സുരക്ഷാ കവചം തീർത്ത ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസാണ് ഗോളുകളുടെ എണ്ണം കുറയ്ക്കാൻ ഇടയാക്കിയത്. സമ്മർദ്ദങ്ങളില്ലാത്ത അർജന്റീന, ഇതായിരുന്നു ലോകകപ്പിന് മുൻപുള്ള അവരുടെ ടാഗ് ലൈൻ. അൾജീരിയക്കെതിരെ അതിനൊത്ത പ്രകടനം പുറത്തെടുത്തു അർജന്റീന. ഓസ്ട്രേലിയയും ജോർദനയും തോൽപ്പിച്ച് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാണ് റൌണ്ട് ഓഫ് നോക്കൌട്ടിൽ എത്തിയതെങ്കിലും പിന്നെ കണ്ടത് പതറുന്ന അർജന്റീനയായിരുന്നു. എന്നാൽ കലാശപ്പോര് അർജന്റീനയുടെ ദൗർബല്യം ഒന്നൊന്നായി തുറന്നു കാട്ടുന്നതായി. മികച്ച കളിക്കാരനുള്ള ഫിഫയുടെ ഗോൾഡൻ ബോൾ പുരസ്കാരം സ്പെയിന്റെ ക്യാപ്റ്റൻ റോഡ്രിക്ക്. ടീമിലെട്ടിൽ 7 മത്സരങ്ങളിലും വിജയിക്കാൻ വഴിയൊരുക്കിയത് റോഡ്രിയാണ്. 2024 ബലൻച്യർ പുരസ്കാര ജേതാവാണ് റോഡ്രി. 2014 2022 ഗോൾഡൻ ബോൾ പുരസ്കാരം നേടിയത് അർജന്റീനിയൻ നായകൻ ലിയണൽ മെസ്സിയായിരുന്നു. ഗോൾഡൻ ബൂട്ട് പുരസ്കാരം കിലിയൻ എംബാപ്പയ്ക്കാണ് ഫ്രാൻസിന്റെ 10 ഗോളുകൾ. ഗോൾഡൻ ഗ്ലൗ പുരസ്കാരം സ്പെയിന്റെ ഗോൾ കീപ്പർക്ക് ഉനായ് സിമോൺ. ഫെയർ പ്ലേ പുരസ്കാരം നെതർലൻഡ്സ് സ്വന്തമാക്കി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തുടക്കമായി. വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതി ബിൽ ഉൾപ്പെടെ നിരവധി ബില്ലുകളാണ് കേന്ദ്രം അവതരിപ്പിക്കുക. ദേശീയ ബഹുമതിയെ അപമാനിക്കുന്നത് തടയൽ ഭേദഗതി ബിൽ ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യസഭയിൽ അവതരിപ്പിക്കും. ദേശീയ ഗീതം, ദേശീയ പതാക, ദേശീയ ചിഹ്നങ്ങൾ തുടങ്ങിയവയെ അവഹേളിക്കുന്നവർക്കെതിരെ ക്രിമിനൽ കുറ്റം ചുമത്തുന്നതിനായാണ് ബിൽ. ദേശീയ ഗാനത്തിന് നൽകുന്ന നിയമപരമായ സംരക്ഷണം ദേശീയഗീതമായ വന്ദേ മാതരത്തിന് നൽകുന്നതിനാണ് ബിൽ ലക്ഷ്യമിടുന്നത്. അയോധ്യ സംഭാവനക്കൊള്ളക്കേസിൽ സുപ്രീംകോടതി തൽസ്ഥിതി റിപ്പോർട്ട് നൽകി SIT. നാളെ കേസ് പരിഗണിക്കാനിരിക്കെയാണ് റിപ്പോർട്ട് നൽകിയത്. അന്തിമ റിപ്പോർട്ട് സർക്കാരിന് കൈമാറാൻ SIT സമയം തേടിയിരുന്നു. സർക്കാർ ആശുപത്രികളിൽ പൊതിച്ചോർ വിതരണം ചെയ്യുന്ന ഹൃദയപൂർവ്വം പദ്ധതി അനുവദിക്കില്ലെന്ന സർക്കാർ നിലപാട് മനുഷ്യത്വ വിരുദ്ധമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. കണ്ടിട്ടോ കേട്ടോ ഇല്ലാത്ത അപരിചിതരായ മനുഷ്യർക്ക് വേണ്ടി ഒരു നേരത്തെ ആഹാരം പൊതിഞ്ഞു നൽകുന്നതിൽ രാഷ്ട്രീയം കലർത്തുന്ന ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവന ക്രൂരവും അപലപനീയവും. ആഹാരം പാകം ചെയ്യുന്നവരോ അത് ശേഖരിക്കുന്നവരോ അത് കഴിക്കുന്നവരോ അവരുടെ രാഷ്ട്രീയം അറിയുകയോ പറയുകയോ ചെയ്യുന്നില്ല. ഒരു ദിവസം 40,000 പൊതിച്ചോറുകളാണ് DYFI വിതരണം ചെയ്യുന്നത്. 2017 January 1 മുതൽ തുടങ്ങിയ പ്രവർത്തനം 9 വർഷം പിന്നിടുമ്പോൾ 61 ആശുപത്രികളിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാരായ മനുഷ്യരുടെ നെടിവെറുപ്പിന് സാന്ത്വനമേയുകയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിലൂടെ പറഞ്ഞു. വിശക്കുന്നവന് ആഹാരം നൽകുന്നത് മനുഷ്യത്വമെന്നും അത് തിരിച്ചറിയാനുള്ള വിവേകമെങ്കിലും ഒരു ജനാധിപത്യ സർക്കാരിന് ഉണ്ടാകണമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടവർ നിലവിലെ പരിഹാരങ്ങൾ പോലും ഇല്ലാതാക്കുന്നത് വിചിത്രമാണെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. അടുത്ത വർഷം ആദ്യം നടക്കുന്ന ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അയോധ്യ രാമക്ഷേത്ര സംഭാവനക്കുള്ള BJP പ്രചരണായുധമാക്കാൻ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും അടക്കമുള്ള പ്രതിപക്ഷം. അയോധ്യയും മധുരയും കാശിയും കുംഭമേളയും അടക്കമുള്ള വിഷയമുയർത്തി ഭരണ തുടർച്ച ഉറപ്പിക്കാനുള്ള BJP തന്ത്രത്തെ പ്രതിരോധിക്കുകയാണ് ലക്ഷ്യം. അതേസമയം രാമക്ഷേത്രത്തിൽ നടക്കുന്ന അന്വേഷണവും അടക്കം താഴെത്തട്ടിലെത്തിച്ച് ജനവിശ്വാസം വീണ്ടെടുക്കാൻ ബൂത്ത്തല പ്രചരണത്തിനായി BJP ജനറൽ സെക്രട്ടറി ധരംപാൽ സിംഗ് തന്നെ രംഗത്തിറങ്ങി. എല്ലാ നിയോജക മണ്ഡലത്തിലും ബൂത്ത്തല സമ്മേളനങ്ങൾ പൂർത്തിയാക്കും.
നെന്മാറയിരട്ട കൊലക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി ഇന്ന് പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. കഴിഞ്ഞ വർഷം ജനുവരി 27 അയൽവാസികളായ അമ്മയും മകനെയും ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയത്. വിധി പറയുമ്പോൾ മിറ്റിഗേഷൻ റിപ്പോർട്ട് പരിഗണിക്കരുതെന്ന് പ്രോസിക്യൂഷൻ. ആദ്യം കൊലപാതകം നടത്തിയ ശേഷം പ്രതിയെ തിരുത്താൻ സിസ്റ്റം തയ്യാറായില്ലെന്നും പ്രതിക്ക് അനുകൂലമായ രീതിയിൽ തയ്യാറാക്കിയ മിറ്റിഗേഷൻ റിപ്പോർട്ട് അംഗീകരിക്കാൻ കഴിയില്ലെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ. തുടർച്ചയായ 9 ദിവസവും ഇറാനെതിരെ US ആക്രമണം. ഇറാനെതിരെയുള്ള നാവിക ഉപരോധം ശക്തമായി തുടരുന്നതായി US സെൻട്രൽ കമാൻഡ്. ഇതുവരെ ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ച 6 കപ്പലുകൾ തടഞ്ഞതായും ഒരെണ്ണം ആക്രമിച്ച് നിശ്ചലമാക്കിയതായും US സൈന്യം. വടക്കൻ ഇറാഖിൽ ഇന്നലെയുണ്ടായ ഇറാൻ ആക്രമണത്തിൽ അമേരിക്കൻ സൈനികൻ കൊല്ലപ്പെട്ടു. ഇറാന്റെ ഡ്രോൺ ആക്രമണത്തിൽ പൊട്ടിത്തെറിച്ചാണ് മരണമെന്ന് US സെൻട്രൽ കമാൻഡ്. അമേരിക്കൻ ബന്ധമുള്ള കപ്പലുകൾ ആക്രമിക്കുമെന്ന് IRGC മുന്നറിയിപ്പ്. ജോർദനിലെ US സൈനിക താവളത്തിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകി US ഇറാനിൽ നിർമ്മാണം നടക്കുന്ന ആണവ നിലയത്തിലടക്കം ആക്രമണം നടത്തിയെന്ന് US അറിയിച്ചു. ഡാക്കോവിൻ ആണവ നിലയത്തിലാണ് ആക്രമണം ഉണ്ടായത്. ഇറാനിൽ ഇന്നലെ രാത്രി മുതൽ നടത്തിയ വ്യാപക മിസൈൽ ബോംബിംഗിൽ തീര നിരീക്ഷണ സംവിധാനം, റഡാറുകൾ, നാവിക സംവിധാനങ്ങൾ, മിസൈൽ ഡ്രോൺ കേന്ദ്രങ്ങൾ എന്നിവ തകർത്തതായി വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ US പുറത്തുവിട്ടു. ജോർദനിൽ 2 US സൈനികർ കൊല്ലപ്പെടുകയും ഒരാളെ കാണാതാവുകയും ചെയ്ത സംഭവത്തെ തുടർന്ന് ഇറാനിൽ US വ്യാപക ബോംബ് ആക്രമണമാണ് നടത്തിയത്. ഡോക്ടർ MK റാം പിടിയിൽ. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥി നിതിന്റെ മരണവുമായി ബന്ധപ്പെട്ട് BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അധ്യാപകൻ ഡോക്ടർ MK റാം പിടിയിലായിരിക്കുന്നു. അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീംകോടതി കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു. കുടകിൽ നിന്നാണ്, കർണാടകയിലെ കുടകിൽ നിന്നാണ് ഡോക്ടർ MK റാം പിടിയിലായതെന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അധ്യാപകനായ ഡോക്ടർ MK റാം പിടിയിലായിരിക്കുന്നത്. ഏറെ നാളായി ഒളിവിൽ കഴിയുകയായിരുന്നു റാം. സുപ്രീംകോടതിയെ മുൻകൂർ ജാമ്യത്തിനായി സമീപിച്ചു. സുപ്രീംകോടതി മുൻകൂർ ജാമ്യം തള്ളി. ഈ പശ്ചാത്തലത്തിൽ അന്വേഷണ സംഘം ഇതര സംസ്ഥാനങ്ങളിൽ MK റാമിന് വേണ്ടി അന്വേഷണം വിപുലമാക്കി. ഇപ്പോൾ കുടകിൽ നിന്ന് ഡോക്ടർ MK റാമിനെ പിടികൂടിയിരിക്കുകയാണ്. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥിയുടെ റാഗിങ്ങുമായി ബന്ധപ്പെട്ട ആത്മഹത്യാ കേസിൽ ഇപ്പോൾ സുപ്രധാന വഴിത്തിരിവുണ്ടായിരിക്കുകയാണ്. അദ്ദേഹം പിടിയിലായിരിക്കുകയാണ്, അധ്യാപകൻ ഡോക്ടർ MK റാം, കർണാടകയിലെ കുടകിൽ നിന്ന്. അടുത്ത വാർത്ത 9 മണിക്ക്.

0: MFM News was brought to you by Dunlop Group of Companies since 1982.
1: Time check.
0: Brought to you by Ozone Cargo.
2: ഗുഡ് മോർണിംഗ് സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ 8 മിനിറ്റ്.
1: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
0: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
2: ഗുഡ് മോർണിംഗ്. ദുബായിലെ ഇപ്പോഴത്തെ താപനില 35 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 48%.
0: Was brought to you by Aldra's Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.com.

0: Good morning, welcome back home. 92.2 FM ലേക്ക് സ്വാഗതം. Brand new day ആണെങ്കിലും ഉറക്കപ്പിച്ചിട്ടുള്ള ഡേ ആണെന്ന് വേണമെങ്കിൽ പറയാം. ബട്ട് എന്താണേലും നല്ലൊരു മാച്ച്, നല്ലൊരു സത്യം പറഞ്ഞുണ്ടല്ലേ, ഇതുപോലെ എന്താ പറയണ നല്ലൊരു ഒരു ലേറ്റ് നൈറ്റ് മാച്ചോ അല്ലെങ്കിൽ ലേറ്റ് നൈറ്റ് ഷോസോ ഒക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം ഓഫീസിലെ കറക്റ്റ് ടൈമിൽ വന്ന് പണിയെടുക്കുന്നത്, അത് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു ഒരു ഇതുണ്ടല്ലോ, നമ്മൾ എന്തോരം കാര്യങ്ങൾ ചെയ്തു വാൻ നമ്മൾ ആ ഒരു കറക്റ്റ് റൊട്ടീനിൽ പോകുക എന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യം തന്നെയാണ്. സ്പെഷ്യലി ഞാൻ രാവിലെ എണീച്ച് നിങ്ങൾ ഓഫീസിൽ പോകുന്നവർ, ഓഫീസിൽ ചെന്നവർ ഒരു ബിഗ് സല്യൂട്ട്. കാരണം എനിക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. ഞാൻ ഇന്നലെ ഒരു 3 മണിക്ക് 3:30 ആയി കിടക്കാൻ നേരത്ത് അന്നേരം ഞാൻ അക്ഷയോട് പറയുന്നുണ്ടായിരുന്നു, ഒരു മാക്സിമം ഒരു 5:30-6 വരെയെങ്കിലും ഉറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ 6 ആകുമ്പോഴത്തേക്കിലും ഇറങ്ങണം, എന്നാലേ എനിക്ക് ഇവിടെ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു 2.5 മണിക്കൂറിന് നമ്മൾ ഉറക്കമുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ഇപ്പം അത് ഭയങ്കര സുഖമായിട്ട് തോന്നുന്നു. ഇനി പോയിട്ട് വൈകിട്ട് നേരത്തെ കിടന്ന് ഉറങ്ങണമെന്നൊക്കെ വിചാരിക്കും, പക്ഷെ നടക്കത്തില്ല. അതാണ് വാസ്തവം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ ഫിഫ കഴിഞ്ഞ ദിവസം കണ്ടവർക്കൊക്കെ തന്നെ ഈ ഫിഫയുടെ ട്രോഫി, കഴിഞ്ഞ ദിവസം ആ ട്രോഫി റിവീലിംഗ് കണ്ടായിരുന്നു നിങ്ങൾ, ആ മാച്ചിൻ്റെ ഇടയ്ക്കായിരുന്നു കാണിച്ചത്. ഭയങ്കര രസമായിരുന്നു. ആ ലൂയി വിറ്റണിൻ്റെ ഒരു ബോക്സിനകത്താണ് ഈ ഫിഫയുടെ ട്രോഫി കൊണ്ടുവന്നത്. അതിന് തന്നെ ലൂയി വിറ്റൺ എത്ര രൂപ അങ്ങോട്ട് കൊടുത്തതാണ്. ആ ലൂയി വിറ്റൻ്റെ ബോക്സ് അത് അൺബോക്സ് ചെയ്ത് കഴിയുമ്പോൾ അകത്ത് നമ്മുടെ ഫിഫയുടെ ട്രോഫി ഇരിക്കുകയാണ്. ആക്ച്വലി ഇത് തന്നെ പറയുന്നത് ഒരു വലിയ ഒരു പ്രൈസ്ലെസ് ആയിട്ടുള്ള ഒരു എന്തോ ഒരു ഐക്കോണിക് ട്രോഫിയാണ് ഈ ഫിഫയുടെ ട്രോഫി എന്ന് പറയുന്നത്. ഭയങ്കര ഹിസ്റ്ററിയൊക്കെ ഉള്ള ഒരു വലിയ ഒരു ട്രോഫി തന്നെയാണ്. അപ്പോൾ ഇതിനകത്തൊക്കെ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ടാണ് ഇരുന്ന് സംസാരിച്ചത്. അപ്പം നമ്മുടെ എൻ്റെ ഒരു ഫ്രണ്ട് അൻഡ്രൂ ബേട്ടനെ ഇന്നലെ എന്നോട് ചോദിച്ചു, ഇത് എത്രയായിരിക്കും സ്വർണം ഇതിനകത്തുള്ളത്, ഇതിൻ്റെ വെയിറ്റ് എത്രയായിരിക്കും എന്നുള്ളത്. സത്യം പറഞ്ഞാൽ അതൊരു വലിയ നല്ലൊരു ചോദ്യമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അൻഡ്രൂ ബേട്ടൻ രാവിലെ ഇപ്പോൾ എന്നെ പോലെ അല്ല, നമ്മളെയൊക്കെ പോലെ, അത് ശരിയാണല്ലോ, ഇപ്പോൾ എന്നെ കേൾക്കുന്നവരൊക്കെ ആണെങ്കിൽ നമ്മളെല്ലാവരും രാവിലെ എണ്ണിട്ട് വരാണ്. അപ്പോൾ നമ്മളെയൊക്കെ പോലെ രാവിലെ ഇപ്പോൾ അദ്ദേഹം ഡ്യൂട്ടിക്ക് പോകുന്നുണ്ടാവും. ആ സമയത്താണ് ഞാൻ ഗൂഗിളിലെടുത്ത് നോക്കിയ സമയത്ത് ഞാൻ അതിൻ്റെ എക്സാക്ട് ഡീറ്റെയിൽ കാണുന്നത്. അപ്പോൾ ഈ ട്രോഫി എന്ന് പറയുന്നത് ആക്ച്വലി 1974 അന്ന് തൊട്ടാണ് ഇത് യൂസ് ചെയ്ത് വരുന്ന 18-carat സ്വർണമാണ്. ഓക്കെ, ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 6.175 kg ആണ്. അതായത് 6.5 kg അപ്രോക്സിമേറ്റ്ലി ഞാൻ പറയാം കേട്ടോ, 6.5 kg ഇതിന് വരുന്നുണ്ടെങ്കിൽ 18-carat ഗോൾഡിൻ്റെ സ്വർണമെന്ന് പറയുന്നത് ഏകദേശം 5.5 gram ആയിരിക്കും, കിലോ ഐ മീൻ kg ആയിരിക്കും അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 5.5 kg സ്വർണമുണ്ട്, 6.17 kg ആണ് ഇതിൻ്റെ സ്റ്റാച്യുവിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ വാല്യൂ പറയുന്നത് ഓവർ 20 million US dollars ആണ് ഇതിൻ്റെ ഒഫീഷ്യലി ഇതിൻ്റെ അങ്ങനെ സത്യം പറഞ്ഞാൽ വാല്യൂ ഇടാൻ പറ്റത്തില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഞാൻ ഇത് അങ്ങനെ എല്ലാവർക്കും തൊടാനും പറ്റത്തില്ല. ഇതതിൻ്റെ മ്യൂസിയത്തിൽ വെച്ച് ഇതിൻ്റെ ഒരു എന്താ പറയുന്നത്, ഇതിൻ്റെ ഒരു സിമ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ആളുകൾ എന്താ പറയുന്നത് നമ്മുടെ എർത്തിനെ ഇങ്ങനെ പൊക്കി പിടിക്കുന്ന ഒരു ഫിഗറാണ്. നമ്മൾ പലപ്പോഴും വിചാരിക്കാത്ത ഫുട്ബോളാണ്, അല്ല, അതിൻ്റെ മേലെ ഇരിക്കുന്ന അതിൻ്റെ റെപ്രസെൻ്റ് ചെയ്യുന്ന എർത്താണ്. സോ എർത്തിനെ ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് പിടിക്കുന്ന ആ ഒരു രണ്ട് പേര്, അല്ലെങ്കിൽ രണ്ട് കൈ, അതായിരിക്കും അതിൻ്റെ സിമ്പലൈസേഷൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് ആ ഒരു ബോളിൻ്റെ ഒരു പ്രത്യേകത എന്നുമാണ് നമ്മൾ ഇന്നലെ ഈ രാത്രിയിൽ ഞാൻ ഗൂഗിളിലിരുന്ന് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയൊരു ഇൻഫർമേഷനാണ് ഈ കാര്യങ്ങളൊക്കെ. അപ്പം എന്തായാലും ഇതാണ് ഫിഫയുടെ. പിന്നെ നമുക്ക് അതിനകത്ത് തന്നെ മെയിൻ ഇതല്ലാതെ നമുക്കറിയാം ഗോൾഡൻ ബൂട്ടുണ്ട്, അതുപോലെ തന്നെ ഗോൾഡൻ ബോളുണ്ട്, ഗോൾഡൻ ഗ്ലൗ ഉണ്ട്, ഇങ്ങനെ കുറേയധികം അവാർഡുകളും ഒക്കെ തന്നെ നമുക്ക് കഴിഞ്ഞ ദിവസം കിലിയൻ എംബാപ്പെ ആയിക്കോട്ടെ, റോഡ്രി ആയിക്കോട്ടെ, പിന്നെ അതുപോലെ സൈമൺ ആയിക്കോട്ടെ, ഇവർക്കൊക്കെ തന്നെ നേടിയേക്കുന്ന വലിയൊരു പുരസ്കാരങ്ങളൊക്കെ തന്നെയാണ്. ആൻഡ് ഈ ഫിഫ വേൾഡ് കപ്പിൻ്റെ ചരിത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 1930 തൊട്ട് തുടങ്ങിയേക്കുന്ന ആ ഒരു വേൾഡ് കപ്പ് ഉറുഗ്വേയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ വട്ടം, അതായത് 2022 അർജന്റീനയും 2026 സ്പെയിനിലും എത്തി നിൽക്കുന്ന സമയത്ത്, സ്പെയിനിന് മുന്നേ 2010 ഒരിക്കൽ, അത് ഞങ്ങൾ ഇന്നലെ നോക്കി, 2010 ഇതിന് മുന്നേ സ്പെയിൻ ഒരിക്കൽ കൂടെ ഈ വേൾഡ് കപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു വേൾഡ് കപ്പ് എടുത്തേക്കുന്ന ചരിത്രം ബ്രസീലിന് തന്നെയാണ് സ്വന്തമായി. ആദ്യമായിട്ട് 1958 തുടങ്ങി 1962 എടുത്തിരുന്നു. എന്നാൽ ഹാട്രിക്കിലേക്ക് വന്ന സമയത്ത് ഇംഗ്ലണ്ട് അവിടെ കയറി പണി പിടിച്ചു. പക്ഷേ 1970 വീണ്ടും ഇതാ ബ്രസീൽ കപ്പെടുത്തിട്ടുണ്ട്, പിന്നെ 1994 എടുത്തിട്ടുണ്ട്, 2002 എടുത്തിട്ടുണ്ട്. ഇതാണ് ബ്രസീലിൻ്റെ ഏറ്റവും വലിയൊരു എന്താ പറയുന്നത് ചരിത്രം എന്ന് പറയുന്നത്. പക്ഷേ ആദ്യ കാലഘട്ടത്തിൽ ഇറ്റലിയും യുറുഗ്വേയും തന്നെയായിരുന്നു അതിൻ്റെ കരുത്തന്മാരെന്ന് പറഞ്ഞു കേട്ടോ. കാരണം 1930 ഉറുഗ്വേയിൽ കപ്പെടുത്ത സമയത്ത് 1950 വീണ്ടും ഉറുഗ്വേ കപ്പെടുത്തു. പക്ഷേ 1934-38 ഇറ്റലിയായിരുന്നു അവിടെ കപ്പിൽ മെയിനായിട്ട് മൊത്തം ഇട്ടിരുന്ന ഒരു കാഴ്ചയും കൂടെ കാണുന്നത്. പക്ഷേ അർജന്റീന ആദ്യമായിട്ട് എടുക്കുക 1978 അർജന്റീന എടുത്തു, പിന്നെ 86 വന്നു, അങ്ങനെ വീണ്ടും 2022 അവർ കപ്പെടുത്തു. പക്ഷേ ഒരു പക്ഷേ ഈ വട്ടം കൂടെ ഹാട്രിക്ക് അല്ല ഇവട്ടം കൂടെ എടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ ഒരു മെസ്സിക്ക് വീണ്ടും ഒരു റെക്കോർഡ് കൂടെ കയ്യിൽ വന്നിരുന്നേനെ. പക്ഷേ എന്താണേലും നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട പോലെ സ്പെയിനിന്റെ ഉജ്ജ്വലമായിട്ടുള്ള പ്രകടനം, സ്പെയിൻ മാത്രം കളിച്ച് ഉജ്ജ്വലമായിട്ടുള്ള പ്രകടനം. പക്ഷെ അതിനെ ഒരിക്കലും നമ്മൾ സ്പെയിനെ കുറച്ച് കാണാനും പറ്റത്തില്ല. അവർ നല്ല ശരിക്ക് കളിച്ച് തന്നെയാണ് ആ ട്രോഫി മേടിച്ചത് കേട്ടോ. അപ്പൊ എന്താണേലും ഫിഫ വേൾഡ് കപ്പിന്റെ ആ ട്രോഫി എത്ര കെ ജി ആണ്? ഏകദേശം അപ്രോക്സിമേറ്റ്ലി 6.17 കെ ജി. അതിന്റെ സ്വർണം 18 കാരറ്റ് ആണ്, 5.5 കെ ജി വരും ആ സ്വർണത്തിന്റെ വെയിറ്റ്. ഇതാണ് അതിന്റെ എന്താ പറയുന്നത് എഞ്ചിനീയറിംഗ് എന്നുള്ള ഒരു കാര്യമാണ് നമ്മളൊക്കെ ഓർത്തിരിക്കുക. ആരെങ്കിലുമൊക്കെ ഇന്ന് ചെന്ന് കഴിഞ്ഞാലോ ചുമ്മാ ചോദിക്കും, അല്ലെങ്കിൽ അങ്ങോട്ട് ഇട്ട് പറയണം, നിങ്ങൾ അറിഞ്ഞതായിട്ട് ഭാവിക്കണ്ട, റേഡിയോ കേട്ടതായിട്ട് ഭാവിക്കണം, അങ്ങോട്ട് ഇട്ട് അങ്ങോട്ട് പറയണം. ഇതൊക്കെയാണ് ഇതിന്റെ എന്താണ് ഇതിന്റെ അർത്ഥം നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് ചോദിച്ചിട്ട് കാച്ചണമെന്ന്. എന്തായാലും ഇത് കഷ്ടപ്പെട്ടിരുന്ന കളി കണ്ടല്ലേ, ഓഫീസിൽ നിന്ന് രണ്ട് മൂന്ന് ഡയലോഗ് ഒക്കെ ചെയ്ത് ഒക്കെ ഇങ്ങോട്ട് അടിപൊളിയാക്കി. എന്തായാലും ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് തന്നെ പോകുന്നു.
1: Connected with Home 92.2 FM. Home is a feeling.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: എനിക്ക് തോന്നുന്നു എല്ലാവരും ഈ സമയത്താണ് ഇന്ന് ഓഫീസിൽ ഒരു മണിക്കൂറെങ്കിലും ലേറ്റ് ആയിട്ടാണ് എത്താൻ പോകുന്നത്. കാരണം ഒരു 7 മണി കഴിഞ്ഞ് തുടങ്ങേണ്ട ട്രാഫിക് സിറ്റുവേഷൻ ഇപ്പോഴാണ് ഞാൻ റോഡുകളിൽ തുടങ്ങിയതായിട്ട് കാണുന്നത്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ് ആയിക്കോട്ടെ, അല്ലിത്തിയ ടോൾ റോഡ് ആയിക്കോട്ടെ, നമ്മുടെ മലിഹ സ്ട്രീറ്റ് ആയിക്കോട്ടെ, എല്ലാവടും ഈ ഒരു സമയം നല്ല രീതിയിൽ ട്രാഫിക് സിറ്റുവേഷൻ, ഐ മീൻ വെഹിക്കിൾ കൗണ്ട് കൂടുതലുണ്ടോ, അല്ല ട്രാഫിക് എന്നുള്ള രീതിയിലല്ല ഞാൻ പറയണേ കേട്ടോ. ജെ ബി സിയുടെ ഓട്ടോസൊക്കെ നോക്കുകയാണെങ്കിലും ഒക്കെ തന്നെ ചെറിയ ചെറിയ സ്ലോ മൂവിങ് ട്രാഫിക്കിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഷെയ്ഖ് സയ്യിദ് റോഡ് കംപ്ലീറ്റ്ലി ഫ്രീ ഫ്ലോയിങ് ആണ്. എംറേറ്റ്സ് റോഡും വലിയ വിഷയമൊന്നുമില്ല. നമ്മുടെ ആ ഒരു മെയിൻ എല്ലാ ദിവസവും കാണുന്ന ആ ഒരു ഏരിയയിലെ ട്രാഫിക് മാത്രം അവിടെ ഒരു ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്തെന്ന് പറയപ്പെടുന്നു. മേ ബി മാറിയിട്ടുണ്ടാവാം, പക്ഷേ എന്തെങ്കിലും കാണിക്കുന്നുണ്ട് കേട്ടോ. വേറെ എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്.
1: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNCs apply.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ. അങ്ങനെ എന്താ സംഭവത്തിലേക്ക് പോകാനുള്ള ഒരു സമയം കൂടെയാണ്. എന്താണ് വിനിപ്പത്തം ഇന്നത്തെ സംഭവം
1: ഇന്നും കൂടി പറഞ്ഞ് നമുക്ക് എന്താ സംഭവം അവസാനിപ്പിക്കാം. അതെ, കാൽപന്തിനെ കുറിച്ച് നമ്മൾ ഇനി കുറച്ച് ദിവസം കൂടി സംസാരിക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാരണം എന്താ പറയാ, മഴ പെയ്ത് തോർന്നാലും മരം പെയ്യുന്ന് പറയാറില്ലേ, അതുപോലെ നമ്മൾ ഇനി കുറച്ച് ദിവസം കൂടി അതിന്റെ ഒരു ഹാങ് ഓവറിലായിരിക്കും പലർക്കും. അതിന്റെ ഓർമ്മകൾ ഉണ്ടാവും, നല്ല ഓർമ്മകൾ ഉണ്ടാകും. പക്ഷെ ലോകത്തിലെ ഏറ്റവും അമൂല്യമേറിയ ട്രോഫി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തല ഉയർത്തി പിടിച്ച് പറയാം, അത് ഫിഫ ലോകകപ്പ് തന്നെയാണ്. 6 കിലോയിലധികം സ്വർണമുള്ള 18 കാരറ്റിന്റെ സ്വർണത്തിലെ പരിശുദ്ധിയുള്ളതാണ് ആ ഒരു സ്വർണ കപ്പ് എന്ന് പറയുന്നത്. 4 കിലോയിലധികം ശുദ്ധമായിട്ടുള്ള സ്വർണം, 4 കിലോയിൽ 5, 4.93 എന്നാ പറഞ്ഞത്. അപ്പോൾ 5 കിലോയ്ക്കടുത്ത് ശുദ്ധമായിട്ടുള്ള സ്വർണം തന്നെ വരുന്നത്. ഈ ട്രോഫി പൂർണ്ണമായിട്ട് സ്വർണമായാൽ അത് ഉയർത്താൻ, ലിഫ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് മാത്രമാണ് അതിങ്ങനെ വേറെ ലോഹം കൂടി ചേർത്തിട്ട് നിർമ്മിച്ചിരിക്കുന്ന കുറച്ച് അംശം എന്നാണ് പറയുന്നത്. അതിന്റെ ഉള്ള് പൊള്ളയായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിന്റെ അടിഭാഗത്ത് ഒരു പച്ച നിറത്തിലുള്ള രത്നക്കല്ലിന്റെ 2 പാളികളുണ്ട്. നമുക്ക് ആ ട്രോഫി മുഴുവനും സ്വർണ്ണമാണ്. താഴെ ഒരു ഗോൾഡ്, പിന്നെ എന്താ ഗ്രീൻ കളർ കാണുന്നില്ലേ, അത് ഒരു രത്നക്കല്ലിന്റെ 2 പാളിയാണെന്നാണ് പറയുന്നത്. ഈ ട്രോഫിയുടെ അവകാശം ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ട്രോഫി ടീമിന് ഉയർത്താവുന്ന ഇപ്പൊ സ്പെയിൻ ആണെങ്കിൽ അതിന്റെ ഒറിജിനൽ നൽകുമെങ്കിലും അത് പിന്നീട് ഫിഫയുടെ സ്വിറ്റ്സർലൻഡിലെ മ്യൂസിയത്തിലേക്ക് തിരികെ കൊണ്ടുപോയിട്ട് അവിടെ തന്നെ വയ്ക്കും. വിജയിയായ ടീമിന് സ്വർണം പൂശിയ വെങ്കലത്തിലുള്ള മറ്റൊരു റെപ്ലിക്കയാണ് പകർപ്പായിട്ട് കൊടുക്കുന്നത്. അത് മാത്രമേ സൂക്ഷിക്കാൻ അവകാശമുള്ളൂ എന്നാണ് പറയുന്നത്. ഇനി ഇത് ആർക്കൊക്കെ തൊടാൻ പോകുന്നവർക്കും വരുന്നവർക്കും ഒക്കെ ഈ ട്രോഫി തൊടാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൊടാൻ പറ്റില്ല. സ്ട്രിക്ട് ടച്ച് റൂൾസ് ഉണ്ടെന്നാണ് പറയുന്നത്. 1, ഒഫീഷ്യലിനത് തൊടാൻ വേണ്ടി, പിന്നെ വേൾഡ് കപ്പിലെ ചാമ്പ്യന്മാർക്കും വിന്നിംഗ് പ്ലെയേഴ്സിനും തൊടാം, ഫിഫ പ്രസിഡന്റിനും തൊടാം, പിന്നെ വലിയ വലിയ രാജ്യങ്ങളുടെ തലപ്പത്തിരിക്കുന്നവർ ആ പരിപാടിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവർക്കും ഈ ഒരു സ്വർണക്കപ്പ് തൊട്ട് നോക്കാം.
0: അതുകൊണ്ടാണല്ലോ അതിലൊരു മുത്തമിടണമെന്ന് പറയുന്ന പലരുടെ ഒരു ആഗ്രഹമായിട്ട് വരും. ഞാൻ ആക്ച്വലി കുറച്ച് മുന്നേ ഇതിന്റെ കാര്യം പറഞ്ഞത്, ഈ ട്രോഫിയുടെ കഴിഞ്ഞ ദിവസം റിവീലിംഗ് കണ്ടിട്ടില്ലായിരുന്നു, ഒരു ലൂയി വിച്ചന്റെ ഒരു ബാഗ്. ഞാൻ പറഞ്ഞത് ആരെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെ അതൊന്ന് കാണണം കേട്ടോ. ആ ലൂയി വിച്ചന്റെ ബാഗിനകത്താണ് ഇത് വെച്ചിരുന്നത്. അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അത് അതിന്റെ ഒരു ഭംഗി ഉണ്ടല്ലോ. അത് അതിന്റെ സിമ്പിൾ എന്ന് പറയുന്ന 2 മനുഷ്യർ എർത്തിനെ ലിഫ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ആ ഒരു ട്രോഫിയുടെ. നമ്മൾ പലരും വിചാരിക്കും ഫുട്ബോൾ ആണ്, അല്ല, ഭൂമിയാണ്
1: ശരിക്കും. ഇന്നലത്തെ ആ പരിപാടിക്കും എൻഡിംഗ് പരിപാടിക്കും ക്ലോസിംഗ് സെറമണിക്കും നമ്മൾ ലോകത്തിന്റെ ഒരു പരിച്ഛേദവും ലവ് എന്ന് പറഞ്ഞ ചിഹ്നം ഒക്കെ ആയിട്ട് വന്നിട്ട് എനിക്കൊന്ന് ആ ഭൂമിയെ കാണിച്ചിട്ട് ഭൂമിയിൽ ഏറ്റവും ആദ്യം അല്ലെങ്കിൽ ഏറ്റവും അവസാനമായിട്ടും എപ്പോഴും വേണ്ടുന്നത് തീർച്ചയായിട്ടും ലവ് എന്ന് പറയുന്ന സ്നേഹം തന്നെ എന്ന് പറഞ്ഞാൽ വികാരം ഫിഫ പോലുള്ള ഏറ്റവും വലിയ വേദിയിൽ കാണിക്കാന്ന് പറയുമ്പോൾ അതൊരു നല്ല കാര്യമായിട്ടാണ് തോന്നിയത്. എന്തായാലും ഇതിന്റെ എൻഗ്രേവിംഗ് പ്രോസസ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഫിഫയുടെ മ്യൂസിയത്തിൽ ഇത് എങ്ങനെ എത്തുന്നുണ്ടാവും, റെപ്ലിക്കയാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഡാമേജ്, 2014 ഇതിന് ഡാമേജ് ഉണ്ടായിരുന്നു. ഒരു ചെറിയ കഷ്ണം സ്വർണം അവിടുന്ന് അടർന്നു പോയിട്ടുണ്ട്. പിന്നെ അത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിന് ജൂൾസ് റിമെ ട്രോഫി എന്നാണ് അറിയപ്പെടുന്നത്. ഫിഫയുടെ പ്രസിഡന്റിന്റെ പേരിലാണ് ഈ ട്രോഫി അറിയപ്പെടുന്നത്. 2022 ഖത്തറിൽ ഇതിന്റെ മൂല്യം നയിക്കുമ്പോൾ അർജന്റീന ഈ സ്വർണ്ണ കിരീടം ഉയർത്തിയപ്പോൾ ഈ ട്രോഫിയുടെ മൂല്യം ഏതാണ്ട് 2,77,000 US ഡോളർ, അതായത് 2,61,00,000 ഇന്ത്യൻ രൂപയായിരുന്നു മൂല്യം. 1974 ടൂർണമെന്റിന് മുന്നോടിയായിട്ട് നിലവിലെ ഡിസൈൻ അവതരിപ്പിച്ചപ്പോൾ അതിന് ഏതാണ്ട് 25,000 US ഡോളർ, 25,00,000 നിന്നാണ് പിന്നെ 2,61,00,000 ഇപ്പോൾ സ്വർണത്തിന്റെ മൂല്യം അതിലും മാറിയിട്ടുണ്ട്. അപ്പൊ എത്ര കോടിയുടെ ആയിരിക്കും, എനിക്കൊന്ന് ചുരുങ്ങിയത് ഒരു 4 കോടിക്ക് മുകളിൽ മൂല്യമുള്ള ഒരു ട്രോഫിയാണ് സ്പെയിൻ സംഘം റോഡ്രിഗേം സംഘവും ഇന്ന് പുലർച്ചെ നമുക്ക് മുന്നിൽ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചത്. അപ്പൊ ഇതിൽ നിന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്വർണത്തിന്റെ മൂല്യമല്ല, അല്ലെങ്കിൽ അത് കിട്ടുമ്പോഴുള്ള ആ വികാരത്തിനാണ് ഏറ്റവും വലിയ
0: പ്രാധാന്യം.
1: സമ്മാനം
0: കാരണം അത് അത്രമാത്രം. പക്ഷേ ഈ ഇതല്ല, മറ്റേ വേറെ ഇതിന് പകരം റിപ്ലിക്ക ആയിട്ടുള്ള ഒരു സാധനമാണ് ഇവർ
1: കൊടുക്കുന്നത്.
0: അതെല്ലാ രാജ്യത്തിനും വെക്കാമായിരിക്കും.
1: അതെ, ആർക്കാണോ കിട്ടുന്നത് ആ ചാമ്പ്യന്മാരായവർക്കൊക്കെ ആദ്യം ഇത് കൊടുക്കും, അവർക്കത് ഫോട്ടോ എടുക്കുക, എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് ഫിഫയ്ക്ക് അവരുടെ സ്വിറ്റ്സർലൻഡിലെ ഭദ്രമായിട്ടുള്ള ലോക്കറിൽ കൊണ്ടുപോയിട്ട് അത് വെക്കും. പിന്നെ അതിന്റെ താഴെ ഓരോ ചാമ്പ്യൻസിന്റെയും പേരെഴുതും. അത് ഓരോ തവണയും മാറ്റും, കാരണം പുതിയ പുതിയ ചാമ്പ്യന്മാർ വരുമ്പോൾ സ്ഥലം വേണമല്ലോ കൂടുതൽ. അങ്ങനെ അത് മാറ്റിക്കൊണ്ടാണ് ഇരിക്കുക. അപ്പോൾ ഓരോ ചാമ്പ്യൻഷിപ്പ് തുടങ്ങുന്നതിന് മുന്നോടിയായിട്ട് ഈ ട്രോഫി എടുക്കും, അതിനടുത്ത് ചാമ്പ്യന്മാർ വരുന്നതിനുള്ള സ്പേസ് കൊടുക്കും, മാറ്റും, ഒന്ന് പുതുക്കി ഒന്ന് പോളിഷ് ചെയ്തിട്ടൊക്കെയാണ് വരിക. സ്റ്റെർലിംഗ് സിൽവറിൽ നിർമ്മിച്ച യുവേഫ ചാമ്പ്യൻസ് ലീഗ് യൂറോപ്പ ലീഗ് ട്രോഫികളുടെ ഉരുക്കുമ്പോഴുള്ള വിലയുണ്ടല്ലോ, അത് 16,950 US ഡോളറും 22,600 US ഡോളറുമാണ്. അതായത് അടുത്ത ഏറ്റവും വില കൂടിയ ട്രോഫി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ്. പിന്നെ അമേരിക്കൻ കായിക ട്രോഫികളിൽ ഇന്ത്യനാപോലിസ് 500 കാറോട്ട മത്സരത്തിലെ വിജയിക്ക് നൽകുന്ന ബോഗ് വോണർ ട്രോഫിയാണ് ഏറ്റവും മൂല്യമേറിയതും ഭാരമേറിയതുമായിട്ട് കണക്കാക്കപ്പെടുന്നത്. 1.62 മീറ്റർ ഉണ്ട്, ഏതാണ്ട് 69 കിലോ സ്റ്റെർലിംഗ് സിൽവർ ഇതിൽ അടങ്ങിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതിന്റെ മെറ്റൽ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 1,56,000 US ഡോളറാണ്. പിന്നെ വരുന്നത് പ്രിക്നസ് സ്റ്റേക്സ് വിജയിക്ക് നൽകുന്ന വുഡ്ലോൺ വേ റേസ്, അതായത് ഹോഴ്സ് റൈഡിങ്ങിന് ഏതാണ്ട് 24,860 US ഡോളർ മെറ്റൽ വാല്യൂ ആണ് അതിനുള്ളത്. അതേസമയം ടിഫാനി ആൻഡ് കോ നിർമ്മിക്കുന്നതും സൂപ്പർ ബോൾ ചാമ്പ്യന്മാർക്ക് വർഷം തോറും നൽകുന്നതുമായിട്ടുള്ള വിൻസ് ലൊംബാർഡി ട്രോഫിയിൽ 3 കിലോയിലധികം സ്റ്റെർലിംഗ് സിൽവർ അടങ്ങിയിരിക്കുന്നു. ഇതിന്റെ മെറ്റൽ വാല്യൂ ഏതാണ്ട് 7,230 US ഡോളർ ആയിട്ടാണ് പറയുന്നത്. ഇനി ക്രിക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ICC ക്രിക്കറ്റ് വേൾഡ് കപ്പ് ട്രോഫി ക്രിക്കറ്റിൽ 30,000 ഡോളറാണ് സമ്മാനം. തീർച്ചയായിട്ടും നമുക്കറിയാം ഫിഫ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ക്രിക്കറ്റിൽ ICC തന്നെയാണ് ഏറ്റവും മേലെ നിൽക്കുന്നത്. ആ ട്രോഫിയുടെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ 65 സെൻറ്റിമീറ്റർ ഉയരമുണ്ട്. വെയ്റ്റ് എന്ന് പറഞ്ഞാൽ 11 കിലോയാണ് മെയ്ഡ്, അത് ഉണ്ടാക്കിയിരിക്കുന്നത് ഗോൾഡും ഈ സ്റ്റെർലിംഗ് സിൽവറും വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ഈ ഫിഫയുടെ കിരീടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്വർണ്ണ കിരീടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 കിലോയും സ്വർണം തന്നെയാണ്. ടോട്ടൽ 6 കിലോ, അതിൽ 5 സ്വർണത്തിൽ കുളിച്ചു നിൽക്കുന്ന ഒരു ട്രോഫിയാണ്. പക്ഷെ സ്വർണത്തിനല്ല അവിടെ വില, അത് നേടിയെടുക്കുന്ന രാജ്യങ്ങളുടെ കരുത്തിനും പോരാട്ടത്തിനും മുന്നിൽ നമ്മുടെ കോടിക്കണക്കിന് വരുന്ന കാൽപന്ത് ആരാധകർ കൊടുക്കുന്ന സമ്മാനം, അവരുടെ ആദരവ്, അവരുടെ സന്തോഷം, അവരുടെ കയ്യടി, ഇതെല്ലാം ആയിരിക്കും ആ രാജ്യത്തിന് വിലപ്പെട്ടത്. ഈ സ്വർണം ഈ 5 കിലോ എന്നൊക്കെ പറഞ്ഞ് ശരിക്കും ഒരു മെറ്റീരിയൽ സംഭവം മാത്രമായിട്ട് മാറുകയും ആ സമയത്ത് അവരുടെ സന്തോഷം ആ കപ്പിലൊന്ന് അക്ഷയ് പറഞ്ഞല്ലോ ഒന്ന് മുത്തമിടുക, ഇത് മാത്രമേ നമ്മുടെയൊക്കെ മനസ്സിലുള്ളൂ. അല്ലാതെ നമ്മൾ അവിടെ ഒരു മൂല്യം നോക്കാറേയില്ല. പക്ഷെ അതിന്റെ മൂല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 കിലോയിലധികം സ്വർണം, അതിൽ 5 കിലോയ്ക്ക് മുകളിൽ നല്ല ശുദ്ധമായിട്ടുള്ള 18 ക്യാരറ്റ് സ്വർണത്തിൽ തയ്യാറാക്കിയിരിക്കുന്നതാണ് നമ്മുടെ ഫിഫ ലോക കിരീടം.
0: തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾ മനോരമയുടെ മിനിപ്പുറം നമ്മുടെ മനോരമയുടെ ഓൺലൈൻ സൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗംഭീരമായിട്ടാണ് അവർ ഇന്നത്തെ വെബ്സൈറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതിനകത്ത് 1930 മുതലുള്ളവരുടെ ഒരു വലിയൊരു ചരിത്രം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിന്റെ അതിന്റെ നേരെ താഴെ നിങ്ങൾ പറ്റുന്നവരൊക്കെ കയറി നോക്കുക, 3D വേൾഡ് കപ്പ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ വേൾഡ് കപ്പ് എങ്ങനെയാണ് ശരിക്കും നമുക്ക് മനസ്സിലാവും. നമ്മൾ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ആ വേൾഡ് കപ്പിന് എന്താണ് ഷേപ്പ്. നമ്മൾ പറഞ്ഞു രണ്ടു പേര് ഉയർത്തി നിൽക്കുക എന്ന് പറഞ്ഞില്ലേ, ഈ ഉയർത്തി നിൽക്കുന്നത് തിരിഞ്ഞു നിന്നിട്ടാണ് ഉയർത്തി നിൽക്കുന്നത്. അതായത് നമ്മുടെ രണ്ട് കൈ മേലോട്ട് ഉയർത്തി അതുകൊണ്ടാണ് അങ്ങനെ കാണുന്നത്. അപ്പൊ അത് ആ 3D നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഉണ്ട് വളരെ വ്യക്തമായിട്ട് കാണാം വേൾഡ് കപ്പിന്റെ ഹിസ്റ്ററി കാണാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ തന്നെ നിന്ന് കാണാൻ പറ്റുക. ഇന്ന് മനോരമയുടെ വെബ്സൈറ്റ് ചെയ്തവർക്ക് ഒരു അടിപൊളി
1: മനോരമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഉണ്ടല്ലോ അവരുടെ ക്യാപ്ഷൻ, വെബ്സൈറ്റ്, അവരുടെ പത്രത്തിന്റെ ലേ ഔട്ട്, പ്രത്യേകിച്ച് അവർ ഈ സ്പോർട്സിന് കൊടുക്കുന്ന ഒരു പ്രാധാന്യം, അതേപോലെ വലിയ നേതാക്കളുടെ മരണവും ഒരുപോലെയാണ് മനോരമ കൈകാര്യം ചെയ്യുന്നത്.
0: ഈ ഒരു ലേ ഔട്ട് എനിക്ക് അതിനകത്ത് ഇതാണ് നമ്മുടെ 3D കണ്ടോ, ആർക്കാണേലും അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്ന ഒരു രീതിയിലാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇനി എനിക്ക് അതിനെക്കാട്ടും ഇഷ്ടപ്പെട്ടത് നമുക്ക് തന്നെ സെലിബ്രേറ്റ് ചെയ്യാം കണ്ടോ. എന്നിട്ട് പടക്കമുട്ടുന്നുണ്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ വേൾഡ് കപ്പ് ഹിസ്റ്ററി എന്ന് പറഞ്ഞു പോകണം കേട്ടോ. എന്നിട്ട് ഇതുണ്ട് ജസ്റ്റ് താഴോട്ട് പോകുമ്പോ ഈ ബോളാണ് ഉരുണ്ടു വരുന്നത് കേട്ടോ. ഭയങ്കര രസമായിട്ടാണ് അവർ ഇന്നത്തെ ആ ഒരു പേജിനെ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വേൾഡ് കപ്പ് ട്രിവിയ എന്ന് പറഞ്ഞ് തന്നെ ചെല്ലുമ്പോഴത്തേക്ക് ഓരോ ജേഴ്സിയിൽ തുടങ്ങുമ്പോൾ ഓരോ ഹിസ്റ്ററി നമ്മളെ കാണിച്ചു തരും. അങ്ങനെ മനോഹരമായിട്ട് മനോരമയ്ക്ക് വലിയൊരു കൈയടിയുടെ
1: എന്താ പറയാ, നമുക്ക് സൂക്ഷിച്ചു വെക്കേണ്ട ഒരു ബുക്കായിട്ട് ഒരു ഹോളി ഗ്രന്ഥം പോലെയാണ് ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ച് ഇന്ന് മനോരമ ചെയ്തിരിക്കുന്നത്.
0: തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും അതുകൂടെ ഞങ്ങൾ എടുത്തു പറയുന്നു. മനോരമയുടെ വെബ്സൈറ്റിലേക്ക് കൂടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ തന്നെ കാണാമെന്നാണ്. അപ്പൊ ഇന്ന് എന്താ സംഭവത്തിൽ വീണ്ടും നമ്മൾ ഫിഫ തന്നെയായിരുന്നു ചർച്ച ചെയ്തിരുന്നത്. ആ ഫിഫയുടെ വേൾഡ് കപ്പ്, ആ ട്രോഫി എത്ര കിലോ, എത്ര എന്താണ് സ്വർണം, ആരൊക്കെയാണ് തൊടാൻ പറ്റുന്നത് തുടങ്ങിയ കാര്യങ്ങൾ തന്നെയായിരുന്നു നമ്മൾ ഇന്നും ചർച്ച ചെയ്തിരുന്നത്. അപ്പൊ സിറ്റ് ബാക്ക് എനർജി ഹോം 92.2 FM-ൽ അക്ഷയ് മിനി പത്മയുമാണ് നിങ്ങൾ കേട്ടുകൊണ്ടേയിരുന്നത്.
2: You're listening to Home 92.2 FM. Home is a feeling.
3: അമ്മോനെ എന്താ ഇത്, ഈ വണ്ടിയുടെ AC അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
4: ശ്രദ്ധിക്കണ്ട.
3: എടാ മോനെ പോയടാ, പോയി വണ്ടിയുടെ AC അടിച്ചു പോയി.
5: അണ്ണം പേടിക്കണ്ട,
6: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
3: അമ്മാനെ എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്മാനെ.
4: അണ്ണ ശ്രദ്ധിക്ക.
7: അമ്മാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ, ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ AC പാർട്സിന് അൾട്രാസ് ഓട്ടോ AC പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് .me.

എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100 യു ആർ ലിസണിംഗ് ടു സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ

0: Friday morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swandam.
2: തിരക്കിട്ട ലൈഫ്സ്റ്റൈലിൽ ആരോഗ്യ സംരക്ഷണത്തിന് സമയം കിട്ടാറില്ലെന്നോ? എങ്കിലിതാ നിങ്ങളുടെ ആരോഗ്യത്തിന് പ്രകൃതിയുടെ കരുതൽ നൽകാൻ എത്തിയിരിക്കുന്നു ആയുർവേദ RS റീഹാബിലിറ്റേഷൻ സെന്റർ.
3: ദുബായിയുടെ ഹൃദയഭാഗമായ ബർദുബായിയിലെ അൽ മൻകൂളിൽ ആയുർവേദത്തിന്റെ പാരമ്പര്യവും ആധുനിക ചികിത്സയുടെ വിശ്വാസവും ഒരുമിക്കുന്ന ഒരിടം.
2: പഞ്ചകർമ്മ ചികിത്സകൾ, ഡിറ്റോക്സ് പ്രോഗ്രാമുകൾ, റീഹാബിലിറ്റേഷൻ കെയർ.
3: ദുബായ് ഹെൽത്ത് അതോറിറ്റി അംഗീകാരത്തോടെ മേജർ ഇൻഷുറൻസ് സൗകര്യങ്ങളും ലഭ്യം. കോൾ 0528900150.

0: FM Headlines. Brought to you by Divya Auto Spare Parts Trading, Genuine Parts Center for Japanese Cars.
1: അർജന്റീനയെ തോൽപ്പിച്ച് സ്പെയിന് വിശ്വകിരീടം. പാർലമെന്റ് സമ്മേളനത്തിന് തുടക്കം. ഡെന്റൽ കോളേജിലെ റാഗിംഗ് മരണം, ഡോക്ടർ റാം കസ്റ്റഡിയിൽ. CJPയുടെ ചലോ സംസദ് മാർച്ചിന് തുടക്കം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ലോകകപ്പ് ഫൈനലിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് അർജന്റീനയെ തകർത്ത് സ്പെയിൻ രണ്ടാം ലോക കിരീടം ഉയർത്തി. നിരന്തരം ആക്രമണങ്ങൾ നടത്തിയ സ്പെയിൻ 106th മിനിറ്റിലാണ് ഫെറാൻ ടോറസിലൂടെ വിജയഗോൾ നേടിയത്. 2010 ഇനിയസ്റ്റയുടെ വിജയഗോളിലൂടെ നെതർലൻഡ്സിനെ തകർത്ത് ലോകകപ്പ് വിജയിച്ച ശേഷം തങ്ങളുടെ രണ്ടാം ലോകകപ്പ് വിജയമാണ് സ്പെയിൻ അർജന്റീനയ്ക്കെതിരെ നേടിയത്. ലോക ചാമ്പ്യന്മാരെ തോൽപ്പിച്ചാണ് യൂറോ ചാമ്പ്യന്മാർ വിശ്വകിരീടം നേടിയത്. മത്സരത്തിന്റെ ആദ്യ നിമിഷം മുതൽ ആക്രമിച്ചു കളിച്ച സ്പെയിൻ തന്നെയായിരുന്നു കളിയിൽ ഉടനീളം മികച്ചു നിന്നത്. മത്സരത്തിലുടനീളം പ്രതിരോധത്തിലേക്ക് ഊന്നിക്കളിച്ച അർജന്റീനയ്ക്ക് പ്രതിരോധത്തിലെ അവരുടെ പ്രധാന ആയുധമായ ലിസാൻഡ്രോ മാർട്ടിനസിന് പരിക്കേറ്റ് പുറത്തുപോയത് തിരിച്ചടിയായി. മത്സരത്തിൽ ഉടനീളം സമ്പൂർണ്ണ ആധിപത്യം സ്പെയിനായിരുന്നു. മോശം പ്രകടനമായിരുന്നു അർജന്റീനയ്ക്ക് വിനയായത്. മത്സരത്തിൽ മെസ്സിക്ക് തിളങ്ങാനേ കഴിഞ്ഞില്ല. മത്സരത്തിന്റെ അവസാന നിമിഷത്തിൽ മാത്രമാണ് അർജന്റീനയ്ക്ക് സ്പെയിൻ ഗോൾ മുഖത്ത് വെല്ലുവിളി ഉയർത്താനെങ്കിലും കഴിഞ്ഞത്. ആകെ രണ്ട് ഷോട്ടുകൾ മാത്രമാണ് അർജന്റീന സ്പെയിന്റെ ഗോൾ മുഖത്തേക്ക് തൊടുത്തത്. മെസ്സിയെ കാഴ്ചക്കാരനാക്കിയാണ് സ്പെയിൻ കിരീടം തൂക്കിയത്. രണ്ടാം പകുതിയിൽ സ്പെയിൻ വൻ ആക്രമണങ്ങളാണ് അർജന്റീനിയൻ ബോക്സിൽ നടത്തിയത്. ഗോളെന്നുറപ്പിച്ച നിരവധി അവസരങ്ങൾ സ്പെയിന്റെ ഭാഗത്ത് നിന്നുണ്ടായി. വൻമതിൽ പോലെ സുരക്ഷാ കവചം തീർത്ത ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസാണ് ഗോളുകളുടെ എണ്ണം കുറയ്ക്കാൻ ഇടയാക്കിയത്. മികച്ച കളിക്കാരനുള്ള ഫിഫയുടെ ഗോൾഡൻ ബോൾ പുരസ്കാരം സ്പെയിന്റെ ക്യാപ്റ്റൻ റോഡ്രിക്ക്. ടീമിന് 8-7 മത്സരങ്ങളും വിജയിക്കാൻ വഴിയൊരുക്കിയത് റോഡ്രിയായിരുന്നു. 2024 ബലൻഡിയോർ പുരസ്കാര ജേതാവാണ് റോഡ്രി. 2014 2022 ഗോൾഡൻ ബോൾ പുരസ്കാരം നേടിയത് മെസ്സിയായിരുന്നു. ഗോൾഡൻ ബൂട്ട് പുരസ്കാരം ഫ്രാൻസിന്റെ കിലിയൻ എംബാപ്പെ 10 ഗോളുകൾ. ഗോൾഡൻ ഗ്ലൌ പുരസ്കാരം സ്പെയിനാണ്. സ്പെയിന്റെ ഗോളി ഉനായ് സിമോൺ സ്വന്തമാക്കി. ഫെയർ പ്ലേ പുരസ്കാരം നെതർലൻഡ്സിന്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തുടക്കമായി. വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതി ബിൽ ഉൾപ്പെടെ നിരവധി ബില്ലുകളാണ് കേന്ദ്രം അവതരിപ്പിക്കുക. ദേശീയ ബഹുമതിയെ അപമാനിക്കുന്നത് തടയൽ ഭേദഗതി ബിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യസഭയിൽ അവതരിപ്പിക്കും. അയോധ്യ സംഭാവന കൊള്ളക്കേസിൽ സുപ്രീംകോടതിയിൽ തൽസ്ഥിതി റിപ്പോർട്ട് നൽകി SIT. നാളെ കേസ് പരിഗണിക്കാനിരിക്കെയാണ് റിപ്പോർട്ട് നൽകിയത്. അന്തിമ റിപ്പോർട്ട് സർക്കാരിന് കൈമാറാൻ SIT സമയം തേടിയിട്ടുണ്ട്. CJPയുടെ നേതൃത്വത്തിൽ പാർലമെന്റിലേക്ക് നടത്തുന്ന ചലോ സംസദ് മാർച്ചിന് തുടക്കമായി. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ മാർച്ചിൽ പങ്കെടുക്കാനായി ഡൽഹിയിലുണ്ട്. കനത്ത മഴയെയും പ്രതികൂല കാലാവസ്ഥയെയും വകവയ്ക്കാതെ വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും പ്രതിഷേധ മാർച്ച് തുടരുകയാണ്. പാർലമെന്റ് മാർച്ച് നടക്കുന്നതിന് മുന്നോടിയായി സർക്കാർ തങ്ങളെ ബന്ധപ്പെട്ടെന്ന് കോക്രോച്ച് ജനതാ പാർട്ടി വക്താവ് സൌരവ് ദാസ് അവകാശപ്പെട്ടു. സോനം വാങ്ചുക്കിന്റെ നിരാഹാര സമരവും CJPയുടെ പ്രതിഷേധവും ആരംഭിച്ച ശേഷം ഇതാദ്യമായാണ് സർക്കാർ പ്രതിനിധി CJPയെ നേരിട്ട് ബന്ധപ്പെടുന്നത്. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിലെ മുഖ്യപ്രതി ഡോക്ടർ റാം 3 മാസം നീണ്ട ഒളിവ് ജീവിതത്തിനൊടുവിൽ പോലീസ് കസ്റ്റഡിയിൽ. കർണാടകയിൽ നിന്നാണ് ഇയാളെ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. ഇയാളെ കണ്ണൂരിലേക്ക് കൊണ്ടുവന്നു. പുതിയ KPCC അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി മുഖ്യമന്ത്രി VD സതീശൻ ഡൽഹിയിൽ. പാർലമെന്റ് സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വിവിധ കേന്ദ്രമന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്താനാണ് VD സതീശൻ സമയം തേടിയിരിക്കുന്നത്. എങ്കിലും സന്ദർശനത്തിന്റെ പ്രധാന അജണ്ട KPCC അധ്യക്ഷ സ്ഥാനത്തെ ചൊല്ലിയുള്ള അനിശ്ചിതത്വം പരിഹരിക്കുക എന്നാണ് സൂചന. തുടർച്ചയായ 9th ദിവസവും ഇറാനെതിരെ US ആക്രമണം. ഇറാനെതിരെയുള്ള നാവിക ഉപരോധം ശക്തമായി തുടരുന്നതായി US സെൻട്രൽ കമാൻഡ്. ഇതുവരെ ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ച 6 കപ്പലുകൾ തടഞ്ഞതായും 1 എണ്ണം ആക്രമിച്ച് നിശ്ചലമാക്കിയതായും US സൈന്യം. വടക്കൻ ഇറാഖിൽ ഇന്നലെയുണ്ടായ ഇറാൻ ആക്രമണത്തിൽ US സൈനികൻ കൊല്ലപ്പെട്ടു. കുവൈത്തിന് നേരെയും ബഹ്റിന് നേരെയും ഇന്നും ആക്രമണം തുടർന്ന് ഇറാൻ. മിസൈൽ ഡ്രോൺ ആക്രമണ ശ്രമങ്ങളെ പ്രതിരോധിച്ചുവെന്ന് രാജ്യം. ജോർദാനിലെ അമേരിക്കൻ സൈനിക താവളത്തിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടിയുമായി US. ഇറാനിൽ നിർമ്മാണം നടക്കുന്ന ആണവ നിലയത്തിലടക്കം ആക്രമണം നടത്തിയെന്ന് US അറിയിച്ചു. ദുബായ് നഗരമധ്യത്തിൽ സ്ഫോടന ശബ്ദം കേട്ടുവെന്ന രീതിയിൽ വ്യാജ വാർത്ത ചമയ്ക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത സംഭവത്തിൽ UAE പബ്ലിക് പ്രോസിക്യൂഷൻ അന്വേഷണം വ്യാപിപ്പിച്ചു. തീർത്തും തെറ്റായതും തെറ്റിദ്ധാരണാജനകവുമായ വിവരങ്ങൾ അടങ്ങിയ വാർത്ത പുറത്തുവിട്ടതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം തുടർന്നു വരികയാണെന്ന് UAE അറ്റോർണി ജനറൽ കൌൺസിലർ അറിയിച്ചു. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
2: FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
3: Time check.
2: Brought to you by Ozone Cargo.
1: ഗുഡ് മോർണിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 6 മിനിറ്റ്.
3: Time check.
2: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
3: Weather update.
2: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
1: ദുബായിൽ ഇപ്പോഴത്തെ താപനില 36 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 45%.
3: Weather update.
2: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
6: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
7: ശ്രദ്ധിക്കണ്ട.
6: എടാ മോനെ, പോയടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
8: അണ്ണം പേടിക്കണ്ട,
9: വണ്ടി നേരെ അൺഗ്രാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺഗ്രാസിലേ ഉള്ളൂ.
6: അമ്മാണ്, എന്നാ വേഗം പോ അൺഗ്രാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്മാണ്.
7: അണ്ണ ശ്രദ്ധിക്ക.
10: അമ്മാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് ഇൻ.

ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ, വെൽക്കം ബാക്ക് ഹോം 92.2 FM-ലേക്ക് സ്വാഗതം. അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. എവിടെ ചെന്നാലും ഞാനിപ്പോ ജസ്റ്റ് താഴെ ഫുഡ് കഴിക്കാൻ പോയ സമയത്ത് അവിടെ എല്ലാം തന്നെ മെസ്സി മെസ്സി. കഴിഞ്ഞ ദിവസത്തെ കളിയുടെ അവലോകനങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് എല്ലായിടത്തും എല്ലാവർക്കും പറയാനുള്ളത്. അത് മാത്രമേ ഉള്ളൂ എല്ലാവർക്കും പറയാനുള്ളത്. എന്താണേലും നല്ലൊരു ഫിഫ കണ്ട്. ഞാൻ ഒരുപക്ഷെ ഈ മണിക്കൂറിൽ നിങ്ങൾ ഡ്രൈവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് പറയുന്നത് കേട്ടോ. കഴിഞ്ഞ ഞങ്ങളുടെ ഗംഭീരമായിട്ടുള്ളൊരു റിവ്യൂ കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം കളിയൊക്കെ കണ്ടവർക്കും വിജയിച്ച ടീമിനെ ഒക്കെ തന്നെ വലിയൊരു ആശംസകൾ ഞങ്ങളുടെ ഭാഗത്തു നിന്നും കൂടെ തന്നെ നേരുന്നു കൊള്ളുന്നു. എന്താണേലും നമ്മുടെ യു എയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഈ യു എയിൽ നമുക്കറിയാം ഒമാനിൽ അല്ല ഒമാനിലൊക്കെ നോക്കുകയാണെങ്കിൽ ഖരീഫ് സീസണിന്റെ ഒരു ആരംഭം അവിടെ ഭയങ്കരമായിട്ട് തന്നെ എന്താ പറയുന്നത് ടൂറിസം അതിൻ്റെ ഭാഗങ്ങളായിട്ടുള്ള പല പ്രൊമോഷനുണ്ട്. പക്ഷേ നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ അൽ ഖൈ സീസൺ എന്ന് പറഞ്ഞിട്ട് ഡേറ്റ്സിൻ്റെ ഹാർവെസ്റ്റിംഗ് സീസണാണ് ഇനി വരാൻ പോകുന്നത്. അതായത് ചൂടുകാലം പീക്ക് കഴിഞ്ഞതിന് ശേഷമാണല്ലോ ഡേറ്റ്സിൻ്റെ ഹാർവെസ്റ്റിംഗ് വരുന്നത്. അതോടെ ഡേറ്റ്സ് ഒക്കെ ചൂടുകാലം കഴിയുന്നു. അതായത് നമ്മൾ പിന്നെ സ്പ്രിങ്ങിലേക്ക് പോകുന്നു, അത് കഴിഞ്ഞ് വീണ്ടും വിൻ്ററിലേക്ക് പോകുന്നു. അങ്ങനെയാണല്ലോ കാലങ്ങൾ പോകുന്നത്. അപ്പോൾ എന്താണേലും നമ്മൾ അൽ ഖൈ സീസണിലേക്ക് പോകുന്നതിന് അനുബന്ധിച്ച് ഇവിടെ വലിയ പരിപാടികളൊക്കെയാണ് ഈ വട്ടം ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് ഈ എമറാത്തി ഹെറിറ്റേജ് കൺസേർവ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ടും ഒക്കെ തന്നെ ഈ ഫ്രഷ് ഡേറ്റ്സ് 5000 കുടുംബങ്ങൾക്കാണ് ഈ വട്ടം നമ്മുടെ ഹിസൈനസിൻ്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശപ്രകാരം ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. ഇത് എനിക്കൊന്ന് വലിയൊരു നല്ലൊരു ഇനിഷ്യേറ്റീവായിട്ട് തോന്നി. കാരണം പലർക്കും എന്താണ് എമറാത്തി കൾച്ചർ എന്നും എങ്ങനെയാണ് അത് യങ് ജനറേഷൻ പ്രിസേർവ് ചെയ്യേണ്ടതെന്നും ഹിസ്റ്റോറിക്കലി എങ്ങനെയാണ് അസോസിയേറ്റ് ചെയ്തേക്കുന്നുള്ള കാര്യങ്ങൾ ഭയങ്കരമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, പ്രത്യേകിച്ച് ഈ ഈ രാജ്യത്തിലെ സിറ്റിസണിനെ പഠിപ്പിക്കുന്ന കാര്യമാണ്. അപ്പോൾ ജൂലൈ 20 തൊട്ട് ജൂലൈ 24 വരെയാണ് ഈ ഡിസ്ട്രിബ്യൂഷൻസ് നടക്കുന്ന. ഉംസക്കി മജ്ലിസിൽ, നാദൽ ശിബ മജ്ലിസിൽ, അൽ വർക്ക മജ്ലിസിൽ, അൽ ബർഷ മജ്ലിസിൽ, അൽ ഖവനിജ് മജ്ലിസിൽ, ഇത്രയും ഇടങ്ങളിലാണ് മണ്ടേ ഈ ജൂലൈ 20 തൊട്ട് അതായത് ഇന്ന് തൊട്ട് വെള്ളിയാഴ്ച വരെ നടക്കുന്ന ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എത്ര മനോഹരമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ ഇവർ ചെയ്യുന്നത്. നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലും ഇതുപോലെ ഓരോ ജില്ലയ്ക്കും കാണും ഓരോ കൾച്ചർ അല്ലെങ്കിൽ ഓരോ തനതായിട്ടുള്ള രീതിയിലുള്ള ഫ്രൂട്ടും കാര്യങ്ങളും ഒക്കെ. ഇതൊക്കെ നമ്മൾ മറന്നു പോകാതെ ഇരിക്കാൻ നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് ഭയങ്കര നല്ലൊരു ട്രഡീഷൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. പലപ്പോഴും ഈ ഡേറ്റ്സ് എന്ന് പറയുമ്പോൾ ഈ നമ്മൾ ഡേറ്റ്സിന് പല വെറൈറ്റീസ് ഉണ്ട്. പലരും എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് പലരും പറഞ്ഞാണ് എനിക്ക് ഈ പല വെറൈറ്റീസ് നമ്മുടെ ജോർഡാനിൽ നിന്നൊക്കെ വരുന്ന വലിയ ഡേറ്റ്സ് ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ ടേസ്റ്റ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു എന്താ പറയുന്ന ഒരു തേനിലിട്ട പോലത്തെ മധുരം അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്നെസ് ആ ഒരു സോക്ക് ചെയ്തേക്കുന്ന ആ സോഫ്റ്റ്നെസ്സിലൊക്കെയുള്ള പല ടൈപ്പിലുള്ള ഡേറ്റ്സും കാര്യങ്ങളുണ്ട്. നമ്മൾ ഞാനിവിടെ ആദ്യം വന്ന സമയത്ത് ഈ യൂഷ്വലി നമ്മൾ ഏറ്റവും വില കുറവായതാണ് ഡേറ്റ്സ് കിലോയ്ക്ക് ഇത് ഇത്ര രൂപ എന്ന് പറയുന്ന ഡേറ്റ്സ് മാത്രമാണ് നമ്മൾ ആദ്യം മേടിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ പിന്നീട് ഇതിനെ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഉണ്ടല്ലോ ഹ്യൂജ് വെറൈറ്റി ഡേറ്റ്സ് ആണ് നമുക്ക് ഈ മാർക്കറ്റിൽ അവൈലബിൾ ആകുന്നത്. പിന്നെ നമ്മൾ ഓരോ ഡേറ്റ്സ് കാണുമ്പോൾ നമുക്കറിയാം ഇത് ടേസ്റ്റ് നമുക്ക് വായിലറിയാം. പിന്നെ നമ്മുടെ നാട്ടിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഡിഫറെൻറ്റ് വെറൈറ്റി ഡേറ്റ്സ് നമ്മൾ മേടിച്ചുകൊണ്ട് പോകും. വീട്ടുകാർക്ക് നമ്മൾ എന്താ പറയുന്നത് ഡിഫറെൻറ്റ് വെറൈറ്റി ഡേറ്റ്സ് കൊടുക്കാനായിട്ട് നമ്മൾ അവരെ കൂടെ നമ്മൾ ടേസ്റ്റ് ചെയ്യാനായിട്ട് നമുക്കുള്ള ആഗ്രഹം വരും. അങ്ങനെ പല വെറൈറ്റി ഓഫ് ഡേറ്റ്സ് നമ്മൾ ഉള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സീസൺ ശരിക്കും നിങ്ങൾ പല എന്താ പറയുക വെറൈറ്റീസ് കഴിക്കുക, അത് എൻജോയ് ചെയ്യുക എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നത് കേട്ടോ. പല രാജ്യത്തിൻ്റെ യുഎ മാത്രമല്ല പല രാജ്യത്തു നിന്ന് വരുന്ന ഡേറ്റ്സ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയതുകൊണ്ട് അതൊക്കെ തന്നെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാര്യം കൂടെയാണ്. അപ്പോൾ എന്താണേലും ഈ ഒരു സീസൺ നമുക്ക് ഖരീഫ് സീസൺ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു ഖരീഫ് സീസൺ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സലാലയിലൊക്കെ കഴിഞ്ഞ ദിവസം ഞാൻ അവിടുത്തെ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ നല്ല കോടമഞ്ചും നല്ല കാര്യങ്ങളൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ യു എയിൽ ഇതാ ഇപ്പോൾ അൽ ഖൈ സീസൺ കൂടെ ആരംഭിച്ചതിനോട് തുടർന്ന് ഉടനെ ആരംഭിക്കുകയാണ് ആക്ച്വലി അത്. പക്ഷേ അതിനോട് മുന്നോടിയായിട്ട് തന്നെയാണ് ഈ ഒരു ഹാർവെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഈ ഡേറ്റ്സും കൊടുക്കുന്നത് കേട്ടോ. 5000 ഫാമിലിക്കിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രാജ്യം ഇപ്പോൾ ഈ വർഷം ഡേറ്റ്സ് കൊടുത്ത് ഇത് ആരംഭിക്കുന്നത്. Music on that dance.

0: Brought to you by ABC Cargo and Courier, number one in GCC.
1: Alright, ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ്. രാവിലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 6 മണി തൊട്ട് 7 മണി വരെ വലിയ ട്രാഫിക് ഇല്ലെങ്കിലും അതിനുശേഷം ആക്ച്വലി ട്രാഫിക് രൂപീകരിക്കുന്ന കാഴ്ചകളൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിൽ തന്നെയാണ് ആ ഒരു സ്ലോ മൂവിങ് ട്രാഫിക് ഉള്ളത് കേട്ടോ. വേറെ പ്രത്യേകിച്ച് അജ്മാനിലെ ഏരിയയിൽ ഞാനൊക്കെ നോക്കുന്ന സമയത്ത് വലിയ ട്രാഫിക് സിറ്റുവേഷൻ ഒന്നുമില്ല. യൂഷ്വലി അജ്മാനിലൊക്കെ ട്രാഫിക് സിറ്റുവേഷൻ കാണുന്നതാണ്, പക്ഷേ എന്തായാലും വലിയ വിഷയങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വേറെ എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ പിക്മി സൂ ഇല്ലേ, നമ്മുടെ അജ്മാനിലെ ഏരിയ, അവിടെ ആ റൗണ്ടബിളിൽ ഒരു ചെറിയൊരു സ്ലോ മൂവിങ് ട്രാഫിക് ആണ്. അതല്ല, പക്ഷെ അതൊന്നും എടുത്ത് പറയേണ്ട കാര്യമുള്ള ട്രാഫിക് ഒന്നും അല്ല കേട്ടോ. ഞാൻ പെട്ടെന്നൊരു ചെറിയൊരു കഞ്ചഷൻ പോപ്പപ്പ് ചെയ്ത സമയത്ത് ഞാൻ കണ്ടതാണ്. ബാക്കി ദുബായ് റോഡ്സൊക്കെ എൻറ്റയർലി ഫ്രീ ആയിട്ടാണ് കാണുന്നത്, വണ്ടികളൊന്നും ഇല്ല എന്നുള്ള രീതിയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഈ ഒരു സമയത്ത് എൻറ്റയർ ദുബായ് റോഡ്, അത് ഷെയ്ഖ് സായിദ് റോഡ് ആയിക്കോട്ടെ, ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ് ആയിക്കോട്ടെ, എമിറേറ്റ്സ് റോഡ് ആയിക്കോട്ടെ, അൽഖിൽ റോഡ് ആയിക്കോട്ടെ, അലൈൻ റോഡും എല്ലാം ദുബായ് ഏരിയയിൽ ട്രാഫിക് ഇല്ലാത്തൊരു സിറ്റുവേഷൻ തന്നെയാണ് കാണുന്നത്. വേറെ എവിടെയെങ്കിലും ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829220.
0: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNCs apply.
2: You are listening to Sand Dunes with Akshay and Vidya. You're tuned into Home 92.2 FM. Home is a feeling.
3: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്, ഇതിനകത്ത് ACA JM-ന്റെ ACA. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്
4: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, എ ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.
5: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് ടു യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 052-803-1100. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: You are listening to Home 92.2 FM. Home is a feeling.
1: നമ്മുടെ നാട്ടില് പണ്ട് ഒരു കാലത്ത് നോക്കി കൈനറ്റിക് ഹോണ്ട തൊട്ട് തുടങ്ങുന്ന ഒരു സ്കൂട്ടർ കൾച്ചർ എന്ന് പറയുന്നത് എനിക്കൊന്നും അപ്പോഴാണെന്ന് തോന്നാൻ അതിന് മുന്നേ ചേതക്കുണ്ട്. ശരിയാ, ചേതക്കുണ്ട്. അതിന് മുന്നേ നമ്മുടെ വെസ്പ ഉണ്ടായിരുന്നു, നല്ല പഴയ വെസ്പ ഇല്ലായിരുന്നു, അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എനിക്കറിയില്ല, എൻ്റെ പക്ഷേ ഓർമ്മ വെച്ച കാലം തൊട്ട് കൈനറ്റിക് ഹോണ്ടയാണ് ഏറ്റവും കൂടുതൽ തരംഗമായിട്ട് നമ്മുടെ നാട്ടിലുള്ളത്. അതിനുശേഷം ഒരു വൻ റെവല്യൂഷനായിരുന്നു നമ്മുടെ ഈ സൗണ്ട് ഇല്ലാത്ത അല്ലെങ്കിൽ മികച്ച കംഫോർട്ട് രീതി, വെയിറ്റ് കുറവുള്ള സ്കൂട്ടേഴ്സൊക്കെ എന്ന് പറയുന്ന ഹോണ്ട നമ്മുടെ ആക്റ്റീവ കൊണ്ടുവരുന്നു, അത് പിന്നെ ഡിയോ വരുന്നു, അങ്ങനെ പിന്നെന്താണ് സ്കൂട്ടി ഉണ്ട്, അതുപോലെ പല പല രീതികളിലുള്ള സ്കൂട്ടേഴ്സൊക്കെ നമ്മുടെ നാട്ടിൽ ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയിരുന്നു. പക്ഷെ എന്നാൽ ഇപ്പോൾ കാലമൊക്കെ മാറിക്കഴിഞ്ഞതിന് ശേഷം നമ്മുടെ എന്താ പറയുന്നത് ഇലക്ട്രിക് സ്കൂട്ടറിലേക്കാണ് നമ്മുടെ ലോകം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇന്ത്യയിൽ ഒരുപാട് രീതിയിലുള്ള ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ റിവർ എന്ന് പറയുന്ന റിവർ ഇലക്ട്രിക് സ്കൂട്ടർ നിങ്ങൾ എത്ര പേരറിയാം, ഈ റിവർ മൊബിലിറ്റി ഡിസൈൻസ് ആൻഡ് അസംബ്ലിംഗ് എന്ന് പറയുന്ന അവരുടെ ഈ ഓൺ മാനുഫാക്ചറിലുള്ള, അതായത് ഇന്ത്യയിലുള്ള ഒരു സ്കൂട്ടർ കമ്പനിയാണ്. ബാംഗ്ലൂരിലാണ് എൻ്റെ തലസ്ഥാനം. ആക്ച്വലി ഈ റിവർ എന്ന് പറയുന്ന ഈ സ്കൂട്ടർ ഇത് ഭയങ്കര എന്താ പറയുക നാട്ടിൽ ഭയങ്കര പോപ്പുലറാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിനെ പറ്റി അറിയില്ലായിരുന്നു കേട്ടോ. ഞാനിത് അറിഞ്ഞത് ഇവരെ വളരെ അടുത്ത് കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ ആഴ്ചയോ മറ്റോ, നമ്മുടെ ആലപ്പുഴയിൽ ഇവരുടെ ഒരു പുതിയൊരു ഷോറൂം സ്റ്റാർട്ട് ചെയ്തു. ആ സമയത്താണ് ഞാൻ ഈ ഒരു ബ്രാൻഡിനെ പറ്റി അറിയാം. കാരണം നമ്മൾ അധികം നാട്ടിലേക്ക് പോകാത്തത് കൊണ്ടും നമ്മൾ പെട്ടെന്ന് നമ്മുടെ മൈൻഡിലേക്ക് ഇത് വരാത്തത് കൊണ്ടും അങ്ങനെ നമ്മുടെ റോഡിൽ കാണുന്ന വാഹനങ്ങളാണല്ലോ നമ്മുടെ ഏറ്റവും കൂടുതൽ മൈൻഡിലേക്ക് കയറുന്നത്. അപ്പം അങ്ങനെ ഈ റിവർ എന്ന് പറയുന്ന ഈ സ്കൂട്ടർ ഭയങ്കര ട്രെൻഡിങ് ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒറ്റ തവണ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്കൂട്ടർ 163 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കും. 4 kWh ആണ് ഇതിൻ്റെ ശേഷിയുള്ള ബാറ്ററി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഈ ആക്ച്വലി ഇതിന് 90 kWh വരെ സ്പീഡിൽ പോകാനായിട്ട് ഇതിൻ്റെ ശക്തിയുണ്ട്. വെറും 3.7 seconds ഈ സ്കൂട്ടർ 0 to 40 km വേഗതയിൽ അച്ചീവ് ചെയ്യും. അതുപോലെ തന്നെ കമ്പൈൻ ബ്രേക്കിംഗ് സിസ്റ്റം ആണ് ഇതിനുള്ളത്. മൾട്ടി യൂട്ടിലിറ്റി വെഹിക്കിളൊക്കെ തന്നെയാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഗ്യാസ് എടുക്കാൻ പോകണമെങ്കിൽ നമുക്ക് സ്കൂട്ടർ വേണം, റേഷൻ കടയിൽ പോകണമെങ്കിലും സ്കൂട്ടർ വേണം, അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റിൽ പോകണമെങ്കിലും സ്കൂട്ടർ വേണം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ ഫ്രണ്ടിലോട്ട് വെച്ചുകൊണ്ട് വരാനും അതിന് നല്ല ഒരു ബൂത്ത് സ്പേസ് ഒക്കെയുള്ള രീതിയിലാണ് വരുന്നത്. 160,000 രൂപയാണ് ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ വില നാട്ടിലെന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഡിസൈൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു സ്പോട്ടി ഡിസൈനൊക്കെ ആയിട്ട് ഒരു എന്താ പറയുന്നത് ഒരു HD ലൈറ്റൊക്കെ ഫ്രണ്ടിൽ കൊടുത്ത് നല്ല രസമുണ്ട്. നല്ല രസമായിട്ടുള്ള ഒരു ക്യൂട്ട് സ്കൂട്ടറായിട്ടാണ് എനിക്ക് ഇതിനെ തോന്നുന്നത്. പ്രത്യേകിച്ച് ഇലക്ട്രിക് കൂടെയാണ് ഏറ്റവും കൂടുതൽ ഫ്യൂവൽ കൺസപ്ഷനൊക്കെ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടു പോകാൻ പറ്റുന്ന ഒരു സ്കൂട്ടറാണ് തോന്നുന്നത്. അപ്പോൾ റിവർ എന്ന് പറയുന്നത്. അപ്പോൾ നാട്ടിലേക്കൊക്കെ ആരെങ്കിലുമൊക്കെ പോകുന്നവരാണെങ്കിൽ പോകുന്ന സമയത്ത് ഇതോടെ ഒന്ന് ചെക്ക് ചെയ്തോളൂ. സ്കൂട്ടർ മിക്കവാറും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ ആളുകൾ നാട്ടിൽ ചെല്ലുന്ന സമയത്ത് ഒരു സ്കൂട്ടറൊക്കെ മേടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവുമല്ലോ. പക്ഷെ എന്നാലും വിലയൊക്കെയാണ്, ഈ 160,000 രൂപ എന്ന് പറയുമ്പോൾ സാധാ ഒരു സ്കൂട്ടറിന് അതായിരിക്കുന്നു. ഇപ്പം ഹോണ്ട ആക്ടിവയ്ക്കൊക്കെ 100,000 വില വന്നിട്ടുണ്ട്. എന്തായാലും വില അത്രയാണ്, 160,000 രൂപയാണ്. പക്ഷെ നിങ്ങൾക്ക് നാട്ടിൽ ഒരു സ്കൂട്ടറൊക്കെ മേടിച്ച് ഒന്ന് വെച്ച് നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ സ്റ്റാർട്ട് ചെയ്ത് മാത്രം ഓടിക്കാനൊക്കെ ഉള്ളതാണെങ്കിൽ, പ്രത്യേകിച്ച് പ്രവാസികൾ, ഒരുപാട് ഓട്ടോ ഇല്ലാത്തവർക്കും ഓട്ടോ ഉള്ളവർക്കും എനിക്ക് തോന്നുന്നു ഒരുപോലെ നല്ലതായിട്ടുള്ള ഒരു സ്കൂട്ടർ തന്നെയായിട്ടാണ് എനിക്ക് റിവറിനെ തോന്നുന്നത്. എന്തായാലും നിങ്ങൾ നോക്കുക, ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് ഏത് വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കിയിട്ട് വാങ്ങുക എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ ഓട്ടോ റിവ്യൂവിൽ റിവർ എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡ് സ്കൂട്ടറിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: അർജന്റീനയെ തോൽപ്പിച്ച് സ്പെയിന് വിശ്വകിരീടം. പാർലമെന്റ് സമ്മേളനത്തിന് തുടക്കം. ഡെന്റൽ കോളേജിലെ റാഗിംഗ് മരണം, ഡോക്ടർ റാം കസ്റ്റഡിയിൽ. CJPയുടെ ചലോ സംസദ് മാർച്ചിന് തുടക്കം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ലോകകപ്പ് ഫൈനലിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് അർജന്റീന.

0: ിനെ തകർത്ത് സ്പെയിൻ രണ്ടാം ലോക കിരീടം ഉയർത്തി. നിരന്തരം ആക്രമണങ്ങൾ നടത്തിയ സ്പെയിൻ 106 മിനിറ്റിലാണ് ഫെറാൻ ടോറസിലൂടെ വിജയഗോൾ നേടിയത്. 2010 ഇനിയസ്റ്റയുടെ വിജയഗോളിലൂടെ നെതർലൻഡ്സിനെ തകർത്ത് ലോകകപ്പ് വിജയിച്ച ശേഷം തങ്ങളുടെ രണ്ടാം ലോകകപ്പ് വിജയമാണ് സ്പെയിൻ അർജന്റീനയ്ക്കെതിരെ നേടിയത്. ലോക ചാമ്പ്യന്മാരെ തോൽപ്പിച്ചാണ് യൂറോ ചാമ്പ്യന്മാർ വിശ്വകിരീടം നേടിയത്. മത്സരത്തിന്റെ ആദ്യ നിമിഷം മുതൽ ആക്രമിച്ചു കളിച്ച സ്പെയിൻ തന്നെയായിരുന്നു കളിയിൽ ഉടനീളം മികച്ചു നിന്നത്. മത്സരത്തിലുടനീളം പ്രതിരോധത്തിലേക്ക് ഊന്നിക്കളിച്ച അർജന്റീനയ്ക്ക് പ്രതിരോധത്തിലെ അവരുടെ പ്രധാന ആയുധമായ ലിസാൻഡ്രോ മാർട്ടിനസിന് പരിക്കേറ്റ് പുറത്തുപോയത് തിരിച്ചടിയായി. മത്സരത്തിൽ ഉടനീളം സമ്പൂർണ്ണ ആധിപത്യം സ്പെയിനായിരുന്നു. മോശം പ്രകടനമായിരുന്നു അർജന്റീനയ്ക്ക് വിനയായത്. മത്സരത്തിൽ മെസ്സിക്ക് തിളങ്ങാനേ കഴിഞ്ഞില്ല. മത്സരത്തിന്റെ അവസാന നിമിഷത്തിൽ മാത്രമാണ് അർജന്റീനയ്ക്ക് സ്പെയിൻ ഗോൾ മുഖത്ത് വെല്ലുവിളി ഉയർത്താനെങ്കിലും കഴിഞ്ഞത്. ആകെ രണ്ട് ഷോട്ടുകൾ മാത്രമാണ് അർജന്റീന സ്പെയിന്റെ ഗോൾ മുഖത്തേക്ക് തൊടുത്തത്. മെസ്സിയെ കാഴ്ചക്കാരനാക്കിയാണ് സ്പെയിൻ കിരീടം തൂക്കിയത്. രണ്ടാം പകുതിയിൽ സ്പെയിൻ വൻ ആക്രമണങ്ങളാണ് അർജന്റീനിയൻ ബോക്സിൽ നടത്തിയത്. ഗോളെന്നുറപ്പിച്ച നിരവധി അവസരങ്ങൾ സ്പെയിന്റെ ഭാഗത്ത് നിന്നുണ്ടായി. വൻമതിൽ പോലെ സുരക്ഷാ കവചം തീർത്ത ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസാണ് ഗോളുകളുടെ എണ്ണം കുറയ്ക്കാൻ ഇടയാക്കിയത്. മികച്ച കളിക്കാരനുള്ള ഫിഫയുടെ ഗോൾഡൻ ബോൾ പുരസ്കാരം സ്പെയിന്റെ ക്യാപ്റ്റൻ റോഡ്രിക്ക്. ടീമിന് 8-7 മത്സരങ്ങളും വിജയിക്കാൻ വഴിയൊരുക്കിയത് റോഡ്രിയായിരുന്നു. 2024 ബലൻഡിയോർ പുരസ്കാര ജേതാവാണ് റോഡ്രി. 2014 2022 ഗോൾഡൻ ബോൾ പുരസ്കാരം നേടിയത് മെസ്സിയായിരുന്നു. ഗോൾഡൻ ബൂട്ട് പുരസ്കാരം ഫ്രാൻസിന്റെ കിലിയൻ എംബാപ്പെ 10 ഗോളുകൾ. ഗോൾഡൻ ഗ്ലൌ പുരസ്കാരം സ്പെയിനാണ്. സ്പെയിന്റെ ഗോളി ഉനായ് സിമോൺ സ്വന്തമാക്കി. ഫെയർ പ്ലേ പുരസ്കാരം നെതർലൻഡ്സിന്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തുടക്കമായി. വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതി ബിൽ ഉൾപ്പെടെ നിരവധി ബില്ലുകളാണ് കേന്ദ്രം അവതരിപ്പിക്കുക. ദേശീയ ബഹുമതിയെ അപമാനിക്കുന്നത് തടയൽ ഭേദഗതി ബിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യസഭയിൽ അവതരിപ്പിക്കും. അയോധ്യ സംഭാവന കൊള്ളക്കേസിൽ സുപ്രീംകോടതിയിൽ തൽസ്ഥിതി റിപ്പോർട്ട് നൽകി SIT. നാളെ കേസ് പരിഗണിക്കാനിരിക്കെയാണ് റിപ്പോർട്ട് നൽകിയത്. അന്തിമ റിപ്പോർട്ട് സർക്കാരിന് കൈമാറാൻ SIT സമയം തേടിയിട്ടുണ്ട്. CJP നേതൃത്വത്തിൽ പാർലമെന്റിലേക്ക് നടത്തുന്ന ചലോ സംസദ് മാർച്ചിന് തുടക്കമായി. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ മാർച്ചിൽ പങ്കെടുക്കാനായി ഡൽഹിയിലുണ്ട്. കനത്ത മഴയെയും പ്രതികൂല കാലാവസ്ഥയും വകവയ്ക്കാതെ വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും പ്രതിഷേധ മാർച്ച് തുടരുകയാണ്. പാർലമെന്റ് മാർച്ച് നടക്കുന്നതിന് മുന്നോടിയായി സർക്കാർ തങ്ങളെ ബന്ധപ്പെട്ടെന്ന് കോക്രോച്ച് ജനതാ പാർട്ടി വക്താവ് സൌരവ് ദാസ് അവകാശപ്പെട്ടു. സോനം വാങ്ചുക്കിന്റെ നിരാഹാര സമരവും CJP പ്രതിഷേധവും ആരംഭിച്ച ശേഷം ഇതാദ്യമായാണ് സർക്കാർ പ്രതിനിധി CJP നേരിട്ട് ബന്ധപ്പെടുന്നത്. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിലെ മുഖ്യപ്രതി ഡോക്ടർ റാം 3 മാസം നീണ്ട ഒളിവ് ജീവിതത്തിനൊടുവിൽ പോലീസ് കസ്റ്റഡിയിൽ. കർണാടകയിൽ നിന്നാണ് ഇയാളെ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. ഇയാളെ കണ്ണൂരിലേക്ക് കൊണ്ടുവന്നു. പുതിയ KPCC അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി മുഖ്യമന്ത്രി VD സതീശൻ ഡൽഹിയിൽ. പാർലമെന്റ് സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വിവിധ കേന്ദ്രമന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്താനാണ് VD സതീശൻ സമയം തേടിയിരിക്കുന്നത്. എങ്കിലും സന്ദർശനത്തിന്റെ പ്രധാന അജണ്ട KPCC അധ്യക്ഷ സ്ഥാനത്തെ ചൊല്ലിയുള്ള അനിശ്ചിതത്വം പരിഹരിക്കുക എന്നാണ് സൂചന. തുടർച്ചയായ 9-ാം ദിവസവും ഇറാനെതിരെ US ആക്രമണം. ഇറാനെതിരെയുള്ള നാവിക ഉപരോധം ശക്തമായി തുടരുന്നതായി US സെൻട്രൽ കമാൻഡ്. ഇതുവരെ ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ച 6 കപ്പലുകൾ തടഞ്ഞതായും 1 എണ്ണം ആക്രമിച്ച് നിശ്ചലമാക്കിയതായും US സൈന്യം. വടക്കൻ ഇറാഖിൽ ഇന്നലെയുണ്ടായ ഇറാൻ ആക്രമണത്തിൽ US സൈനികൻ കൊല്ലപ്പെട്ടു. കുവൈത്തിന് നേരെയും ബഹ്റിന് നേരെയും ഇന്നും ആക്രമണം തുടർന്ന് ഇറാൻ. മിസൈൽ ഡ്രോൺ ആക്രമണ ശ്രമങ്ങളെ പ്രതിരോധിച്ചുവെന്ന് രാജ്യം. ജോർദാനിലെ അമേരിക്കൻ സൈനിക താവളത്തിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടിയുമായി US. ഇറാനിൽ നിർമ്മാണം നടക്കുന്ന ആണവ നിലയത്തിലടക്കം ആക്രമണം നടത്തിയെന്ന് US അറിയിച്ചു. ദുബായ് നഗരമധ്യത്തിൽ സ്ഫോടന ശബ്ദം കേട്ടുവെന്ന രീതിയിൽ വ്യാജവാർത്ത ചമയ്ക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത സംഭവത്തിൽ UAE പബ്ലിക് പ്രോസിക്യൂഷൻ അന്വേഷണം വ്യാപിപ്പിച്ചു. തീർത്തും തെറ്റായതും തെറ്റിദ്ധാരണാജനകവുമായ വിവരങ്ങൾ അടങ്ങിയ വാർത്ത പുറത്തുവിട്ടതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം തുടർന്നു വരികയാണെന്ന് UAE അറ്റോർണി ജനറൽ കൌൺസിലർ അറിയിച്ചു. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM. Home FM News was brought to you by Dhanya Group of Companies since 1982. Time check. Brought to you by Ozone Cargo.
1: Very good morning. Dubai ഇപ്പോ സമയം 10 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആയിരിക്കുകയാണ്.
2: Time check. Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
3: Weather update.
2: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
1: Alright, ഇന്നും എക്സസീവ് ഹീറ്റ് വാർണിംഗ് കൊടുത്തിട്ടുണ്ട്. ഹൈ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 39 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ഫീൽസ് ലൈക്ക് ഇറ്റ് വിൽ ബി 51 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഈ സമയത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 37 ഡിഗ്രിയാണ് കാണിക്കുന്നത്.
2: Was brought to you by Aldra's Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: You're listening to Home 92.2 FM. Home is a feeling.
1: സ്വാഗതം, ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ. ആൻഡ് ഇറ്റ്സ് എ മൺഡേ, ജൂലൈ 20-ലേക്കാണ് നമ്മൾ നിൽക്കുന്നത്. ആൻഡ് ഇന്നും എന്റെ കൂടെ നമ്മുടെ സ്വന്തം നിത്യ ജോയിൻ ചെയ്യുന്നുണ്ട്.
2: വെരി വെരി ഗുഡ് മോർണിംഗ്.
1: എന്തൊക്കെയാണ് ഇന്നലത്തെ കളിയുടെ ആഘോഷ പ്രകടനങ്ങളൊക്കെ ഉണ്ടായിരുന്നു വാസൽ വില്ലേജില്?
2: അശോകൻ തോറ്റു,
1: പിന്നെ എന്നെ എല്ലാരും കൂടെ എടുത്തോണ്ട് പോവായിരുന്നു.
2: കളിക്കായിരുന്നു ഫുട്ബോൾ പോലെ. എന്തായാലും ഭയങ്കര ആവേശമായിരുന്നു,
1: ഭയങ്കര ആവേശകരമായിട്ടുള്ള ഒരു മാച്ച് തന്നെയായിരുന്നു. പക്ഷേ അർജന്റീന അൺഫോർച്ചുനേറ്റ്ലി തോറ്റു. ഒരുപാട് ആരാധകരുള്ള അർജന്റീന ടീമായിരുന്നു, പക്ഷെ അതൊക്കെ പോട്ടെ. ഇന്ന് രാവിലെ എന്റെ അടുത്ത് നിത്യ വന്നപ്പോ പറയായിരുന്നു, ഫുട്ബോളിന്റെ തലസ്ഥാനം എന്ന് പറയുന്ന ഒരു സ്ഥലം, എന്നാൽ നിത്യ തന്നെ പറഞ്ഞത് ഒന്നല്ല, അതിലേറെ ഉണ്ടെന്നല്ലേ.
2: കുറെ സവിശേഷതകളും ഉണ്ട്, ചരിത്ര പ്രാധാന്യം കൊണ്ടും പാരമ്പര്യം കൊണ്ടും ഒക്കെ ലോക ഫുട്ബോളിന്റെ തലസ്ഥാന നഗരങ്ങളെ കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം.
1: ശരി,
2: ഒന്നാന്ന് പറയുന്നത് ലണ്ടൻ, ക്യാപിറ്റൽ ഓഫ് യു കെ. ദെൻ മാഡ്രിഡ്, ക്യാപിറ്റൽ ഓഫ് സ്പെയിൻ.
1: ഓക്കെ,
2: അടുത്തതാണ് നമ്മള് ഇപ്പൊ തോറ്റെന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട ബ്യൂണസ് ഐറിസ്. ശരിക്കും അത് അർജന്റീനയുടെ ക്യാപിറ്റൽ.
1: ഓ ശരി, ഈ മൂന്നെണ്ണമാണ് തലസ്ഥാനം എന്ന് പറയുന്നത്.
2: തലസ്ഥാന നഗരം എന്ന് പറയുമ്പോൾ അതിനെ വിശേഷിപ്പിക്കാൻ കുറച്ച് കാരണങ്ങളുണ്ട്. അതായത് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പോലെ പ്രൊഫഷണൽ ഫുട്ബോൾ അസോസിയേഷൻസ് ഉള്ള സ്ഥലമാണ് നമ്മുടെ ലണ്ടൻ.
1: ഓക്കെ,
2: പിന്നെ 1860 സ്റ്റാർട്ടിംഗിലാണ് ഏറ്റവും പഴയ ഫുട്ബോൾ അസോസിയേഷൻ നമ്മുടെ ലണ്ടനിൽ സ്റ്റാർട്ട് ചെയ്തത്. സോ നമുക്ക് എങ്ങനെ കൊടുക്കാതിരിക്കാൻ പറ്റും അങ്ങനെ ഒരു ടൈറ്റിൽ.
1: 1860
2: തുടക്ക കാലങ്ങളിലായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ യൂറോപ്പിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ഫുട്ബോൾ സംസ്കാരമുള്ള ഒരു നഗരമാണ് മാഡ്രിഡ് എന്ന് പറയുന്നത്. അത് നമുക്ക് മാറ്റിവെക്കാൻ പറ്റത്തില്ല. പിന്നെ അവിടെ ഒരുപാട് ലോക പ്രശസ്തങ്ങളായിട്ടുള്ള ക്ലബുകളും സ്റ്റേഡിയംസും.
1: മാഡ്രിഡ് എന്ന് പറയുന്നത് തന്നെ ലോക പ്രശസ്തമാണ്, എല്ലാ എന്താ പറയുക ഫുട്ബോൾ പ്രേമികൾക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ ഈ മാഡ്രിഡിലൊക്കെ പോയിട്ട് കളി ഉള്ളപ്പോൾ മാത്രമല്ല, മാച്ച് ഇല്ലാത്ത സമയത്ത് അവിടുത്തെ സ്റ്റേഡിയങ്ങൾ ആ സ്ഥലത്ത് ചെല്ലുമ്പോൾ തന്നെ ഉണ്ടല്ലോ ആ ഒരു ഹിസ്റ്ററി, നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ചരിത്രങ്ങൾ ഉറങ്ങുന്ന സ്ഥലങ്ങളല്ലേ.
2: അതെ, പിന്നെ അതുപോലെ ഒട്ടും മാറ്റി നിർത്താൻ പറ്റാത്ത മറ്റൊന്നാണ് ബ്യൂണസ് ഐറിസ്, അതായത് നമ്മുടെ അർജന്റീനയുടെ ക്യാപിറ്റൽ. അതിനെ കുറിച്ച് പറയുമ്പോൾ ഫുട്ബോളിനെ ഒരു മതമായിട്ട് കാണുന്ന ആൾക്കാരാണ് അവിടെ ജീവിക്കുന്നത് അല്ലെ. അതുപോലെ ഒരുപാട് ഫുട്ബോൾ റൈവൽറീസിനും ഒക്കെ പേരുകേട്ട നഗരമാണിത്. അതുകൊണ്ട് ഒരിക്കലും മാറ്റി നിർത്താൻ കഴിയുന്ന ഒന്നല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ മൂന്ന് നഗരങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത മറ്റൊരു സ്ഥലം കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്യാം.
1: ഏതാണ്?
2: പാരീസ്.
1: പാരീസ്,
2: പാരീസിന് എങ്ങനെയാണ്, കാരണം ഈ പറഞ്ഞ പോലെ ഫുട്ബോളിന്റെ ഔദ്യോഗിക ഭരണസിരാ കേന്ദ്രം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്ന ഫിഫ ആ നാലക്ഷരമാണ്. അത് അവിടെ അവിടെയാണ് ആക്ച്വലി ഇത് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു മൂന്ന് നഗരങ്ങളോടൊപ്പം ഇത് ചേർക്കാതിരിക്കുക, പാരീസിനെ ചേർക്കാതിരിക്കുക.
1: തീർച്ചയായും
2: 1904 അത് 1904 ഫുട്ബോളിന്റെ ഈ ഫിഫ ആഗോള ഭരണസമിതിയായിട്ടുള്ള ഫിഫ ഇവിടെ സ്ഥാപിതമായത് നമ്മുടെ പാരീസിൽ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റില്ല. പക്ഷെ നമ്മൾ ആദ്യം മുതലേ മൂന്ന് നഗരങ്ങളെ കുറിച്ച് പറഞ്ഞെങ്കിലും ഇത്രയധികം സവിശേഷതകൾ ഉള്ളതുകൊണ്ട് പാരീസിനെ നമ്മൾ ആഡ് ചെയ്യണം.
1: തീർച്ചയായിട്ടും. അപ്പൊ ഇതൊക്കെ തന്നെയാണ് നാല് മൂന്നാണ് ഒഫീഷ്യലി ഉള്ള നാല് രാജ്യങ്ങൾ അല്ലെ, നാല് സ്ഥലങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്. ഇതുപോലെ നമ്മുടെ കേരളത്തിൽ നോക്കുകയാണെങ്കിലേ ഫുട്ബോളിന്റെ തലസ്ഥാനം എന്ന് പറയപ്പെടുന്ന, എനിക്ക് തോന്നുന്നു എന്റെ മനസ്സിൽ വരുന്നത് മലപ്പുറം തന്നെയാണ്.
2: മലപ്പുറമാണ്. ഈ പറഞ്ഞ പോലെ മതമല്ലാതൊരു വികാരമാണ് അല്ലെ. ഇപ്പൊ നമ്മളൊരു രാജ്യത്തിന്റെ സ്ഥലത്തിന് പറഞ്ഞു അവിടെയുള്ള ആൾക്കാർക്ക് മതമായി തന്നെ അവരെ എടുക്കുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ തീർച്ചയായിട്ടും മലപ്പുറം തന്നെയാണ്, യാതൊരു മാറ്റമില്ല.
1: തീർച്ചയായിട്ടും. അപ്പൊ എന്താണെങ്കിലും ഫുട്ബോളിന്റെ തലസ്ഥാനം അല്ല, ഫുട്ബോളിന്റെ ദ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു രാജ്യമല്ല അത്, ഈ പറഞ്ഞ രാജ്യങ്ങൾക്കൊക്കെ തന്നെ സ്വന്തമാണെന്നുള്ളൊരു കാര്യം കൂടെയാണ് നിത്യ പറഞ്ഞത്.
3: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു, കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
4: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.5.
3: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
5: പുള്ളിക്കും തോറ്റി.
4: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
6: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കും അല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ?
4: പുള്ളിയാകുമ്പോ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടന്ന് നല്ല ശീലമുണ്ടല്ലോ.
7: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
8: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
7: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
4: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
9: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
5: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
10: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
11: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
12: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
13: Affordable and immediate. That's the power of radio advertising.
14: For our special packages, call now or WhatsApp to 055-666-5859.
15: That's 055-666-5859.
16: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: അല്ല നാട്ടിലേക്ക് പോകുന്ന കേട്ടു, എന്ത് പറ്റി പെട്ടെന്ന്?
2: എന്റെ ആരോഗ്യത്തിന്റെ ഒരു കംപ്ലീറ്റ് പിക്ചർ എടുക്കാന്ന് തീരുമാനിച്ചു. ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഉള്ളതല്ലേ, ഒന്ന് ചെക്കപ്പ് ചെയ്താ മനസ്സമാധാനം ഉണ്ടാവുമല്ലോ.
1: അതിന് നാട്ടിൽ പോണോ? ഇവിടെ തന്നെ സാധിക്കുമല്ലോ, അതും പ്രീമിയം നിലവാരത്തിൽ, അഫോർഡബിൾ റേറ്റിൽ.
2: ഇവിടെ എവിടെയാ?
1: നമ്മുടെ ദുബായിൽ അൽഗറോദിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്കിൽ ഹോൾ ബോഡി MRI ക്യാൻസർ ഡിഫ്യൂഷൻ സ്ക്രീനിംഗ് പാക്കേജസ് ചെയ്യാമല്ലോ. കംപ്ലീറ്റ് ഹെൽത്ത് പാക്കേജസ് തുടങ്ങി, കൂടാതെ 50% വരെ സ്പെഷ്യൽ ഓഫറും. ആ പിന്നെ ഫ്രീ ഡോക്ടർ കൺസൾട്ടേഷനും ലഭ്യമാണ്. ആദ്യം ആരോഗ്യം, ബാക്കിയെല്ലാം പിന്നെ.
3: MVR Diagnostic Clinic, Dubai. Call 050-860-9611.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: ഓൾറൈറ്റ്, ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ എനിക്ക് തോന്നുന്നു ട്രാഫിക് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. പല റോഡുകളിലും ദുബായിയുടെ പല ഏരിയകളിലും എനിക്ക് ആ ഷാർജയിൽ മാത്രമാണ് ട്രാഫിക് സിറ്റുവേഷൻ കാണുന്നത്. എനിക്ക് തോന്നുന്നു രാവിലെ ഇറങ്ങാൻ വൈകിയവർ കൂടുതൽ പേരും റോഡിൽ കിടക്കുന്ന ഒരു സിറ്റുവേഷൻ. പക്ഷേ ദുബായ് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വേറെ എങ്ങും ട്രാഫിക് സിറ്റുവേഷനോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ ട്രാഫിക് കൂടാണ്, പക്ഷെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു ദുബായ് റോഡാണ് ഇന്ന് രാവിലെ നമുക്ക് കാണാൻ സാധിക്കുന്നത്.
1: Traffic update.
3: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കും ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNC apply.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

ഞാൻ രാവിലെ പ്രസ് ക്ലബിന്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ദുബായിൽ പുതിയതായിട്ട് വരാൻ പോകുന്ന ഒരു ഒരു ദുബായ് മറീന തൊട്ട് റിഗ വരാൻ പോകുന്ന ഒരു ആർടിയുടെ ഒരു കണക്റ്റിംഗ് കമ്മ്യൂണിറ്റീസിന്റെ പദ്ധതിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയാം, അത് 25 കമ്മ്യൂണിറ്റിയെ ഒക്കെ തന്നെ കണക്ട് ചെയ്യാൻ പറ്റത്തക്ക രീതിയിലാണ് ആദ്യത്തെ ഫേസിൽ വരാൻ പോകുന്നത്. 2030 നാല് വർഷം കഴിയുമ്പോഴത്തേക്ക് ഇത് നമുക്ക് എല്ലായിടത്തും കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ആക്ച്വലി ഈ ഇപ്പം മറീന തൊട്ട് റിഗ വരെ വരുന്ന സ്ഥലങ്ങളിലെ പല മെട്രോ സ്റ്റേഷൻസിന്റെയും ചുറ്റുപാടുമുള്ള ഏരിയകളാണ് ഇപ്പോൾ അടിപൊളിയാക്കാനായിട്ട് പോകുന്നത്. ഒരാൾ ഒരു മെട്രോ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഏറ്റവും ഈസി ആയിട്ട് പോകത്തക്ക രീതിയിലുള്ള പല ട്രാൻസ്പോർട്ടേഷൻ മേഖലകളും, അതായത് ബസ്സും കാറും അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്, അതായത് ദുബായ് ഇനിഷ്യേറ്റീവ് എടുത്ത് അത് അവരുടെ ഒരു റെക്കോർഡ് പ്രകാരം അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദുബായിൽ ഈ സൈക്ലിങ്ങിനും അതുപോലെ തന്നെ എന്താ പറയണേ നടന്നു പോകുന്നവരും അങ്ങനത്തെയുള്ള ട്രാൻസ്പോർട്ടേഷൻ്റെ ആൾക്കാരുടെ എണ്ണത്തിൽ വളരെയധികം കൂടുതലാണ് ഈ ഒരു രാജ്യത്ത് കണ്ടിട്ടുള്ളത്. ആക്ച്വലി ഇവിടെ പറയുന്നത് വെച്ചാൽ ഈ 342 മില്യൺ പെഡസ്ട്രീൻ യാത്രക്കാരാണ് ദുബായിൽ മാത്രമുള്ളത്. അതിലല്ല വേറെ, അത് കൂടാതെ 57 മില്യൺ ആളുകൾ സൈക്കിൾ ട്രിപ്പും 39 മില്യൺ ആളുകൾ ഇ സ്കൂട്ടേഴ്സുമാണ് 2025 മാത്രം യൂസ് ചെയ്തേക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി ആ കണക്ക് എന്നെ ഹ്യൂജ് ആണ് ആ ഒരു കണക്ക്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്താണ് ഈ മെട്രോ സ്റ്റേഷൻ്റെയും ബസ് സ്റ്റേഷൻ്റെയും അടുത്ത് ഇനി വരാൻ പോകുന്ന ഡെവലപ്മെൻറ്റ്സിനെ കുറിച്ച് ഞാൻ പറയാൻ പോകുന്നത്. ബസ് സ്റ്റേഷൻ്റെയും മെട്രോ സ്റ്റേഷൻ്റെയും അടുത്ത് വരാൻ പോകുന്ന ഒരു വലിയ ഫുട്പാത്തുകൾ ഉണ്ടാവും, നടന്നു പോകുന്നവർക്ക് വേണ്ടിയിട്ട് ഫുട്പാത്തുകളുണ്ട്, ഒരു സേഫ് ഒരു റോഡ് ക്രോസിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു സ്ട്രക്ചർ ഉണ്ടാവും, സൈക്കിൾ ട്രാക്ക് ഉണ്ടാവും, ഷെയ്ഡഡ് ആയിട്ടുള്ള വാക്ക് വേയ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ ഈ ബൈസൈക്കിൾ പാർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്ഥലവും അതുപോലെ തന്നെ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസും ഒക്കെ തന്നെ കൊടുത്തിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയാണ് ഇനി ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് ഒരു പക്ഷേ ഞാനൊക്കെ ആദ്യം ദുബായിൽ വന്ന സമയത്ത് ജോലി അന്വേഷിക്കുന്ന സമയത്തും ജോലി കിട്ടിയ സമയത്തും മെട്രോയിൽ ഇറങ്ങിക്കഴിയുമ്പോൾ ഞാൻ സത്യം പറഞ്ഞ് ആഗ്രഹിച്ചിട്ടുണ്ട് ഈ കരീമിൻ്റെ ഒരു സൈക്കിള് ഈ മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുവച്ച് ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ അടുത്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ സൈക്കിൾ എടുത്തെങ്കിലും പോയി, കാരണം അത്രമാത്രം എനിക്ക് ആദ്യം 1 കിലോമീറ്റർ നടക്കേണ്ടതുണ്ടായിരുന്നു. നമ്മൾ 1 കിലോമീറ്റർ എന്ന് പറയുമെങ്കിൽ ഇവിടുത്തെ ചൂടിൽ 1 കിലോമീറ്റർ നമ്മളെ വെച്ചാൽ നടന്ന് രാവിലെ പോകുമ്പോഴത്തേക്ക് നമ്മൾ ഒരു പരിവമായിട്ടാണ് നമ്മൾ ഓഫീസിൽ ചെല്ലുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജ് തന്നെ എപ്പോഴും ഓർക്കും. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ രാജ്യം തന്നെ അത് വളരെ നല്ല രീതിയിൽ അതിനെ ടേക്ക് ചെയ്ത് എന്താ പറയുക അതിൻ്റെ ഡെവലപ്മെൻറ്റിലേക്ക് കൊണ്ടുവരുന്ന ഒരു കാഴ്ചയും കാര്യങ്ങളും ഒക്കെയാണ് പറയുന്നത്. ഇത് ആദ്യം അവർ പറയുന്നത് വെച്ചാൽ ഈ ഒരു ഇനിഷ്യേറ്റീവ് നമ്മുടെ ആദ്യത്തെ ഘട്ടത്തിൽ ഈ മറീന തൊട്ട് തുടങ്ങി ഇവിടം വരെയാണ് തീരുന്നത്. അതിനുശേഷം നമുക്ക് ബുർജ്മാൻ മങ്കൂള് തുടങ്ങിയിട്ടുള്ള ബാക്കി ഭാഗങ്ങളും എക്സ്റ്റെൻഷൻ വരും എന്നുള്ളൊരു കാര്യം കൂടിയാണ് പറയുന്നത്. ഒരു പക്ഷേ ഒരു വലിയൊരു ഇനിഷ്യേറ്റീവ് തന്നെയാണ്. 2030 ആകുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റുന്ന കുറേയധികം 2040 പ്രൊജക്റ്റ് അറിയാം, 2030 പ്രൊജക്റ്റ് അറിയാം, അതിന് 2060 പ്രൊജക്റ്റും നമുക്കറിയാം. അപ്പോൾ എന്താണേലും ഗ്രീനറിയും കൂടും, ഷെയ്ഡഡ് വാക്ക് വേയ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കത് വലിയൊരു ആശ്വാസമാണ്. അപ്പോൾ എന്താണേലും സൂൺ നമുക്ക് സൂൺ 4 വർഷം എന്ന് പറഞ്ഞാൽ പടയ അടുത്ത വേൾഡ് കപ്പ് ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ദുബായ് ഒരു മറ്റൊരു മുഖമായിട്ടായിരിക്കും നമുക്കൊരു പക്ഷേ കാണാൻ സാധിക്കുന്നത് അല്ലേ. ദുബായ് ഇങ്ങനെ കുതിച്ച് കുതിച്ച് വളർന്നുകൊണ്ടിരിക്കുകയാണ് സ്മാർട്ടായിട്ട്.

ഞാൻ സംസാരിക്കുന്നത്. ഓരോ ഉപരിതലവും ഒരു ചെവിയാണത്രേ, ഓരോ നിശബ്ദതയും സംഭരിക്കപ്പെടുന്നത്രേ. ലോകത്തെ നോക്കാനാണ് അയാൾ ജനാല.

ഒരു മുറിയിലെ ചിരി, മറ്റൊരു വീട്ടിലെ വിനോദം, ഒരു മുറിയിലെ കരച്ചിൽ, മറ്റൊരു മുറിയിലെ വാർത്ത. നിങ്ങളുടെ മനസ്സും മനസ്സിലിരിപ്പും ആരുടെയും മേശപ്പുറത്തെ ഒരു തുറന്ന ഫയൽ.

അവന്റെ അറയായിരുന്നു അത്രേ. ആർക്കോ കറന്നെടുക്കാൻ കറവ മറ്റുമ്പോൾ അടുത്തെടുക്കാൻ. ഡിസ്റ്റോപ്പിയൻ അനിമൽ ഫാം അല്ല, അയാളും അയാളെ പോലെയുള്ള പലരും നിങ്ങളും ഞാനും ഒക്കെ കഴിയുന്ന യഥാർത്ഥ

ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് ഞാൻ എമിറേറ്റ്സിന്റെ ഭാഗത്തുനിന്ന് കേട്ടെന്താ വെച്ചാല് നമ്മുടെ ഈ നമ്മൾ പലപ്പോഴും എക്കോണമി ട്രാവലിലൊക്കെ പോകുന്ന സമയത്ത് ഒരു നെക്ക് പില്ലോ കൊണ്ട് പോകുമല്ലോ. ആ ഒരു നെക്ക് പില്ലോ നമുക്ക് ഭയങ്കര, അതായത് വീട്ടിൽ നിന്ന് തുടങ്ങി അവസാനിക്കുന്നിടം വരെ ഈ നെക്ക് പില്ലോ നമ്മൾ ക്യാരി ചെയ്യേണ്ടത് വലിയൊരു ഒരു ബാധ്യതയായി മാറാറുണ്ട്. പക്ഷെ ഇപ്പോൾ ഇനിയും നേരത്തെ എന്ന് പറഞ്ഞാൽ 777 ബോയിങ് 380 ഒക്കെ തന്നെ നമുക്ക് ഈ നെക്ക് പില്ലോസ് കാണാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എമിറേറ്റ്സ് നമ്മുടെ എക്കോണമി ക്ലാസ്സിൽ പോലും നമുക്ക് ഈ എന്താ പറയുന്നത് നെക്ക് പില്ലോസ് അവർ നമുക്കിനി വീട്ടിൽ വെച്ചിട്ട് അവരുടേതായിട്ടുള്ള ഒരു പുതിയൊരു രീതി നെക്ക് സപ്പോർട്ടിങ്ങിനായിട്ടുള്ള ഓരോ സീറ്റിലും കൊണ്ടുവരാൻ പോകുന്ന എന്നുള്ളൊരു വാർത്തയാണ് വന്നിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇത് ഭയങ്കര റിലാക്സ് ആയിരിക്കും. മറ്റുള്ള എയർക്രാഫ്റ്റിനെ വെച്ച് നോക്കുകയാണെങ്കിൽ എമിറേറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസ് ഓൾറെഡി നമുക്ക് അറിയാവുന്നതാണ്. പക്ഷേ ആ ഒരു സമയത്താണ് മേജർ അപ്ഗ്രേഡ് നമ്മുടെ ഓരോ സീറ്റിലും അതും എക്കോണമി ക്ലാസ്സിലും വരുന്നത്. ഭയങ്കര അടിപൊളിയായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് കേട്ടോ. എനിക്കൊന്നും ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെഡ് പില്ലോ കവറും ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ള രീതിയിലാണ് അവരവിടെ ഈ എക്കോണമി ക്ലാസ്സിൽ തന്നെ വെച്ചിരിക്കുന്നത്. എന്തായാലും എമിറേറ്റ്സ് എപ്പോഴും ഒരുപടി മുന്നിലാന്ന് പറയുന്ന പോലെ അവരുടെ എപ്പോഴത്തെ ഒരു സ്റ്റാൻഡേർഡ് അപ്ഗ്രേഡേഷനും മറ്റുള്ള എയർക്രാഫ്റ്റിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപടി മുന്നിൽ തന്നെയാണ് നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കുന്നത്.

0: Monday to Friday, 2 to 4 PM. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: കേരളത്തിൽ നടക്കിയ ഇരട്ടക്കൊലക്കേസ് പ്രതിക്ക് വധശിക്ഷ വിധിച്ച കോടതി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ കൊടും കുറ്റവാളി ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ച് കോടതി. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. കേസിൽ ഇരുഭാഗങ്ങളുടെയും വിശദമായ വാദങ്ങൾ കേട്ട ശേഷമാണ് കോടതി ശിക്ഷ പുറപ്പെടുവിച്ചത്. കേസ് അപൂർവങ്ങളിൽ അപൂർവമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി വിധി. ചെന്താമര 20 ലക്ഷം പിഴയടക്കണമെന്നും ഈ തുക സുധാകരന്റെ മക്കൾക്ക് നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. തുക നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ സർക്കാർ സഹായം നൽകണം. കൂടാതെ ചെന്താമര പിഴ അടച്ചില്ലെങ്കിൽ 3 വർഷം തടവ് അനുഭവിക്കണമെന്നും കോടതി വിധിച്ചിട്ടുണ്ട്. ചെന്താമരയ്ക്ക് മാനസിക പ്രശ്നങ്ങളില്ലെന്നും സൈക്കോളജി സൈക്യാട്രി റിപ്പോർട്ടുകൾ ഇത് ശരിവയ്ക്കുന്നുണ്ടെന്നും കോടതി. ഗാന്ധിയല്ല താനെന്ന പ്രതി കോടതിയിൽ, താൻ അങ്ങോട്ട് പ്രശ്നത്തിന് പോകില്ല, ഇങ്ങോട്ട് വന്നാൽ വെറുതെ വിടില്ലെന്നും ചെന്താമര പറഞ്ഞെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. പ്രതിയെ പ്രകോപന

മദ്യപിപ്പിച്ചു എന്നതാണ് കുറ്റം ചെയ്യാനുള്ള കാരണം. കൊല്ലപ്പെട്ട സുധാകരന്റെ മകളുടെ കാര്യത്തിൽ ഡിഫൻസ് കൌൺസിൽ മുൻപാകെ പ്രതി കുറ്റബോധം കാണിച്ചു. പ്രതിക്ക് മാനസാന്തരം ഉണ്ടാകില്ല, ഇരകളുടെ ഭാഗത്തുനിന്ന് പ്രകോപനം ഉണ്ടായിട്ടില്ല, ഇല്ലാതെയാണ് ചെന്താമരയുടെ കുറ്റകൃത്യം. മാനസാന്തരപ്പെടാനുള്ള സാധ്യത കൂടി നോക്കിയാണ് ശിക്ഷ വിധിക്കാറുള്ളതെന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ക്രിയാത്മകമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു മാസത്തിനിടയിൽ രാജ്യം വലിയ നേട്ടങ്ങൾ കണ്ടുവെന്ന് മോദി. ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ബഹിരാകാശത്തുമുള്ള നേട്ടങ്ങൾ അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. ഇന്ത്യയ്ക്ക് ആഗോളതലത്തിൽ വലിയ സ്വീകാര്യത ലഭിക്കുന്നതിനെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷവും ഇന്ത്യൻ പ്രധാനമന്ത്രി പരാമർശിച്ചു. സംഘർഷത്തിൽ വലിയ ആശങ്കയുണ്ട്. ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങളെ സംഘർഷം പ്രതികൂലമായി ബാധിച്ചു. ഊർജ്ജമേഖലയിൽ പ്രതിസന്ധി നേരിട്ടുവെന്നും മോദി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പാർലമെന്റ് മാർച്ച് തുടങ്ങുന്നതിന് മുൻപ് തന്നെ സംഘർഷമുണ്ടായി. ജന്തർ മന്ദറിൽ തടിച്ചുകൂടിയ നൂറുകണക്കിന് പ്രവർത്തകർക്ക് നേരെ ഡൽഹി പോലീസ് ലാത്തിവീശി. വൻ പോലീസ് സന്നാഹമാണ് സ്ഥലത്തുള്ളത്. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് സംഘർഷം ഉണ്ടായത്. സ്ഥലത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചതിനാൽ മാർച്ച് പോലീസ് തടയുമെന്ന നിർദ്ദേശമുണ്ടായിരുന്നു. പ്രതിപക്ഷ എംപിമാർ ഉൾപ്പെടെ പ്രതിഷേധ മാർച്ചിന്റെ ഭാഗമായി. തൃണമൂൽ കോൺഗ്രസ് എംപി മഹുവ മൊയ്ത്രിയുടെ നേതൃത്വത്തിലായിരുന്നു ഷേധക്കാർ ബാരിക്കേഡിന്റെ ഭാഗത്തേക്ക് പാഞ്ഞെടുത്തത്. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് ഒന്നാം വർഷ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ അധ്യാപകൻ ഡോക്ടർ MK റാം പിടിയിൽ. കുടകിൽ നിന്നാണ് പിടികൂടിയത്. അധ്യാപകനെ കണ്ണൂരിലുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിച്ചു. റാമിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്തതിൽ കുടുംബം കഴിഞ്ഞ ദിവസങ്ങളിൽ കടുത്ത വിമർശനം ഉയർത്തിയിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയിൽ ഏറെയായി കണ്ണൂരിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘം കർണാടകയിലും റാമിന്റെ ജന്മനാടായ ആന്ധ്രയിലും എത്തി തെരച്ചിൽ നടത്തിയിരുന്നു. മന്ത്രിമാരായ രാമചന്ദ്രൻ കടന്നപ്പള്ളിയും AK ശശീന്ദ്രനും മുൻമന്ത്രിമാരായ രാമചന്ദ്രൻ കടന്നപ്പള്ളിയും AK ശശീന്ദ്രനും ചേർന്ന് പുതിയ പാർട്ടി രൂപീകരിക്കാൻ ധാരണ. സെക്യുലർ കോൺഗ്രസ്, ഡെമോക്രാറ്റിക് കോൺഗ്രസ് തുടങ്ങിയ പേരുകളാണ് പരിഗണനയിൽ. തൃശൂരിൽ ചേർന്ന യോഗത്തിലാണ് ധാരണ. തുടർ ചർച്ചകൾക്ക് രണ്ടു പാർട്ടികളെ 4 പേർ അടങ്ങിയ സമിതിയെ ചുമതലപ്പെടുത്തി. ലയനം തീരുമാനിക്കാൻ സമിതിയിൽ PK രാജൻ മാഷ്, അഡ്വക്കേറ്റ് വർക്കല B രവികുമാർ, ബാബു ഗോപിനാഥ്, മാത്യൂസ് കോലഞ്ചേരി എന്നിവർ സമിതിയിൽ ഉണ്ട്. ലോകകപ്പിന്റെ ഫൈനലിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് അർജന്റീനയെ തകർത്ത് സ്പെയിൻ 2 ലോക കിരീടമുയർത്തി. നിരന്തരം ആക്രമണങ്ങൾ നടത്തിയ സ്പെയിൻ 106 മിനിറ്റിലാണ് ഫെറാൻ ടോറസിലൂടെ വിജയ ഗോൾ നേടിയത്. 2010 ഇനിയേസ്റ്റയുടെ വിജയ ഗോളിലൂടെ നെതർലാൻഡ്സിനെ തകർത്ത് ലോകകപ്പ് വിജയിച്ചതിനു ശേഷമാണ് തങ്ങളുടെ 2 ലോകകപ്പ് വിജയം ഇന്ന് സ്പെയിൻ അർജന്റീനയ്ക്കെതിരെ നേടുന്നത്. ലോക ചാമ്പ്യന്മാരെ തോൽപ്പിച്ചാണ് യൂറോ ചാമ്പ്യന്മാർ വിശ്വകിരീടം നേടിയത്. മത്സരത്തിന്റെ ആദ്യ നിമിഷം മുതൽ ആക്രമിച്ച് കളിച്ച സ്പെയിൻ തന്നെയായിരുന്നു കളിയിൽ ഉടനീളം മികച്ചു നിന്നത്. മത്സരത്തിലുടനീളം പ്രതിരോധത്തിലേക്ക് ഊന്നിക്കളിച്ച അർജന്റീനയ്ക്ക് പ്രതിരോധത്തിലെ അവരുടെ പ്രധാന ആയുധം ലിസാൻഡ്രോ മാർട്ടിനസ് പരിക്കേറ്റ് പുറത്തുപോയത് വലിയ തിരിച്ചടിയാണ് നൽകിയത്. മികച്ച കളിക്കാരനുള്ള ഫിഫയുടെ ഗോൾഡൻ ബോൾ പുരസ്കാരം സ്പെയിന്റെ ക്യാപ്റ്റൻ റോഡ്രിഗിന്. ടീമിന് 8-ൽ 7 മത്സരങ്ങളിലും വിജയിക്കാൻ വഴിയൊരുക്കിയത് റോഡ്രിയാണ്. 2024 ബാലൻറ്റിയോർ പുരസ്കാര ജേതാവാണ് അദ്ദേഹം. 2014-ലും 2022 ഗോൾഡൻ ബോൾ പുരസ്കാരം നേടിയത് അർജന്റീനയൻ നായകൻ ലിയോണൽ മെസ്സി ആയിരുന്നു. ഗോൾഡൻ ബോൾ പുരസ്കാരം കിലിയൻ എംബാപ്പയ്ക്കാണ് ഫ്രാൻസിന്റെ 10 ഗോളുകൾ. ഗോൾഡൻ ഗ്ലൌ പുരസ്കാരം സ്പെയിന്റെ ഗോൾ കീപ്പർ ഉനായ് സിമോണും സ്വന്തമാക്കി. ഫെയർ പ്ലേ പുരസ്കാരം നെതർലൻഡ്സും സ്വന്തമാക്കി. അയോധ്യ സംഭാവന കൊള്ളക്കേസിൽ സുപ്രീംകോടതിയിൽ തൽസ്ഥിതി റിപ്പോർട്ട് നൽകിയ SIT നാളെ കേസ് പരിഗണിക്കാനിരിക്കെയാണ് റിപ്പോർട്ട് നൽകിയത്. റിപ്പോർട്ട് സർക്കാരിന് കൈമാറാൻ SIT സമയം തേടിയിട്ടുണ്ട്. ദുബായ് നഗരമധ്യത്തിൽ സ്ഫോടന ശബ്ദം കേട്ടുവെന്ന രീതിയിൽ വ്യാജ വാർത്ത ചമയ്ക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത സംഭവത്തിൽ UAE പബ്ലിക് പ്രോസിക്യൂഷൻ അന്വേഷണം വ്യാപിപ്പിച്ചു. തീർത്തും തെറ്റായതും തെറ്റിദ്ധാരണജനകവുമായ വിവരങ്ങൾ അടങ്ങിയ വാർത്ത പുറത്തുവിട്ടതിനെക്കുറിച്ച് വിശദ അന്വേഷണം വേണമെന്ന് അത് നടന്നുവരികയാണെന്നും UAE അറ്റോർണി ജനറൽ കൌൺസിൽ അറിയിച്ചു.

ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഒരു ഹൃദയം നിറഞ്ഞ മിഡ് മോർണിംഗ് ആശംസിച്ചുകൊണ്ട് നമ്മൾ ഇതാ തുടങ്ങുകയാണ്. ഇന്ന് ജൂലൈ 20th ആണ്, മൺഡേ ആണ്. പുതിയൊരാഴ്ചയുടെ ആരംഭം എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് എനർജി ഉള്ളവരും ഇന്ന് എനർജി ഇല്ലാത്തവരും ഉറക്കം തൂങ്ങിയിരിക്കുന്നവരും ഉറക്കം തൂങ്ങാതിരിക്കുന്നവരുമായിട്ട് ഒരുപാട് ആൾക്കാരെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മളിന്ന് മീൻസ് കാറിലിങ്ങനെ വരുന്ന സമയത്താണെങ്കിലും പല ആൾക്കാരും ഈ ട്രാഫിക്കിലൊക്കെ എത്തുമ്പോഴേ തല ചായച്ചു വെച്ച് കിടന്ന് ഉറങ്ങുകയാണ്. പല ആൾക്കാരും ഭയങ്കര ടയേർഡാണ്. വൈ? യെസ്, ഇന്നലത്തെ ഒരു ദിവസം അത്രമാത്രം ആവേശമായിരുന്നു. എനിക്ക് തോന്നുന്നില്ല ഈ അടുത്ത കാലങ്ങളിലൊന്നും, ഐ മീൻസ് കഴിഞ്ഞ വേൾഡ് കപ്പുകളിലൊന്നും എനിക്ക് ഇത്രയധികം ആൾക്കാരെ കാണാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ ഇത്രയധികം ആവേശത്തിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. പല സ്ഥലങ്ങളിലും ജോലി ചെയ്തു, പക്ഷേ അതൊന്നും നമ്മൾ ഓണിയറിൽ ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടി പോകുന്നതല്ലാണ്ട് എൻ്റെ കൂടെയുള്ളവരും എൻ്റെ കൂട്ടരുള്ളവരും എൻ്റെ ഒരു കമ്മ്യൂണിറ്റി മുഴുവനും ഒരു രക്ഷയില്ലാത്ത ആരാധക ആവേശങ്ങളായിരുന്നു നമ്മൾ ഇന്നലെ കണ്ടത്. എന്നാൽ ഈ ഒരു ബ്രാൻഡ് ന്യൂ വീക്ക് ആരംഭിക്കുമ്പോൾ തിങ്കളാഴ്ചയുടെ ആ ഒരു ചെറിയ ലേസനസ്സൊക്കെ മാറ്റിയാൽ നമ്മളെല്ലാവരും നമ്മുടെ റുട്ടീനുകളിൽ തിരികെ എത്തുകയാണ്. പക്ഷേ ഇന്നത്തെ ഈ ഒരു ദിവസത്തിന് എല്ലാ അർത്ഥത്തിലും ബൈ ഓൾ മീൻസ് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ ലേസിനെസ് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു ആവേശത്തിലുണ്ടായ ലേസിനെസ് ആണ്. പല ആൾക്കാരും പറയുന്നത് ഞാൻ പൊട്ടി എന്നാൽ പിന്നെ അവൻ ജയിക്കണ്ട, ഞാൻ അവനെതിരെ നിൽക്കുന്ന ടീമിൻ്റെ ക്യാപ്റ്റൻ, അല്ലെങ്കിൽ ഞാൻ ആ എതിരെ നിൽക്കുന്ന ടീമാണെന്നൊക്കെ പറഞ്ഞ് വേറെ പല രീതിയിലുള്ള ആവേശ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീവാർന്ന പോരാട്ടത്തിനൊടുവിൽ ഫിഫ വേൾഡ് കപ്പ് ഫൈനലിൽ അർജന്റീനയെ കീഴടക്കി നമ്മുടെ സ്പെയിൻ ചാമ്പ്യന്മാരായിരിക്കുമ്പോൾ ആ ഒരു വലിയ ഫുട്ബോൾ ആവേശത്തിൻ്റെ ഊർജ്ജവും പേര് തന്നെയാണ് നമ്മൾ ഇനി ഒരു പുതിയ ആഴ്ചയിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. ഇനി അങ്ങോട്ട് പറയാൻ ഫിഫ ഈ അടുത്ത കാലത്തൊന്നും ഇല്ലല്ലോ, ഇന്നലത്തോടുകൂടി കഴിഞ്ഞല്ലോ. പക്ഷേ ഹോം 92.2 FM ഇനിയും ഫിഫയെക്കുറിച്ച് പറയാനുണ്ട്. യെസ്, നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പ്രെഡിക്റ്റ് ആൻഡ് വിൻ കോൺടെസ്റ്റിന്റെ ഭാഗമായിരുന്നില്ലേ നിങ്ങളൊക്കെ? അപ്പോൾ പ്രെഡിക്റ്റ് ആൻഡ് വിൻ കോൺടെസ്റ്റിൽ വിന്നേഴ്സായ ആൾക്കാരുടെ കാര്യങ്ങൾ ഉടനെ തന്നെ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇനി എന്തായാലും മെസ്സേജസ് ഒന്നും അയക്കേണ്ട കേട്ടോ, അതൊക്കെ ഓൾറെഡി നമ്മൾ നേരത്തെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളാണ്. ഇനി വിന്നേഴ്സിന്റെ കാര്യങ്ങളെക്കുറിച്ചും എന്നാണ് നമ്മൾ ജോയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ എന്നാണ് ആ ഒരു ദിവസത്തിലേക്ക് എത്താൻ പോകുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ വരുന്ന ദിവസങ്ങളിൽ പറയാം. അപ്പോൾ ഈ പുതിയ ആഴ്ചയിൽ ഈ പുതിയ ദിവസത്തിൽ വളരെ സന്തോഷം നൽകുന്ന ഒരു പുതിയ വാർത്തയുമായിട്ടാണ് ഞാൻ ഇന്ന് ആരംഭിക്കുന്നത്. അതായത് മൃഗസംരക്ഷണത്തിലും അതിൻ്റെ കൃത്യമായ പരിചരണത്തിലും ലോകത്തിന് തന്നെ വലിയൊരു മാതൃകയായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ ദുബായ്. വെറും 6 മാസത്തിനുള്ളിൽ മാത്രം 1.25 ലക്ഷത്തിലധികം വെറ്റിനറി സേവനങ്ങളാണ് നമ്മുടെ ദുബായ് മുനിസിപ്പാലിറ്റി മൃഗങ്ങൾക്കായിട്ട് നൽകിയിരിക്കുന്നത്. നമുക്കറിയാലോ അതിന് ഭക്ഷണവും വെള്ളമൊക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പിന്നെ ഓരോ ബസ് സ്റ്റോപ്പ് പോലെ ഓരോരോ സെൻറ്റേഴ്സ് സ്ഥാപിച്ചതും പല ആൾക്കാരതിനെക്കുറിച്ച് വീഡിയോസ് ചെയ്തതും ഒത്തിരി നമ്മൾ സംസാരിച്ചതാണ്. ഇവിടെ മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും കൃത്യമായിട്ടുള്ള ഒരു എന്താ പറയുക, സ്നേഹവും പരിചരണവും അവർ ആവശ്യപ്പെടുന്നതിലധികം ഈ രാജ്യം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഹാറ്റ്സ് ഓഫ് ടു UAE. അതാണ് നമ്മൾ എന്നും പറയുന്ന ഒരു കാര്യം. യെസ്, എന്തായാലും വളർത്തു മൃഗങ്ങൾ അഥവാ നമ്മുടെ പെറ്റ്സ് ആയാലും അതല്ല ഫാമുകളിലെ കന്നുകാലികളായാലും അതിൻ്റെ ആരോഗ്യം കൃത്യമായിട്ട് ഉറപ്പുവരുത്താൻ വളരെ മികച്ചൊരു സിസ്റ്റമാണ് UAE ഒരുക്കിയിരിക്കുന്നത്. ഈ വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ മാത്രം, അതായത് ഈ ജനുവരി മുതൽ ജൂൺ വരെയുള്ള ആ ഒരു സമയമില്ലേ, ആ ഒരു സമയത്ത് ഏകദേശം 1.25 ലക്ഷത്തിലധികം മൃഗങ്ങൾക്കാണ് പലതരത്തിലുള്ള മെഡിക്കൽ ട്രീറ്റ്മെൻറ്റുകളും മറ്റ് ഹെൽത്ത് കെയർ സർവീസുകളും രാജ്യം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയാമോ, ഈ കന്നുകാലികളുടെയും വളർത്തുമൃഗങ്ങളുടെയൊക്കെ ഇടയിലെ ഉണ്ടാകാൻ സാധ്യതയുള്ള ചില പകർച്ചവ്യാധികൾ, അത് മാരകമായിട്ടുള്ള പകർച്ചവ്യാധികൾ, ഈ പറഞ്ഞപോലെ കൃത്യമായിട്ടുള്ള വാക്സിനേഷൻ ഡ്രൈവുകൾ മുനിസിപ്പാലിറ്റി നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതുവഴി എത്രമാത്രം 10,000 കണക്കിന് കന്നുകാലികൾക്കാണ് സമയാസമയങ്ങളിൽ വാക്സിൻസ് നൽകി അതിനെ പ്രൊട്ടക്ട് ചെയ്തത്. ഇത് കൂടാതെ നമ്മുടെയൊക്കെ വീടുകളിലെ പ്രിയപ്പെട്ട നമ്മുടെ പെറ്റ്സ്, അതിൽ ക്യാറ്റ്സ് ആയിക്കോട്ടെ ഡോഗ്സ് ആയിക്കോട്ടെ തുടങ്ങിയ വളർത്തുമൃഗങ്ങൾക്ക് വേണ്ടിയുള്ള ക്ലിനിക്കൽ സർവീസസ്, ഐഡന്റിഫിക്കേഷൻ സർവീസസ്, അല്ലെങ്കിൽ മൈക്രോ ചിപ്പിംഗ്, ഇങ്ങനെ പിന്നെ പ്രിവൻറ്റീവ് ചെക്കപ്പുകൾ, ഇങ്ങനെയൊക്കെ വളരെ കാര്യക്ഷമമായിട്ട് തന്നെയാണ് അവരത് പൂർത്തിയാക്കിയിരിക്കുന്നത്. അപ്പോൾ വളർത്തുമൃഗങ്ങളുടെ ഉടമസ്ഥരിൽ ഉയർന്ന ഉത്തരവാദിത്വ ബോധവും കൃത്യമായിട്ടുള്ള അവബോധവും വളർത്തിയെടുക്കാൻ ഒരുപാട് ലൈവ് സെഷനുകൾ അവർ ചെയ്തു. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് മൃഗങ്ങളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ, ആ ജീവിക്കും അതിൻ്റെതായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിനെ സംരക്ഷിക്കുക എന്ന് പറയുന്ന ചെറിയ കാര്യമല്ല. നമ്മൾ പലപ്പോഴും വിചാരിക്കും നമ്മൾ ഒരു പക്ഷിയല്ലേ, അല്ലെങ്കിൽ ഒരു നായയല്ലേ, അല്ലെങ്കിൽ ഒരു ചെറിയ പൂച്ചയല്ലേ, അതിനും ജീവനുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും മനുഷ്യനത്ര ഉയരമില്ലെങ്കിലും മനുഷ്യനെ പോലെ ചിരിക്കാൻ കഴിയില്ലെങ്കിലും അതും ജീവനുള്ള ജീവികളാണ്. അതിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഈ രാജ്യം അതിനെ ഇത്രമാത്രം കാര്യങ്ങളിൽ സംരക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്നും അത് ഓർത്തിരിക്കണം. നമ്മൾ അതിനെ ആ രീതിയിൽ തന്നെ പരിചരിക്കുകയും വേണം. അപ്പോൾ ഈ ഒരു പോസിറ്റീവ് വാർത്തയോടുകൂടി ആ ഒരു ആവേശത്തിന് ഒട്ടും ചോർന്നു പോവാതെ ഉറങ്ങിയിരിക്കുന്ന ആൾക്കാരൊക്കെ സന്തോഷം കൊണ്ട് ഉറങ്ങിയിരിക്കുന്നതാണെന്ന് എനിക്കറിയാം. അപ്പോൾ നമുക്ക് ഒരുപാട് വിശേഷങ്ങളും ഒരുപാട് കാര്യങ്ങളും ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിലും കിടക്കുന്നു. അപ്പോൾ ഇന്ന് ഈ മാസം എത്ര പെട്ടെന്നാണ് നോക്കി നമ്മുടെ ആവേശം 19-ാം തീയതി എത്തണമെന്നുള്ളതുകൊണ്ടായിരിക്കും ദിവസങ്ങളൊക്കെ ഓടിപ്പോയത്. എന്തായാലും വേൾഡ് കപ്പൊക്കെ കഴിഞ്ഞു, ഇനി പുതിയ കപ്പുകളിലേക്ക് നമുക്ക് കടക്കാനുള്ള സമയമാണ്. അപ്പോൾ നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ മിഡ് മോർണിംഗ് വിത്ത് നിത്യ, ഓൺലി ഓൺ ഹോം 92.2 FM. Trending song of the hour.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling. Manj-

0: Mid Morning with Nitya.
1: Yes, welcome back to Mid Morning with Nitya. അപ്പോ നമ്മൾ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കും. ഫിഫ തന്നെ കേട്ടോ തലയിൽ മുഴുവനും. ഓക്കെ, അപ്പോൾ നമുക്ക് ഉടനെ അറിയാൻ സാധിക്കും ഹോം എഫ് എം ത്രൂ പ്രെഡിക്റ്റ് ആൻഡ് വിൻ കോണ്ടസ്റ്റിൽ മെസ്സേജ് അയച്ചവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ആ ഭാഗ്യവാന്മാരാണോ ഭാഗ്യവതികളാണോ, അവർക്ക് എപ്പോഴാണ് സമ്മാനം, എന്തൊക്കെയാണ് സമ്മാനം, എല്ലാം അറിയാലോ. അക്ബർ ട്രാവൽസിൻ്റെ സമ്മാനമുണ്ട്, അതുപോലെ തന്നെ ഗൾഫ് ഗോൾഡൻ ഡയമണ്ട്സ്, അതുപോലെ നമ്മുടെ ആരു, ഇങ്ങനെ ഒരുപാട് ടീംസ് നൽകുന്ന കുറേ സമ്മാനങ്ങളുണ്ട്. എന്തായാലും ശരി, നിങ്ങളെ വെൽക്കം ബാക്ക് ചെയ്യുമ്പോൾ നിങ്ങളോട് ഇനി പറയാൻ പോകുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ പ്രവാസ ലോകത്ത് നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മളെല്ലാവരും തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതായത് പ്രത്യേകിച്ച് ഈ തൊഴിൽ അന്വേഷിക്കുന്ന, ജോലി അന്വേഷിക്കുന്നവരും അല്ലെങ്കിൽ ഫാമിലിക്കോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ ഒക്കെ വേണ്ടി വിസ പ്രോസസ്സ് ചെയ്യാൻ നോക്കുന്നവരൊക്കെ ഈ ഒരു കാര്യം വളരെ ശ്രദ്ധയോടെ ഒന്ന് കേൾക്കുന്നത് നന്നായിരിക്കും കേട്ടോ. അതായത് ഗവൺമെൻറ് സ്ഥാപനങ്ങളുടെ പേര് വ്യാജമായിട്ട് ഉപയോഗിച്ച് നടത്തുന്ന വലിയൊരു വിസ തട്ടിപ്പിനെതിരെ ഇപ്പോൾ ജനങ്ങൾക്ക് ശക്തമായിട്ടൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ദുബായ് പോലീസ്. സോഷ്യൽ മീഡിയകളിലും മറ്റ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും വരുന്ന വളരെ അട്രാക്റ്റീവായിട്ടുള്ള പരസ്യങ്ങളൊക്കെ കണ്ട് ആരും വിസ ആവശ്യങ്ങൾക്കായിട്ട് പണം കൈമാറരുത് എന്നാണ് അതോറിറ്റീസ് വ്യക്തമാക്കുന്നത്. കൃത്യമായിട്ടുള്ള ലീഗൽ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതുപോലുള്ള വിസ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള കൃത്യമായ അതോറിറ്റീസ് ഉണ്ട്, അത് കൃത്യമായി നിങ്ങൾ പോയി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ സോഷ്യൽ മീഡിയ ത്രൂ ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്കോ അല്ലെങ്കിൽ വാട്സപ്പ് ത്രൂ ഒക്കെ ആയിട്ട് ഒരുപാട് അട്രാക്റ്റീവായിട്ടുള്ള വളരെ ചെറിയ തുകയ്ക്ക് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വരാറുണ്ട്. അതൊരു പുതിയ തട്ടിപ്പാണ്. തട്ടിപ്പുകൾക്ക് എപ്പോഴും അപ്ഡേറ്റ്, തട്ടിപ്പുകളിങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മളാണ് അപ്ഡേറ്റ് ആവാത്തത്, അതിൽ നമ്മളാണ് അറിയാണ്ട് പോയി വീണു കൊടുക്കുന്നത്. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് എന്നുള്ളതാണ്. ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് കൃത്യമായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്കതിനുള്ള സംവിധാനങ്ങളുണ്ട്, അത് നമുക്ക് അറിയുകയും ചെയ്യാം. എന്നാൽ അവിടം വരെ പോയി അത് ചെയ്യാനുള്ള മടി കാരണം പലരും ചെയ്യാതെ വീട്ടിലിരുന്നു കൊണ്ട് വിതിൻ മിനിറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ കൈവിരൽ തുമ്പിലാണല്ലോ കാര്യങ്ങൾ, അതുകൊണ്ട് തീർച്ചയായിട്ടും മൊബൈലിലൊന്ന് എന്താ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യം നടക്കും എന്നുള്ളൊരു ഒരു അബദ്ധധാരണ കാരണമാണ് പലപ്പോഴും ഇതിലൊക്കെ വീണു പോകുന്നത്. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഈ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഈ പല തട്ടിപ്പ് സംഘങ്ങളും ദുബായിലെ പ്രമുഖ ഗവൺമെന്റ് ഏജൻസികളുടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒഫീഷ്യൽ ഡിപ്പാർട്ട്മെന്റുകളുടെയൊക്കെ അതേ ലോഗോയും പേരുകളും ദുരുപയോഗം ചെയ്ത് വ്യാജ വെബ്സൈറ്റുകളും സോഷ്യൽ മീഡിയ പേജുകളും ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവർ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം കേട്ടോ. അതിനുശേഷം പെട്ടെന്ന് വിസ ശരിയാക്കി കൊടുക്കാം അല്ലെങ്കിൽ തരാം, വളരെ കുറഞ്ഞ ചെലവിൽ ദുബായ് വിസ സ്വന്തമാക്കാന്നൊക്കെ പറഞ്ഞ് വ്യാജ പരസ്യങ്ങൾ ഓൺലൈനിൽ കൊടുക്കും. അപ്പോൾ ഈ പരസ്യങ്ങൾ കാണുന്ന നമ്മളോ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇത് ഒഫീഷ്യൽ ഏജൻസി തന്നെയാണെന്ന് തെറ്റിദ്ധരിച്ച് അവരുമായിട്ട് ബന്ധപ്പെടാൻ തുടങ്ങും. സോ തുടർന്ന് അഡ്വാൻസ് തുകയായിട്ടോ അല്ലെങ്കിൽ പ്രോസസ്സിംഗ് ഫീസായിട്ടോ വലിയ തുകകൾ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴി കൈപ്പറ്റിയ ശേഷം ഇവർ പതുക്കെ അങ്ങോട്ട് മുങ്ങും. പലർക്കും പണം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ മാത്രമായിരിക്കും അയ്യോ തങ്ങൾ വഞ്ചിക്കപ്പെട്ടു എന്ന കാര്യം മനസ്സിലാവുന്നത് തന്നെ. അതുകൊണ്ട് ദുബായ് പോലീസ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞ ചില പ്രധാന സുരക്ഷാ കാര്യങ്ങളുണ്ട്, ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, യാതൊരു കാരണവശാലും സോഷ്യൽ മീഡിയ പരസ്യങ്ങൾ മാത്രം കണ്ട് നമുക്കറിയാത്ത അപരിചിതരായിട്ടുള്ള വ്യക്തികളുടെയോ അല്ലെങ്കിൽ ഏജൻസികളുടെയോ അക്കൗണ്ടിലേക്ക് പണം അയക്കാനേ പാടില്ല എന്നുള്ളതാണ്. സെക്കൻഡ് തിങ് യു എയിലെ വിസ സർവീസസ്, പ്രവേശന അനുമതികൾ ഇതിനൊക്കെ ഒഫീഷ്യൽ ഗവൺമെന്റ് പോർട്ടലുകൾ അല്ലെങ്കിൽ അംഗീകൃത ആമർ സെന്ററുകൾ മറ്റ് ഗവൺമെന്റ് ആപ്പുകൾ ഇത് മാത്രമേ ഉപയോഗിക്കാവൂ. ഇതൊക്കെ കൃത്യമായിട്ട് ഇവിടെ ഉണ്ട്, അത് നമ്മൾ അത് മാത്രം ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇനി ഏതെങ്കിലും ഒരു ഏജൻസിയെ സമീപിക്കുന്നതിന് മുൻപ് അവരുടെ ലൈസൻസും ട്രേഡ് ഡീറ്റെയിൽസും ഒഫീഷ്യൽ ചാനലുകൾ വഴി നിങ്ങൾ വെരിഫൈ ചെയ്യാൻ മറക്കരുത്. എല്ലാ സംവിധാനങ്ങളും നമ്മുടെ കയ്യിലുള്ളപ്പോൾ നമ്മൾ എന്തുകൊണ്ടത് യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അനാവശ്യമായിട്ടുള്ള ധൃതി വേണ്ട. പരസ്യങ്ങളിൽ കാണുന്ന വ്യാജ വാഗ്ദാനങ്ങളൊക്കെ പലപ്പോഴും ആൾക്കാരെ ഇതുപോലുള്ള കെണികളിൽ കൊണ്ടെത്തിക്കാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം, നിങ്ങളുടെ സ്വപ്നങ്ങൾ ഇതുപോലുള്ള തട്ടിപ്പുകാരുടെ മുന്നിൽ പണയം വെക്കരുതെന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ ഇത്തരം വ്യാജ സന്ദേശങ്ങളോ പേജുകളോ ഒക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ ദുബായ് പോലീസിൻ്റെ ഒഫീഷ്യൽ പ്ലാറ്റ്ഫോം വഴിയോ അല്ലെങ്കിൽ ഈ ക്രൈം പോർട്ടൽ വഴിയോ റിപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സ്റ്റേ അലേർട്ട് ആൻഡ് സ്റ്റേ സേഫ്. ഓരോ രൂപയ്ക്കും വിലയുണ്ട്, നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതാണ്. സോ അത് നമ്മുടെ കുടുംബത്തിനല്ലേ ചെന്ന് ചേരേണ്ടത് അല്ലേ? അതുപോലെ പറ്റിക്കാൻ വരുന്ന ആൾക്കാർക്ക് അല്ല കൊടുക്കേണ്ടതെന്നാണ് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞത്. കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു തരാനും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനും ഇത്രയും നല്ലൊരു രാജ്യം ഗവൺമെന്റ് ഉള്ളപ്പോൾ നമ്മൾ എന്തിനാണ് പോകേണ്ടത് ഇങ്ങനെയുള്ള സ്ഥലത്ത് പോയിട്ട് ചതിയിൽ വീഴുന്നത്? അപ്പൊ അത് വേണ്ട. അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി എത്തിച്ചു കൊടുക്കാൻ മറക്കരുതേ. അപ്പൊ നമ്മൾ ഇനി അടുത്ത ഒരു തമിഴ് ഹിറ്റിലേക്ക് പോവാണ്. എൻജോയ് ദി സോങ്. ഓൺലി ഓൺ ഹോം 92.2 FM.
2: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് ആഗതീർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன் கோல் பருத்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: യെസ്, ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 35 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് റോഡിലേക്ക് ഇറങ്ങാൻ പ്ലാൻ ചെയ്യുന്നവരും അതുപോലെ ഓൾറെഡി യാത്രയുള്ളവരും തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ക്വിക്ക് ട്രാഫിക് അപ്ഡേറ്റിലേക്ക് പോവുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു മിഡ് ഡേ അവറിൽ ചില പ്രധാന റോഡുകളിൽ ട്രാഫിക് അല്പം മോഡറേറ്റ് ആയിട്ട് കാണുന്നുണ്ട്. ചിലയിടത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ബമ്പർ ടു ബമ്പർ ആയിട്ടാണ് കാണിക്കുന്നത്. ആദ്യം നമുക്ക് മോഡറേറ്റ് ട്രാഫിക്കുള്ള ഏരിയകൾ ഏതാണെന്ന് നോക്കാം. ഇപ്പോൾ അറ്റ് പ്രസന്റ് ഞാൻ നോക്കുമ്പോൾ DIFC പരിസരത്ത്, അതുപോലെ അൽസലാം സ്ട്രീറ്റ്, പിന്നെ അൽവാസൽ റോഡിലൊക്കെ പൊതുവേ കൺജഷൻ അല്പം മിതമായിട്ടുള്ള രീതിയിലാണ്. വലിയ തടസ്സങ്ങളൊന്നുമില്ല, അത്യാവശ്യം സ്മൂത്തായിട്ട് തന്നെ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. ഇനി പറയാൻ പോകുന്ന പ്രധാന ഏരിയകളിൽ ട്രാഫിക് വളരെ ഹെവിയാണ്. ബിസിനസ് ബേ, അൽ ജദഫ്, അതുപോലെ അൽ ഗുബൈബ റോഡ്, പിന്നെ നമ്മുടെ മൻകൂൾ, അൽ ഖബൈസി, അൽബർഷ, പിന്നെ നമ്മുടെ കിസൈസ് 2, ഇത് മാത്രമല്ല ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ ആ റോഡുകളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ബമ്പർ ടു ബമ്പർ ട്രാഫിക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ റൂട്ടുകളിലൊക്കെ വണ്ടികൾ ഈ ഒരു അവസ്ഥയിലായിരിക്കുമ്പോൾ നിങ്ങളും വന്ന് സൂക്ഷിച്ചൊക്കെ ഡ്രൈവ് ചെയ്യുക. അതുകൊണ്ട് ഹെവി ട്രാഫിക് ഏരിയകളിലേക്ക് യാത്ര ചെയ്യുന്നവർ കയ്യിൽ അല്പം എക്സ്ട്രാ ടൈം കരുതുന്ന നന്നായിരിക്കും. പറ്റുമെങ്കിൽ ഓൾട്ടർനേറ്റ് റൂട്ട്സ് തിരഞ്ഞെടുക്കുക. എവിടെയാണെങ്കിലും അനാവശ്യമായിട്ടുള്ള ധൃതിയൊക്കെ ഒഴിവാക്കി വളരെ കാമായിട്ട് വാഹനങ്ങൾ ഓടിക്കുക. ഡ്രൈവ് സേഫ് ആൻഡ് ടേക്ക് കെയർ. കേട്ടുകൊണ്ടേയിരിക്കുക മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM.
1: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കും ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNC സപ്ലൈ.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: അമ്മോനെ എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാടെ.
3: ശ്രദ്ധിക്കണ്ട.
2: എടാ മോനെ, പോയടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
4: അണ്ണം പേടിക്കണ്ട,
5: വണ്ടി നേരെ അഡ്രസ്സിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അഡ്രസ്സിലേ ഉള്ളൂ.
2: അമ്പാണ് എന്നാ വേഗം പോ അൾട്രാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ടാണ്.
3: അണ്ണ ശ്രദ്ധിക്ക.
6: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കൽസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.

0: Mid Morning with Nitya.
1: യെസ്, എന്തായാലും ഫിഫ വേൾഡ് കപ്പിന്റെ ഒരു ആവേശത്തിനിടയ്ക്ക് നമ്മളെ പലരെയും വേറൊരു രീതിയിൽ ആവേശം കൊള്ളിച്ചൊരു സിനിമയായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ. നമ്മുടെ എല്ലാവരുടെയും മനസ്സൊന്നും മാറ്റി വരവ് ഓൾറെഡി നമ്മൾ കണ്ടു. പലർക്കും എന്താണ് പ്രത്യേകം അഭിപ്രായങ്ങളോടെയാണ് വരവ് വന്നത്. എനിവേ, എന്തായാലും ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നാണ്, ഒഡീസിയെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വേൾഡ് കപ്പിനൊപ്പം തന്നെ സിനിമാ ലോകത്തേക്ക് പോകുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട ഒരു പേര് തന്നെയാണ്. ഒരുപാട് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഒരുപാട് പേര് എനിക്ക് ഇതുവരെ പോയി കാണാൻ പറ്റിയില്ല. വെയിറ്റിംഗ്, എന്തായാലും ഈ പറഞ്ഞ പോലെ സിനിമാ ലോകത്തും സോഷ്യൽ മീഡിയയിലൊക്കെ ഒരേ ഒരു ചർച്ച എന്ന് പറയുമ്പോൾ വേൾഡ് കപ്പ് അല്ലാണ്ട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഒഡീസി തന്നെയാണ്. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട പ്രൊഡ്യൂസറും ഡയറക്ടറുമായിട്ടുള്ള ക്രിസ്റ്റഫർ നോളന്റെ പുതിയ മൂവിയായിട്ടുള്ള ദ ഒഡീസി ഏകദേശം 3000 വർഷം പഴക്കമുള്ള ഗ്രീക്ക് ഇതിഹാസ കാവ്യത്തെ അടിസ്ഥാനമാക്കി അദ്ദേഹം ഒരുക്കി. ഈ ഒരു സിനിമ കണ്ടിറങ്ങിയവരെല്ലാം പറയുന്ന ഒരേ അഭിപ്രായം എന്ന് പറയുന്നത് ഇത് വെറൊരു സിനിമയല്ല, തിയേറ്ററിൽ മാത്രം കണ്ട് അനുഭവിക്കേണ്ട ഒരു വേറെ ലെവൽ വിഷ്വൽ ട്രീറ്റ് ആണെന്നാണ് പറയുന്നത്. അത് കാണുക, അത് പറഞ്ഞു കേൾക്കുമ്പോഴാണ് ഒരു സിനിമയുടെ തലം എന്ന് ആലോചിച്ച് നോക്കുക. ഓരോ സിനിമയെക്കുറിച്ച് നെഗറ്റീവ്സ് പറയുമ്പോൾ നമ്മൾ അവരെന്തിനാണ് അങ്ങനെ പറയുന്നത് ഇങ്ങനെ പറയുന്നതൊക്കെ പറയാറുണ്ട്. നമുക്ക് നല്ല രീതിയിൽ എന്തിനേയും ക്രിട്ടിസൈസ് ചെയ്യാം അല്ലേ. ഇതിപ്പോൾ ഈ സിനിമയുടെ ഏറ്റവും പീക്കിലാണ്, തിയേറ്ററിൽ പോയി തന്നെ കണ്ടിറങ്ങേണ്ട അല്ലെങ്കിൽ കണ്ട് അനുഭവിക്കേണ്ട ഒരു സിനിമയാണ് ഒഡീസി എന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് സിനിമാ ചരിത്രത്തിൽ തന്നെ ആദ്യമായി കംപ്ലീറ്റ്ലി ഭീമൻ ഐമാക്സ് 70mm ക്യാമറയിൽ ഷൂട്ട് ചെയ്ത ഫസ്റ്റ് മൂവിയാണ് ദ ഒഡീസി. സാധാരണ ക്യാമറകൾ പോലെയല്ല, സൂം ലെൻസ് പോലും ഇല്ലാതെ ഈ ഭീമൻ ക്യാമറ വെച്ചൊരു ക്ലോസപ്പ് ഷോട്ട് എടുക്കാൻ പോലും 6-7 ആളുകൾ ചേർന്നാണ് അത് താങ്ങി പിടിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അത്രയും ബ്യൂട്ടിഫുള്ളും ശ്വാസം അടക്കി പിടിച്ചിരുന്ന് കാണാൻ പറ്റുന്നതുമായിട്ടുള്ള വിഷ്വൽ എന്താ പറയുക ഗ്രാൻഡ്യൂറാണ് ശരിക്കും നോളൻ ബിഗ് സ്ക്രീനിൽ നമുക്കായിട്ട് ഒരുക്കി വെച്ചിരുന്നത്. പിന്നെ ഇതിൻ്റെ വേറൊരു കാര്യം കേട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ സിനിമകൾ എന്നൊക്കെ കുറച്ചുകൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് എന്താ അവർക്ക് പറയാനുള്ള സ്ക്രിപ്റ്റൊക്കെ ഡയലോഗ്സ് ഒക്കെ പലപ്പോഴും പ്രിന്റ് ചെയ്തല്ലേ കൊടുത്തിരുന്നത്. ഇതങ്ങനെയല്ല, ഓരോ സിനിമയുടെ ഓരോ എന്താ പറയുക ഒരു ഒരു ക്വാളിറ്റി അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റോറി പുറത്തു പോകാതിരിക്കാനും അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം കൈപ്പടയിൽ എഴുതിയിട്ടുള്ള സ്ക്രിപ്റ്റുകളാണ് എല്ലാവർക്കും കൊടുത്തിരുന്നതെന്നും പറയുന്നുണ്ട്. ഇനി എന്താണ് ഈ സിനിമയുടെ കഥ എന്ന് നോക്കിയാൽ ഹോമറിൻ്റെ വളരെ പ്രശസ്തമായ ലോക പ്രശസ്തമായിട്ടുള്ള ഗ്രീക്ക് ഇതിഹാസ കാവ്യമാണ് ഒഡീസി എന്ന് പറയുന്നത്. അപ്പോൾ ട്രോജൻ യുദ്ധത്തിന് ശേഷം ഇതാക്കയിലെ രാജാവായ ഒഡീസിയസ് തൻ്റെ ജന്മനാട്ടിലേക്കും കുടുംബത്തിലേക്കും തിരിച്ചെത്തി നടത്തുന്ന ആ വളരെ ദീർഘവും ദുർഘടവുമായ മടക്കയാത്രയാണ് കഥയുടെ മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അമാനുഷിക ശക്തികളോടും ഈ പറഞ്ഞ പോലെ കൊടുങ്കാറ്റിനോടും ഒക്കെ സമുദ്രത്തിലെ രാക്ഷസന്മാരോടും ഒക്കെ പോരാടി വർഷങ്ങളോളം നീളുന്ന ഒരു വലിയ ബിഗ് സ്ട്രഗിളാണ് നോളൻ തന്റെ തനതായ സ്റ്റൈലിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത് ഒഡീസിയിലൂടെ. മാറ്റ് ഡാമനാണ് നോളന്റെ ഒഡീസിയസ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ചൊരു പെർഫോമൻസ് ആയിരിക്കും ശരിക്കും ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒപ്പം ആൻ ഹാത്ത്വേ, ടോം ഹോളണ്ട്, അതുപോലെ റോബർട്ട് പാറ്റിൻസൺ എന്നിങ്ങനെ വമ്പൻ സ്റ്റാർ കാസ്റ്റ് തന്നെ സിനിമയിലുണ്ട്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇതൊരു സാധാരണ വാർ മൂവി അല്ല എന്നുള്ളതാണ്. വെറുതെ ചോര ചീറ്റുന്ന കുറച്ച് ഫൈറ്റ് സീനുകൾ പ്രതീക്ഷിച്ച് ആരും ഈ സിനിമയ്ക്ക് വേണ്ടി ടിക്കറ്റ് എടുക്കേണ്ടതാണ്. അപ്പൊ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഒരു മനുഷ്യന്റെ അതിജീവനത്തെയും അല്ലെങ്കിൽ ഏകാന്തതയുടെയും തിരികെ എത്താനുള്ള ആഗ്രഹത്തിന്റെയും വൈകാരികമായിട്ടുള്ള യാത്രയാണ് സിനിമ കാണിച്ചിരുന്നത്. ഫാമിലി വെയിറ്റ് ചെയ്യുന്നു, യുദ്ധം കഴിയുന്നു, തിരികെ അവരുടെ അടുത്ത് എത്തുക, ഇത്രയധികം ദുർഘടമായ പാതകൾ അല്ലെങ്കിൽ ശത്രുക്കൾ ഇതിനെയൊക്കെ ഭേദിച്ച് അദ്ദേഹം തിരിച്ച് തന്റെ ജന്മനാട്ടിലേക്ക് കൊട്ടാരത്തിലേക്ക് എത്തുന്ന ഒരു കഥയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ വിഷ്വൽസ് പോലെ തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് ഇതിന്റെ ഒരു സൗണ്ട് ഡിസൈൻ എന്ന് പറയുന്നത്. ആ ഒരു കടലിരമ്പവും ഭീകര ജീവികളുടെ അലർച്ചയൊക്കെ തിയേറ്ററിന്റെ സീറ്റിൽ ഇരിക്കുന്ന നമ്മളെയൊക്കെ വിറപ്പിച്ചു കളയുന്നതാണ്. ഇത് ഒരുപാട് ഫ്രണ്ട്സൊക്കെ കണ്ടിട്ടും ഇതുപോലെ തന്നെ പറയുന്നത് സൗണ്ട് ഡിസൈനെ കുറിച്ചും ആ ഒരു കാസ്റ്റിങ്ങിനെ കുറിച്ചും ഒക്കെ. എന്തായാലും അത്രയും മനോഹരമായിട്ടുള്ള ഒരു സൗണ്ട് സ്കേപ്പ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞ നല്ല സിനിമകളെയും ക്ലാസിക് സ്റ്റോറീസിനെയും സ്നേഹിക്കുന്നവർക്ക് തിയേറ്ററിൽ പോയി ആസ്വദിക്കാൻ പറ്റിയ ഒരു കിഡിലൻ മാസ്റ്റർ പീസ് ആണ് നോളന്റെ ഒഡീസി. അപ്പൊ ഇതുവരെയും ടിക്കറ്റ് എടുക്കാത്ത നോളൻ ഫാൻസ് ഇൻക്ലൂഡിംഗ് മീ ഉണ്ടെങ്കിൽ ഒട്ടും ഡിലേ ചെയ്യേണ്ട, നമ്മുടെ ടിക്കറ്റുകൾ നമുക്ക് ഉടനെ തന്നെ ബുക്ക് ചെയ്യണം. ഈ നല്ല സിനിമകൾ വരുമ്പോൾ തീർച്ചയായിട്ടും വീട്ടിലിരുന്ന് കാണാമെന്നൊരു ചിന്തയേ വേണ്ട, തിയേറ്ററിൽ പോയി തന്നെ കാണണം. ആ സിനിമയെ വിജയിപ്പിക്കേണ്ടത് നമ്മുടെ കടമ കൂടിയാണ് അല്ലെ. ഏറ്റവും നല്ല എന്താ പറയുക കഥാപാത്രങ്ങൾ, ഏറ്റവും നല്ല സിനിമകൾ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ പിന്നെ എപ്പോഴെങ്കിലും ദൂരദർശിനി വരുമ്പം കണ്ടോളാം എന്നുള്ള ആ ഒരു പ്രതീക്ഷകളായിട്ട് പണ്ട് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റണം. നമ്മൾ തിയേറ്ററിൽ പോയി കാണണം. ആ സിനിമ അത്രയും മനോഹരമായി ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടിയാണ്. തീർച്ചയായിട്ടും നമുക്കത് കണ്ട് ആസ്വദിക്കണം. ഇതുപോലെ അഭിപ്രായം പറയാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയണം. അവരവരുടെ ഇഷ്ടമാണ്, അവരവരുടെ സ്വാതന്ത്ര്യമാണ് സിനിമ കണ്ടിട്ട് എന്ത് അഭിപ്രായം പറയണമെന്നുള്ളത്. മനസ്സിരുത്തി കണ്ടിട്ട് ഹൃദയം കൊണ്ട് മറുപടി പറയുക. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത എവർഗ്രീൻ ഹിറ്റിലേക്ക് കടക്കുകയാണ്. അതും കഴിഞ്ഞ് പാട്ടും വാർത്തകളും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വേഗം തിരിച്ചു വരും. ഇനിയും വാർത്തകൾ ഒരുപാടുണ്ട്. അപ്പോൾ എനിക്ക് പറഞ്ഞിട്ട് പോകാനൊരു പ്രധാനപ്പെട്ട കാര്യം, ഓഗസ്റ്റ് 6 തീയതി സോളാർ സഫാരി ടൂസ് ദുബായിൽ നിന്നും ട്രിപ്പിന് പോവുകയാണ്. എങ്ങോട്ടേക്കാണെന്ന് ചോദിച്ചാൽ നമ്മുടെ സലാലയിലേക്കാണ്. കേരളം ഇവിടെ ഉണ്ട് എന്ന് പറയുന്നത് പോലെ നാട്ടിലൊക്കെ പോകാൻ ബുദ്ധിമുട്ടി നിൽക്കുന്ന ആൾക്കാരും പോകാൻ പറ്റാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വലിയ അവസരമാണ് സോളാർ സഫാരി ടൂസ് നേടിത്തരുന്നത്. സോ ഇതിൽ നിങ്ങൾക്കുള്ള ഗോൾഡൻ ചാൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹോം 92.2 FM എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നവർ ഇനി ഞാൻ പറയുന്ന ഫോർമാറ്റ് കൃത്യമായിട്ട് നമ്മുടെ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് പോയിട്ട് 5 ദിവസത്തെ ട്രിപ്പ് അടിച്ചു പൊളിച്ചിട്ട് തിരിച്ചു വരാനുള്ള അവസരമുണ്ട്. അതിന് ചെയ്യേണ്ടത് ഹോം എന്ന് ടൈപ്പ് ചെയ്യുക, സോളാർ സഫാരി ZOLASAFARI, സോളാർ സഫാരി എന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ പേര് കൂടി ചേർത്ത്. നാട്ടിലെ നമ്പർ ഉപയോഗിക്കുന്നവർ നിങ്ങൾ യു എയിലെ നമ്പർ മെൻഷൻ ചെയ്യാൻ മറക്കരുത്, കാരണം നാട്ടിലെ നമ്പറിൽ എനിക്ക് നമുക്ക് വിളിക്കാൻ പറ്റില്ല. സോ നിങ്ങൾ UAE നമ്പറിൽ നിന്ന് തന്നെ മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ അത് മെൻഷൻ ചെയ്യുകയോ ചെയ്യുക. അപ്പോൾ ഹോം സോളാർ സഫാരി നിങ്ങളുടെ പേര് ചേർത്ത് അയക്കേണ്ട നമ്പർ 0585829200 എന്ന നമ്പറിലേക്ക് വേഗം മെസ്സേജ് അയച്ചോളൂ.
0: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ.

0: അർജന്റീനയെ തോൽപ്പിച്ച് സ്പെയിന് വിശ്വകിരീടം. പാർലമെന്റ് സമ്മേളനത്തിന് തുടക്കം. ഡെന്റൽ കോളേജിലെ റാഗിംഗ് മരണം. ഡോക്ടർ റാം കസ്റ്റഡിയിൽ. സി ജെ പിയുടെ ചലോ സംസദ് മാർച്ചിന് തുടക്കം. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ലോകകപ്പ് ഫൈനലിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് അർജന്റീനയെ തകർത്ത് സ്പെയിൻ രണ്ടാം ലോക കിരീടം ഉയർത്തി. നിരന്തരം ആക്രമണങ്ങൾ നടത്തിയ സ്പെയിൻ 106 മിനിറ്റിലാണ് ഫെറാൻ ടോറസിലൂടെ വിജയഗോൾ നേടിയത്. 2010 ഇനിയസ്റ്റയുടെ വിജയഗോളിലൂടെ നെതർലൻഡ്സിനെ തകർത്ത് ലോകകപ്പ് വിജയിച്ച ശേഷം തങ്ങളുടെ രണ്ടാം ലോകകപ്പ് വിജയമാണ് സ്പെയിൻ അർജന്റീനയ്ക്കെതിരെ നേടിയത്. ലോക ചാമ്പ്യന്മാരെ തോൽപ്പിച്ചാണ് യൂറോ ചാമ്പ്യന്മാർ വിശ്വകിരീടം നേടിയത്. മത്സരത്തിന്റെ ആദ്യ നിമിഷം മുതൽ ആക്രമിച്ചു കളിച്ച സ്പെയിൻ തന്നെയായിരുന്നു കളിയിൽ ഉടനീളം മികച്ചു നിന്നത്. മത്സരത്തിലുടനീളം പ്രതിരോധത്തിലേക്ക് ഊന്നിക്കളിച്ച അർജന്റീനയ്ക്ക് പ്രതിരോധത്തിലെ അവരുടെ പ്രധാന ആയുധമായ
1: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി, വാസൽ ഹബ്, ബ്ലോക്ക് 4, കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: അർജന്റീനയെ തോൽപ്പിച്ച് സ്പെയിന് വിശ്വകിരീടം. പാർലമെന്റ് സമ്മേളനത്തിന് തുടക്കം. ഡെന്റൽ കോളേജിലെ റാഗിംഗ് മരണം, ഡോക്ടർ റാം കസ്റ്റഡിയിൽ. CJPയുടെ ചലോ സംസദ് മാർച്ചിന് തുടക്കം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ലോകകപ്പ് ഫൈനലിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് അർജന്റീനയെ തകർത്ത് സ്പെയിൻ രണ്ടാം ലോക കിരീടം ഉയർത്തി. നിരന്തരം ആക്രമണങ്ങൾ നടത്തിയ സ്പെയിൻ 106 മിനിറ്റിലാണ് ഫെറാൻ ടോറസിലൂടെ വിജയഗോൾ നേടിയത്. 2010 ഇനിയസ്റ്റയുടെ വിജയഗോളിലൂടെ നെതർലൻഡ്സിനെ തകർത്ത് ലോകകപ്പ് വിജയിച്ച ശേഷം തങ്ങളുടെ രണ്ടാം ലോകകപ്പ് വിജയമാണ് സ്പെയിൻ അർജന്റീനയ്ക്കെതിരെ നേടിയത്. ലോക ചാമ്പ്യന്മാരെ തോൽപ്പിച്ചാണ് യൂറോ ചാമ്പ്യന്മാർ വിശ്വകിരീടം നേടിയത്. മത്സരത്തിന്റെ ആദ്യ നിമിഷം മുതൽ ആക്രമിച്ചു കളിച്ച സ്പെയിൻ തന്നെയായിരുന്നു കളിയിൽ ഉടനീളം മികച്ചു നിന്നത്. മത്സരത്തിലുടനീളം പ്രതിരോധത്തിലേക്ക് ഊന്നിക്കളിച്ച അർജന്റീനയ്ക്ക് പ്രതിരോധത്തിലെ അവരുടെ പ്രധാന ആയുധമായ ലിസാൻഡ്രോ മാർട്ടിനസിന് പരിക്കേറ്റ് പുറത്തുപോയത് തിരിച്ചടിയായി. മത്സരത്തിൽ ഉടനീളം സമ്പൂർണ്ണ ആധിപത്യം സ്പെയിനായിരുന്നു. മോശം പ്രകടനമായിരുന്നു അർജന്റീനയ്ക്ക് വിനയായത്. മത്സരത്തിൽ മെസ്സിക്ക് തിളങ്ങാനേ കഴിഞ്ഞില്ല. മത്സരത്തിന്റെ അവസാന നിമിഷത്തിൽ മാത്രമാണ് അർജന്റീനയ്ക്ക് സ്പെയിൻ ഗോൾ മുഖത്ത് വെല്ലുവിളി ഉയർത്താനെങ്കിലും കഴിഞ്ഞത്. ആകെ രണ്ട് ഷോട്ടുകൾ മാത്രമാണ് അർജന്റീന സ്പെയിന്റെ ഗോൾ മുഖത്തേക്ക് തൊടുത്തത്. മെസ്സിയെ കാഴ്ചക്കാരനാക്കിയാണ് സ്പെയിൻ കിരീടം തൂക്കിയത്. രണ്ടാം പകുതിയിൽ സ്പെയിൻ വൻ ആക്രമണങ്ങളാണ് അർജന്റീനിയൻ ബോക്സിൽ നടത്തിയത്. ഗോളെന്നുറപ്പിച്ച നിരവധി അവസരങ്ങൾ സ്പെയിന്റെ ഭാഗത്തുനിന്നുണ്ടായി. വൻമതിൽ പോലെ സുരക്ഷാ കവചം തീർത്ത ഗോൾ

0: കീപ്പർ എമിലിയാനോ മാർട്ടിനസാണ് ഗോളുകളുടെ എണ്ണം കുറയ്ക്കാൻ ഇടയാക്കിയത്. മികച്ച കളിക്കാരനുള്ള ഫിഫയുടെ ഗോൾഡൻ ബോൾ പുരസ്കാരം സ്പെയിന്റെ ക്യാപ്റ്റൻ റോഡ്രിക്ക്. ടീമിന് 8-ൽ 7 മത്സരങ്ങളും വിജയിക്കാൻ വഴിയൊരുക്കിയത് റോഡ്രിയായിരുന്നു. 2024 ബലൻഡിയോർ പുരസ്കാര ജേതാവാണ് റോഡ്രി. 2014-2022 ഗോൾഡൻ ബോൾ പുരസ്കാരം നേടിയത് മെസ്സിയായിരുന്നു. ഗോൾഡൻ ബൂട്ട് പുരസ്കാരം ഫ്രാൻസിന്റെ കിലിയൻ എംബാപ്പെ 10 ഗോളുകൾ. ഗോൾഡൻ ഗ്ലൌ പുരസ്കാരം സ്പെയിനാണ്. സ്പെയിന്റെ ഗോളി ഉനായ് സിമോൺ സ്വന്തമാക്കി. ഫെയർ പ്ലേ പുരസ്കാരം നെതർലൻഡ്സിന്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തുടക്കമായി. വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതി ബിൽ ഉൾപ്പെടെ നിരവധി ബില്ലുകളാണ് കേന്ദ്രം അവതരിപ്പിക്കുക. ദേശീയ ബഹുമതിയെ അപമാനിക്കുന്നത് തടയൽ ഭേദഗതി ബിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യസഭയിൽ അവതരിപ്പിക്കും. അയോധ്യ സംഭാവന കൊള്ളക്കേസിൽ സുപ്രീംകോടതിയിൽ തൽസ്ഥിതി റിപ്പോർട്ട് നൽകി SIT. നാളെ കേസ് പരിഗണിക്കാനിരിക്കെയാണ് റിപ്പോർട്ട് നൽകിയത്. അന്തിമ റിപ്പോർട്ട് സർക്കാരിന് കൈമാറാൻ SIT സമയം തേടിയിട്ടുണ്ട്. CJP നേതൃത്വത്തിൽ പാർലമെന്റിലേക്ക് നടത്തുന്ന ചലോ സംസദ് മാർച്ചിന് തുടക്കമായി. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ മാർച്ചിൽ പങ്കെടുക്കാനായി ഡൽഹിയിലുണ്ട്. കനത്ത മഴയെയും പ്രതികൂല കാലാവസ്ഥയെയും വകവയ്ക്കാതെ വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും പ്രതിഷേധ മാർച്ച് തുടരുകയാണ്. പാർലമെന്റ് മാർച്ച് നടക്കുന്നതിന് മുന്നോടിയായി സർക്കാർ തങ്ങളെ ബന്ധപ്പെട്ടെന്ന് കോക്രോച്ച് ജനതാ പാർട്ടി വക്താവ് സൌരവ് ദാസ് അവകാശപ്പെട്ടു. സോനം വാങ്ചുക്കിന്റെ നിരാഹാര സമരവും CJP പ്രതിഷേധവും ആരംഭിച്ച ശേഷം ഇതാദ്യമായാണ് സർക്കാർ പ്രതിനിധി CJP നേരിട്ട് ബന്ധപ്പെടുന്നത്. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിലെ മുഖ്യപ്രതി ഡോക്ടർ റാം 3 മാസം നീണ്ട ഒളിവ് ജീവിതത്തിനൊടുവിൽ പോലീസ് കസ്റ്റഡിയിൽ. കർണാടകയിൽ നിന്നാണ് ഇയാളെ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. ഇയാളെ കണ്ണൂരിലേക്ക് കൊണ്ടുവന്നു. പുതിയ KPCC അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി മുഖ്യമന്ത്രി VD സതീശൻ ഡൽഹിയിൽ. പാർലമെന്റ് സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വിവിധ കേന്ദ്രമന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്താനാണ് VD സതീശൻ സമയം തേടിയിരിക്കുന്നത്. എങ്കിലും സന്ദർശനത്തിന്റെ പ്രധാന അജണ്ട KPCC അധ്യക്ഷ സ്ഥാനത്തെ ചൊല്ലിയുള്ള അനിശ്ചിതത്വം പരിഹരിക്കുക എന്നാണ് സൂചന. തുടർച്ചയായ 9-ാം ദിവസവും ഇറാനെതിരെ US ആക്രമണം. ഇറാനെതിരെയുള്ള നാവിക ഉപരോധം ശക്തമായി തുടരുന്നതായി US സെൻട്രൽ കമാൻഡ്. ഇതുവരെ ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ച 6 കപ്പലുകൾ തടഞ്ഞതായും 1 എണ്ണം ആക്രമിച്ച് നിശ്ചലമാക്കിയതായും US സൈന്യം. വടക്കൻ ഇറാഖിൽ ഇന്നലെയുണ്ടായ ഇറാൻ ആക്രമണത്തിൽ US സൈനികൻ കൊല്ലപ്പെട്ടു. കുവൈത്തിന് നേരെയും ബഹ്റിന് നേരെയും ഇന്നും ആക്രമണം തുടർന്ന് ഇറാൻ. മിസൈൽ ഡ്രോൺ ആക്രമണ ശ്രമങ്ങളെ പ്രതിരോധിച്ചുവെന്ന് രാജ്യം. ജോർദാനിലെ അമേരിക്കൻ സൈനിക താവളത്തിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടിയുമായി US. ഇറാനിൽ നിർമ്മാണം നടക്കുന്ന ആണവ നിലയത്തിലടക്കം ആക്രമണം നടത്തിയെന്ന് US അറിയിച്ചു. ദുബായ് നഗരമധ്യത്തിൽ സ്ഫോടന ശബ്ദം കേട്ടുവെന്ന രീതിയിൽ വ്യാജ വാർത്ത ചമയ്ക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത സംഭവത്തിൽ UAE പബ്ലിക് പ്രോസിക്യൂഷൻ അന്വേഷണം വ്യാപിപ്പിച്ചു. തീർത്തും തെറ്റായതും തെറ്റിദ്ധാരണാജനകവുമായ വിവരങ്ങൾ അടങ്ങിയ വാർത്ത പുറത്തുവിട്ടതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം തുടർന്നു വരികയാണെന്ന് UAE അറ്റോർണി ജനറൽ കൌൺസിലർ അറിയിച്ചു. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: Home FM News was brought to you by Dhanya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
3: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 5 മിനിറ്റ്.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 38°C, ഹ്യൂമിഡിറ്റി 43%.
2: Weather update.
1: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: Mid-Morning with Nitya.
1: Yes, welcome back to Mid-Morning with Nitya on Home 92.2 FM. നമ്മളെ അങ്ങനെ രണ്ടാമത്തെ മണിക്കൂറിലേക്ക് കടക്കുമ്പോൾ ഞാൻ വീണ്ടും ഓർമ്മിക്കുന്ന കാര്യം നമ്മുടെ സലാല ട്രിപ്പിനെ കുറിച്ചാണ്. അത് പറഞ്ഞുകൊണ്ട് പോയല്ലെങ്കിൽ മറ്റ് വിശേഷങ്ങളിൽ കടന്നു പോകുമ്പോൾ ഇത് വിട്ടു. യെസ്, സലാല വിശേഷങ്ങളെക്കുറിച്ച് എല്ലാവരും മെസ്സേജ് അയച്ച് ചോദിക്കുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ ഫോർമാറ്റ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഫോർമാറ്റ് ഞാൻ ഒരുപാട് തവണ പറഞ്ഞു കഴിഞ്ഞു എങ്കിൽ കൃത്യമായ ഫോർമാറ്റിൽ മെസ്സേജ് അയക്കുന്നവരിൽ നിന്ന് മാത്രമായിരിക്കും ആ ഒരു ഭാഗ്യശാലിക്ക് ആ ഒരു അവസരം കിട്ടുക. അപ്പോൾ ഹോം 92.2 FM കേട്ടുകൊണ്ടിരിക്കുന്ന ലിസണേഴ്സിന് കിട്ടുന്ന ആ ഒരു ഗോൾഡൻ ചാൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പല ആൾക്കാരും പല റീസൺസ് കൊണ്ട് നമ്മളിപ്പോൾ നാട്ടിൽ പോവാതെ ഇവിടെ തന്നെ നിൽക്കുന്നുണ്ടോ, ബാച്ചിലേഴ്സ് ആയിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ. ഇപ്പോൾ ബാച്ചിലേഴ്സ് ആണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും, ഒരാൾക്കാണ് ഈ ഒരു ഗോൾഡൻ ചാൻസ് ഉള്ളത്. ഒരു രൂപ പോലും നിങ്ങൾ മുടക്കേണ്ട, കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ഓഗസ്റ്റ് 6 മുതൽ 5 ദിവസത്തേക്ക് നിങ്ങൾക്ക് ട്രിപ്പ് ഉണ്ട്. ഇപ്പം ഓഗസ്റ്റ് 6 എന്ന് പറയുന്നത് തേഴ്സ്ഡേ ആണ്. സോ ഈവനിങ് ഒരു 5 o'clock ഒക്കെ ആകുമ്പോഴായിരിക്കും ദുബായിൽ നിന്ന് ഈ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് അന്ന് ലീവ് എടുക്കേണ്ട ആവശ്യമില്ല. സോ അന്ന് തുടങ്ങുന്ന ട്രിപ്പ് നമ്മൾ വെള്ളിയാഴ്ച മാത്രമായിരിക്കും പിന്നെ ലീവ് എടുക്കേണ്ടി വരുള്ളൂ. പിന്നെ ശനി, ഞായർ, തിങ്കൾ, ടോട്ടൽ 5 days ആണ് ഈ ട്രിപ്പ് ഉള്ളത്. അപ്പോൾ കിട്ടുന്ന ആൾ ഭാഗ്യം ചെയ്ത ആൾ, കാരണം ഒരു രൂപ പോലും കൊടുക്കേണ്ട, ഫ്രീ ആയിട്ട് പോയിട്ട് അടിപൊളിയായിട്ട് വരാം. കാരണം അവിടുത്തെ സ്പെഷ്യാലിറ്റീസൊക്കെ അന്ന് നമ്മുടെ ഇൻ്റർവ്യൂവിൽ മിസ്റ്റർ രാജീവ് പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ കേട്ടുകയാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അന്നേ ദിവസം തന്നെ ഒരു സെക്കൻഡ് ട്രിപ്പ് കൂടി പോകുന്നുണ്ട്. അതായത് 2 ബസ്സാണ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഒന്നെന്ന് പറഞ്ഞാൽ ലേഡീസ് ഒളി ട്രിപ്പാണ്, അടിപൊളിയായിട്ട് പോകാൻ പറ്റുന്നൊരു ലേഡീസ് ഒളി ട്രിപ്പ്. നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി പറയുന്ന നമ്പറിലേക്ക്, അല്ലെങ്കിൽ ഈ പറയുന്ന ഓഗസ്റ്റ് 6 ജോയിൻ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്കും മറ്റ് ഫോർമാലിറ്റീസ് അറിയാനായിട്ട് നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന നമ്പറിലേക്ക് വിളിക്കാൻ 2 ദിവസം കൂടി അവസരമുള്ളൂ ഈ ഒരു ഗോൾഡൻ ചാൻസിന് വേണ്ടിയിട്ട്. സോ നമ്പർ ഇതാണ്, 0544552199 എന്ന നമ്പറിലേക്ക് നിങ്ങൾ ജസ്റ്റ് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് പോകുന്ന ഡീറ്റെയിൽസും മറ്റ് ഫോർമാലിറ്റീസും ഒക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0544552199 എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ നമ്മുടെ സോലാ സഫാരി ടൂസിൻ്റെ റെപ്രസെൻറ്റേറ്റീവിനെ കിട്ടും, നിങ്ങൾക്ക് കൃത്യമായ കാര്യങ്ങൾ അന്വേഷിക്കാവുന്നതാണ്. സോ ഹോം എഫ് എം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ അവസരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹോം എന്ന് ടൈപ്പ് ചെയ്യുക, സോലാ സഫാരി, ZOLA, സോലാ സഫാരി, നിങ്ങളുടെ പേര് കൂടി മെൻഷൻ ചെയ്തുകൊണ്ട് 0585829220 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. ഇനി 2 ദിവസം കൂടി ഉള്ളു മെസ്സേജ് അയക്കാനുള്ള സമയം. ഈ 2 ദിവസങ്ങൾക്കുള്ളിൽ മെസ്സേജ് അയച്ചവരിൽ നിന്നും ഒരാൾക്കായിരിക്കും 5 ദിവസത്തെ ഈ ട്രിപ്പിൽ ഭാഗമാകാൻ സാധിക്കുക, August 6th. ഓക്കേ, നമ്മൾ ഫിഫയുടെ കാര്യം അങ്ങനെ വിട്ട് കളയാൻ പറ്റില്ലല്ലോ അല്ലേ. ഫിഫ എന്ന് പറയുമ്പോൾ ഇനി 4 കൊല്ലം കഴിഞ്ഞിട്ടേ ഉള്ളൂ എങ്കിലും ഈ തവണ വന്ന ഫിഫ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ചിന്തിപ്പിക്കാൻ ഉതകുന്ന തരത്തിലാണ് വന്ന് കടന്നുപോയത്. എന്തായാലും ആ ഒരു ഫൈനലിൻ്റെ ആവേശം ഇതുവരെ നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോയിട്ടില്ല അല്ലേ. സ്പെയിനും അർജൻറ്റീനയും തമ്മിലുള്ള ആ ഒരു ഐക്കോണിക് പോരാട്ടത്തിന് പുറമേ ഇന്നലെ ഗാലറിയെയും ലോകമെമ്പാടുള്ള മ്യൂസിക് ലവേഴ്സിനെയും ഒരേപോലെ ത്രില്ലടിപ്പിച്ച മറ്റൊരു കിടിലൻ കാര്യം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ആവേശത്തിലാണ്, പക്ഷേ നമ്മൾ ബൈ ഓൾ മീൻസ് മ്യൂസിക് കൊണ്ട് ആവേശം കൊള്ളിക്കുക എന്ന് പറയുമ്പോൾ പിന്നെ ഇരിക്കാൻ പറ്റില്ല അല്ലേ, നമ്മൾ തുള്ളാൻ തുടങ്ങും. യെസ്, എന്തായാലും ഫുട്ബോൾ ലോകമാമാങ്കത്തിന് വിട ചൊല്ലുന്ന ആ ഒരു കലാശ പോരിൽ ആ ഗ്രൗണ്ടിനെ ആകെ ഇളക്കി മറിച്ച ഒരു വേൾഡ് ക്ലാസ് ഹാഫ് ടൈം ഷോ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഒരു ആവേശം കൂടുതൽ കൂടിയിട്ടേ ഉണ്ടാവുള്ളൂ. ലോകമെമ്പാടും കോടിക്കണക്കിന് ആരാധകരുള്ള ഗ്ലോബൽ മ്യൂസിക് ഐക്കൺസ് BTSഉം നമ്മുടെ സ്വന്തം ഷക്കീറയും ഒരേ വേദിയിൽ ഒന്നിച്ചെത്തിയപ്പോൾ അത് വെറും ഒരു ഫുട്ബോൾ ഫൈനൽ ആയിരുന്നോ നിങ്ങൾ പറ? പകരം സംഗീതത്തിൻ്റെയും കൂടി ഒരു വലിയ മ്യൂസിക്കൽ ഫെസ്റ്റിവലായിട്ട് മാറുകയായിരുന്നു ആ ഒരു സമയങ്ങളല്ലേ. അപ്പോൾ ലോകകപ്പ് ഫുട്ബോൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ആദ്യത്തെ പേര് ഷക്കീറയുടെ തന്നെയായിരിക്കും. യെസ്, എന്തായാലും ആ ഒരു വക്ക വക്ക എനർജി എന്നൊക്കെ പറയുന്നത് ചെറുതല്ലല്ലോ അല്ലേ, നമ്മളിൽ അതുപോലെ തന്നെ അങ്ങനെ തന്നെ നിലനിൽക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇന്നലത്തെ ആ ഒരു ലൈവ് പെർഫോമൻസിലും തൻ്റെ പവർ പാക്ഡ് എനർജി കൊണ്ടും ഡാൻസ് മൂവ്മെൻറ്റ്സ് കൊണ്ടും ഒക്കെ ഗാലറിയെ മുഴുവനും ആവേശത്തിൻ്റെ കൊടുമുടിയിൽ എത്തിക്കാൻ ഷക്കീറയ്ക്ക് സാധിച്ചു. അതിൻ്റെ ഒപ്പം കേക്ക് പോപ്പ് തരംഗം BTS കൂടി വേദിയിലെത്തിയതോടെ സ്റ്റേഡിയത്തിൽ ഇങ്ങനെ ഉയർന്ന സൗണ്ട് തരംഗങ്ങൾ വിവരിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് ഉയരുകയാണ് ചെയ്തത്. അപ്പോൾ അവരൊന്നിച്ച് വേദി പങ്കിട്ടപ്പോൾ ഉണ്ടാക്കിയ ഒരു വൈബ് ശരിക്കും ഇലക്ട്രിഫൈയിങ് ആയിരുന്നു എന്ന് തന്നെ പറയണം. ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നുള്ള ആളുകളെ ഭാഷയോ അല്ലെങ്കിൽ സംസ്കാരത്തിൻ്റെ ഒക്കെ യാതൊരു അതിർവരമ്പുകളും ഇല്ലാതെ ഒന്നിപ്പിക്കാൻ ഈ ഫുട്ബോളിനും മ്യൂസിക്കിനും ഒരുപോലെ സാധിക്കും എന്ന് തെളിയിക്കുന്ന ഒന്നായിരുന്നു ഇന്നലത്തെ ഷോയ്ക്കിടയിൽ ഒരു ഹാഫ് ടൈം നമ്മൾ കണ്ടത്. എന്തായാലും സംഗീതവും കായിക ലോകവും കൈകോർത്തപ്പോൾ പിറന്നത് എന്താ, ചരിത്രത്തിൽ എന്നും ഓർമ്മിക്കപ്പെടുന്നൊരു അവിസ്മരണീയമായ നിമിഷം. അപ്പോൾ ഫുട്ബോൾ പ്രേമികൾക്ക് മാത്രമല്ല സംഗീതാസ്വാദകർക്കും ഒരുപോലെ മറക്കാൻ പറ്റാത്തൊരു വലിയ ട്രീറ്റ് തന്നെയാണ് ഈ ഒരു കലാശപ്പോര് സമ്മാനിച്ചത്. അപ്പോൾ ഭയങ്കര ആവേശമായിരുന്നല്ലോ. BTS എന്നൊക്കെ പറയുമ്പോൾ അതിനെ ആരാധിക്കുന്ന എന്തുമാത്രം ആൾക്കാരാണ് ഇന്ത്യയിലുള്ളത്, ഇന്ത്യ എന്ന് പറയുന്നത് മോശമാണ്, ലോകമെമ്പാടുമുള്ള ഒരുപാട് ആരാധകരാണ് ഷക്കീറയ്ക്കും BTSനും. അത് ഇന്നലെ ബൈ ഓൾ മീൻസ് ഫുട്ബോളും സംഗീതവും എല്ലാം കൂടി ചേർന്നപ്പോൾ വേറൊരു ലെവൽ തന്നെയായിരുന്നു. ഇനി ഇതിനൊക്കെ വേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ടത് 4 വർഷങ്ങളാണ്. അപ്പോൾ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല, പാട്ട് കേട്ടിട്ട് വേഗം തിരികെ എത്താം.
2: Trending song of the hour.

0: Mid Morning with Nitya.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM മിഡ് മോർണിംഗ് വിത്ത് നിത്യയാണ്. അപ്പോൾ നമ്മൾ അടുത്ത വിശേഷം, ഞാനിങ്ങനെ ഒരു ഫുഡിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലോ എന്ന് ആലോചിച്ച് ഇങ്ങനെ തപ്പി തപ്പി തപ്പി പോയപ്പോൾ ഇന്ന് രാവിലെ കണ്ടത് എല്ലാം ഫിഫയായിട്ട് ബന്ധപ്പെടുത്തിയാണ് പറഞ്ഞു പോകുന്നത് അല്ലേ. അവിടെ ഫുട്ബോൾ കളി കാണാനായിട്ട് സ്റ്റേഡിയത്തിലെത്തിയ ആൾക്കാർ അവിടുത്തെ ഫുഡിൻ്റെയൊക്കെ വില കിട്ട് ഞെട്ടിപ്പോയൊരു കാര്യത്തെക്കുറിച്ചാണ്. അത് നമുക്ക് പിന്നെ പറയാം, എപ്പോഴും അങ്ങ് ഫിഫ ആയാലും അല്ലേ. യെസ്, നമ്മുടെ നാടൻ തെരുവോരങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു തട്ടുകട അല്ലെങ്കിൽ അവിടെ കിട്ടുന്ന ഫുഡ് ലോകത്തിൻ്റെ മറ്റൊരു കോണിൽ വലിയൊരു ട്രെൻഡായി മാറുന്നത് എങ്ങനെയിരിക്കും, മാറിയാൽ എങ്ങനെയിരിക്കും എന്നതിനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ത്യയിൽ വെറും 59 രൂപയ്ക്ക് കിട്ടിയിരുന്ന ബോംബെ വടാപാവ് ലണ്ടനിൽ ഏകദേശം 830 ഇന്ത്യൻ റുപ്പി കൊടുക്കണം അത്രേ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ അല്ലേ, എല്ലാം വടപ്പാവല്ലേ. നാട്ടിൽ 59 രൂപയും അത് അങ്ങ് വേറെ ഒരു രാജ്യത്തെത്തിയപ്പോൾ 830 രൂപയോ, അതൊക്കെ എങ്ങനെ സാധിക്കുന്നല്ലേ. സംഗതി സത്യമാണ്, ലണ്ടനിൽ ഇപ്പോൾ വലിയൊരു ഫുഡ് ക്രൈസ് ആയിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ മുംബൈ സ്റ്റൈൽ വടാപ്പാവ്. ഇന്ത്യയിലെ പ്രമുഖ സ്വീറ്റ്സ് ആൻഡ് സ്നാക്സ് ബ്രാൻഡായിട്ടുള്ള ഹൽദിറാംസ് ആണ് ലണ്ടനിൽ തങ്ങൾ അവരുടെ പുതിയ ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്തത്. അവിടെയാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും നമ്മുടെ നാട്ടിൽ വളരെ ചീപ്പായിട്ട് കിട്ടുന്ന ഈ ഒരു ബോംബെ വടപ്പാവിനായിട്ട് ലണ്ടനിലെ ജനങ്ങൾ മണിക്കൂറുകളോളാണ് അത്രേ ക്യൂ നിൽക്കുന്നത്. വെറും ഒരു വടപ്പാവിന് അവിടുത്തെ കറൻസിയിൽ 7.5 pounds അല്ലെങ്കിൽ ഇന്ത്യൻ രൂപ കണക്കാക്കുമ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ 830 രൂപ വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വലിയ പ്രൈസ് ടാഗ് ഉണ്ടെങ്കിൽ പോലും ജനങ്ങളുടെ തിരക്കിന് യാതൊരു കുറവുമില്ല. അവരെ സംബന്ധിച്ച് ഇപ്പോൾ 830 രൂപയല്ലേ, പോവെങ്കിൽ പോണാൽ പോകട്ടും പോടാന്നൊക്കെ പറഞ്ഞ് 7.5 pounds ഒക്കെ കൊടുത്ത് അവർ എത്ര നേരം വേണമെങ്കിലും ക്യൂ നിൽക്കുകയാണ്. നമ്മളാണ് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ, ലോകങ്ങളുടെ ഏറ്റവും വൃത്തിയുള്ള രാജ്യങ്ങളെക്കുറിച്ച്, ഏറ്റവും മനോഹരമായ രാജ്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ പല ആൾക്കാരും നമ്മുടെ ഇന്ത്യയിൽ ഇപ്പം വിദേശികൾ വന്നാലും ശരി നേരെ കൊണ്ടുപോയിട്ട് മുംബൈയുടെ ഏതെങ്കിലും ഒരു എല്ലാ സ്ഥലത്തും വൃത്തിഹീനമായ സാഹചര്യങ്ങളുള്ള സ്ഥലങ്ങളുണ്ട് അല്ലേ, എല്ലാം ക്ലിയർ അല്ലല്ലോ. ചില സ്ഥലങ്ങളിലൊക്കെ അങ്ങനെയുണ്ട്. അപ്പോൾ അവിടേക്ക് കൊണ്ടങ്ങടെ ഇറക്കും. അപ്പോൾ പിന്നെ വരുന്ന ആൾക്കാർക്ക് ഓ ഇത് എന്തൊരു വേസ്റ്റാണ്, എന്തൊരു എന്താ പറയുക, ക്ലീൻ ഇല്ലാത്ത സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട്. ആ ഒരു വീഡിയോ എടുത്ത് നാട്ടിൽ മുഴുവൻ പാട്ടാക്കും. അതൊക്കെയാണ് സംഭവം. പക്ഷേ ഇന്ത്യ ആയിക്കോട്ടെ, വേറെ ഏത് രാജ്യമാണെങ്കിലും എത്ര ക്ലീനസ്റ്റ് ആയിട്ടുള്ള എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ തന്നെയാണ് നമുക്ക് കുഴി തോണ്ടുന്നത് അല്ലേ. അപ്പോൾ ഈ വടാപാവിനും അതുപോലെ തന്നെ ഈ മുംബൈ തെരുവോരങ്ങളിലൊക്കെ അതിങ്ങനെ വിറ്റ് നടക്കുന്ന വീഡിയോസും അല്ലെങ്കിൽ വിൽക്കുന്ന വീഡിയോസും ആൾക്കാർ വാങ്ങുന്നതിനെ കുറിച്ചൊക്കെ ഒരുപാട് വീഡിയോസ് ബോറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം അതിനെ അങ്ങനെ ചീപ്പായിട്ട് കാണുന്നത്. 59 രൂപയല്ലേ ഉള്ളൂ, അതവിടുത്തെയപ്പോൾ 830 രൂപയായി. എല്ലാത്തിനും അതിൻ്റെതായ രീതിയുണ്ടല്ലോ, കഴിക്കുന്നതും കൊടുക്കുന്നതും എല്ലാം. പിന്നെ ഈ വടാപ്പാവ് മാത്രമല്ല കേട്ടോ, നമ്മുടെ നാടൻ പാവ് ഭജി, ചോലെ ഭട്ടൂര്, ദഹിപൂരി, രാജ് കച്ചോരി അങ്ങനെയുള്ള സ്ട്രീറ്റ് ഫുഡ് ഐറ്റംസിനൊക്കെ ഇപ്പോൾ ലണ്ടനിൽ വൻ ഡിമാൻഡാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നാട്ടിൽ 100 രൂപയ്ക്ക് താഴെ കിട്ടുന്ന പാവ് ഭജിക്ക് അവിടെ ഏകദേശം 1000 രൂപയോളമാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ യു കെയിലുള്ള പ്രവാസി ഇന്ത്യക്കാർക്ക് അവരുടെ ആ ഒരു പഴയ നാടൻ ഓർമ്മകളും ടേസ്റ്റും ഒക്കെ തിരിച്ചു കൊടുക്കാൻ ഈ ഫുഡ് സ്പോട്ടിന് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ അവർക്ക് കൊടുക്കാൻ പൈസയുണ്ട്, അവർ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്, കഴിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കേൾക്കുന്ന വേറൊരാക്കത്തിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല അല്ലേ. എന്നാൽ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് അവിടുത്തെ ലോക്കൽ ആൾക്കാരും ഈ ഒരു ഇന്ത്യൻ എന്താ പറയുക ഫ്ലേവേഴ്സൊക്കെ തേടി വൻ തോതിൽ അവിടെ എത്തുമ്പോഴാണ് ഇതൊരു ബിഗ് ട്രെൻഡ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ നാടൻ സ്ട്രീറ്റ് ഫുഡുകളുടെ ടേസ്റ്റും ക്വാളിറ്റിയും ശരിയായിട്ട് പ്രസന്റ് ചെയ്താൽ അതിന് ഇന്റർനാഷണൽ മാർക്കറ്റിൽ വലിയൊരു വാല്യൂ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ നാടിനെ നമ്മൾ ഏത് രീതിയിൽ കാണിച്ചു കൊടുക്കണം തീരുമാനിക്കേണ്ടതും നമ്മൾ തന്നെയാണ്, വേറെ ആരുമല്ല. യെസ്, അടുത്ത തമിഴ് ഹിറ്റ് കേട്ടതിന് ശേഷം വേഗം തിരികെ എത്താം മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലേക്ക്.
2: ഹോം എഫ്എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? Brought to you by Aru Ayurveda RS, Agathir Building, Alvankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: Yes, ഇപ്പോൾ സമയം കറക്റ്റ് 12:30 ആയിട്ടുണ്ട്. ഈ ഒരു സമയത്തെ റോഡിൽ ഇറങ്ങുന്നവർക്കായിട്ട് പുതിയൊരു ട്രാഫിക് അപ്ഡേറ്റ്. പല ആൾക്കാരും പറയുന്നത് വെച്ചാൽ ഇന്നലെ ഫുട്ബോൾ കണ്ട് കഴിഞ്ഞതുകൊണ്ട് പുറത്തൊന്നും അധികം ട്രാഫിക് ഒന്നും ഇല്ലെന്നാണ്. എല്ലാം റോഡൊക്കെ എൻഡ് ആയിട്ടുണ്ട്, ആരുമില്ല എന്നൊക്കെയാണ്. പക്ഷേ ഓഫീസിൽ പോകേണ്ടവരൊക്കെ ഒരുപാട് പേരുള്ളത് കൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. നിലവിൽ ചില പ്രധാനപ്പെട്ട റൂട്ടുകളിൽ അത്യാവശ്യം ഹെവി ട്രാഫിക് അനുഭവപ്പെടുന്നുണ്ട്. നമ്മുടെ അൽസഫ, നാദൽ ഹമർ, പിന്നെ ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് സ്ട്രീറ്റ്, ഈ ഭാഗങ്ങളിലൊക്കെ കൺജഷൻ കുറച്ച് കൂടുതലാണ്. ഒപ്പം മലിഹ റോഡ്, അൽ റാസൽ ഖോർ ഇൻഡസ്ട്രിയൽ ഏരിയ 2, ഈ റൂട്ടിലും അത്യാവശ്യം തിരക്കുള്ളത് കൊണ്ട് സ്ലോ മൂവിംഗ് ട്രാഫിക്കാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സോ ഈ വഴി യാത്ര ചെയ്യുന്നൊരു കൃത്യമായിട്ടുള്ളൊരു ബഫർ ടൈം കരുതി യാത്ര പ്ലാൻ ചെയ്യുക. ഓൾട്ടർനേറ്റ് റൂട്ട്സ് ഉപയോഗിക്കുന്നതും സമയലാഭം ഉണ്ടാവും. സോ ഡ്രൈവ് സേഫ്, സീറ്റ് ബെൽറ്റ് ധരിക്കാൻ മറക്കരുത്. സ്റ്റേ ട്യൂൺഡ് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM.
1: ട്രാഫിക് അപ്ഡേറ്റ്
0: brought to you by ABC Cargo and Courier, number 1 in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNCs apply.
3: You are listening to Mid Mornings with Nitya.

0: Mid Morning with Nitya.
1: യെസ്, ഞാനിപ്പോ ശരിക്കും പറഞ്ഞ പ്ലേ ചെയ്യേണ്ടിരുന്ന പാട്ട് നമ്മുടെ പിന്നെയും പിന്നെയും ആരോ കിനാവിന്റെ പടി കടന്നെത്തുന്ന പദനിസ്വനം, ഈ പാട്ടായിരുന്നു. കാരണം ഞാനൊരു ട്രെയിൻ വിശേഷം പറയും. എനിക്ക് ട്രെയിനിനെ കുറിച്ച് ഓർക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ ഓടി വരുന്നൊരു പാട്ടെന്ന് പറയുമ്പോൾ ഇതാണ്. നിങ്ങളുടെ മനസ്സിൽ ട്രെയിൻ യാത്രകൾ എന്ന് കേൾക്കുമ്പോൾ ഏത് പാട്ടാണ് മനസ്സിലേക്ക് വരുന്നത്? മലയാളം പാട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ. ഒരു ഹിന്ദി ആണെങ്കിൽ ചല ചയ്യ ചയ്യ ചയ്യ ചയ്യ, അതായിരുന്നു അല്ലേ? ഓക്കെ, എന്നാലും നമ്മളിൽ പലരും ഫ്രണ്ട്സുമായിട്ട് ചേർന്നൊരു ലോങ് ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഡെസ്റ്റിനേഷൻ വെഡിങ്, അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് റിട്രീറ്റ്, ലാർജ് ഫാമിലി ഗെറ്റ് ടുഗെദർ ഒക്കെ പ്ലാൻ ചെയ്യുമ്പോൾ വിചാരിക്കാറില്ലേ, ഛേ, ട്രെയിനിലൊരു എൻ്റെയർ കോച്ച് അല്ലെങ്കിൽ ഒരു ഫുൾ ട്രെയിൻ തന്നെ നമുക്കായിട്ട് കിട്ടിയിരുന്നെങ്കിൽ എത്ര അടിപൊളിയായിരുന്നു, എന്തോരം പൊളിക്കായിരുന്നു ഇല്ലേ അല്ലേ? അപ്പം സംഗതി കേട്ടോ, ഇതത്ര തമാശയായിട്ടുള്ള കാര്യമല്ല. ഇന്ത്യൻ റെയിൽവേസിൽ ഇപ്പോൾ നമുക്കായിട്ട് മാത്രം ഒരു ഫുൾ കോച്ച് അല്ലെങ്കിൽ ഒരു ഫുൾ ട്രെയിൻ തന്നെ പ്രൈവറ്റായിട്ട് ബുക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വന്നിരിക്കുന്നു. നൈസ്. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇവിടെ എത്രയോ വലിയ വലിയ ഫംഗ്ഷൻസും അല്ലെങ്കിൽ എത്രയോ വലിയ ട്രിപ്പുകളൊക്കെ നടക്കുന്നു. അപ്പോൾ അവർക്കിത് വളരെ ഉപകാരമായിരിക്കും. എന്തായാലും ഇന്ത്യൻ റെയിൽവേയുടെ FTR, അതായത് ഫുൾ ടാരിഫ് റേറ്റ് സർവീസ് വഴിയാണ് ഈ ഒരു സൗകര്യം ലഭ്യമാകുന്നത്. അപ്പോൾ വലിയ ഡെസ്റ്റിനേഷൻ വെഡിങ്, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ആ ഒരു ഗ്രൂപ്പിനും കമ്പനികളുടെ ഔട്ടിങ്സിനും ലാർജ് ഫ്രണ്ട്സ് ഗ്രൂപ്പ് ടൂസിനും ഒക്കെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ആയിരിക്കും ഇതല്ലേ. ഇനി ഇതെങ്ങനെ അപ്ലൈ ചെയ്യാന്നറിയാമോ? പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല, സിമ്പിളാണ്. IRCTCയുടെ ഡെഡിക്കേറ്റഡ് FTR പോർട്ടൽ വഴി ഓൺലൈനായിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാം. അതായത് യാത്ര തിരിക്കുന്ന തീയതിക്ക് ഒരു 6 മാസം മുമ്പ് വരെ, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 30 ദിവസം മുമ്പ് വരെയും നമുക്കത് അപേക്ഷിക്കാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ നിരക്കുകളിലേക്ക് വരുമ്പോൾ എത്രയാണെന്നറിയാൻ നിങ്ങളെല്ലാം കാതോർത്തിരിക്കുന്നുണ്ടാവും. ഒരു സിംഗിൾ കോച്ച് മാത്രമാണ് നിങ്ങൾ ബുക്ക് ചെയ്യുന്നതെങ്കിൽ രജിസ്ട്രേഷൻ അഡ്വാൻസ് ആയിട്ട് കോച്ച് 1 50,000 രൂപ റേഞ്ചിലാണ് വരുന്നത്. ഇനി ഒരു ഫുൾ ട്രെയിൻ തന്നെയാണ് പ്ലാൻ ചെയ്യുന്നെങ്കിലോ മിനിമം 18 കോച്ചസ് അടങ്ങിയിട്ടുള്ളൊരു ഫുൾ റേക്ക് ട്രെയിനാണ് റെയിൽവേ അനുവദിച്ചു തരാം. പിന്നെ ട്രെയിൻ യാത്രകൾ എല്ലാവരും ഒന്നിച്ച് ആരും ശല്യപ്പെടുത്താനൊന്നും ഇല്ലാതെ കംപ്ലീറ്റ്ലി ആ ഒരു ഫ്രീഡം ഒക്കെ എടുത്ത് എൻജോയ് ചെയ്ത് ട്രാവൽ ചെയ്യാമെന്നുള്ളതാണ് FTR സർവീസിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സോ അടുത്ത തവണ വലിയൊരു ടീമിനെയും കൂട്ടി നോർത്ത് ഇന്ത്യയിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു മാസ് ഗ്രൂപ്പ് ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോഴൊക്കെ ഇന്ത്യൻ റെയിൽവേയുടെ ഈ ഒരു FTR ഓപ്ഷൻ നിങ്ങൾ മനസ്സിൽ വെച്ചോ, നിങ്ങൾ കേട്ടിട്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ഫാമിലി എവിടെയെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഈ ഒരു ഓപ്ഷൻ പറഞ്ഞു കൊടുക്കാമല്ലോ. ഓക്കെ, അപ്പോൾ ഇനിയുണ്ട് കൂടുതൽ ട്രാവൽ വിശേഷങ്ങളും അടിപൊളി പാട്ടുകളും. സ്റ്റേ ട്യൂൺ ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM.
0: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ.

0: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായിൽ സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
1: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

0: 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts Trading. Genuine Parts Center for Japanese Cars.
3: സ്പെയിൻ ലോക ചാമ്പ്യന്മാർ പൊരുതി നോക്കാതെ അർജന്റീനയുടെ തോൽവി. കുവൈറ്റിൽ ഇറാന്റെ ഡ്രോൺ ആക്രമണം. പാറ്റകളെ ചർച്ചയ്ക്ക് വിളിച്ച കേന്ദ്രം. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി. പാർലമെന്റിന് മുന്നിൽ സംഘർഷം. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തുടക്കം. എംപിമാർ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നെന്മാറ ഇരട്ടക്കൊലപാതകം. ചെന്താമരയ്ക്ക് വധശിക്ഷ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പാർലമെന്റ് മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. ജന്തർമന്ദറിൽ തടിച്ചുകൂടിയ നൂറുകണക്കിന് പ്രവർത്തകർക്ക് നേരെ ഡൽഹി പോലീസ് ലാത്തി വീശി. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതിനിടെയാണ് സംഘർഷം ഉണ്ടായത്. സ്ഥലത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചതിനാൽ മാർച്ച് പോലീസ് തടയുമെന്ന നിർദ്ദേശമുണ്ടായിരുന്നു. പ്രതിപക്ഷ എംപിമാർ ഉൾപ്പെടെ പ്രതിഷേധ മാർച്ചിന്റെ ഭാഗമായി. തൃണമൂൽ കോൺഗ്രസ് എംപി മഹുവ മൊയ്ത്രയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധക്കാർ ബാരിക്കേഡിന്റെ ഭാഗത്തേക്ക് പാഞ്ഞെടുത്തത്. പാർലമെന്റ് മാർച്ചിനിടെ രാജ്യതലസ്ഥാനം യുദ്ധക്കളമായതിന് പിന്നാലെ കോക്രോച്ച് ജനതാ പാർട്ടിയെ ചർച്ചയ്ക്ക് ക്ഷണിച്ച കേന്ദ്രം. കോക്രോച്ച് ജനതാ പാർട്ടി വക്താക്കളുമായി കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ ചർച്ച നടത്തും. സിജെപി ഭാരവാഹികൾ ഇതിനകം തന്നെ സമരപ്പന്തലിൽ നിന്ന് ചർച്ചയ്ക്കായി പുറപ്പെട്ടു. സിജെപി ഡൽഹിയിൽ നിരന്തര സമരം തുടങ്ങി 30 ദിവസം പിന്നിട്ടപ്പോഴാണ് കേന്ദ്രം ചർച്ചയ്ക്കായി ക്ഷണിച്ചിരിക്കുന്നത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ക്രിയാത്മകമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു മാസത്തിനിടയിൽ രാജ്യം വലിയ നേട്ടങ്ങൾ കണ്ടു. ദേശീയതലത്തിലും അന്തർദേശീയതലത്തിലും ബഹിരാകാശത്തുമുള്ള നേട്ടങ്ങൾ അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. ഇന്ത്യയ്ക്ക് ആഗോളതലത്തിൽ വലിയ സ്വീകാര്യത ലഭിക്കുന്നതിനെക്കുറിച്ചും പ്രധാനമന്ത്രി സംസാരിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷവും നരേന്ദ്രമോദി പരാമർശിച്ചു. സംഘർഷത്തിൽ വലിയ ആശങ്കയുണ്ട്. ഇന്ത്യയെപ്പോലെയുള്ള രാജ്യങ്ങളെ സംഘർഷം പ്രതികൂലമായി ബാധിച്ചു. ഊർജ്ജമേഖലയിൽ പ്രതിസന്ധി നേരിട്ടുവെന്നും പ്രധാനമന്ത്രി.

0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിന്റെ വർഷക്കാല സമ്മേളനം തടസ്സങ്ങളില്ലാതെ ഫലപ്രദമാക്കാൻ എംപിമാർ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി. സഭാ നടപടികളെ നയിക്കേണ്ടത് ബഹളങ്ങളല്ല മറിച്ച് വസ്തുതകളുടെ അടിസ്ഥാനത്തിലുള്ള അർത്ഥവത്തായ ചർച്ചകളായിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കുവൈറ്റിന് നേരെ തുടർച്ചയായ ആക്രമണം ഘടിപ്പിച്ച ഇറാൻ. രണ്ട് ദിവസത്തിനിടെ രണ്ട് തവണ ജലശുദ്ധീകരണ പ്ലാന്റും വൈദ്യുത നിലയങ്ങളും ആക്രമിക്കപ്പെട്ടതോടെ വൈദ്യുത ഉൽപ്പാദന യൂണിറ്റുകളിൽ ചിലത് പ്രവർത്തനം നിർത്തി. നിലയങ്ങളിലെ അറ്റകുറ്റപ്പണികൾ അടിയന്തരമായി പുരോഗമിക്കുകയാണ്. ഇറാൻ ആക്രമണത്തിൽ പരിക്കേറ്റ അഗ്നിശമന സേനാംഗങ്ങൾ അടക്കമുള്ളവരെ കുവൈറ്റ് പ്രധാനമന്ത്രി ആശുപത്രിയിൽ സന്ദർശിച്ചു. കുവൈറ്റിലേക്ക് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ ഡ്രോൺ ആക്രമണങ്ങൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തകർത്തുവെന്ന് കുവൈറ്റ് സായുധസേന അറിയിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കേട്ട സ്ഫോടന ശബ്ദങ്ങൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഡ്രോണുകളെ ആകാശത്ത് വെച്ച് നശിപ്പിച്ചതിന്റെ ഭാഗമാണെന്ന് കുവൈറ്റ് സൈന്യം അറിയിച്ചു. ജനങ്ങൾ പരിഭ്രാന്തരാകാതെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും ബന്ധപ്പെട്ട അധികൃതരുടെയും നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് പ്രതിരോധ മന്ത്രാലയം. മേഖലയിൽ അമേരിക്കയും ഇറാനും തമ്മിൽ സൈനിക ഏറ്റുമുട്ടൽ രൂക്ഷമായ പശ്ചാത്തലത്തിൽ ഗൾഫ് രാജ്യങ്ങളിലുടനീളം രാജ്യാന്തര തലത്തിൽ തന്നെ സുരക്ഷയും ജാഗ്രതയും ശക്തമാക്കിയിരിക്കുകയാണ്. സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് ബഹ്റിനിലും ജാഗ്രതാ നിർദ്ദേശം. രാജ്യത്ത് അപായ സൈറണുകൾ മുഴക്കിയ അധികൃതർ പൌരന്മാരും താമസക്കാരും ഉടനടി അടുത്തുള്ള സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറണമെന്ന് നിർദ്ദേശിച്ചു. അടിസ്ഥാന സൌകര്യങ്ങൾ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള ഇറാൻ ആക്രമണത്തിന്റെ മുഴുവൻ വിവരങ്ങളും രാജ്യത്തെ ജനങ്ങളോട് കുവൈറ്റ് മാധ്യമങ്ങൾ പങ്കുവച്ചു. ഗുരുതര പ്രതിസന്ധിയിൽ ജനങ്ങൾ ഭരണകൂടവുമായി സഹകരിക്കണമെന്ന് അഭ്യർത്ഥന. പ്രമുഖ പത്രമായ കുവൈറ്റ് ടൈംസ് ഉൾപ്പെടെ മുഴുവൻ മാധ്യമങ്ങളും ഇറാൻ ആക്രമണത്തിന്റെ വിവരങ്ങളാണ് മുഖ്യവാർത്തയായി നൽകിയിട്ടുള്ളത്. സ്വയം പ്രതിരോധമെന്ന പേരിൽ ഇറാൻ നടത്തുന്നത് കടുത്ത കടന്നുകയറ്റമാണെന്ന് കുവൈറ്റ് ടൈംസിന്റെ എഡിറ്റോറിയൽ ലേഖനം കുറ്റപ്പെടുത്തുന്നു. തുടർച്ചയായ 9-ാം ദിവസവും ഇറാനെതിരെ യുഎസ് ആക്രമണം. ഇറാനെതിരെയുള്ള നാവിക ഉപരോധം ശക്തമായി തുടരുന്നതായി യുഎസ് സെൻട്രൽ കമാൻഡ്. ഇതുവരെ ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ച 6 കപ്പലുകൾ തടഞ്ഞതായും ഒരെണ്ണം ആക്രമിച്ച് നിശ്ചലമാക്കിയതായും യുഎസ് സൈന്യം. വടക്കൻ ഇറാഖിൽ ഇന്നലെയുണ്ടായ ഇറാൻ ആക്രമണത്തിൽ യുഎസ് സൈനികൻ കൊല്ലപ്പെട്ടു. നെന്മാറ ഇരട്ട കൊലപാതക കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ. പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 20 ലക്ഷം രൂപ പിഴയും വിധിച്ചു. പിഴത്തുക സുധാകരന്റെ മക്കൾക്ക് നൽകാനും വിധി. അപൂർവങ്ങളിൽ അപൂർവമെന്നാണ് കേസ് കോടതി വിലയിരുത്തിയത്. സുധാകരന്റെ മക്കൾക്ക് ചെന്താമര ഭീഷണിയെന്ന് കോടതി നിരീക്ഷിച്ചു. പ്രതിക്ക് നേരത്തെ തന്നെ ജീവപര്യന്തം വിധിച്ചിട്ടുണ്ട്. ആ ശിക്ഷ അനുഭവിച്ചു വരികയാണ്. മുത്തശ്ശിയെ കൂടി കൊന്നതോടെ സുധാകരന്റെ മക്കൾക്ക് ജീവിക്കാനുള്ള അത്താണി നഷ്ടമായെന്നും കോടതി. സാക്ഷികളെ പേടിയില്ലാതെ കോടതിയിലേക്ക് എത്തിക്കുകയായിരുന്നു വലിയ ബുദ്ധിമുട്ടുണ്ടായ കാര്യമെന്ന് പ്രോസിക്യൂഷൻ. കേരള സമൂഹത്തെ ഞെട്ടിച്ച കൊലപാതകമായിരുന്നുവെന്നും അർഹിച്ച ശിക്ഷ ലഭിച്ചുവെന്നാണ് കരുതുന്നതെന്നും അഭിഭാഷകൻ. ചെന്താമരയ്ക്ക് പരോളിനുള്ള സാധ്യത പോലുമില്ലെന്ന് പ്രോസിക്യൂഷൻ. കോടതിയിൽ വിശ്വാസമുണ്ടായിരുന്നുവെന്നും അത് കാത്തുവെന്നും സുധാകരന്റെയും സജിതയുടെയും മക്കൾ. കോടതിക്കും അഭിഭാഷകർക്കും മാധ്യമങ്ങൾക്കുമടക്കം എല്ലാവരോടും നന്ദി പറയുന്നു. അയാൾക്കൊന്നിലും പേടിയില്ല, അനുഭവിച്ച ജയിലിലിരിക്കണം, തൂക്കുകയർ കൊടുത്തതിൽ സന്തോഷം. പ്രതിഭാഗം അപ്പീലിന് പോയാൽ മറ്റുള്ള നടപടികൾ തങ്ങളും സ്വീകരിക്കുമെന്ന് മക്കൾ. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിലെ മുഖ്യപ്രതി ഡോക്ടർ റാം 3 മാസം നീണ്ട ഒളിവ് ജീവിതത്തിനൊടുവിൽ പോലീസ് കസ്റ്റഡിയിൽ. കർണാടകയിൽ നിന്നാണ് ഇയാളെ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. ഇയാളെ കണ്ണൂരിലേക്ക് കൊണ്ടുവന്നു. മുഖ്യമന്ത്രിയും താനും തമ്മിലോ സർക്കാരും കെഎസ്യുവും തമ്മിലോ ഒരു പ്രശ്നവുമില്ലെന്ന കെഎസ്യു സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ. നടത്തിയ വിമർശനങ്ങളിൽ ഒരിടത്തും വി ഡി സതീശൻ എന്ന പേര് പറഞ്ഞിട്ടില്ല. തിരുത്തലുകൾ ആവശ്യമാണെന്നാണ് പറഞ്ഞത്. ഇതുവരെയുള്ള ഒരു പ്രസ്താവനയിലും മുഖ്യമന്ത്രിയുടെ പേര് മോശമാക്കിയിട്ടില്ല. പിള്ളേരുടെ ആശങ്ക പരിഹരിക്കണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അവർക്കുവേണ്ടി സംസാരിക്കേണ്ടത് തങ്ങളല്ലേ. SFI സംസ്ഥാന സെക്രട്ടറിക്ക് KSU പിള്ളേർക്കുവേണ്ടി സംസാരിക്കാൻ പറ്റില്ലല്ലോ എന്നും അലോഷ്യസ് സേവ്യർ. പുതിയ KPCC അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി മുഖ്യമന്ത്രി വി ഡി സതീശൻ ഡൽഹിയിൽ. പാർലമെന്റ് സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വിവിധ കേന്ദ്രമന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്താനാണ് വി ഡി സതീശൻ സമയം തേടിയിരിക്കുന്നത്. എങ്കിലും സന്ദർശനത്തിന്റെ പ്രധാന അജണ്ട KPCC അധ്യക്ഷ സ്ഥാനത്തെ ചൊല്ലിയുള്ള അനിശ്ചിതത്വം പരിഹരിക്കുക എന്നാണ് സൂചന. ദുബായ് നഗരമധ്യത്തിൽ സ്ഫോടന ശബ്ദം കേട്ടുവെന്ന രീതിയിൽ വ്യാജവാർത്ത ചമയ്ക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത സംഭവത്തിൽ UAE പബ്ലിക് പ്രോസിക്യൂഷൻ അന്വേഷണം വ്യാപിപ്പിച്ചു. തീർത്തും തെറ്റായതും തെറ്റിദ്ധാരണാജനകവുമായ വിവരങ്ങൾ അടങ്ങിയ വാർത്ത പുറത്തുവിട്ടതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം തുടർന്നു വരികയാണെന്ന് UAE അറ്റോർണി ജനറൽ കൌൺസിലർ അറിയിച്ചു. പൊതിച്ചോർ വിവാദവുമായി ബന്ധപ്പെട്ട് താൻ പറഞ്ഞ കാര്യങ്ങളിൽ മലക്കം മറച്ചിൽ ഇല്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ആലപ്പുഴയിലെ ക്രിട്ടിക്കൽ കെയറിലെ ജീവനക്കാരി ജോലിക്കെത്തിയപ്പോൾ സേവാഭാരതിക്കാർ ഇത് തങ്ങളുടെ സ്ഥലമാണ്, ഇവിടെ പ്രവർത്തനം നടത്തണമെങ്കിൽ തങ്ങൾക്ക് മറ്റൊരു സ്ഥലം അനുവദിച്ച് നൽകണമെന്ന് പറഞ്ഞു. ഇത് സർക്കാരിന്റെ സ്വത്താണ്, അല്ലാതെ വ്യക്തികളുടെയോ സംഘടനകളുടെയോ സ്വത്തല്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു തീരുമാനം ആലപ്പുഴ ജില്ലയ്ക്ക് വേണ്ടി എടുത്തതെന്ന് മന്ത്രി. ലോകകപ്പ് ഫൈനലിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് അർജന്റീനയെ തകർത്ത് സ്പെയിൻ രണ്ടാം ലോക കിരീടം ഉയർത്തി. നിരന്തരം ആക്രമണങ്ങൾ നടത്തിയ സ്പെയിൻ 106 മിനിറ്റിലാണ് ഫെറാൻ ടോറസിലൂടെ വിജയഗോൾ നേടിയത്. 2010 ഇനിയസ്റ്റയുടെ വിജയഗോളിലൂടെ നെതർലൻഡ്സിനെ തകർത്ത് ലോകകപ്പ് വിജയിച്ച ശേഷം തങ്ങളുടെ രണ്ടാം ലോകകപ്പ് വിജയമാണ് സ്പെയിൻ അർജന്റീനയ്ക്കെതിരെ നേടിയത്. ലോക ചാമ്പ്യന്മാരെ തോൽപ്പിച്ചാണ് യൂറോ ചാമ്പ്യന്മാർ വിശ്വ കിരീടം നേടിയത്. മത്സരത്തിന്റെ ആദ്യ നിമിഷം മുതൽ ആക്രമിച്ചു കളിച്ച സ്പെയിൻ തന്നെയായിരുന്നു കളിയിൽ ഉടനീളം മികച്ചു നിന്നത്. മത്സരത്തിലുടനീളം പ്രതിരോധത്തിലേക്ക് ഊന്നിക്കളിച്ച അർജന്റീനയ്ക്ക് പ്രതിരോധത്തിലെ അവരുടെ പ്രധാന ആയുധമായ ലിസാൻഡ്രോ മാർട്ടിനസിന് പരിക്കേറ്റ് പുറത്തുപോയത് തിരിച്ചടിയായി. മത്സരത്തിൽ ഉടനീളം സമ്പൂർണ്ണ ആധിപത്യം സ്പെയിനായിരുന്നു. മോശം പ്രകടനമായിരുന്നു അർജന്റീനയ്ക്ക് വിനയായത്. മത്സരത്തിൽ മെസ്സിക്ക് തിളങ്ങാനേ കഴിഞ്ഞില്ല. മത്സരത്തിന്റെ അവസാന നിമിഷത്തിൽ മാത്രമാണ് അർജന്റീനയ്ക്ക് സ്പെയിൻ ഗോൾ മുഖത്ത് വെല്ലുവിളി ഉയർത്താനെങ്കിലും കഴിഞ്ഞത്. ആകെ രണ്ട് ഷോട്ടുകൾ മാത്രമാണ് അർജന്റീന സ്പെയിന്റെ ഗോൾ മുഖത്തേക്ക് തൊടുത്തത്. മെസ്സിയെ കാഴ്ചക്കാരനാക്കിയാണ് സ്പെയിൻ കിരീടം തൂക്കിയത്. രണ്ടാം പകുതിയിൽ സ്പെയിൻ വൻ ആക്രമണങ്ങളാണ് അർജന്റീനിയൻ ബോക്സിൽ നടത്തിയത്. ഗോളെന്നുറപ്പിച്ച നിരവധി അവസരങ്ങൾ സ്പെയിന്റെ ഭാഗത്ത് നിന്നുണ്ടായി. വൻമതിൽ പോലെ സുരക്ഷാ കവചം തീർത്ത ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസാണ് ഗോളുകളുടെ എണ്ണം കുറയ്ക്കാൻ ഇടയാക്കിയത്. മികച്ച കളിക്കാരനുള്ള ഫിഫയുടെ ഗോൾഡൻ ബോൾ പുരസ്കാരം സ്പെയിന്റെ ക്യാപ്റ്റൻ റോഡ്രിക്ക്. ടീമിന് 8-7 മത്സരങ്ങളും വിജയിക്കാൻ വഴിയൊരുക്കിയത് റോഡ്രിയായിരുന്നു. 2024 ബലൻഡിയോർ പുരസ്കാര ജേതാവാണ് റോഡ്രി. 2014 2022 ഗോൾഡൻ ബോൾ പുരസ്കാരം നേടിയത് മെസ്സിയായിരുന്നു. ഗോൾഡൻ ബൂട്ട് പുരസ്കാരം ഫ്രാൻസിന്റെ കിലിയൻ എംബാപ്പെ 10 ഗോളുകൾ. ഗോൾഡൻ ഗ്ലൌ പുരസ്കാരം സ്പെയിനാണ്. സ്പെയിന്റെ ഗോളി ഉനായ് സിമോൺ സ്വന്തമാക്കി. ഫെയർ പ്ലേ പുരസ്കാരം നെതർലൻഡ്സിന്. Keep listening to Home 92.2 FM.
1: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Al Ain since 1982.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Was brought to you by Andras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit andras.me.

Home 92.2 FM. Home is a feeling. Mid morning with Nitya. Evergreen പാട്ടുകൾ brought to you by ഭാഷാബായ് ബിരിയാണി. Authentic ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ്.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100
1: You are listening to Mid Mornings with Nitya.

0: You are listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

0: 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: പാർട്ടികളെ ചർച്ചയ്ക്ക് വിളിച്ച് കേന്ദ്രം. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തുടക്കം. എം പിമാർ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പാർലമെന്റ് മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. ജന്തർമന്ദറിൽ തടിച്ചുകൂടിയ നൂറുകണക്കിന് പ്രവർത്തകർക്ക് നേരെ ഡൽഹി പോലീസ് ലാത്തി വീശി. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതിനിടെയാണ് സംഘർഷം ഉണ്ടായത്. സ്ഥലത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചതിനാൽ മാർച്ച് പോലീസ് തടയുമെന്ന നിർദ്ദേശമുണ്ടായിരുന്നു. പ്രതിപക്ഷ എംപിമാർ ഉൾപ്പെടെ പ്രതിഷേധ മാർച്ചിന്റെ ഭാഗമായി. തൃണമൂൽ കോൺഗ്രസ് എംപി മഹുവ മൊയ്ത്രയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധക്കാർ ബാരിക്കേഡിന്റെ ഭാഗത്തേക്ക് പാഞ്ഞെടുത്തത്. രാജ്യതലസ്ഥാനം യുദ്ധക്കളമായതിന് പിന്നാലെ കോക്രോച്ച് ജനതാ പാർട്ടിയെ ചർച്ചയ്ക്ക് ക്ഷണിച്ച കേന്ദ്രം. കോക്രോച്ച് ജനതാ പാർട്ടി വക്താക്കളുമായി കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ ചർച്ച നടത്തും. സിജെപി ഡൽഹിയിൽ നിരന്തര സമരം തുടങ്ങി 30 ദിവസം പിന്നിട്ടപ്പോഴാണ് കേന്ദ്രം ചർച്ചയ്ക്കായി ക്ഷണിച്ചിരിക്കുന്നത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ക്രിയാത്മകമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു മാസത്തിനിടയിൽ രാജ്യം വലിയ നേട്ടങ്ങൾ കണ്ടു. ദേശീയതലത്തിലും അന്തർദേശീയതലത്തിലും ബഹിരാകാശത്തുമുള്ള നേട്ടങ്ങൾ അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. ഇന്ത്യയ്ക്ക് ആഗോളതലത്തിൽ വലിയ സ്വീകാര്യത ലഭിക്കുന്നതിനെക്കുറിച്ചും പ്രധാനമന്ത്രി സംസാരിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷവും നരേന്ദ്രമോദി പരാമർശിച്ചു. സംഘർഷത്തിൽ വലിയ ആശങ്കയുണ്ട്. ഇന്ത്യയെപ്പോലെയുള്ള രാജ്യങ്ങളെ സംഘർഷം പ്രതികൂലമായി ബാധിച്ചു. ഊർജ്ജ മേഖലയിൽ പ്രതിസന്ധി നേരിട്ടുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം തടസ്സങ്ങളില്ലാതെ ഫലപ്രദമാക്കാൻ എംപിമാർ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി. സഭാ നടപടികളെ നയിക്കേണ്ടത് ബഹളങ്ങളല്ല, മറിച്ച് വസ്തുതകളുടെ അടിസ്ഥാനത്തിലുള്ള അർത്ഥവത്തായ ചർച്ചകളായിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കുവൈറ്റിന് നേരെ തുടർച്ചയായ ആക്രമണം ഘടിപ്പിച്ച ഇറാൻ. 2 ദിവസത്തിനിടെ 2 തവണ ജലശുദ്ധീകരണ പ്ലാന്റും വൈദ്യുത നിലയങ്ങളും ആക്രമിക്കപ്പെട്ടതോടെ വൈദ്യുത ഉൽപാദന യൂണിറ്റുകളിൽ ചിലത് പ്രവർത്തനം നിർത്തി. നിലയങ്ങളിലെ അറ്റകുറ്റപ്പണികൾ അടിയന്തരമായി പുരോഗമിക്കുകയാണ്. ഇറാൻ ആക്രമണത്തിൽ പരിക്കേറ്റ അഗ്നിശമന സേനാംഗങ്ങൾ അടക്കമുള്ളവരെ കുവൈറ്റ് പ്രധാനമന്ത്രി ആശുപത്രിയിൽ സന്ദർശിച്ചു. കുവൈറ്റിലേക്ക് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ ഡ്രോൺ ആക്രമണങ്ങൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തകർത്തുവെന്ന് കുവൈറ്റ് സായുധസേന അറിയിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കേട്ട സ്ഫോടന ശബ്ദങ്ങൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഡ്രോണുകളെ ആകാശത്ത് വെച്ച് നശിപ്പിച്ചതിന്റെ ഭാഗമാണെന്ന് കുവൈറ്റ് സൈന്യം അറിയിച്ചു. ജനങ്ങൾ പരിഭ്രാന്തരാകാതെ സുരക്ഷാ ഉദ്യോഗസ്ഥർ

യും ബന്ധപ്പെട്ട അധികൃതരുടെയും നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് പ്രതിരോധ മന്ത്രാലയം. മേഖലയിൽ അമേരിക്കയും ഇറാനും തമ്മിൽ സൈനിക ഏറ്റുമുട്ടൽ രൂക്ഷമായ പശ്ചാത്തലത്തിൽ ഗൾഫ് രാജ്യങ്ങളിലുടനീളം രാജ്യാന്തര തലത്തിൽ തന്നെ സുരക്ഷയും ജാഗ്രതയും ശക്തമാക്കിയിരിക്കുകയാണ്. സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് ബഹ്റൈനിലും ജാഗ്രതാ നിർദ്ദേശം. രാജ്യത്ത് അപായ സൈറനുകൾ മുഴക്കിയ അധികൃതർ പൌരന്മാരും താമസക്കാരും ഉടനടി അടുത്തുള്ള സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറണമെന്ന് നിർദ്ദേശിച്ചു. അടിസ്ഥാന സൌകര്യങ്ങൾ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള ഇറാൻ ആക്രമണത്തിന്റെ മുഴുവൻ വിവരങ്ങളും രാജ്യത്തെ ജനങ്ങളോട് കുവൈറ്റ് മാധ്യമങ്ങൾ പങ്കുവച്ചു. ഗുരുതര പ്രതിസന്ധിയിൽ ജനങ്ങൾ ഭരണകൂടവുമായി സഹകരിക്കണമെന്ന് അഭ്യർത്ഥന. പ്രമുഖ പത്രമായ കുവൈറ്റ് ടൈംസ് ഉൾപ്പെടെ മുഴുവൻ മാധ്യമങ്ങളും ഇറാൻ ആക്രമണത്തിന്റെ വിവരങ്ങളാണ് മുഖ്യവാർത്തയായി നൽകിയിട്ടുള്ളത്. സ്വയം പ്രതിരോധമെന്ന പേരിൽ ഇറാൻ നടത്തുന്നത് കടുത്ത കടന്നുകയറ്റമാണെന്ന് കുവൈറ്റ് ടൈംസിന്റെ എഡിറ്റോറിയൽ ലേഖനം കുറ്റപ്പെടുത്തുന്നു. തുടർച്ചയായ 9-ാം ദിവസവും ഇറാനെതിരെ യുഎസ് ആക്രമണം. ഇറാനെതിരെയുള്ള നാവിക ഉപരോധം ശക്തമായി തുടരുന്നതായി യുഎസ് സെൻട്രൽ കമാൻഡ്. ഇതുവരെ ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ച 6 കപ്പലുകൾ തടഞ്ഞതായും ഒരെണ്ണം ആക്രമിച്ച് നിശ്ചലമാക്കിയതായും യുഎസ് സൈന്യം. വടക്കൻ ഇറാഖിൽ ഇന്നലെയുണ്ടായ ഇറാൻ ആക്രമണത്തിൽ യുഎസ് സൈനികൻ കൊല്ലപ്പെട്ടു. നെന്മാറ ഇരട്ട കൊലപാതക കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ. പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 20 ലക്ഷം രൂപ പിഴയും വിധിച്ചു. പിഴത്തുക സുധാകരന്റെ മക്കൾക്ക് നൽകാനും വിധി. അപൂർവങ്ങളിൽ അപൂർവമെന്നാണ് കേസ് കോടതി വിലയിരുത്തിയത്. സുധാകരന്റെ മക്കൾക്ക് ചെന്താമര ഭീഷണിയെന്ന് കോടതി നിരീക്ഷിച്ചു. പ്രതിക്ക് നേരത്തെ തന്നെ ജീവപര്യന്തം വിധിച്ചിട്ടുണ്ട്. ആ ശിക്ഷ അനുഭവിച്ചു വരികയാണ്. മുത്തശ്ശിയെ കൂടി കൊന്നതോടെ സുധാകരന്റെ മക്കൾക്ക് ജീവിക്കാനുള്ള അത്താണി നഷ്ടമായെന്നും കോടതി. സാക്ഷികളെ പേടിയില്ലാതെ കോടതിയിലേക്ക് എത്തിക്കുകയായിരുന്നു വലിയ ബുദ്ധിമുട്ടുണ്ടായ കാര്യമെന്ന് പ്രോസിക്യൂഷൻ. കേരള സമൂഹത്തെ ഞെട്ടിച്ച കൊലപാതകമായിരുന്നുവെന്നും അർഹിച്ച ശിക്ഷ ലഭിച്ചുവെന്നാണ് കരുതുന്നതെന്നും അഭിഭാഷകൻ. ചെന്താമരയ്ക്ക് പരോളിനുള്ള സാധ്യത പോലുമില്ലെന്ന് പ്രോസിക്യൂഷൻ. കോടതിയിൽ വിശ്വാസമുണ്ടായിരുന്നുവെന്നും അത് കാത്തുവെന്നും സുധാകരന്റെയും സജിതയുടെയും മക്കൾ. കോടതിക്കും അഭിഭാഷകർക്കും മാധ്യമങ്ങൾക്കുമടക്കം എല്ലാവരോടും നന്ദി പറയുന്നു. അയാൾക്കൊന്നിലും പേടിയില്ല, അനുഭവിച്ച ജയിലിലിരിക്കണം, തൂക്കുകയർ കൊടുത്തതിൽ സന്തോഷം. പ്രതിഭാഗം അപ്പീലിന് പോയാൽ മറ്റുള്ള നടപടികൾ തങ്ങളും സ്വീകരിക്കുമെന്ന് മക്കൾ. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിലെ മുഖ്യപ്രതി ഡോക്ടർ റാം 3 മാസം നീണ്ട ഒളിവ് ജീവിതത്തിനൊടുവിൽ പോലീസ് കസ്റ്റഡിയിൽ. കർണാടകയിൽ നിന്നാണ് ഇയാളെ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. ഇയാളെ കണ്ണൂരിലേക്ക് കൊണ്ടുവന്നു. ദുബായ് നഗരമധ്യത്തിൽ സ്ഫോടന ശബ്ദം കേട്ടുവെന്ന രീതിയിൽ വ്യാജവാർത്ത ചമയ്ക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത സംഭവത്തിൽ യുഎഇ പബ്ലിക് പ്രോസിക്യൂഷൻ അന്വേഷണം വ്യാപിപ്പിച്ചു. തീർത്തും തെറ്റായതും തെറ്റിദ്ധാരണാജനകവുമായ വിവരങ്ങൾ അടങ്ങിയ വാർത്ത പുറത്തുവിട്ടതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം തുടർന്നു വരികയാണെന്ന് യുഎഇ അറ്റോർണി ജനറൽ കൌൺസിലർ അറിയിച്ചു. പൊതുച്ചോർ വിവാദവുമായി ബന്ധപ്പെട്ട് താൻ പറഞ്ഞ കാര്യങ്ങളിൽ മലക്കം മറിച്ചിൽ ഇല്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ആലപ്പുഴയിലെ ക്രിട്ടിക്കൽ കെയറിലെ ജീവനക്കാരി ജോലിക്കെത്തിയപ്പോൾ സേവാഭാരതിക്കാർ ഇത് തങ്ങളുടെ സ്ഥലമാണ്, ഇവിടെ പ്രവർത്തനം നടത്തണമെങ്കിൽ തങ്ങൾക്ക് മറ്റൊരു സ്ഥലം അനുവദിച്ചു നൽകണമെന്ന് പറഞ്ഞു. ഇത് സർക്കാരിന്റെ സ്വത്താണ്, അല്ലാതെ വ്യക്തികളുടെയോ സംഘടനകളുടെയോ സ്വത്തല്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു തീരുമാനം ആലപ്പുഴ ജില്ലയ്ക്ക് വേണ്ടി എടുത്തതെന്ന് മന്ത്രി. ലോകകപ്പ് ഫൈനലിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് അർജന്റീനയെ തകർത്ത് സ്പെയിൻ 2-ാം ലോക കിരീടം ഉയർത്തി. നിരന്തരം ആക്രമണങ്ങൾ നടത്തിയ സ്പെയിൻ 106-ാം മിനിറ്റിലാണ് ഫെറാൻ ടോറസിലൂടെ വിജയഗോൾ നേടിയത്. ലോക ചാമ്പ്യന്മാരെ തോൽപ്പിച്ചാണ് യൂറോ ചാമ്പ്യന്മാർ വിശ്വകിരീടം നേടിയത്. മികച്ച കളിക്കാരനുള്ള ഫിഫയുടെ ഗോൾഡൻ ബോൾ പുരസ്കാരം സ്പെയിന്റെ ക്യാപ്റ്റൻ റോഡ്രിക്ക്. ടീമിന് 8-ൽ 7 മത്സരങ്ങളും വിജയിക്കാൻ വഴിയൊരുക്കിയത് റോഡ്രിയായിരുന്നു. 2024 ബലൻഡിയോർ പുരസ്കാര ജേതാവാണ് റോഡ്രി. 2014 2022 ഗോൾഡൻ ബോൾ പുരസ്കാരം നേടിയത് മെസ്സിയായിരുന്നു. ഗോൾഡൻ ബൂട്ട് പുരസ്കാരം ഫ്രാൻസിന്റെ കിലിയൻ എംബാപ്പെ 10 ഗോളുകൾ. ഗോൾഡൻ ഗ്ലൌ പുരസ്കാരം സ്പെയിനാണ്. സ്പെയിന്റെ ഗോളി ഉനായ് സിമോൺ സ്വന്തമാക്കി. ഫെയർ പ്ലേ പുരസ്കാരം നെതർലൻഡ്സിന്. അടുത്ത വാർത്ത 3 മണിക്ക്.

0: നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം മലയാളി ഡയലിലേക്ക്. അപ്പോൾ കുറച്ച് ദിവസത്തെ തിരക്കുകൾക്കൊക്കെ ശേഷം ഞാൻ വീണ്ടും പാട്ടുകളുമായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കേൾക്കുന്ന പാട്ടുകളൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കണമെന്നുണ്ടെങ്കിൽ ഒക്കെ മെസ്സേജ് അയച്ചോളൂ 0585828200 എന്ന നമ്പറിലേക്ക്. അടുത്ത് നമ്മുടെ ട്രെൻഡിങ് സോങ്ങിലേക്ക് പോകാനുള്ള സമയമാണ്. ശരിക്കും ട്രെൻഡിങ് സോങ് ഇപ്പോൾ നമ്മൾ ഓൾറെഡി കേട്ട് കഴിഞ്ഞു അല്ലേ. എനിക്ക് അടുത്തത് കേൾക്കാൻ ഒരുപാട് പേര് ആവശ്യപ്പെട്ട പാട്ടുകളിൽ നിന്ന് ഞാൻ കൂടുതൽ ആവശ്യം വന്നൊരു പാട്ട് ഇപ്പോൾ ചൂസ് ചെയ്യാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, മെഹഫിൽ കൊഴുക്കണ് പെണ്ണെ നനനാനനാനേ. ആ പാട്ട് ഓർമ്മയില്ലേ, ലാലു പാടുന്ന സിനിമ, ഞാൻ മറന്നുപോയി സിനിമയുടെ പേര്. നിങ്ങൾ ഓർക്കുന്നെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യേ 0585828200. നിങ്ങളെ കൊണ്ട് മെസ്സേജ് ചെയ്യിപ്പിക്കാൻ ഇതേ മാർഗ്ഗമുള്ളൂ, കാരണം രണ്ട് മൂന്ന് ദിവസം ഞാൻ കുറച്ച് തിരക്കായതുകൊണ്ട് ഈ ടൈമിൽ എനിക്ക് നിങ്ങളുടെ മെസ്സേജസ് ഒന്നും വായിക്കാൻ പറ്റിയില്ല. സോ അതുകൊണ്ട് വേണമെങ്കിൽ മാറിയിരിക്കേണ്ട, മെസ്സേജൊക്കെ അയക്കൂ കേട്ടോ. വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കൂ. എങ്ങനെ ഉണ്ടായിരുന്നല്ലോ വേൾഡ് കപ്പിൻ്റെ വിശേഷങ്ങളൊക്കെ പറയൂ. ഇന്നലെ എല്ലാവരും കണ്ടോ, ഇന്ന് ഓഫീസിൽ പോയോ, അതോ ഉറക്കുന്നിരിക്കുകയാണോ, വാട്ട് എവർ ഇറ്റ് ഈസ്, എന്തായാലും നിങ്ങൾ ഷെയർ ചെയ്യൂ കേട്ടോ. ഞാനിവിടെ തന്നെ ഉണ്ട് നിങ്ങളുടെ മെസ്സേജസൊക്കെ വായിക്കാനും നിങ്ങളുടെ പാട്ടുകൾ നമ്മുടെ ജുക്ക് ബോക്സിൽ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഒഫ്കോഴ്സ് പ്ലേ ചെയ്യാനും ഒക്കെ ആയിട്ട് ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ മെസ്സേജസ് അയച്ചുകൊണ്ടേയിരിക്കുക. മലയാളി ഡായാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM.
1: ട്രെൻഡിംഗ് സോങ് ഓഫ് ദി ഹവർ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളി ഡാ വിത്ത് ശിവ.

0: ഏ ഹണി ബീ എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. ജോബ് കുര്യൻ പിന്നെ ലാലും ചേർന്നാണ് ഈ പാട്ട് പാടിയത്. ഞാൻ ആദ്യം പറയുമ്പോൾ ആ പേര് മറന്നു വരുന്നു. ആ പേരെനിക്ക് കൃത്യമായിട്ട് ഓർമ്മിച്ചിരുന്നത് മെഹബൂബ ഷിഹാബാണ്. മെഹഫിൽ കൊഴുക്കണ് പെണ്ണേ, നല്ലൊരു പാട്ടാണ് കേട്ടോ. അതീ പറഞ്ഞ പോലെ ലാലിന്റെ ശബ്ദം കൊണ്ടും കൂടെ ആ പാട്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ. ആ ഇങ്ങനെ അടഞ്ഞ പോലെ ബഹബൂല കൊഴുക്കോട് പെണ്ണെ. ഓക്കെ, എന്തായാലും താങ്ക് യു മെഹബൂബ. അതുപോലെ പ്രമോദ് പി ജോർജ് എന്തൊക്കെയോ ടൈപ്പ് ചെയ്യുന്നുണ്ട്. എന്താണ്, ഹായ് നമസ്കാരം, വളരെ നമസ്കാരം. കയ്യെത്തും ദൂരത്തിലെ പാട്ട് ചോദിച്ചിട്ടുണ്ട് മെഹബൂബ. ഞാൻ നോക്കട്ടെ, നമുക്ക് ആ പാട്ട് സംഘടിപ്പിക്കാം. ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പ്ലേ ചെയ്യാം കേട്ടോ. ഏത് പാട്ടാണ്? പൂവേ ഒരു മഴ മുത്തും ഇൻ കവിളിൽ തലാലലാ. ആ പാട്ടാണോ? അതോ വേറെയും പാട്ടുണ്ടല്ലോ. ഓക്കെ, എനിവേ നമുക്ക് നോക്കാം. എന്തായാലും ഇപ്പൊ നമ്മൾ തമിഴ് പാട്ടിലേക്ക് പോവാണ്. ആ പാട്ടിന്റെ ഒടുവിൽ ഈ പറഞ്ഞ പോലെ കയ്യെത്തും ദൂരത്തിലെ ഏതെങ്കിലും ഒരു പാട്ട് ഞാൻ പ്ലേ ചെയ്ത് തരാം. അപ്പൊ മെസ്സേജസ് ഒക്കെ അയച്ചോട്ടെ. പാട്ട് മാത്രമല്ല, വിശേഷങ്ങളും പറഞ്ഞോ. ഫിഫ കഴിഞ്ഞു ശരി, എങ്കിലും നിങ്ങളുമായിട്ട് ചേർത്ത് വെച്ചുകൊണ്ട് ഒരുപാട് ഫിഫ വിശേഷങ്ങളില്ലേ, അതൊക്കെ കേൾക്കട്ടെ എന്താണ് സംഗതി എന്നൊക്കെ അറിയട്ടെ. ഉറക്കം തൂങ്ങിയിരിക്കുകയാണോ? ഇവിടെ ഞാൻ പല ആൾക്കാരെയും കാണുന്നുണ്ട് നല്ല ഉറക്കം തൂങ്ങിയിട്ട് ഒരു രക്ഷയില്ലാണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ജോലിയൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ഓഫീസിലും അങ്ങനെയൊക്കെ തന്നെയാണോ? ഇന്ന് പോയോ? പുറത്ത് അവസ്ഥകൾ എങ്ങനെയാണ്? ട്രാഫിക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് കൃത്യമായിട്ട് അറിയിക്കണേ. എന്തായാലും എല്ലാത്തിനും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം 0585828920 എന്ന നമ്പറിലേക്ക്. അറിയാത്തവരോടെ പറയുകയാണ്, നമ്മുടെ ഷീപ്സ് നാട്ടിൽ പോയിട്ട് ഒന്ന് രണ്ടാഴ്ച ആയിട്ടുണ്ട്. അതുകൊണ്ട് ആൾ ഇനി അടുത്ത മാസമേ വരുള്ളൂ. ഞാൻ നിത്യയാണ്. എന്നാലും നമ്മൾ ടൈറ്റിൽ പോകുമ്പോൾ മലയാളി ഡാ വിത്ത് വിത്ത് ഷീബ എന്നൊക്കെ കേൾക്കും. പക്ഷെ ഷീബ അല്ല ഇവിടെ ഉള്ളത്, നിത്യയാണ് കേട്ടോ. അപ്പോൾ പാട്ട് കേൾക്കാം.
1: Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர் எஸ் அகத்தீர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: ஸ்பெயின் லோக சாம்பியன்மார் பொருதி நோக்காது கீழடங்கி முன் லோக சாம்பியன்மார் கையாங்கலில் அவசானிச்ச லோகக்கப்பு அர்ஜென்டினக்கு இதெந்து பற்றி.
2: Let's talk with Mini Padma. விளிக்காம் toll free number 800-9220 Monday to Friday 4-5 PM only on Home 92.2 FM.
3: Traffic update.
4: Brought to you by ABC Cargo and Courier, number 1 in GCC.
5: இப்போ சமயம் 2:30 ஆகுது ட்டோ. இப்போ இந்த சமயத்து ஒரு ക്വിക്ക് ട്രാഫിക് അപ്ഡേറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഷെയ്ഖ് സായിദ് റോഡ് ഈ 11 ആൻഡ് ബിസിനസ് ബേ എടുക്കുമ്പോൾ ഡൗൺ ടൗൺ ബിസിനസ് ബേ മേഖലകളെ കണക്ട് ചെയ്യുന്ന പ്രധാന റൂട്ടായിട്ടുള്ള ഷെയ്ഖ് സായിദ് റോഡിൽ നിന്നും ബിസിനസ് ബേ എക്സിറ്റ്സിലേക്ക് ഇറങ്ങുന്ന ഭാഗങ്ങളിൽ വാഹനങ്ങൾ നല്ലൊരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. പിന്നെ ഫിനാൻഷ്യൽ സെൻറ്റർ റോഡിലേക്കൊക്കെ എൻട്രി ചെയ്യുന്ന സ്ഥലങ്ങളിൽ അത്യാവശ്യം വേഗത കുറവായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ ഫിനാൻഷ്യൽ സെൻറ്റർ റോഡ് ആൻഡ് ഡൗൺ ടൗൺ ദുബായ് നോക്കുകയാണെങ്കിൽ അവിടേക്കും എക്സിറ്റ്സിലേക്ക് എൻട്രി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ലൈനുകളിലൊക്കെ ഹെവി ട്രാഫിക്കാണുള്ളത്. സിഗ്നലുകൾ വലിയ ക്യൂ കാണപ്പെടുന്നുണ്ട്. അതുപോലെ അൽഖയിൽ റോഡ് നോക്കുമ്പോൾ അൽഖൂസ് വണ്ണിനെ അൽഖയിൽ റോഡുമായിട്ട് ബന്ധിപ്പിക്കുന്ന ലത്തീഫ ബിൻ ഹമദ് ഹംദാൻ സ്ട്രീറ്റ്, അൽ മറേബ സ്ട്രീറ്റ് ഈ മെയിൻ കണക്റ്റിംഗ് റോഡുകളിലൊക്കെ കനത്ത ഗതാഗത കുരു അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ റൂട്ടിലൂടെയൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒന്ന് സൂക്ഷിച്ചൊക്കെ യാത്ര ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം. നിന്റെ വേഗം തിരികെ എത്താം. ഒരാൾ ചോദിച്ചിരുന്നത് പോലെ നമുക്ക് കയ്യെത്തും ദൂരത്തിലെ പാട്ടുകൾക്ക്.
3: ട്രാഫിക് അപ്ഡേറ്റ്
4: ബ്രോട്ട് യു ബൈ എബിസി കാർഗോ ആൻഡ് കൊറിയർ നമ്പർ 1 ഇൻ ജിസിസി. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ എബിസി കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNC supply.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: സ്പെയിൻ ലോക ചാമ്പ്യന്മാർ പൊരുതി നോക്കാതെ കീഴടങ്ങി. മുൻ ലോക ചാമ്പ്യന്മാർ കയ്യാങ്കളിയിൽ അവസാനിച്ച ലോകകപ്പ്. അർജന്റീനയ്ക്ക് ഇതെന്തു പറ്റി?
2: Let's talk with Mini Padma. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. Monday to Friday 4-5 PM. Only on Home 92.2 FM.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ with ശിവ.
4: You are listening to Home 92.2 FM. Home is a feeling.
5: എന്റെ വണ്ടിയുടെ കാര്യം.
6: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACA JM-ന്റെ ACA. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
7: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തുടക്കം. എംപിമാർ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പാർലമെന്റ് മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. ജന്തർമന്ദറിൽ തടിച്ചുകൂടിയ നൂറുകണക്കിന് പ്രവർത്തകർക്ക് നേരെ ഡൽഹി പോലീസ് ലാത്തിവീശി. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതിനിടെയാണ് സംഘർഷം ഉണ്ടായത്. സ്ഥലത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചതിനാൽ മാർച്ച് പോലീസ് തടയുമെന്ന നിർദ്ദേശമുണ്ടായിരുന്നു. പ്രതിപക്ഷ എംപിമാർ ഉൾപ്പെടെ പ്രതിഷേധ മാർച്ചിന്റെ ഭാഗമായി. തൃണമൂൽ കോൺഗ്രസ് എംപി മഹുവ മൊയ്ത്രയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധക്കാർ ബാരിക്കേഡിന്റെ ഭാഗത്തേക്ക് പാഞ്ഞെടുത്തത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ക്രിയാത്മകമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു മാസത്തിനിടയിൽ രാജ്യം വലിയ നേട്ടങ്ങൾ കണ്ടു. ദേശീയതലത്തിലും അന്തർദേശീയതലത്തിലും ബഹിരാകാശത്തുമുള്ള നേട്ടങ്ങൾ അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. ഇന്ത്യയ്ക്ക് ആഗോളതലത്തിൽ വലിയ സ്വീകാര്യത ലഭിക്കുന്നതിനെക്കുറിച്ചും പ്രധാനമന്ത്രി സംസാരിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷവും നരേന്ദ്രമോദി പരാമർശിച്ചു. സംഘർഷത്തിൽ വലിയ ആശങ്കയുണ്ട്. ഇന്ത്യയെപ്പോലെയുള്ള രാജ്യങ്ങളെ സംഘർഷം പ്രതികൂലമായി ബാധിച്ചു. ഊർജ്ജ മേഖലയിൽ പ്രതിസന്ധി നേരിട്ടുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം തടസ്സങ്ങളില്ലാതെ ഫലപ്രദമാക്കാൻ എംപിമാർ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി. സഭാ നടപടികളെ നയിക്കേണ്ടത് ബഹളങ്ങളല്ല, മറിച്ച് വസ്തുതകളുടെ അടിസ്ഥാനത്തിലുള്ള അർത്ഥവത്തായ ചർച്ചകളായിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കുവൈറ്റിന് നേരെ തുടർച്ചയായ ആക്രമണം ഘടിപ്പിച്ച ഇറാൻ. രണ്ട് ദിവസത്തിനിടെ രണ്ട് തവണ ജലശുദ്ധീകരണ പ്ലാന്റും വൈദ്യുത നിലയങ്ങളും ആക്രമിക്കപ്പെട്ടതോടെ വൈദ്യുത ഉൽപാദന യൂണിറ്റുകളിൽ ചിലത് പ്രവർത്തനം നിർത്തി. നിലയങ്ങളിലെ അറ്റകുറ്റപ്പണികൾ അടിയന്തരമായി പുരോഗമിക്കുകയാണ്. ഇറാൻ ആക്രമണത്തിൽ പരിക്കേറ്റ അഗ്നിശമന സേനാംഗങ്ങൾ അടക്കമുള്ളവരെ കുവൈറ്റ് പ്രധാനമന്ത്രി ആശുപത്രിയിൽ സന്ദർശിച്ചു. കുവൈറ്റിലേക്ക് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ ഡ്രോൺ ആക്രമണങ്ങൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തകർത്തുവെന്ന് കുവൈറ്റ് സായുധസേന അറിയിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കേട്ട സ്ഫോടന ശബ്ദങ്ങൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഡ്രോണുകളെ ആകാശത്ത് വെച്ച് നശിപ്പിച്ചതിന്റെ ഭാഗമാണെന്ന് കുവൈറ്റ് സൈന്യം അറിയിച്ചു. ജനങ്ങൾ പരിഭ്രാന്തരാകാതെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും ബന്ധപ്പെട്ട അധികൃതരുടെയും നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് പ്രതിരോധ മന്ത്രാലയം. മേഖലയിൽ അമേരിക്കയും ഇറാനും തമ്മിൽ സൈനിക ഏറ്റുമുട്ടൽ രൂക്ഷമായ പശ്ചാത്തലത്തിൽ ഗൾഫ് രാജ്യങ്ങളിലുടനീളം രാജ്യാന്തര തലത്തിൽ തന്നെ സുരക്ഷയും ജാഗ്രതയും ശക്തമാക്കിയിരിക്കുകയാണ്. സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് ബഹ്റിനിലും ജാഗ്രതാ നിർദ്ദേശം. രാജ്യത്ത് അപായ സൈറണുകൾ മുഴക്കിയ അധികൃതർ പൌരന്മാരും താമസക്കാരും ഉടനടി അടുത്തുള്ള സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറണമെന്ന് നിർദ്ദേശിച്ചു. തുടർച്ചയായ 9-ാം ദിവസവും ഇറാനെതിരെ യുഎസ് ആക്രമണം. ഇറാനെതിരെയുള്ള നാവിക ഉപരോധം ശക്തമായി തുടരുന്നതായി യുഎസ് സെൻട്രൽ കമാൻഡ്. ഇതുവരെ ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ച 6 കപ്പലുകൾ തടഞ്ഞതായും ഒരെണ്ണം ആക്രമിച്ച് നിശ്ചലമാക്കിയതായും യുഎസ് സൈന്യം. വടക്കൻ ഇറാഖിൽ ഇന്നലെയുണ്ടായ ഇറാൻ ആക്രമണത്തിൽ യുഎസ് സൈനികൻ കൊല്ലപ്പെട്ടു. നെന്മാറ ഇരട്ട കൊലപാതക കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ. പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 20 ലക്ഷം രൂപ പിഴയും.

0: വിധിച്ചു. പിഴത്തുക സുധാകരന്റെ മക്കൾക്ക് നൽകാനും വിധി. അപൂർവങ്ങളിൽ അപൂർവമെന്നാണ് കേസ് കോടതി വിലയിരുത്തിയത്. സുധാകരന്റെ മക്കൾക്ക് ചെന്താമര ഭീഷണിയെന്ന് കോടതി നിരീക്ഷിച്ചു. പ്രതിക്ക് നേരത്തെ തന്നെ ജീവപര്യന്തം വിധിച്ചിട്ടുണ്ട്. ആ ശിക്ഷ അനുഭവിച്ചു വരികയാണ്. മുത്തശ്ശിയെ കൂടി കൊന്നതോടെ സുധാകരന്റെ മക്കൾക്ക് ജീവിക്കാനുള്ള അത്താണി നഷ്ടമായെന്നും കോടതി. സാക്ഷികളെ പേടിയില്ലാതെ കോടതിയിലേക്ക് എത്തിക്കുകയായിരുന്നു വലിയ ബുദ്ധിമുട്ടുണ്ടായ കാര്യമെന്ന് പ്രോസിക്യൂഷൻ. കേരള സമൂഹത്തെ ഞെട്ടിച്ച കൊലപാതകമായിരുന്നുവെന്നും അർഹിച്ച ശിക്ഷ ലഭിച്ചുവെന്നാണ് കരുതുന്നതെന്നും അഭിഭാഷകൻ. ചെന്താമരയ്ക്ക് പരോളിനുള്ള സാധ്യത പോലുമില്ലെന്ന് പ്രോസിക്യൂഷൻ. കോടതിയിൽ വിശ്വാസമുണ്ടായിരുന്നുവെന്നും അത് കാത്തുവെന്നും സുധാകരന്റെയും സജിതയുടെയും മക്കൾ. കോടതിക്കും അഭിഭാഷകർക്കും മാധ്യമങ്ങൾക്കുമടക്കം എല്ലാവരോടും നന്ദി പറയുന്നു. അയാൾക്കൊന്നിലും പേടിയില്ല, അനുഭവിച്ച ജയിലിലിരിക്കണം, തൂക്കുകയർ കൊടുത്തതിൽ സന്തോഷം. പ്രതിഭാഗം അപ്പീലിന് പോയാൽ മറ്റുള്ള നടപടികൾ തങ്ങളും സ്വീകരിക്കുമെന്ന് മക്കൾ. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിലെ മുഖ്യപ്രതി ഡോക്ടർ റാം 3 മാസം നീണ്ട ഒളിവ് ജീവിതത്തിനൊടുവിൽ പോലീസ് കസ്റ്റഡിയിൽ. കർണാടകയിൽ നിന്നാണ് ഇയാളെ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. ഇയാളെ കണ്ണൂരിലേക്ക് കൊണ്ടുവന്നു. പുതിയ KPCC അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി മുഖ്യമന്ത്രി VD സതീശൻ ഡൽഹിയിൽ. പാർലമെന്റ് സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വിവിധ കേന്ദ്രമന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്താനാണ് VD സതീശൻ സമയം തേടിയിരിക്കുന്നത്. എങ്കിലും സന്ദർശനത്തിന്റെ പ്രധാന അജണ്ട KPCC അധ്യക്ഷ സ്ഥാനത്തെ ചൊല്ലിയുള്ള അനിശ്ചിതത്വം പരിഹരിക്കുക എന്നാണ് സൂചന. ദുബായ് നഗരമധ്യത്തിൽ സ്ഫോടന ശബ്ദം കേട്ടുവെന്ന രീതിയിൽ വ്യാജ വാർത്ത ചമയ്ക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത സംഭവത്തിൽ UAE പബ്ലിക് പ്രോസിക്യൂഷൻ അന്വേഷണം വ്യാപിപ്പിച്ചു. തീർത്തും തെറ്റായതും തെറ്റിദ്ധാരണാജനകവുമായ വിവരങ്ങൾ അടങ്ങിയ വാർത്ത പുറത്തുവിട്ടതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം തുടർന്നു വരികയാണെന്ന് UAE അറ്റോർണി ജനറൽ കൌൺസിലർ അറിയിച്ചു. പൊതുച്ചോർ വിവാദവുമായി ബന്ധപ്പെട്ട് താൻ പറഞ്ഞ കാര്യങ്ങളിൽ മലക്കം മറിച്ചിൽ ഇല്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ആലപ്പുഴയിലെ ക്രിട്ടിക്കൽ കെയറിലെ ജീവനക്കാരി ജോലിക്കെത്തിയപ്പോൾ സേവാഭാരതിക്കാർ ഇത് തങ്ങളുടെ സ്ഥലമാണ്, ഇവിടെ പ്രവർത്തനം നടത്തണമെങ്കിൽ തങ്ങൾക്ക് മറ്റൊരു സ്ഥലം അനുവദിച്ചു നൽകണമെന്ന് പറഞ്ഞു. ഇത് സർക്കാരിന്റെ സ്വത്താണ്, അല്ലാതെ വ്യക്തികളുടെയോ സംഘടനകളുടെയോ സ്വത്തല്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു തീരുമാനം ആലപ്പുഴ ജില്ലയ്ക്ക് വേണ്ടി എടുത്തതെന്ന് മന്ത്രി. ലോകകപ്പ് ഫൈനലിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് അർജന്റീനയെ തകർത്ത് സ്പെയിൻ 2 ലോക കിരീടം ഉയർത്തി. നിരന്തരം ആക്രമണങ്ങൾ നടത്തിയ സ്പെയിൻ 106 മിനിറ്റിലാണ് ഫെറാൻ ടോറസിലൂടെ വിജയഗോൾ നേടിയത്. 2010 ഇനിയസ്റ്റയുടെ വിജയഗോളിലൂടെ നെതർലൻഡ്സിനെ തകർത്ത് ലോകകപ്പ് വിജയിച്ച ശേഷം തങ്ങളുടെ 2 ലോകകപ്പ് വിജയമാണ് സ്പെയിൻ അർജന്റീനയ്ക്കെതിരെ നേടിയത്. ലോക ചാമ്പ്യന്മാരെ തോൽപ്പിച്ചാണ് യൂറോ ചാമ്പ്യന്മാർ വിശ്വ കിരീടം നേടിയത്. മത്സരത്തിന്റെ ആദ്യ നിമിഷം മുതൽ ആക്രമിച്ചു കളിച്ച സ്പെയിൻ തന്നെയായിരുന്നു കളിയിൽ ഉടനീളം മികച്ചു നിന്നത്. മത്സരത്തിലുടനീളം പ്രതിരോധത്തിലേക്ക് ഊന്നിക്കളിച്ച അർജന്റീനയ്ക്ക് പ്രതിരോധത്തിലെ അവരുടെ പ്രധാന ആയുധമായ ലിസാൻഡ്രോ മാർട്ടിനസിന് പരിക്കേറ്റ് പുറത്തുപോയത് തിരിച്ചടിയായി. മത്സരത്തിൽ ഉടനീളം സമ്പൂർണ്ണ ആധിപത്യം സ്പെയിനായിരുന്നു. മോശം പ്രകടനമായിരുന്നു അർജന്റീനയ്ക്ക് വിനയായത്. മത്സരത്തിൽ മെസ്സിക്ക് തിളങ്ങാനേ കഴിഞ്ഞില്ല. മത്സരത്തിന്റെ അവസാന നിമിഷത്തിൽ മാത്രമാണ് അർജന്റീനയ്ക്ക് സ്പെയിൻ ഗോൾ മുഖത്ത് വെല്ലുവിളി ഉയർത്താനെങ്കിലും കഴിഞ്ഞത്. ആകെ 2 ഷോട്ടുകൾ മാത്രമാണ് അർജന്റീന സ്പെയിന്റെ ഗോൾ മുഖത്തേക്ക് തൊടുത്തത്. മെസ്സിയെ കാഴ്ചക്കാരനാക്കിയാണ് സ്പെയിൻ കിരീടം തൂക്കിയത്. 2 പകുതിയിൽ സ്പെയിൻ വൻ ആക്രമണങ്ങളാണ് അർജന്റീനിയൻ ബോക്സിൽ നടത്തിയത്. ഗോളെന്നുറപ്പിച്ച നിരവധി അവസരങ്ങൾ സ്പെയിന്റെ ഭാഗത്തുനിന്നുണ്ടായി. വൻമതിൽ പോലെ സുരക്ഷാ കവചം തീർത്ത ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസാണ് ഗോളുകളുടെ എണ്ണം കുറയ്ക്കാൻ ഇടയാക്കിയത്. മികച്ച കളിക്കാരനുള്ള ഫിഫയുടെ ഗോൾഡൻ ബോൾ പുരസ്കാരം സ്പെയിന്റെ ക്യാപ്റ്റൻ റോഡ്രിക്ക്. ടീമിന് 8-7 മത്സരങ്ങളും വിജയിക്കാൻ വഴിയൊരുക്കിയത് റോഡ്രിയായിരുന്നു. 2024 ബലൻഡിയോർ പുരസ്കാര ജേതാവാണ് റോഡ്രി. 2014 2022 ഗോൾഡൻ ബോൾ പുരസ്കാരം നേടിയത് മെസ്സിയായിരുന്നു. ഗോൾഡൻ ബൂട്ട് പുരസ്കാരം ഫ്രാൻസിന്റെ കിലിയൻ എംബാപ്പെ 10 ഗോളുകൾ. ഗോൾഡൻ ഗ്ലൌ പുരസ്കാരം സ്പെയിന്റെ ഗോളി ഉനായ് സിമോൺ സ്വന്തമാക്കി. ഫെയർ പ്ലേ പുരസ്കാരം നെതർലൻഡ്സിന്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Was brought to you by Andras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit andras.me.
3: Spain, ലോക ചാമ്പ്യന്മാർ പൊരുതി നോക്കാതെ കീഴടങ്ങി. മുൻ ലോക ചാമ്പ്യന്മാർ
0: കയ്യാങ്കളിയിൽ അവസാനിച്ച ലോകകപ്പ് അർജന്റീനയ്ക്ക് ഇതെന്തു പറ്റി?
2: Let's talk with Mini Padma. വിളിക്കാം toll free number 800-9220 Monday to Friday 4 to 5 PM only on Home 92.2 FM.

Trending song of the hour.

0: You are listening to Home 92.2 FM. Home is a feeling.
1: സ്പെയിൻ ലോക ചാമ്പ്യന്മാർ, പൊരുതി നോക്കാതെ കീഴടങ്ങി മുൻ ലോക ചാമ്പ്യന്മാർ. കയ്യാങ്കളിയിൽ അവസാനിച്ച ലോകകപ്പ്, അർജന്റീനയ്ക്ക് ഇതെന്തു പറ്റി?
2: Let's talk with Mini Padma. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. Monday to Friday 4-5 PM. Only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
1: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
2: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
1: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.
4: Malayalita!
5: Malayalita!
6: Kerala, Kerala! Kerala!
7: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.
1: സ്പെയിൻ ലോക ചാമ്പ്യന്മാർ പൊരുതി നോക്കാതെ കീഴടങ്ങി. മുൻ ലോക ചാമ്പ്യന്മാർ കയ്യാങ്കളിയിൽ അവസാനിച്ച ലോകകപ്പ്. അർജന്റീനയ്ക്ക് ഇതെന്തു പറ്റി?
2: Let's talk with Mini Padma. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4-5 PM. ഓൺലി ഓൺ ഹോം 92.2 FM. ട്രാഫിക് അപ്ഡേറ്റ്
3: brought to you by ABC Cargo and Courier, number 1 in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNCs apply.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ വിത്ത് ശിവ.

എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100. You are listening to Malayalida.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തുടക്കം. എംപിമാർ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പാർലമെന്റ് മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. ജന്തർ മന്ദറിൽ തടിച്ചുകൂടിയ നൂറുകണക്കിന് പ്രവർത്തകർക്ക് നേരെ ഡൽഹി പോലീസ് ലാത്തിവീശി. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതിനിടെയാണ് സംഘർഷം ഉണ്ടായത്. സ്ഥലത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചതിനാൽ മാർച്ച് പോലീസ് തടയുമെന്ന നിർദ്ദേശമുണ്ടായിരുന്നു. പ്രതിപക്ഷ എംപിമാർ ഉൾപ്പെടെ പ്രതിഷേധ മാർച്ചിന്റെ ഭാഗമായി. തൃണമൂൽ കോൺഗ്രസ് എംപി മഹുവ മൊയ്ത്രയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധക്കാർ ബാരിക്കേഡിന്റെ ഭാഗത്തേക്ക് പാഞ്ഞെടുത്തത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ക്രിയാത്മകമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു മാസത്തിനിടയിൽ രാജ്യം വലിയ നേട്ടങ്ങൾ കണ്ടു. ദേശീയതലത്തിലും അന്തർദേശീയതലത്തിലും ബഹിരാകാശത്തുമുള്ള നേട്ടങ്ങൾ അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. ഇന്ത്യയ്ക്ക് ആഗോളതലത്തിൽ വലിയ സ്വീകാര്യത ലഭിക്കുന്നതിനെക്കുറിച്ചും പ്രധാനമന്ത്രി സംസാരിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷവും നരേന്ദ്രമോദി പരാമർശിച്ചു. സംഘർഷത്തിൽ വലിയ ആശങ്കയുണ്ട്. ഇന്ത്യയെപ്പോലെയുള്ള രാജ്യങ്ങളെ സംഘർഷം പ്രതികൂലമായി ബാധിച്ചു. ഊർജ്ജ മേഖലയിൽ പ്രതിസന്ധി നേരിട്ടുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം തടസ്സങ്ങളില്ലാതെ ഫലപ്രദമാക്കാൻ എംപിമാർ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി. സഭാ നടപടികളെ നയിക്കേണ്ടത് ബഹളങ്ങളല്ല, മറിച്ച് വസ്തുതകളുടെ അടിസ്ഥാനത്തിലുള്ള അർത്ഥവത്തായ ചർച്ചകളായിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കുവൈറ്റിന് നേരെ തുടർച്ചയായ ആക്രമണം ഘടിപ്പിച്ച ഇറാൻ. രണ്ട് ദിവസത്തിനിടെ രണ്ട് തവണ ജലശുദ്ധീകരണ പ്ലാന്റും വൈദ്യുത നിലയങ്ങളും ആക്രമിക്കപ്പെട്ടതോടെ വൈദ്യുത ഉൽപ്പാദന യൂണിറ്റുകളിൽ ചിലത് പ്രവർത്തനം നിർത്തി. നിലയങ്ങളിലെ അറ്റകുറ്റപ്പണികൾ അടിയന്തരമായി പുരോഗമിക്കുകയാണ്. ഇറാൻ ആക്രമണത്തിൽ പരിക്കേറ്റ അഗ്നിശമന സേനാംഗങ്ങൾ അടക്കമുള്ളവരെ കുവൈറ്റ് പ്രധാനമന്ത്രി ആശുപത്രിയിൽ സന്ദർശിച്ചു. കുവൈറ്റിലേക്ക് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ ഡ്രോൺ ആക്രമണങ്ങൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തകർത്തുവെന്ന് കുവൈറ്റ് സായുധസേന അറിയിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കേട്ട സ്ഫോടന ശബ്ദങ്ങൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഡ്രോണുകളെ ആകാശത്ത് വെച്ച് നശിപ്പിച്ചതിന്റെ ഭാഗമാണെന്ന് കുവൈറ്റ് സൈന്യം അറിയിച്ചു. ജനങ്ങൾ പരിഭ്രാന്തരാകാതെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും ബന്ധപ്പെട്ട അധികൃതരുടെയും നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് പ്രതിരോധ മന്ത്രാലയം. മേഖലയിൽ അമേരിക്കയും ഇറാനും തമ്മിൽ സൈനിക ഏറ്റുമുട്ടൽ രൂക്ഷമായ പശ്ചാത്തലത്തിൽ ഗൾഫ് രാജ്യങ്ങളിലുടനീളം രാജ്യാന്തര തലത്തിൽ തന്നെ സുരക്ഷയും ജാഗ്രതയും ശക്തമാക്കിയിരിക്കുകയാണ്. സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് ബഹ്റൈനിലും ജാഗ്രതാ നിർദ്ദേശം. രാജ്യത്ത് അപായ സൈറണുകൾ മുഴക്കിയ അധികൃതർ പൌരന്മാരും താമസക്കാരും ഉടനടി അടുത്തുള്ള സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറണമെന്ന് നിർദ്ദേശിച്ചു. തുടർച്ചയായ 9-ാം ദിവസവും ഇറാനെതിരെ യുഎസ് ആക്രമണം. ഇറാനെതിരെയുള്ള നാവിക ഉപരോധം ശക്തമായി തുടരുന്നതായി യുഎസ് സെൻട്രൽ കമാൻഡ്. ഇതുവരെ ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ച 6 കപ്പലുകൾ തടഞ്ഞതായും ഒരെണ്ണം ആക്രമിച്ച് നിശ്ചലമാക്കിയതായും യുഎസ് സൈന്യം. വടക്കൻ ഇറാഖിൽ ഇന്നലെയുണ്ടായ ഇറാൻ ആക്രമണത്തിൽ യുഎസ് സൈനികൻ കൊല്ലപ്പെട്ടു. നെന്മാറ ഇരട്ട കൊലപാതക കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ. പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 20 ലക്ഷം രൂപ പിഴയും വിധിച്ചു. പിഴത്തുക സുധാകരന്റെ മക്കൾക്ക് നൽകാനും വിധി. അപൂർവങ്ങളിൽ അപൂർവമെന്നാണ് കേസ് കോടതി വിലയിരുത്തിയത്. സുധാകരന്റെ മക്കൾക്ക് ചെന്താമര ഭീഷണിയെന്ന് കോടതി നിരീക്ഷിച്ചു. പ്രതിക്ക് നേരത്തെ തന്നെ ജീവപര്യന്തം വിധിച്ചിട്ടുണ്ട്. ആ ശിക്ഷ അനുഭവിച്ചു വരികയാണ്. മുത്തശ്ശിയെ കൂടി കൊന്നതോടെ സുധാകരന്റെ മക്കൾക്ക് ജീവിക്കാനുള്ള അത്താണി നഷ്ടമായെന്നും കോടതി. സാക്ഷികളെ പേടിയില്ലാതെ കോടതിയിലേക്ക് എത്തിക്കുകയായിരുന്നു വലിയ ബുദ്ധിമുട്ടുണ്ടായ കാര്യമെന്ന് പ്രോസിക്യൂഷൻ. കേരള സമൂഹത്തെ ഞെട്ടിച്ച കൊലപാതകമായിരുന്നുവെന്നും അർഹിച്ച ശിക്ഷ ലഭിച്ചുവെന്നാണ് കരുതുന്നതെന്നും അഭിഭാഷകൻ. ചെന്താമരയ്ക്ക് പരോളിനുള്ള സാധ്യത പോലുമില്ലെന്ന് പ്രോസിക്യൂഷൻ.

0: കോടതിയിൽ വിശ്വാസമുണ്ടായിരുന്നുവെന്നും അത് കാത്തുവെന്നും സുധാകരന്റെയും സജിതയുടെയും മക്കൾ. കോടതിക്കും അഭിഭാഷകർക്കും മാധ്യമങ്ങൾക്കുമടക്കം എല്ലാവരോടും നന്ദി പറയുന്നു. അയാൾക്കൊന്നിലും പേടിയില്ല, അനുഭവിച്ച ജയിലിലിരിക്കണം, തൂക്കുകയർ കൊടുത്തതിൽ സന്തോഷം. പ്രതിഭാഗം അപ്പീലിന് പോയാൽ മറ്റുള്ള നടപടികൾ തങ്ങളും സ്വീകരിക്കുമെന്ന് മക്കൾ. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിലെ മുഖ്യപ്രതി ഡോക്ടർ റാം 3 മാസം നീണ്ട ഒളിവ് ജീവിതത്തിനൊടുവിൽ പോലീസ് കസ്റ്റഡിയിൽ. കർണാടകയിൽ നിന്നാണ് ഇയാളെ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. ഇയാളെ കണ്ണൂരിലേക്ക് കൊണ്ടുവന്നു. പുതിയ KPCC അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി മുഖ്യമന്ത്രി VD സതീശൻ ഡൽഹിയിൽ. പാർലമെന്റ് സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വിവിധ കേന്ദ്രമന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്താനാണ് VD സതീശൻ സമയം തേടിയിരിക്കുന്നത്. എങ്കിലും സന്ദർശനത്തിന്റെ പ്രധാന അജണ്ട KPCC അധ്യക്ഷ സ്ഥാനത്തെ ചൊല്ലിയുള്ള അനിശ്ചിതത്വം പരിഹരിക്കുക എന്നാണ് സൂചന. ദുബായ് നഗരമധ്യത്തിൽ സ്ഫോടന ശബ്ദം കേട്ടുവെന്ന രീതിയിൽ വ്യാജ വാർത്ത ചമയ്ക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത സംഭവത്തിൽ UAE പബ്ലിക് പ്രോസിക്യൂഷൻ അന്വേഷണം വ്യാപിപ്പിച്ചു. തീർത്തും തെറ്റായതും തെറ്റിദ്ധാരണാജനകവുമായ വിവരങ്ങൾ അടങ്ങിയ വാർത്ത പുറത്തുവിട്ടതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം തുടർന്നു വരികയാണെന്ന് UAE അറ്റോർണി ജനറൽ കൌൺസിലർ അറിയിച്ചു. പൊതിച്ചോർ വിവാദവുമായി ബന്ധപ്പെട്ട് താൻ പറഞ്ഞ കാര്യങ്ങളിൽ മലക്കം മറിച്ചിൽ ഇല്ലെന്ന് ആരോഗ്യമന്ത്രി K. മുരളീധരൻ. ആലപ്പുഴയിലെ ക്രിട്ടിക്കൽ കെയറിലെ ജീവനക്കാരി ജോലിക്കെത്തിയപ്പോൾ സേവാഭാരതിക്കാർ ഇത് തങ്ങളുടെ സ്ഥലമാണ്, ഇവിടെ പ്രവർത്തനം നടത്തണമെങ്കിൽ തങ്ങൾക്ക് മറ്റൊരു സ്ഥലം അനുവദിച്ച് നൽകണമെന്ന് പറഞ്ഞു. ഇത് സർക്കാരിന്റെ സ്വത്താണ്, അല്ലാതെ വ്യക്തികളുടെയോ സംഘടനകളുടെയോ സ്വത്തല്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു തീരുമാനം ആലപ്പുഴ ജില്ലയ്ക്ക് വേണ്ടി എടുത്തതെന്ന് മന്ത്രി. ലോകകപ്പ് ഫൈനലിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് അർജന്റീനയെ തകർത്ത് സ്പെയിൻ 2 ലോക കിരീടം ഉയർത്തി. നിരന്തരം ആക്രമണങ്ങൾ നടത്തിയ സ്പെയിൻ 106 മിനിറ്റിലാണ് ഫെറാൻ ടോറസിലൂടെ വിജയഗോൾ നേടിയത്. 2010 ഇനിയസ്റ്റയുടെ വിജയഗോളിലൂടെ നെതർലൻഡ്സിനെ തകർത്ത് ലോകകപ്പ് വിജയിച്ച ശേഷം തങ്ങളുടെ 2 ലോകകപ്പ് വിജയമാണ് സ്പെയിൻ അർജന്റീനയ്ക്കെതിരെ നേടിയത്. ലോക ചാമ്പ്യന്മാരെ തോൽപ്പിച്ചാണ് യൂറോ ചാമ്പ്യന്മാർ വിശ്വകിരീടം നേടിയത്. മത്സരത്തിന്റെ ആദ്യ നിമിഷം മുതൽ ആക്രമിച്ചു കളിച്ച സ്പെയിൻ തന്നെയായിരുന്നു കളിയിൽ ഉടനീളം മികച്ചു നിന്നത്. മത്സരത്തിലുടനീളം പ്രതിരോധത്തിലേക്ക് ഊന്നിക്കളിച്ച അർജന്റീനയ്ക്ക് പ്രതിരോധത്തിലെ അവരുടെ പ്രധാന ആയുധമായ ലിസാൻഡ്രോ മാർട്ടിനസിന് പരിക്കേറ്റ് പുറത്തുപോയത് തിരിച്ചടിയായി. മത്സരത്തിൽ ഉടനീളം സമ്പൂർണ്ണ ആധിപത്യം സ്പെയിനായിരുന്നു. മോശം പ്രകടനമായിരുന്നു അർജന്റീനയ്ക്ക് വിനയായത്. മത്സരത്തിൽ മെസ്സിക്ക് തിളങ്ങാനേ കഴിഞ്ഞില്ല. മത്സരത്തിന്റെ അവസാന നിമിഷത്തിൽ മാത്രമാണ് അർജന്റീനയ്ക്ക് സ്പെയിൻ ഗോൾ മുഖത്ത് വെല്ലുവിളി ഉയർത്താനെങ്കിലും കഴിഞ്ഞത്. ആകെ 2 ഷോട്ടുകൾ മാത്രമാണ് അർജന്റീന സ്പെയിന്റെ ഗോൾ മുഖത്തേക്ക് തൊടുത്തത്. മെസ്സിയെ കാഴ്ചക്കാരനാക്കിയാണ് സ്പെയിൻ കിരീടം തൂക്കിയത്. 2 സ്പെയിൻ വൻ ആക്രമണങ്ങളാണ് അർജന്റീനിയൻ ബോക്സിൽ നടത്തിയത്. ഗോളെന്നുറപ്പിച്ച നിരവധി അവസരങ്ങൾ സ്പെയിന്റെ ഭാഗത്ത് നിന്നുണ്ടായി. വൻമതിൽ പോലെ സുരക്ഷാ കവചം തീർത്ത ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസാണ് ഗോളുകളുടെ എണ്ണം കുറയ്ക്കാൻ ഇടയാക്കിയത്. മികച്ച കളിക്കാരനുള്ള ഫിഫയുടെ ഗോൾഡൻ ബോൾ പുരസ്കാരം സ്പെയിന്റെ ക്യാപ്റ്റൻ റോഡ്രിക്ക്. ടീമിന് 8-7 വിജയിക്കാൻ വഴിയൊരുക്കിയത് റോഡ്രിയായിരുന്നു. 2024 ബലൻഡിയോർ പുരസ്കാര ജേതാവാണ് റോഡ്രി. 2014 2022 ഗോൾഡൻ ബോൾ പുരസ്കാരം നേടിയത് മെസ്സിയായിരുന്നു. ഗോൾഡൻ ബൂട്ട് പുരസ്കാരം ഫ്രാൻസിന്റെ കിലിയൻ എംബാപ്പെ 10 ഗോളുകൾ. ഗോൾഡൻ ഗ്ലൌ പുരസ്കാരം സ്പെയിന്റെ ഗോളി ഉനായ് സിമോൺ സ്വന്തമാക്കി. ഫെയർ പ്ലേ പുരസ്കാരം നെതർലൻഡ്സിന്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: Home FM News was brought to you by Danya Group of Companies since 1982.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: Let's talk with Mini Padma. നമസ്കാരം, ഗുഡ് ഈവനിങ്. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കളെ സ്വാഗതം ചെയ്യുകയാണ്. പുതിയൊരാഴ്ചയുടെ തുടക്കം, പുതിയ ലോക ചാമ്പ്യന്മാരുണ്ടായിരിക്കുന്ന ദിവസം. നമ്മളെല്ലാവരും മിക്കവാറും ഒരു ഉറക്കച്ചെറിവിൽ തന്നെയായിരിക്കും ഇപ്പോഴും ഉണ്ടാവുക, അല്ലേ? നമ്മൾ ഫൈനൽ മാച്ച് കണ്ടു. സ്പെയിൻ ലോക ചാമ്പ്യന്മാർ, മുൻ ലോക ചാമ്പ്യന്മാരായിട്ടുള്ള അർജന്റീനയെ തകർത്തുകൊണ്ട് സ്പാനിഷിൻ്റെ കാളക്കൂറ്റന്മാർ അങ്ങനെ കിരീടം നേടിയിരിക്കുന്ന സന്തോഷ വാർത്തകളൊക്കെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ അലയടിക്കുന്ന സമയത്ത് നമ്മൾ ഇന്നുകൂടി ഈ വിഷയം ചർച്ച ചെയ്യാം, അല്ലേ? ഇന്നല്ലെങ്കിൽ പിന്നെ എപ്പോ എന്നതാണ് ചോദ്യം. എന്തായാലും സ്പെയിൻ കിരീടം നേടുമെന്ന് പ്രവചിച്ച ഒരുപാട് പേരുണ്ടായിരുന്നു. സ്പെയിൻ അർജന്റീന പോരാട്ടം തന്നെ വരുമെന്ന് പ്രവചിച്ചവരുണ്ടായിരുന്നു. 16 titles in 5 years. അങ്ങനെ സ്പെയിൻ വെറുതെ വന്ന് സൂത്രത്തിൽ കിരീടമടിച്ച് മാറ്റിപ്പോയവരൊന്നുമല്ല. അത്രത്തോളം വലിയ പോരാട്ടം അവർ കാഴ്ചവെച്ചിട്ടുണ്ട്. അത്ര വലിയ ചാമ്പ്യന്മാരാണ്, യൂറോ ചാമ്പ്യന്മാരാണ് അവരുടെ ക്യാപ്റ്റൻ റോഡ്രി എന്ന് പറഞ്ഞ 2024 ബലൻഡ്യോർ പുരസ്കാരം നേടിയ വ്യക്തി തന്നെയാണ്. അപ്പോൾ കണക്കിലും കളത്തിലും ഒക്കെ മികച്ചു നിൽക്കുന്നവർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരേ ഒരു ഉത്തരമാണ് ഇപ്പോൾ സ്പെയിൻ. അങ്ങനെ സ്പെയിൻ ലോക കിരീടം നേടുമ്പോൾ അർജന്റീനയ്ക്ക് എന്ത് പറ്റി എന്നതാണ് നമ്മുടെ ചോദ്യം. സ്പെയിൻ ലോക ചാമ്പ്യന്മാർ പൊരുതി നോക്കാതെ കീഴടങ്ങി. ലോക ചാമ്പ്യന്മാർ കയ്യാങ്കളിയിൽ അവസാനിക്കുന്ന ലോകകപ്പിൽ അർജന്റീനയ്ക്ക് ഇതെന്തു പറ്റി? വിളിക്കാം 800-9220 എന്ന നമ്പറിലേക്ക്. ഇന്നുകൂടി എല്ലാ ഫാനും ഫാനിസത്തിലൊക്കെ വിശ്വസിക്കുന്നവരോട്, അർജന്റീന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ടീം തന്നെയാണ്, ലിയോണൽ മെസ്സി എക്കാലത്തെയും വലിയ പ്ലെയറാണ്, ആ ഒരു ബോധ്യമൊക്കെ മനസ്സിൽ സൂക്ഷിച്ചിട്ട് വേണം നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കാൻ. ഫാനിസൊക്കെ നമുക്ക് പുറത്തു വയ്ക്കാം, ആരാധന അതിരുവിടാതെ നമുക്ക് ചർച്ചയിൽ പങ്കെടുത്താലും വിളിക്കാം 800-9220. നമസ്കാരം, ഗുഡ് ഈവനിങ്. ആരാണിത്? വെരി ഗുഡ് ഈവനിങ്. ആരാണ്?
1: നവാസ്
0: അജ്മാൻ. താങ്കൾ വിചാരിച്ചിരുന്നോ ഇങ്ങനെയാവുന്ന?
1: ഒരിക്കലും അഭിവാദ്യം
0: ഉറപ്പായിട്ടും നമ്മൾ കൊടുക്കേണ്ടതാണത്.
1: തീർച്ചയായിട്ടും ഇന്നലത്തെ കളി സ്പെയിനാണ്, കളിച്ചത് സ്പെയിനാണ് ജയിച്ചത്. ഞാൻ അർജന്റീനന്റെ ആരാധകൻ തന്നെയാണ്, പക്ഷെ കളിച്ചത് മുഴുവൻ സ്പെയിനാണ്.
0: ഉറപ്പല്ലേ? എവിടെയാണ് ഒരു ഒരു നിറം മങ്ങിയ മെസ്സി, നിറം മങ്ങിയ അർജന്റീനയെ നമ്മൾ കണ്ടത്?
1: സംഭവിച്ചു എന്താണ് അറിയില്ല. മെസ്സി മെസ്സിന്റെ കാലിന് ഒരു പന്ത് കൊടുക്കുന്നില്ല. അവര് മെസ്സിക്ക് കൊടുക്കുന്ന പാസ് കൊടുക്കുന്ന ആളുകളൊക്കെ അവര് കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്ത് വെച്ചു. മെസ്സിക്ക് പാസേ കിട്ടുന്നില്ല. ആ രീതിയിലാണ് കളിച്ചത്. തീർച്ചയായിട്ടും വിജയം സ്പെയിന് അർഹതപ്പെട്ട വിജയം തന്നെ. പക്ഷേ നമ്മൾ അർജന്റീന ഇപ്പൊ ഈ ബ്രസീലായാലും പോർച്ചുഗലായാലും അവരെല്ലാവരും മൊത്തം സ്പെയിന് ഏറ്റെടുത്ത ദിവസമായിരുന്നു ഇങ്ങനെ. മനസ്സിലെ? അപ്പൊ അവര് അവരൊന്നും ഓർക്കണം. അവര് ഈ ബ്രസീലായാലും പോർച്ചുഗലായാലും എപ്പോഴാണ് പുറത്തായത് എന്നുള്ളത്. എന്നിട്ട് വേണം അർജന്റീന കുറ്റം പറയാനും അവരെ തളർത്താനും.
0: അർജന്റീന ആരും തകർത്താനൊന്നും വന്നിട്ടില്ല, തളർത്താനും വന്നിട്ടില്ല. പക്ഷെ സ്പെയിന്റെ വിജയം ആഘോഷിക്കുമ്പോ അത് അർജന്റീനയെ തളർത്തുന്ന പോലെ തോന്നിയേക്കാം.
1: ഇല്ല, തളർത്തുന്ന സോഷ്യൽ മീഡിയയിൽ എന്തെല്ലാം അർജന്റീനയെ പറ്റി വരുന്നുണ്ട്,
0: അതൊക്കെ ആ ഒരു സമയത്തിന്റെ. അതിപ്പോ ആര് തോറ്റു കഴിഞ്ഞാലും, ബ്രസീൽ തോറ്റാലും പോർച്ചുഗൽ തോറ്റു കഴിഞ്ഞാലൊക്കെ ഒരു സ്വാഭാവിക പ്രതികരണം, ഒരു സാധാരണ മനുഷ്യരുടെ ഒരു പ്രതികരണമാണ്.
1: പക്ഷെ വേറെ കാര്യം, അർജന്റീന മേൽക്ക് ഭയങ്കരമായിട്ട് അറ്റാച്ച് അവർ പൊട്ടിരുന്നു. അത് ഇപ്പോഴല്ല, എല്ലാ കളിയിലും.
0: അർജന്റീന ജയിക്കുമ്പോ മാത്രം എന്തോ ഒരു പിടിക്കായിരിക്കും, അല്ലേ?
1: അതെ, പിടിക്കായിരിക്കും. അതാണ് ഇപ്പൊ ഞാൻ സത്യം പറയുകയാണെങ്കിൽ, എനിക്ക് അർജന്റീന ജയിക്കുന്ന ആഗ്രഹം. അർജന്റീന ജയിച്ചു കഴിഞ്ഞാലും അവര് അർജന്റീന ജയിച്ചതായിട്ട് അവര് അഭിനന്ദിക്കില്ല. അത് തീർച്ചയായിട്ടും, അത് ഉറപ്പായിട്ട് എനിക്കറിയാം.
0: പക്ഷെ എനിക്ക് തോന്നുന്നു 2022 അർജന്റീന ലോക കിരീടം നേടിയപ്പോ എല്ലാവരും ആ ഒരു നല്ല രീതിയിൽ തന്നെ മെസ്സിയുടെ കയ്യിൽ ആ കിരീടം വിളിക്കുമ്പോ.
1: പക്ഷെ 2022 അതേ രീതിയിലല്ലോ ഇപ്പൊ അർജന്റീനയിലെ ഓരോ കളിയിലും മറ്റുള്ള ടീമുകളും മറ്റുള്ള സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും പറഞ്ഞിരുന്നു. എന്തായിരുന്നു
0: അപ്പൊ ഒരുപാട് പഴി കേൾക്കുന്ന രീതിയിൽ റഫറിങ് പോയി എന്നൊക്കെ വന്നിട്ട് ആ ഒരു വാദവും സജീവായിരുന്നു, അല്ലേ?
1: അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇന്നലത്തെ കളിയിൽ റഫറി ഇവർക്ക് എതിരായിട്ടുള്ള റഫറി ആയിരുന്നു. നമ്മളാരെങ്കിലും പറഞ്ഞിരുന്നു, കുറ്റപ്പെടുത്തിയിരുന്നു.
0: അല്ലെ, എതിരായിട്ട് എങ്ങനെയാ പറയാണ്? ഫൗള് ചെയ്തതിനൊക്കെ അത് കൊടുത്താൽ മതിയോ? എത്ര റെഡ് കാർഡ് കൊടുക്കണ്ട? അത്രയും ഫൗളല്ലേ കാണിച്ചത്? അവസാനം കളി കഴിഞ്ഞിട്ട് എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയത്?
1: അതൊക്കെ സംഭവം സംബന്ധിച്ചു.
0: പക്ഷെ മാന്യത വേണ്ടേ? നമ്മൾ തോറ്റു എന്ന് പറയുമ്പോ അപ്പൊ തന്നെ എല്ലാം എറിഞ്ഞുടിക്കാ സഹകളിക്കാരെ തല്ലുക, അതാണോ അതിന്റെ ഒരു മാന്യത? മെസ്സിയും കൂട്ടരുമ്പോ, മെസ്സി എന്ന് പറയുമ്പോ ഏറ്റവും നമ്മൾ ആരാധിക്കുന്ന വ്യക്തിയാണ്, അദ്ദേഹത്തിന്റെ ടീം അങ്ങനെയാണോ കാണിക്കേണ്ടത്?
1: അല്ല, അതൊക്കെ ഒരിക്കലും നമ്മൾ അംഗീകരിക്കുന്നില്ല. അതൊക്കെ തീർച്ചയായിട്ടും അതൊക്കെ ചെയ്ത കാര്യങ്ങളൊക്കെ റോങ് ആണ്, അത് നമ്മൾ അംഗീകരിക്കുന്നില്ല.
0: പക്ഷെ നമ്മൾ പറയരുത്, അല്ലേ?
1: അതെ, ഇത്രയും നമ്മൾ അർജന്റീനയെ ക്രൂശിക്കേണ്ട ഒരു ആവശ്യമില്ല. അർജന്റീന ഫൈനലിൽ കളിച്ചു, ഫൈനലിൽ എത്തിയില്ലേ?
0: ശരി, കോഡ് പൊളിച്ചിട്ടല്ലോ വന്നത്, അല്ലേ?
1: തീർച്ചയായിട്ടും നമ്മൾ സ്പെയിനെക്കുള്ള കാരണം ഞാൻ സത്യം പറയാന്ന് വെച്ചാൽ സ്പെയിനെ ജയിച്ചതിന് ഞാൻ നമ്മുടെ ഓഫീസിൽ നേടു കൊടുത്ത ആളാണ്.
0: അപ്പൊ എന്താണ് സ്പെയിന് പൂച്ചിണ്ട് കൊടുക്കുമ്പോഴും അർജന്റീനയെ കല്ലെറിയരുത് എന്നാണ് താങ്കൾ പറയുന്നത്?
1: കല്ലെറിയരുത്, മനസ്സ് വേദനിപ്പിക്കരുത്.
0: ഉറപ്പായിട്ടും അങ്ങനെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ടുള്ള ഒരു പരാമർശം നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവരുത്. നവാസെ കട്ടായി പോയി കേട്ടോ. വിളിക്കാം 800-922-0 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക്. ഇന്ന് കൂടി നമ്മൾ ഫുട്ബോളിന്റെ ചർച്ചയാണ്. ഇനി 4 വർഷത്തിന് അപ്പുറത്തേക്കല്ലേ നമുക്കിതൊക്കെ ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? ആ സമയത്ത് നമ്മളൊക്കെ എവിടെയായിരിക്കും, എന്തായിരിക്കും എന്നും ഒരു പിടിപാടും ഇല്ല അല്ലേ? ഒരു ഒരു ഊഹവും ഇല്ല നമുക്ക് എങ്ങനെയായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നിൽ ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് ഈ ദിവസം നമ്മൾ എന്തായാലും ഈ വിഷയമല്ലേ, ഒരുപാട് രാഷ്ട്രീയ വിഷയങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എങ്കിലും ഇന്ന് കൂടി നമ്മൾ ഫുട്ബോളിനെ കാൽപന്തിന്റെ കവിതയെക്കുറിച്ചൊക്കെ സംസാരിച്ച് പിരിയാം. നമസ്കാരം, ഗുഡ് ഈവനിംഗ്.
2: ഗുഡ് ഈവനിംഗ്, എന്റെ പേര് ദീപക് എന്നാണ്.
0: ദീപക് സുഖായിരിക്കുന്നോ? അർജന്റീനക്ക് ഇത് എന്ത് പറ്റി ദീപക്?
2: അർജന്റീന ആക്ച്വലി ഞാൻ ഈ ഫസ്റ്റ് വേൾഡ് കപ്പ് തുടങ്ങുന്നതിന്റെ തലേദിവസം ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നു അർജന്റീന ഒരു സെമി ഫൈനൽ വരെ തന്നെ ടീമേ ഉള്ളൂ. ആക്ച്വലി അർജന്റീന അന്ന് ഇംഗ്ലണ്ടായിട്ട് പോയിരുന്നെങ്കിൽ ഇത്രയും ഒരു ഹ്യൂമിലിയേഷൻ അവർക്ക് വരില്ലായിരുന്നു.
0: ശരിക്കും
2: അത് ഇപ്പൊ എന്ത് പറ്റി അവർ ടോട്ടൽ എക്സ്പോസ്. ഇത്ര വലിയൊരു സ്റ്റേജിൽ ഇങ്ങനെ ഒരു കളി കളിക്കാന്ന് പറഞ്ഞാൽ ഒരു ഫുട്ബോൾ ആരാധകനും അംഗീകരിച്ചു കൊടുക്കും.
0: പക്ഷെ ഒന്ന് ആലോചിക്കും, എമിലിയാനോ മാർട്ടിനസ് എന്ന ഗോൾ ഇല്ലായിരുന്നെങ്കിൽ അവരൊരു 7-1, 8-1 ആ ഒരു 8-1 അല്ല 8-0 ആ ഒരു മാർജിനിലേക്ക് പോയേനെ അല്ലേ?
2: തീർച്ചയായും. പക്ഷെ അവർക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു, പെനാൽറ്റി ഷൂട്ടൗട്ട് പോയിരുന്നെങ്കിൽ
0: അഡ്വാൻറ്റേജ് ആയിരുന്നു. അതെ അതെ, അത് എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടന്നു അല്ലേ?
2: തീർച്ചയായും. പക്ഷെ അൾട്ടിമേറ്റ്ലി ടോണി ക്രൂസ് ഒക്കെ പറഞ്ഞ പോലെ ഫുട്ബോൾ വൺ അത്ര ഉള്ളൂ.
0: അത്ര തന്നെ, അത് മനോഹരമായിട്ടുള്ള ഫുട്ബോൾ വിജയിച്ചു.
2: ഫുട്ബോൾ ഒരിക്കലും ഇങ്ങനെ ഇങ്ങനെ കളിക്കുന്ന ഒരു ടീം ഒരിക്കലും ജയിക്കരുത് ഫൈനലിൽ, അതിന്റെ ഒരു ഇതിന് ഇതായിരിക്കും.
0: യെസ്, എന്തായാലും ഒരു കാവ്യനീതി കാലത്തിന്റെ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ.
2: അത് തീർച്ചയായും. പക്ഷെ എന്നാലും ഇങ്ങനെ ഒരു കളി ഇവര് ശരിക്കും ഇംഗ്ലണ്ട് ആയിട്ട് പോയ ഇംഗ്ലണ്ട് വന്ന കുറച്ചും കൂടി ടൈറ്റ് മത്സരം വന്നേ.
0: ശരിക്കും സ്പെയിൻ ഇംഗ്ലണ്ട് അല്ലേ,
2: ഒരു ഫുൾ വൺ സൈഡ് മത്സരമായി. ഇവർക്കൊന്നും ചെയ്യാനില്ല, ഇവര് ലാസ്റ്റ് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഫൗൾ ചെയ്യലും.
0: ശരിക്കും എന്തായിരുന്നു ഇടിയോട് ഇടി എന്നുള്ള രീതിയിലാണ് പോയത് അല്ലേ?
2: ആ പരേഡത്തിനൊക്കെ കളിയിലുള്ളിൽ തന്നെ റെഡ് കൊടുക്കണമായിരുന്നു, അമ്മാരി ഫൗളുകളായിരുന്നു.
0: ശരിക്കും ശരിക്കും അവസാന നിമിഷം ആയിരുന്നില്ല, കളി കഴിഞ്ഞിട്ടല്ല അത് കാണിക്കേണ്ടിയിരുന്നത്.
2: ആൾക്ക് ഓൾറെഡി കളിയിലുള്ളിൽ തന്നെ ഫൗൾ കൊടുക്കാനുണ്ടായിരുന്നു, പിന്നെ റഫറി ഒരു റെഡ് കൊടുത്തോണ്ട് പിന്നെയും പിൻവലിഞ്ഞിരുന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്തു. പക്ഷേ ഈ കളി വെച്ച് എന്ത് ചെയ്യാനാ?
0: ശരിക്കും അതെ, 10 പേരുന്നുള്ള 9 പേരുമായിട്ട് കളിക്കേണ്ട കളിയാണത്.
2: സംഭവം ഫാൻസിനെ വെച്ച് നോക്കുമ്പോ നിരാശയുണ്ടോ, പക്ഷെ അവരിത് എന്താ പറയാ, കളിച്ചാലല്ലേ കളി ജയിക്കാൻ പറ്റും.
0: പക്ഷെ സ്പെയിന്റെ കാര്യം കളിച്ചാലല്ലേ കളി ജയിക്കാൻ പറ്റുമെന്ന് തെളിയിച്ചു കൊടുത്ത അവര് ഒരു മിനിറ്റ് പോലും അവരുടെ കാലിൽ നിന്ന് ആ പന്ത് പോകുന്നുണ്ടോ? പന്ത് പോയാൽ തിരിച്ചെടുക്കുന്ന വേഗം നോക്കി
2: കണ്ട എല്ലാവർക്കും അറിയാം റോഡ്രി കളി ശരിക്കും നിയന്ത്രിക്കുകയാണ്. എല്ലാ പന്ത് അവമാനിക്കുന്നു, ആള് പാസ് കൊടുക്കുന്നു,
0: പ്ലേ മേക്കർ ആയി അല്ലേ ക്യാപ്റ്റൻ.
2: തീർച്ചയായും ആള് ഗോൾഡൻ ബോൾ അറിയിക്കുന്ന ആളാണ്. ഇപ്പൊ നമ്മള് പ്രീമിയർ ലീഗ് കണ്ടറിയാം, സിറ്റിയിൽ എന്ത് കളി കളിക്കുന്നു സെയിം കളി ആള് ഈ ടൂർണമെന്റ് ഫുള്ള് കളിച്ചു. ആ ടീമിനെ ഏറ്റവും സീനിയർ പ്ലെയർ ആ ഒരു റെസ്പോൺസിബിലിറ്റി എടുത്ത് ടീമിനെ കപ്പടിപ്പിച്ചു.
0: തീർച്ചയായിട്ടും മാഞ്ചസ്റ്റർ സിറ്റിയിൽ അതുപോലെ സ്പെയിന്റെ ക്യാപ്റ്റൻ അതുപോലെ തന്നെ ബലൻറ്റിയർ പുരസ്കാരം ഇതൊക്കെ നേടിയ ഒരു ക്യാപ്റ്റൻ ആണ്, പലരും അത് മറന്നുപോയി അല്ലേ?
2: അതായത് ഇവരെ ചെറുതാക്കി കാണരുത്, ചെറിയ പിള്ളേരാണെന്ന് പറഞ്ഞിട്ട്.
0: അത് കേട്ട്
2: കമ്പാരിറ്റീവ്ലി ആവറേജ് 24 ആണ് സ്പെയിൻ ടീമിന്റെ.
0: യെസ്, 19-20 അല്ലേ ആ ഒരു വയസ്സിലാണ് ഒരുപാട് ആൾക്കാർ യുവനിര.
2: അവര് ചുമ്മാ വന്നാലല്ലോ യൂറോ കപ്പിൽ ഫ്രാൻസിന്റെ ഫൈനലിൽ 4-1 തോൽപ്പിച്ചു.
0: യൂറോ ചാമ്പ്യന്മാരാണ് നിലവിലെ ചാമ്പ്യന്മാരോട് പോരാടിയത്.
2: തീർച്ചയായും ഈ ഒരു കളി എല്ലാവരും മിസ് ചെയ്തു, ആ യുദ്ധം കാരണം ഫൈനൽ ടീം നടക്കാതിരുന്നപ്പോ അന്ന് നടന്നിരുന്നെങ്കിൽ ഇത്ര പ്രശ്നം ഒന്നും ഉണ്ടാവില്ലേ.
0: ശരിക്കും ഇതിപ്പോ ഒരു വലിയ വീഴ്ചയായി പോയി അല്ലേ? ശരിക്കും ശരിക്കും കളിയുടെ ഒരു 90 മിനിറ്റ് വരെ എങ്ങനെയാ അത് പോകുന്നില്ല എന്ന് പറയുമ്പോ എന്താണല്ലേ ബോക്സിനുള്ളിൽ പന്ത് എത്തിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു നാണക്കേട്.
2: അല്ല അത് അപ്പുറത്തെ ടീം അത്ര സ്ട്രോങ് ആയി പോയി. ഇവര് ഞാൻ പറഞ്ഞില്ലേ ഇവര് ബെറ്റർ സെമിയിൽ തോറ്റിരുന്നെങ്കിൽ ഇത്ര വിഷമമില്ലായിരുന്നു.
0: യെസ്, എന്തായാലും വളരെ നന്നായിട്ട് പറഞ്ഞു. എന്തായാലും അർജന്റീന തിരിച്ചു വരട്ടെ കളത്തിലേക്ക് അല്ലേ പൂർവാധികം ശക്തിയോടെ.
2: എല്ലാവരും തിരിച്ചു വരും, അത് ഉറപ്പുള്ളൂ.
0: യെസ്, ആ ഒരു മത്സരം കൊണ്ട് നമുക്ക് വിലയിരുത്തേണ്ടതല്ലോ ഇത്. താങ്ക് യു ദീപക്, ഒരുപാട് സന്തോഷം കേട്ടോ വിളിച്ചില്ലേ. ദീപക് എന്ത് നന്നായിട്ടാണ് കളി പറഞ്ഞത്. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. ആരാണ്? നമസ്കാരം, ഗുഡ് ഈവനിംഗ്. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. വിളിക്കേണ്ടവർക്ക് വിളിക്കാം 800-922-0. ഇതാരാണ്?
3: നമസ്കാരം, രാജീവാണ്.
0: രാജീവ് എന്തൊക്കെയുണ്ട്? താങ്കൾ ഒരു ബ്രസീൽ ഫാൻ ആയിരുന്നല്ലോ അല്ലേ? അർജന്റീന. അയ്യോ, എങ്ങനെയുണ്ട്, എങ്ങനെയാണ് താങ്കളുടെ ടീമിനെ താങ്കൾ കാണുന്നത്, പ്രകടനത്തെ?
3: ഇന്നലെ എന്താന്ന് പറഞ്ഞാല് നോർമലി ഫൈനൽ തോറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ദുഃഖമായിരിക്കും.
0: അതെ,
3: ഇന്നലെ എന്താന്ന് പറഞ്ഞാല് ഒരു ദുഃഖം ഉണ്ടായില്ല.
0: കളിച്ചാലല്ലേ ദുഃഖം ഉണ്ടാവില്ലല്ലോ.
3: കളിച്ച് തോറ്റ് കഴിഞ്ഞാൽ നമുക്ക് ദുഃഖം ഉണ്ടാവും, കളിക്കാതെ തോറ്റ് കഴിഞ്ഞാൽ ഞാൻ വിഷമുണ്ടായില്ല, കാരണം ഒരു 45-50 മിനിറ്റ് കളി കണ്ടപ്പോ മനസ്സിലായി നമ്മൾ ഉദ്ദേശിക്കുന്ന അർജന്റീന അല്ല കഴിഞ്ഞ തവണ ഇംഗ്ലണ്ടിനെതിരെ കളിച്ച അർജന്റീന അല്ല ഇത്. 100% സ്പെയിൻ കപ്പ് നേടാൻ അർഹരാണ്, അർജന്റീന അർഹരല്ല എന്നുള്ളത് 50 മിനിറ്റ് ആയപ്പോ തന്നെ തെളിയി.
4: അപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ദുർബലരായിട്ടുള്ള അർജന്റീന ആയിരുന്നോ അതോ ഇതുവരെ കിട്ടിയ ദുർബലമായിട്ടുള്ള ടീമിനോട് അവർ കഷ്ടിച്ച് ജയിച്ച് കയറി എന്നാണോ?
3: അർജന്റീന ദുർബലരല്ല ആക്ച്വലി. അർജന്റീന ദുർബലരാണെങ്കിൽ
4: ഇംഗ്ലണ്ടിനെ, സ്വിറ്റ്സർലൻഡ്, ഈജിപ്തിനെതിരെ ഒക്കെ ആ പിന്നിൽ നിന്ന് തിരിച്ചു വരുന്ന കേപ്പ് വേർഡേക്കെതിരെ പിന്നിൽ നിന്ന് തിരിച്ചു വരുന്ന ഒരു അർജന്റീനയെ നമ്മൾ കണ്ടു. ഉയർത്തെഴുന്നേൽപ്പിന്റെ അർജന്റീനയെ
3: നമ്മൾ ഒരിക്കലും വില കുറച്ച് കാണരുത്.
4: അതെ,
3: കാരണം സ്പെയിനെ പോലുള്ള ശക്തരായ ടീമിനെ സമനിലയിൽ 0-0 സമനിലയിൽ നടത്തിയൊരു ടീമാണ്. നമ്മൾ റാങ്കിങ്ങിൽ ഒരു താഴെത്തട്ടിലാണ് പറഞ്ഞിട്ട് ഒരു ടീം എന്ന നിലയ്ക്ക് ലോകത്തിലെ ഏത് ടീമിനെയും ഏത് വൻകിട ടീമിനെയും വെല്ലുവിളിക്കാൻ പോകുന്ന ടീമാണ് കെ പി വർദ്ധ. അപ്പൊ കെ പി വർദ്ധ ഈ കണ്ട ലോകകപ്പിലെ ഏറ്റവും മികച്ച ടീമുകളിൽ ഒന്നായിരുന്നു. അപ്പൊ അവർക്കെതിരെ അർജന്റീന കളിച്ചെന്ന് പറഞ്ഞാൽ വളരെ നല്ല കളിയാണ് എന്റെ അഭിപ്രായം, കാരണം സ്പെയിന് പോലും അവർ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോ അർജന്റീന ആദ്യം മുതലേ അവരുടെ ഒരു ശൈലി തന്നെ വേറെയാണ്. ഓരോ ടീമിന് ചെറിയ ടീമുകൾക്കെതിരെ കളി, വലിയ ടീം വരുമ്പോൾ അതിനനുസരിച്ച്. കഴിഞ്ഞ തവണയും 2022 ഖത്തർ വേൾഡ് കപ്പില് എല്ലാവരും പറഞ്ഞിരുന്നു ഫ്രാൻസിനെ തൊടാൻ പറ്റില്ല അർജന്റീനക്ക്. പക്ഷേ നേരെ തിരിച്ചായിരുന്നു, ഏറ്റവും മികച്ച കളി നടത്തിയത് അർജന്റീന. അവസാനം 80 മിനിറ്റുകൾക്ക് ശേഷമാണ് എംബാപ്പ 2 ഗോളടിച്ച് ഒരു ഫൈറ്റിലേക്ക് വന്നത്. അതുവരെ അർജന്റീന ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന സാഹചര്യമായിരുന്നു. ഇത്തവണയും ഈ സെമി ഫൈനലിലൊക്കെ വന്ന സമയത്ത് പ്രതീക്ഷിച്ച പോലെ അർജന്റീന ആ നിലവാരത്തിലേക്ക് ഉയർന്നു. ഇംഗ്ലണ്ടിനെ പോലുള്ള ടീമിനെ ഒരവസരവും വലിയ അവസരങ്ങളൊന്നും കൊടുക്കാതെ ഡോമിനേറ്റ് ചെയ്തുകൊണ്ട് ഫൈനലിലേക്ക് കടന്നു. അപ്പൊ തീർച്ചയായിട്ടും ഒരു ദീപാരണ, കാരണം സ്പെയിൻ നമുക്കറിയാം നല്ല ടീമാണ്. അർജന്റീന ആ തക്ക രീതിയിൽ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് നല്ല ശക്തമായൊരു മത്സരം കാഴ്ചവെക്കുന്നതാണ് നല്ല പ്രതീക്ഷിച്ചത്. പക്ഷേ ഒന്നും ഉണ്ടായില്ല. എവിടെ പാളി, എന്ത് പാളി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. കാരണം ഇപ്പൊ നമ്മളൊക്കെ ഈ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്, നമ്മളെക്കാട്ടിലും കൂടുതൽ കളിയുടെ അറിവും പാരമ്പര്യവും എക്സ്പീരിയൻസും ആളുകളാണ് അർജന്റീന ലയണൽ മെസ്സി പോലുള്ള നായകനും കലോണിയെ പോലുള്ള കോച്ചും. അപ്പൊ അവർക്ക് എന്ത് പഠിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. എന്തായാലും നമ്മുടെ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇംഗ്ലണ്ടിനോട് കളിച്ച ആ ഒരു ശൈലിയിലല്ല കളിച്ചത്. അത് തന്നെയാണ് ഏറ്റവും സ്പെയിന് മികച്ച ടീമായതുകൊണ്ടല്ല തോറ്റത്, അർജന്റീന അവരുടെ നിലവാരത്തിലേക്ക് ഉയരാത്തത് കൊണ്ടാണ് ഇന്നലെ.
4: ഓക്കെ, എന്തായാലും നമ്മൾ രാഷ്ട്രീയ ചർച്ച വരുമ്പോൾ മികച്ച ക്യാപ്സ്യൂളുകൾ തിരയാറുണ്ട്. എന്തായാലും രാജീവിന്റെ ഈ ക്യാപ്സ്യൂളുകൾ ഒരുപാട് പേർക്ക് സന്തോഷമാവുമെന്ന് വിചാരിക്കുന്നു, ഒരു ആശ്വാസമാവുമെന്ന് വിചാരിക്കുന്നു. സ്പെയിൻ അത്ര മികച്ച ടീമായതുകൊണ്ടല്ല അർജന്റീന അവരുടെ മികച്ച കളി പുറത്തെടുക്കാത്തതുകൊണ്ടാണെന്ന്.
3: സ്പെയിനിന്റെ കരുവ് മാത്രമല്ല അർജന്റീനയുടെ നിലവാരത്തിൽ ഉയർന്നില്ല.
4: ശരി, ആയിക്കോട്ടെ.
3: നിലവാരം ഓക്കെയാണ്, അർജന്റീന അവരുടെ നിലവാരത്തേക്ക് ഉയരാത്തത് കൊണ്ടാണ് പോയത്.
4: യെസ്, ആയിക്കോട്ടെ. അപ്പൊ അങ്ങനെയാണ്
3: ഇതങ്ങനെ
4: പുച്ഛിച്ച് തള്ളിയിട്ടില്ല, കുറച്ച് ആളുകൾക്കെങ്കിലും അത് സമാധാനം കിട്ടട്ടെ.
3: ഇല്ല,
4: ഒരു അർജന്റീനിയൻ ആരാധകൻ ഇന്ന് അങ്ങനെ കുറച്ച് സങ്കടമൊക്കെ വരും. ഇന്ന് ഞങ്ങളുടെ ദിവസമാണ് കേട്ടോ, കുറച്ച്
3: സന്തോഷം.
4: അതാണ് ഞങ്ങൾ കുറുമണി. ഇന്നലെ വലിയ ഇന്നലെ അർജന്റീന ഒരു ഭാഗത്തോ അർജന്റീന വിരുദ്ധരും മറ്റേ ഭാഗത്തുമാണ് ഉണ്ടായിരുന്നത്. എന്തായാലും താങ്കളെ ക്യാപ്സ്യൂൾ പരാമർശം താങ്കളെ തീർച്ചയായിട്ടും സന്തോഷിച്ചിട്ടുണ്ട്. അതില്ലാന്നൊന്നും പറയുന്നില്ല. എന്തിനാണ് അങ്ങനെ വളരെ നിഷ്കളങ്കമായിട്ട് അഭിനയിക്കുന്നത്? അതൊന്നുമില്ല, ജയിച്ചത് സ്പെയിൻ ആണല്ലോ. എന്തായാലും നല്ല ടീമല്ലേ ജയിച്ചത്? അതെ, ഉയർന്നില്ല. താങ്ക് യു രാജീവ്. എന്തായാലും ക്യാപ്സ്യൂൾ രാജീവിനെ വിഷമിപ്പിച്ചു തോന്നുന്നു കേട്ടോ. സാറില്ല രാജീവ്. നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം, പറഞ്ഞോളൂ. റേഡിയോയുടെ ശബ്ദമൊക്കെ ഒന്ന് കുറച്ച് വെക്കാമോ? അഷ്കർ പട്ടാമ്പി മുമ്പ് വിളിച്ചിരുന്നു. യെസ്, പറയൂ, എങ്ങനെയാണ്, എന്ത് പറ്റി അർജന്റീനക്ക്? അർജന്റീനക്ക് ഇത് എന്ത് പറ്റി?
5: അർജന്റീന കളി മറന്നു എന്ന് തന്നെ പറയണം.
4: കളി മറന്നുപോയി.
5: കളി മറന്നു. സ്പെയിനിന്റെ ഒരു പ്രൊഫഷണൽ ഫുട്ബോള് അത് തന്നെ ഇന്നലെ കാണാൻ കഴിഞ്ഞത്.
4: അർജന്റീന കളി മറന്നുപോയി, മെസ്സിയുടെ നിഴൽ മാത്രമായി പോയി. നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു അർജന്റീന നമ്മൾ ആദ്യമായിട്ട് ഈ ടൂർണമെന്റിൽ കണ്ടു അല്ലേ?
5: അത് മാത്രല്ല, അർജന്റീന എനിക്ക് തോന്നുന്ന ഒരു നല്ലൊരു കളി കളിച്ചത് ഈ ഇംഗ്ലണ്ട്
4: ഇംഗ്ലണ്ടിനോട് മാത്രമാണ്. അതെ,
5: ഇംഗ്ലണ്ടിനോട് മാത്രമാണ്, മറ്റുള്ളതൊക്കെ അവര് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു.
4: അങ്ങനെ പറയാൻ പറ്റുമോ നമുക്ക്, അങ്ങനെ അർജന്റീനയെ വില കുറച്ച് കാണാൻ പറ്റുമോ? കേപ്പ് വേർഡേ പിന്നിൽ നിന്നിട്ട് ഇപ്പൊ നോക്ക്, സ്പെയിൻ്റെ അടുത്ത് സമനില പിടിച്ച ടീമാണ് കേപ്പ് വേർഡേ എന്ന് പറഞ്ഞത്. അതായത് അവര് ശക്തന്മാരാണ്. അർജന്റീന കളിച്ച് ആരും അത്ര മോശക്കാരൊന്നും അല്ല കേട്ടോ. സ്വിറ്റ്സർലാൻഡ് പിന്നിൽ നിന്ന് തിരിച്ചു വരുന്നു. ഈജിപ്റ്റ് അവര് ജയിച്ചു എന്ന് വിചാരിച്ചെടുത്താണ് അർജന്റീന തിരിച്ചു പിടിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് അർജന്റീന അത്ര ഒരു നല്ല ടീമിനോട് കളിച്ചിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുക?
5: അർജന്റീന ചില സമയത്ത് അവരൊരു ഗോളിന് പുറകിൽ നിന്നാൽ ഒരു സമയത്ത് അവരുടെ ഒരു അറ്റാക്കിംഗ് വരാറുണ്ട്, നല്ലൊരു നല്ലൊരു കളി വരാറുണ്ടായിരുന്നു.
4: പക്ഷെ ഈ ഒരു ക്രൂഷ്യൽ ഗെയിമിൽ ഏറ്റവും മികച്ച മത്സരത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള സമയത്ത് അവർക്ക് ഉയരാൻ പറ്റിയില്ല അല്ലെ?
5: അവർക്ക് ഉയരാൻ കഴിഞ്ഞില്ല, കാരണം അവർ പത്ത് പേരായിട്ട് ചുരുങ്ങിയിരുന്നു.
4: അല്ല, പത്ത് പേരായിട്ട് ചുരുങ്ങുന്നതിന് മുമ്പ് തന്നെ അവർ അങ്ങനെ ആയിരുന്നില്ലേ? തുടക്കം തൊട്ടേ അങ്ങനെ തന്നെയല്ലേ?
5: ആ തുടക്കം സ്പെയിനിന്റെ കൂടെ അവർക്ക് കളി അവരുടെ ആ കളി ശൈലി ശരിയാവുന്നില്ല.
4: ശരിക്കും അവരുടെ ടിക്കിടാക്കയും ആ ഒരു കുറിയ പാസുകളൊന്നും ഇവർക്ക് അങ്ങോട്ട് ശരിയാവുന്നത്. മാത്രമല്ല പ്രതിരോധം ആക്രമണം ഒക്കെ ശക്തമാണ് സ്പെയിനിന്റെ.
5: ഒക്കെ ശക്തമാണ് സ്പെയിനിന്റെ. സ്പെയിനിന്റെ ഒരു ഫിനിഷിംഗില് ചെറിയൊരു പാളിച്ച കൂടി ഉണ്ടായിരുന്നു.
4: ശരിക്കും
5: ആ ഒരു പാളിച്ചയും കൂടെ സ്പെയിന് മറികടന്നാൽ ചിലപ്പോ ഒരു മൂന്നോ നാലോ ഗോൾ അടിക്കാൻ സ്പെയിന് കഴിയും.
4: ശരിക്കും 11 ഓൺ ഗോളുകളാണ് വന്നിരുന്നത് അല്ലേ?
5: അതെ അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നല്ല നല്ല അറ്റാക്കിംഗ്. അത് അർജന്റീനയുടെ ഗോളി മികച്ച ഗോളിയാണ്, അതുകൊണ്ടൊക്കെ കുറെ രക്ഷപ്പെട്ടു പോയതാണ് അവര്.
4: വലിയ സല്യൂട്ട് കൊടുക്കേണ്ടത് എമിലിയാനോ മാർട്ടിനസിന് തന്നെയാണ്, ഗോളിക്ക് തന്നെയാണ്.
5: തീർച്ചയായിട്ടും
4: തീർച്ചയായിട്ടും. അർജന്റീനയെ സംബന്ധിച്ച് ലോക ചാമ്പ്യന്മാർ ഒരു 5-6 ഗോളിന്, അത് ഒറ്റ ഗോൾ 90 മിനിറ്റ് വരെ അവരുടെ ബോക്സിനകത്തേക്ക് ഒറ്റ ഒരു പന്തെത്തിക്കാൻ പറ്റാത്ത ഒരു ടീം തോൽക്കുന്നു പറയുമ്പോ.
5: അതെ അതെ അതെ, തീർച്ചയായിട്ടും അർജന്റീന ചിത്രത്തിനെ ഒഴിവാക്കി സ്പെയിനെ. തീർച്ചയായിട്ടും എനിക്ക് വളരെ സന്തോഷമായി.
4: അത് സന്തോഷമായി തീർച്ചയായിട്ടും. നല്ല ഫുട്ബോളിനെ സ്നേഹിക്കുന്നവർ ആ രീതിയിൽ എടുത്താൽ മതി, അല്ലാതെ ഇത് അർജന്റീന വിരോധമായിട്ടൊന്നും ആരും എടുക്കരുത്.
5: അല്ലല്ല, വിരോധമായിട്ടൊന്നും അല്ല അർജന്റീന. പക്ഷെ അർജന്റീന ആരാധകർ വലിയൊരു അഹങ്കാര രൂപത്തിലേക്ക് മാറിയിരുന്നു.
4: അതെ, അപ്പൊ അതിലൊരു ചെറിയ തിരിച്ചടി കിട്ടിയെന്ന് വിചാരിച്ചാ മതി.
5: അതിനൊരു തിരിച്ചടി കിട്ടി. പിന്നെ അർജന്റീനയുടെ ചില നിലപാടുകൾ, പ്ലേയേഴ്സിന്റെ ചില അഹങ്കാരങ്ങള്, പ്ലേയേഴ്സിന്റെ കളി കഴിഞ്ഞിട്ടും അവരുടെ ഇത് കാണില്ലേ, കായികമായിട്ട് പ്ലേയേഴ്സിനെ നേരിടുന്നത്.
4: ശരിക്കും അതൊക്കെ ഒരു ഫുട്ബോളിന്റെ ഒരു മഹിമയും ഒരു ലോകവേദിയിൽ അർജന്റീനയെ അടയാളപ്പെടുത്തുന്നൊക്കെ മോശമായി പോയി.
5: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അർജന്റീന ഫുട്ബോളിന്റെയും അർജന്റീന രാജ്യത്തിന്റെയും ചില നിലപാടുകളൊക്കെ അതൊക്കെ ഇതിന് തീർച്ചയായി പോയി.
4: യെസ്, എന്തായാലും സന്തോഷമുണ്ട് അഷ്കർ പട്ടാമ്പി, അദ്ദേഹം സന്തോഷവാനാണ് സ്പെയിൻ ജയിച്ചത്. നമസ്കാരം, ഗുഡ് ഈവനിംഗ്.
6: നമസ്കാരം, ഗുഡ് ഈവനിംഗ്. നമസ്കാരം,
4: ആരാണിത്?
6: റാഷിദ്.
4: റാഷിദ് സുഖായിരിക്കുന്ന?
6: റാഷിദിന്റെ
4: ടീമാണോ അർജന്റീന? ഒരു സ്പെയിൻകാരനെ കിട്ടണം. 2008 മുതൽ സ്പെയിന്റെ കൂടെയാണ് അല്ലേ?
6: 2008 യൂറോ കപ്പ് മുതൽ സ്പെയിന്
4: സ്പെയിന്റെ
6: 16 കാത്തിരിപ്പാണ്.
4: അതെ, രണ്ട് എനിക്കൊന്ന് 21-ാം നൂറ്റാണ്ടിൽ 2 തവണ കപ്പ് ഉയർത്താൻ ഭാഗ്യം ലഭിച്ച ഏക ടീം സ്പെയിനാണ് അല്ലേ?
6: തീർച്ചയായിട്ടും
4: തീർച്ചയായിട്ടും. 16 titles in 5 years എന്ന് പറഞ്ഞ 5 വർഷത്തിനുള്ളിൽ 16 കിരീടങ്ങൾ. സ്പെയിന് ലോക ശക്തിയാണ്. അവരെയാണ് നമ്മള് ഒരു കേപ്പ് വെർദെയുമായിട്ട് സമനില വന്നതിൽ നമ്മൾ വില കുറച്ച് കണ്ടത് അല്ലേ? നിങ്ങൾ വില കുറച്ച്
6: കണ്ടല്ലോ. സ്പെയിനെ തോൽപ്പിക്കാൻ പറ്റാതെ നമ്മളാണ് ചാമ്പ്യന്മാർ.
4: അതെങ്ങനെയാണ് ആവുന്നത്?
6: അതാണ് അർജന്റീന ഫാൻസ് ഇതുപോലെയുള്ള ഫാൻസാരാണ് അർജന്റീന.
4: അതെ, എന്തായാലും കേപ്പ് വെർദെയായിട്ട് സമനില പിടിച്ച് വന്നിട്ട് അർജന്റീനയെ തോൽപ്പിച്ചിട്ടാണല്ലോ സ്പെയിൻ കിരീടം ഉയർത്തുന്നത്. അതല്ലേ അതിന്റെ ഒരു എന്താ പറയേണ്ട ഒരു മര്യാദ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതല്ലേ സത്യം?
6: പിന്നെ പറയുന്നു നമ്മൾ ഫൈനല് കളിച്ചില്ലേ, ഞാൻ അവരോട് പറയുന്നത് നിങ്ങൾ ഫൈനല് കളിച്ചിട്ടില്ല, ഫൈനലിൽ പങ്കെടുത്തു.
4: അതെ, അത്രേ ഉള്ളൂ. അർജന്റീന പിന്നെ ആരാധകരെ ഒട്ടും ഇതാക്കണ്ട, ഒട്ടും അഗ്രസീവ് ആവണ്ട, നിങ്ങൾ പങ്കെടുത്തു. കറക്റ്റ്, താങ്കൾ പറഞ്ഞ വാക്ക് മാത്രം, കളിച്ചിട്ടില്ല. നിങ്ങൾ എവിടെ കളിച്ചു? കളി മറന്നുപോയി. അത്രേ, വളരെ സിമ്പിൾ. നിങ്ങൾ പങ്കെടുത്തു എന്ന് മാത്രം പറഞ്ഞിട്ട് പോവുക. എന്തായാലും താങ്കളുടെ ഇഷ്ട ടീം വിജയിച്ചിട്ട് വന്നല്ലോ. എത്ര ഗോൾ പ്രതീക്ഷിച്ചിരുന്നു? 1-0 അതോ അതിൽ കൂടുതൽ വിചാരിച്ചിരുന്നോ?
6: കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നു, കാരണം അർജന്റീനയായിട്ടുള്ള ലാസ്റ്റ് കളി സ്പെയിൻ 6-1 ജയിച്ചത്
4: അല്ല. അപ്പൊ താങ്കളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്, അർജന്റീന കളിച്ചില്ല പങ്കെടുത്തു എന്ന് മാത്രമല്ല, അർജന്റീനയിൽ ഒരാൾ മാത്രം കളിച്ചു, അത് എമിലിയാനോ മാർട്ടിനസ് ആണ്.
6: അർജന്റീനക്ക് ബോള് കിട്ടി ഒരാൾക്ക് മാത്രം.
4: അതെ, ഒരാൾക്ക് മാത്രം ബോളുകൾ കിട്ടിക്കൊണ്ടേയിരുന്നു അല്ലേ?
6: അതെ,
4: ഒരു 0.5 dozen അടുത്ത് ബോളുകൾ കിട്ടിക്കൊണ്ടേയിരുന്നു. അറിയല്ല, 1 dozen അടുത്ത്, 11 വന്നില്ലേ? യെസ്, എന്തായാലും സന്തോഷം കേട്ടോ. താങ്ക് യു സോ മച്ച്. നമസ്കാരം, ഗുഡ് ഈവനിങ്. ആരാണ്?
7: ഹലോ.
4: ഹലോ,
7: നമസ്കാരം.
4: നമസ്കാരം ഷമീറെ, സന്തോഷായല്ലോ അല്ലേ?
7: സന്തോഷം
4: കൊണ്ട് ഇരിക്കാമെന്ന് നിൽക്കാനും വയ്യ അല്ലേ?
7: നമുക്ക് സന്തോഷം.
4: ബ്രസീലോ ഫ്രാൻസോ? പക്ഷെ അവര് നേടുന്നതിനുള്ള സന്തോഷമല്ല. ഇപ്പൊ സ്പെയിൻ നേടിയില്ല, അർജന്റീന ഏത് വിധേനയും പോണെന്ന് ആഗ്രഹിക്കുന്ന കുറെ പേരില്ലേ? ഒരിക്കലല്ല, ഒരിക്കലല്ല, അവര് ഫൈനലിൽ കളി മറന്നു പോയത് കൊണ്ട് തന്നെയാണ്. അവര് ഫൈനലിൽ പങ്കെടുത്തു കളിച്ചത്. മെസ്സി ഇല്ലാതെ അർജന്റീന ഇല്ല എന്ന് കൂടി വെളിവായ ഒരു ദിവസം അല്ലേ?
8: അതെ, അത് മാത്രല്ല, സ്പെയിന്റെ മികവിനെ അംഗീകരിച്ചു. അവര് ഗോള് കൊടുത്തില്ല എന്നുള്ളതാണ്.
4: അതെ, അവര് കൊടുത്തു ബോള്, അത് ഗോളിക്ക് മാത്രാണ്. ഗോളിന്റെ ആറാട്ട് നടന്നേ നമുക്ക് അല്ലേ കാണാൻ. വല നിറയെ ഗോളുമായിട്ട് പോവാറില്ല അർജന്റീനക്ക്. ശരിക്കും നമ്മളെ കളി ഒന്ന് കണ്ണെടുക്കാൻ തോന്നില്ല. അതും അതുമാതിരി പന്തുമായിട്ട് ഓടുന്ന സ്പാനിഷ് കളിക്കാരെ നമ്മൾ കണ്ടു. ശരിക്കും ആക്രമണ ഫുട്ബോള്, അതുപോലെ സൗന്ദര്യാത്മക ഫുട്ബോള്, യൂറോപ്യൻ ഫുട്ബോളിന്റെ സൗന്ദര്യം ഒക്കെ നമ്മൾ കണ്ടൊരു മത്സരം. യെസ്, അതോടൊപ്പം ടിക്കിടാക്കിയുടെ ആ ഒരു ഭംഗിയൊക്കെ നമ്മൾ കണ്ടു. വിളിക്കാം 800-922-0 എന്ന നമ്പറിലേക്ക്. ഷമീർ, താങ്ക് യു സോ മച്ച് വിളിച്ചില്ല കേട്ടോ. ആരാണിത്?
9: ഹലോ, അജ്മാൻ.
4: അജ്മാനിൽ നിന്ന് ദിൽഷാദ്, എന്തൊക്കെയാണ് വിശേഷം? കുറെ ദിവസമായി തോന്നുന്നല്ലേ വിളിച്ചിട്ട്.
9: ഇടയ്ക്ക്
4: വിളിക്കായിരുന്നു. ടീം ഏതായിരുന്നു? അർജന്റീന.
9: ഫ്രാൻസ്.
4: ഫ്രാൻസ്? ഫ്രാൻസ്. അയ്യോ, ഫ്രാൻസ്
9: കൊച്ചിന്റെ പേരൊക്കെ
4: മകന് പേരിട്ടു അല്ലേ? സൈദാൻ. യെസ്. ദിൽഷാദ്, താങ്കളുടെ ടീമിന് എന്ത് പറ്റി? ഇംഗ്ലണ്ടിനോട് അങ്ങനെ തോറ്റുപോയല്ലോ. അതും കൂടി പറയാം.
9: ഇംഗ്ലണ്ടിനോട് ചോദിക്കാനായിട്ട് അത് എനിക്ക് തോന്നുന്നത് നമ്മളെ ഉദ്ദേശിച്ച രീതിയിൽ നമ്മുടെ ഫോർവേഡ് ശരിക്കും അങ്ങോട്ട് ആയില്ല. നമ്മുടെ മിഡിലൊക്കെ ഭയങ്കര വീക്കായിരുന്നു.
4: പക്ഷേ എംബാപ്പയ്ക്ക്,
9: എംബാപ്പ മാത്രം വന്നിട്ട് ലൗലീസ് ഒക്കെ കണക്ട് പോകുന്നുണ്ട്, പക്ഷെ പാസ് കൊടുക്കുന്നില്ലായിരുന്നു.
4: ട്രിപ്പിൾ എഞ്ചിൻ ഉണ്ടെന്നാണ് പറയുന്നത്.
9: പോകുന്നല്ലാതെ ആള് യാതൊരു ഇതും പാസ് കൊടുത്തിട്ടില്ലായിരുന്നു. ഒരുപാട് മിസ്സിംഗ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് തിരിച്ചടിക്കാൻ പറ്റുമോ, നമ്മൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തു ഹാഫ് ടൈം
4: കഴിഞ്ഞിട്ട്.
9: പടവടങ്ങൾ കയറി.
4: അതെ, തീർച്ചയായും.
9: നമുക്ക് ഫ്രാൻസിന് ചെറിയ ടൈം മതി. കഴിഞ്ഞ വേൾഡ് കപ്പിൽ അതുപോലെയാണ് നമ്മൾ അർജന്റീനക്കെതിരെ കളിച്ചത്.
4: പക്ഷെ നിങ്ങൾക്ക് അഭിമാനിക്കാലോ, എംബാപ്പയ്ക്കല്ലേ ഏറ്റവും കൂടുതൽ.
9: നമുക്ക് യാതൊരു ഇതുമില്ല.
4: സങ്കടത്തിലൊരു ചെറിയ ആശ്വാസം ഉണ്ട് അല്ലേ?
9: അതെ അതെ, അത് ഭയങ്കര ആശ്വാസമില്ല.
4: യെസ്. അപ്പൊ സ്പെയിൻ അർജന്റീന മത്സരത്തെ എങ്ങനെ കാണുന്നു? എന്ത് പറ്റി അർജന്റീനക്ക്?
9: അർജന്റീന എന്നിട്ട് അഹങ്കാരം കൊണ്ട് തോറ്റുപോയത്, അഹങ്കാരത്തിന്റെ മെറുകയിലായിരുന്നു അവര്. അവരുടെ കളിക്കാരും അവരുടെ ഫാൻസും മൊത്തത്തില് ഇതുപോലെ അഹങ്കാരം പിടിച്ചിട്ട് ബാക്കിയുള്ള ടീമുകളൊന്നും ഒന്നുമല്ല, ഫുട്ബോളിന്റെ സൗന്ദര്യം ഞങ്ങൾ മാത്രമാണെന്ന് പറഞ്ഞിരുന്ന അർജന്റീനക്ക് ഇന്നലെ സ്പെയിന്റെ കയ്യിൽ നിന്ന് കിട്ടിയതും ബാക്കിയുള്ള ടീമുകളെ കൂടി ഒന്നിച്ചാണ് ഇന്നലെ അർജന്റീനക്ക് ഫുട്ബോൾ അടിച്ചു കൊടുത്തതെന്നല്ല ഞാൻ പറയുള്ളൂ.
4: ശരി, എല്ലാ
9: എല്ലാ ടീമുകളും കൂടിയിട്ടുള്ള അടിയാണ്. കാരണം വെച്ചാൽ ബാക്കിയുള്ളവർ കളിക്കുന്നൊന്നും കളിയല്ല, ഇവര് കളിക്കുന്ന മാത്രമാണ് കളി. ഇന്നലെ ശരിക്കും കളിച്ചത് സ്പെയിനും ഗോളിയും പിന്നെ റഫറിയാണ് കളിച്ചത്.
4: അർജന്റീന
9: ടീം തന്നെ ഇല്ലായിരുന്നു.
4: ഒരു
9: ടൂർണമെന്റ് ഭാഗമായിട്ട് പങ്കെടുത്തിട്ട് പോയെന്നല്ലാതെ ആ ഫൗളൊക്കെ എന്ത് ഫൗളാ കാണിച്ചത്?
4: ശരിക്കും
9: രണ്ട് പെനൽറ്റി കിട്ടണ്ട ആ ടീമിന്.
4: സ്കലോണിക്ക് അടക്കം ഒരു യെല്ലോ കാർഡ് കൊടുക്കുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ.
9: പിന്നെ തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും അതൊക്കെ വളരെ മോശം പിടിച്ച കളികളാണ് കളിച്ചോണ്ടിരിക്കുന്നത്. എന്നിട്ടും നാവിനുള്ള കുറവുണ്ട് ഇവരുടെ ടീം അംഗങ്ങൾക്കും, അല്ലെങ്കിൽ ഇവരുടെ ടീമിനും. ചുമ്മാ പോയി ചൊറിഞ്ഞോണ്ടിരിക്കുകയാണ് സ്പാനിഷ് ടീമിന്റെ ഫ്രണ്ടല്ലേ. അത് ഇതൊന്നും അല്ല, ഇതിനപ്പുറം തീരണ്ടായിരുന്നു. അത് ഏട്ടനും കയറേണ്ട സമയം കഴിഞ്ഞത്.
4: ശരിക്കും ഭാഗ്യമുണ്ട്, ആ വലിയ നാണക്കേടിൽ നിന്നാണ് അർജന്റീന രക്ഷപ്പെട്ടത്. അവരുടെ ഗോളിക്ക് അവർ അവരുടെ ജീവിതം തന്നെ സമർപ്പിക്കണം.
9: അതെ അതെ, തീർച്ചയായിട്ടും. അയാൾക്കൊരു എന്തെങ്കിലും അവർ കൊടുക്കണം കേട്ടോ, ആ ഗോളിക്ക് പ്രത്യേക ഒരു റിക്വസ്റ്റ് ഉണ്ട് ടീമിനോട്.
4: പരുക്ക് പറ്റിയിട്ട് പോലും അദ്ദേഹത്തിന്റെ ആ ഒരു കളിമികവ് കണ്ടില്ല. ആ ഒരു വൻ മതിൽ പോലെ ഗോൾ വരെ കാത്ത ആ മനുഷ്യൻ ഇല്ലായിരുന്നെങ്കിൽ അർജന്റീന കൂടുതൽ എക്സ്പോസ്ഡ് ആവുമായിരുന്നു.
9: പിന്നല്ലേ അവന്റെ പൊന്നെ
4: ഇത്ര 1-0 പിന്നെ കിരീടം നേടിയിട്ട് ഇത്രയും വലിയ കയ്യാങ്കളി, അപ്പൊ ഒരു 5-6 വീണിരുന്ന അവസ്ഥ.
9: അത് ആദ്യം തൊട്ടേ ഇവർക്ക് ഭയങ്കര കളിയുണ്ടോ സ്പെയിൻ? ഒരു രക്ഷയില്ല
4: ശരിക്കും. നമുക്ക് നമ്മള് ഭാഗ്യം ചെയ്യാറാണ് ഇങ്ങനത്തെ കളി കാണാൻ. ശരിക്കും അല്ലെ, നമ്മള് എന്തൊരു ലക്കി ആയിട്ടുള്ള ആൾക്കാരാണ്. നമ്മളൊന്ന് ആലോചിച്ചോക്കെ, എന്തൊരു മനോഹരമായിട്ടുള്ള ഒരു ഒരു മാസക്കാലാണ് നമ്മുടെ മുന്നിൽ വന്നത്. എസന്തല്ല അർജന്റീന തിരിച്ചു വരട്ടെ, കാരണം അർജന്റീന ഇല്ലാത്തൊരു ലോകകപ്പ്, ബ്രസീൽ ഇല്ലാത്തൊരു ലോകകപ്പ്, ഫ്രാൻസ് ഇല്ലാത്ത ലോകകപ്പ്, പുതിയ തലമുറ അർജന്റീന ഉണ്ടാവും അങ്ങനെ വിചാരിക്കാം. ദിൽഷാദ് താങ്ക് യു സോ മച്ച് കേട്ടോ. സിദ്ധാന്റെ അടുത്ത് അന്വേഷണം പറയൂ. താങ്ക് യു ദിൽഷാദ്. മകന് പേരിട്ടേക്കാണ്, അത്രയും ആരാധനയായിരുന്നു അദ്ദേഹത്തിന് ഫ്രാൻസിനോട്. സെനദിൻ സിദാനോട് നമസ്കാരം, ഗുഡ് ഈവനിങ്.
10: ഹലോ,
4: ആരാണിത്? ആസിഫേ, സുഖം തന്നെ അല്ലേ? എത്ര വിഷമമുണ്ടോ? അർജന്റീനക്കാരനാണോ? സന്തോഷം. അപ്പൊ ഏതാണ്, ബ്രാച്ചുകളാണോ, ബ്രെക്സിറ്റ് ആണോ, ഏതാണ്? അപ്പൊ ബ്രസീൽ, അപ്പൊ ബ്രെക്സിക്കോ, അങ്ങനെ ആക്കാം. ഓ, ബ്രാച്ചുകളാണോ? വൺ ആൻഡ് ഓൺലി ബ്രസീൽ, കാനറികൾ, ആ മഞ്ഞപ്പട അല്ലേ, നമുക്കത് മതി.
10: എന്നാലും
4: അതെ, ഫുട്ബോളിന്റെ സൗന്ദര്യല്ലേ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതല്ലേ. ഇന്ന് പുലർച്ചെ നമ്മൾ കണ്ടത് ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച സൗന്ദര്യമാണ് സ്പെയിനിന്റെ. ശരിക്കും ദയനീയമായിട്ടുള്ള പരാജയം, രണ്ടും കണ്ട ഒരു മത്സരം. മാനോളം വാഴ്ത്തിയ ഒരു എന്താ പറയാ, മെസ്സിപ്പടയ്ക്ക് എന്ത് പറ്റി, ആ നീലയും വെള്ളയും കുപ്പായക്കാർക്ക് എന്ത് പറ്റി, എന്തൊരു അഴകാണ് അവർ കളത്തിൽ ഇറങ്ങുമ്പോ. പക്ഷെ അവർക്ക് എന്ത് പറ്റി, അതെ ബോൾ കിട്ടിയാലല്ലേ കളിക്കാൻ പറ്റൂ അല്ലേ. ആര് പറഞ്ഞു ബോൾ കിട്ടിയില്ലെന്ന്? അതാ നമ്മളിന്ന് അർജന്റീനിയൻ ആൾക്കാർ പഞ്ഞിക്കിടാനുള്ള എല്ലാ സാധ്യതയുണ്ട് കേട്ടോ. ട്രോളിക്കോ ട്രോളിക്കോ ഇന്നത്തെ ദിവസം ഞങ്ങൾക്കൊക്കെ ഉള്ളതാണ്. അതെ അതെ, ഒന്നും വിചാരിക്കണ്ട,
10: പഴയ കഥകളൊന്നും ആരും മറക്കാൻ പോലും. എങ്ങനെ വന്നു 28 വർഷം കാത്തിരുന്നിട്ട് 2021 ഒരു കോപ്പ അമേരിക്ക കിട്ടിയിട്ട് അതുപോലെ അവർക്ക് പഴയ കപ്പ് കണ്ട് കൂടി കൂടിയായിരുന്ന ഡയലോഗ് കേട്ടു.
4: അതെ,
10: പിന്നെ പല കഥകളൊക്കെ മറന്ന്, എത്ര വർഷം കാത്തിരുന്ന് അതൊക്കെ മറന്ന്.
4: പിന്നെ
10: അവരെന്നെ ഫുട്ബോളിന്റെ സൗന്ദര്യം എന്നുള്ളത് മെന്റാലിറ്റി
4: ചെയ്തു അതങ്ങ് തീർന്നു. ശരിക്കും ആരാധകരുടെ ഒരു അതിരു കവിഞ്ഞ ഒരു അഹങ്കാരത്തിലേക്ക് പോയപ്പോഴായിരിക്കും ഈ ഒരു ഫാൻ ഫൈറ്റ് കൂടുതലായിട്ട് ശക്തമായത് അല്ലേ.
10: 90 മിനിറ്റ്
4: ആ ഒരു നാളെക്കേടുന്ന അർജന്റീന എങ്ങനെയാണ് കരകയറുക അല്ലേ. എസ് എന്തായാലും വരട്ടെ, തിരിച്ചു വരട്ടെ, നമുക്ക് അർജന്റീനയും ബ്രസീലും ഒന്നും ഇല്ലാത്ത. സ്പാനിഷ് നിലയിൽ താങ്കൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കളിക്കാരൻ ആരാണ്, അല്ലെങ്കിൽ ആരുടെ കളി മികവാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? യമാൽ റോഡ്രിക് പറയണ്ടേ, ക്യാപ്റ്റൻ. ക്യാപ്റ്റൻ ഒത്ത കളിയല്ലേ കളിച്ചത്, കളി നിയന്ത്രിച്ചത്. ശരിക്കും യമാലിന്റെ ആ ഒരു ഓട്ടവും അല്ലെ, എന്ത് രസമാണ് കണ്ടിരിക്കാൻ വേണ്ടിട്ട്, അറ്റാക്കിംഗ് ആയാലും സ്ട്രൈക്കിംഗ് ആയാലും ഒക്കെ അല്ലേ. ഭാഗ്യമില്ലാത്തോണ്ട് മാത്രം ഒരു 2-3 ഗോള് വീഴണ്ടായിരുന്നു, ഭാഗ്യക്കേട് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ ആ ഗോളിയുടെ മികവ് കൊണ്ട് മാത്രം. അതാണ് മെസ്സി ബാക്കി വെച്ച് പോയതൊക്കെ ഇനി പൂർത്തീകരിക്കുന്നത് ഒരു പക്ഷേ പിന്നെ യമാലായിരിക്കും, കാരണം ബാഴ്സയിൽ തന്നെ വരുന്നു, ഏറ്റവും മികച്ച താരമായിട്ട് വരുന്നു. എന്താ പറയാ, മെസ്സിയുടെ അനുഗ്രഹത്തോടുകൂടി വരുന്ന ഒരു കുഞ്ഞു
10: പയ്യനല്ലേ.
4: ആ വിനയമുണ്ട് മെസ്സിയെ ചേർത്ത് പിടിക്കുന്നതിൽ കാണാം നമുക്ക്. ഒപ്പം ട്രംപിന്റെ കയ്യിൽ നിന്ന് ആ ഒരു കിരീടം വാങ്ങുന്ന സമയത്തുള്ള ബോഡി ലാംഗ്വേജ് നമുക്ക് ലോകത്തിന് കൊടുക്കുന്ന സന്ദേശം മനസ്സിലാവും, അങ്ങനെ പലതും ഉണ്ട്. അതാണ് പലതും, അതാണ് ഒറ്റ വിജയം കൊണ്ട് ലോകം മുഴുവൻ സന്തോഷം നൽകാൻ ആർക്കാ പറ്റിയത് അല്ലേ. അർജന്റീന ജയിച്ചിരുന്നെങ്കിൽ അർജന്റീന മാത്രം സന്തോഷിച്ചേനെ, പക്ഷെ ഇതിപ്പം എത്ര എത്ര ആളുകളാണ് സന്തോഷിക്കുന്നത്. യെസ്, ഫുട്ബോൾ ജയിക്കട്ടെ. താങ്ക് യു സോ മച്ച്, അത് നല്ലൊരു വാക്കാണ് അല്ലേ, ഫുട്ബോൾ ജയിച്ചു. നമസ്കാരം, ആരാണ്? നമസ്കാരം സുഹൃത്തെ, ആരാണ്?
11: രാഹുൽ.
4: എന്തൊക്കെയാണ് വിശേഷം, എവിടുന്നാ വിളിക്കുന്നത്, നാടെവിടെയാണ്? പാലക്കാടാണ്. ഓക്കെ രാഹുൽ, എങ്ങനെയാണ് അർജന്റീനക്ക് എന്ത് പറ്റി? അതെ, കളിക്കണം, പന്ത് കിട്ടണം എന്നാ
11: പറഞ്ഞു.
4: പറഞ്ഞാൽ ഒരു പന്തും കൂടി കൊടുക്കണായിരുന്നു അല്ലേ, ഈ ഒറ്റ പന്ത് വെച്ച്
11: കളിക്കണം. ഫുട്ബോൾ അല്ല, പിന്നെ ഞാനങ്ങനെ വലിയ ഫുട്ബോൾ ഫാൻ ഒന്നല്ല, ബ്രസീൽ ഫാനാണ് ആക്ച്വലി. എനിക്ക് കുട്ടികൾ ബ്രസീലിനെ ഭയങ്കര ഇഷ്ടം, പിന്നെ ഫ്രാൻസിന്റെ ഇഷ്ടമാണ്. ഞാൻ ഒരു നോർമലി ഒരു സ്പോർട്സിനെ കാണുന്ന ആളാണ്, ഇന്ന് ഭ്രാന്തമായിട്ടൊന്നും ഞാൻ ആരാധിക്കുന്ന മനസ്സിലല്ല, ഫുട്ബോളായാലും ക്രിക്കറ്റ് ആയാലും. പക്ഷെ എന്തായാലും എനിക്ക് ചില ചെറിയ ഫ്രാൻസ് അർജന്റീന ചില ഈ ഗെയിമിന് ശേഷമുള്ളതും അതുപോലെ തന്നെ ഇത് മുമ്പ് ഇംഗ്ലണ്ടിനെ കഴിഞ്ഞിട്ടുള്ളൊരു അവർക്കൊരു ബാഡ് മാർക്കായ ശരിയും പറഞ്ഞു ശരിക്കും പറഞ്ഞു ഇംഗ്ലണ്ടിന് ശേഷം ജയിച്ച ശേഷം അവർ കാണിച്ചത് ഇന്നലെ കാണിച്ചതൊക്കെ ഒരു അവർക്കൊരു ബാഡ് മാർക്കായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ചില അർജന്റീന ഫാൻസ് ശരിക്കും പറഞ്ഞ ഈ ദൈവം കൊടുക്കുന്ന പോലെ ചില കാര്യങ്ങളുണ്ട്. അത് ആ പോർച്ചുഗലിലെ ടെസ്റ്റുകളിലേക്ക് റൊണാൾഡോ ഗോള് കൊടുത്തപ്പോ കിട്ടാത്തപ്പോ കുറെ കളിയൊക്കെയുണ്ട് ഫാൻസ് അർജന്റീനക്കാരി. അതേപോലെ തന്നെ ഈ കളിക്ക് ടെസ്റ്റിക്കും കിട്ടിയില്ല. ഓരോരുത്തരും ഓരോ പോലെയാണ്. നമ്മൾ ആ സമയത്തെ കുറെ എനിക്ക് അറിയാവുന്ന കുറെ അർജന്റീനക്കാരുണ്ടായിരുന്നു പോർച്ചുഗലിനെ കുറെ കളികൾ കളിക്കാനുണ്ടായിരുന്നു. ഇപ്പോ റൊണാൾഡോ ഒരു ഗോള് പോലും കൊടുത്തില്ലല്ലോ എന്ന് പറയാം. ടീം ഒത്തൊരുമില്ല, ഗോൾ കിട്ടിയില്ല.
4: നല്ല ഫുട്ബോളിനെ സ്നേഹിക്കാൻ, നല്ല മത്സരത്തെ സ്നേഹിക്കാൻ അന്ധമായിട്ടുള്ള ഒരു ഫാൻ അല്ലേ?
11: കളി കാണാൻ ആസ്വദിച്ചു അത്രേ ഉള്ളൂ. എൻജോയ് ചെയ്യാം. ഏത് ടീമായാലും അന്ധമായി എല്ലാവരും പറയാം. അന്ധമായി ആരെങ്കിലും വൃത്തിയായിട്ട് ചെയ്യരുത്. കളി കളിനെ പിരിച്ചി കാണും അത്രേ ഉള്ളൂ.
4: അത്രേ ഉള്ളൂ. അങ്ങനെ കളി അത്രേയുള്ളൂ. താങ്ക് യു സോ മച്ച്. വളരെ നന്നായിട്ട് പറഞ്ഞു. നമസ്കാരം. ഗുഡ് ഈവനിംഗ്.
12: ഹലോ, ഗുഡ് ഈവനിങ്.
4: വെരി ഗുഡ് ഈവനിങ്.
12: ഫിറോസ് ആണ് ഷാർജയിൽ നിന്ന്.
4: ഫിറോസ് ഷാർജയിൽ നിന്ന്. ഇത്തിരി വിഷമമുണ്ടോ ഫിറോസ്?
12: വിഷമൊന്നുമില്ല, ഞാൻ അർജന്റീന ഫാൻ തന്നെയാണ്.
4: അതാണ് ആ ശബ്ദം കേട്ടപ്പോ എനിക്ക് മനസ്സിലായി.
12: അങ്ങനെ ശബ്ദത്തിനൊന്നും വിഷയമാവാനൊന്നുമില്ല. തോൽവി തോൽവി തന്നെയാണ്.
4: അതാണ്,
12: അത് നമ്മൾ അംഗീകരിക്കും. ചെയ്യും. കളി മോശമായിരുന്നു. നന്നായിട്ട് കളിച്ചു, ജയിച്ചു.
4: അതെ.
12: പക്ഷെ എനിക്കൊരു എന്റെ ഒരു അഭിപ്രായത്തില്
4: ഞാൻ കേൾക്കായിരുന്നു ആ പക്ഷെ എന്താ വരാത്തതെന്ന്.
12: അല്ല, പക്ഷെ അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ ഒരു ക്യാപ്റ്റൂൾ അല്ല പറഞ്ഞത്. അർജന്റീന ഈ എക്സ്ട്രാ ടൈമിൽ വീണ ആ ഗോള് ഹാഫ് ടൈമിന് മുമ്പോ ഹാഫ് ടൈമിന് ശേഷം ഇംഗ്ലണ്ട് ഇട്ട പോലെ ഇട്ടുകളെ ഈ കളി മാറുന്നു എനിക്ക് തോന്നുന്നത്.
4: അല്ല, ആ കളിയിലേക്ക് അവർ വരുമ്പോഴത്തേക്ക് അവർക്ക് അവരുടെ കുന്തമ്മൻ എൻസോ ഫെർണാണ്ടസിനെ നഷ്ടമാവുകയാണ്. റെഡ് കാർഡ് കണ്ട് പുറത്തു പോവാണ്. അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ.
12: അതേ പറഞ്ഞത്, ലാസ്റ്റത്തെ കാര്യം ഞാൻ പറഞ്ഞത്, എക്സ്ട്രാ ടൈമിലല്ലേ ഗോള് വീണത്.
4: അതെ അതെ, എക്സ്ട്രാ ടൈമില്.
12: ഹാഫ് ടൈമിനോ ഹാഫ് ടൈമിന് ഉടനെയോ ഇംഗ്ലണ്ട് അടിച്ചില്ലേ.
4: അതെ.
12: അതേപോലെ ഒരു ഗോൾ അർജന്റീനക്ക് വീഴാണെങ്കിലേ.
4: അതെ,
12: കളി മാറുമായിരുന്നു
4: ശരിക്കും.
12: അപ്പോൾ ഇവര് ഡിഫൻസിലേക്ക് വരുള്ളൂ സ്പെയിന്.
4: അതെ, സ്പെയിനിലേക്കും ആക്രമണത്തിലേക്ക് ഒന്നിച്ച് ഒരുപോലെ. എങ്ങനെയാണ് ഇങ്ങനെ ഇങ്ങനെ യന്ത്രമനുഷ്യത്?
12: സ്പെയിന് നല്ല കളിയാണ്. നല്ല കളി കാഴ്ചവെച്ചു, ജയിച്ചു, അർഹതപ്പെട്ട വിജയം.
4: അർജന്റീനയുടെ മെസ്സിക്ക് എന്ത് പറ്റി? നമ്മുടെ പ്രിയപ്പെട്ട മെസ്സിഹായ്ക്ക് എന്ത് പറ്റി? ഒരു നിഴൽ പോലെ മാത്രം. ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കായിരുന്നു എവിടെയെന്ന് ആ മനുഷ്യൻ.
12: ഇവരൊക്കെ പറഞ്ഞ ബോൾ കിട്ടണ്ടേ,
4: ബോൾ കിട്ടണ്ടേ. രണ്ട് ബോൾ കൊടുക്കാൻ തന്നെ ആക്കണല്ലേ. ഫിഫയോട് റിക്വസ്റ്റ് കൊടുക്കണം. ഗോളിയെ കുറിച്ചുകൂടി പറയണ്ടേ എന്തായാലും? ഇല്ലെങ്കിൽ എന്താണ് വളർച്ചും ഇങ്ങനെ കൂടാരം പോലെ ആക്കിട്ട് നമ്മള് സെവനപ്പ് എന്ന് പറഞ്ഞിട്ട് ബ്രസീലിനെ കളിയാക്കി രണ്ട് ലിറ്റർ സെവനപ്പ് ആയിട്ട് പോവായിരുന്നു. ആകെ അതെ, കഴിച്ചലായി പോയി.
12: എന്തായാലും
4: ശരിക്കും ആ ഒരു കളിയുടെ മികവിനെയും അതുവരെ അർജന്റീന കൊണ്ടുവന്ന ആ സ്നേഹത്തിനെ എല്ലാം ഇല്ലാണ്ടാക്കി പോയി. യെസ്, ഒരു അർജന്റീനക്കാരനാണ് അങ്ങനെ സംസാരിച്ചത്. എന്നാലും അത് ആ ഒരു അന്ധമായിട്ടുള്ള ആരാധന ഇല്ലാതെ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ. സന്തോഷമുണ്ട് കേട്ടോ. യെസ്, താങ്ക് യു സോ മച്ച്. നമ്മുടെ ലാസ്റ്റ് കോളർ ആയിരുന്നു വിളിച്ചതില്. ഒരുപാട് സന്തോഷം, സ്നേഹം. നാളെ നമുക്ക് രാഷ്ട്രീയ വാർത്തകളാണ് കേട്ടോ. ഇനി നമുക്ക് ഫുട്ബോളിനൊക്കെ ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ട് നമുക്ക് കുറെ നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ വാർത്തകളുണ്ട്. പൊതുച്ചോറിന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് ചർച്ച ചെയ്യണം. ജന്തർമന്ദറിൽ കോക്രോച്ച് ജനതാ പാർട്ടികൾ പാറ്റകളുടെ സമരം തുടങ്ങിയിട്ടുണ്ട്. എല്ലാത്തിനെ കുറിച്ചും ചർച്ച ചെയ്യുന്ന ദിവസങ്ങളായിരിക്കും വരാൻ വേണ്ടി പോകുന്ന. വിളിച്ച എല്ലാവരോടും സന്തോഷം, സ്നേഹം.
13: Let's talk with Mini Padma. You're tuned into Home 92.2 FM. Home is a feeling.
14: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു. അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
15: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
16: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
15: അതാ പറഞ്ഞു കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
14: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കുറെ പാട്ടുകളും കഥകളും.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: റോക്കറ്റ് ആക്രമണം ഹോർമുസ് കടലിടുക്കിൽ കപ്പലിന് തീപിടിച്ചു. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഹോർമുസ് കടലിടുക്കിൽ കപ്പലിന് തീപിടിച്ചു. റോക്കറ്റ് ആക്രമണത്തിലാണ് കപ്പലിന് തീപിടിച്ചത്. കപ്പൽ ജീവനക്കാരെ രക്ഷിച്ചുവെന്ന റിപ്പോർട്ട്. ഗ്രീക്ക് ഷിപ്പിംഗ് കമ്പനി ഡൈനാകോമിന്റെ കപ്പലാണ് ആക്രമിക്കപ്പെട്ടത്. ഒമാന്റെ വടക്കൻ പടിഞ്ഞാറൻ പ്രദേശത്ത് വെച്ചാണ് കപ്പൽ ആക്രമിക്കപ്പെട്ടതെന്ന് യു കെ മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് വ്യക്തമാക്കി. ഇന്ന് രണ്ട് കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയതായി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് വ്യക്തമാക്കിയിരുന്നു. അയോധ്യ രാമക്ഷേത്ര സംഭാവന തട്ടിപ്പ് കേസ് രാഷ്ട്രീയവൽക്കരിക്കരുതെന്ന് സുപ്രീംകോടതി. ക്ഷേത്ര ട്രസ്റ്റ് ധനകാര്യങ്ങളിൽ സിബിഐ അന്വേഷണവും ഓഡിറ്റും ആവശ്യപ്പെട്ടുള്ള ഹർജികൾ പരിഗണിക്കവെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്താണ് ഇത്തരമൊരു നിരീക്ഷണം നടത്തിയത്. നീറ്റ് സിബിഎസ്ഇ പരീക്ഷാക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് പ്രതിഷേധത്തിലേർപ്പെട്ട കോക്രോച്ച് ജനതാ പാർട്ടിയുമായി ചർച്ചയ്ക്ക് തയ്യാറായി കേന്ദ്ര സർക്കാർ. ആരോഗ്യമന്ത്രി ജെ പി നദ്ദയുമായി കോക്രോച്ച് പാർട്ടി പ്രതിനിധികൾ ചർച്ച നടത്തി. കൃത്യമായ ഉറപ്പുകളൊന്നും ലഭിച്ചിട്ടില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നതടക്കമുള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്നതുവരെ പ്രതിഷേധം തുടരുമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സി ജെ പി വക്താവ് സൌരവ് ദാസ് എക്സിലൂടെ അറിയിച്ചു. ദേശാഭിമാനി വാരാന്ത്യപ്പതിപ്പ് വിവാദത്തിൽ കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകി എഡിറ്റർ. കള്ളൻ വിജയൻ ലേഖനത്തിൽ പാർട്ടി വിരുദ്ധതയില്ല. അനുയോജ്യമായ തലക്കെട്ടാണ് നൽകിയത്. തെറ്റുണ്ടെങ്കിൽ തിരുത്താമെന്ന് കെ ആർ അജയൻ. ഇന്ന് വൈകിട്ട് 4 മണിക്ക് മുൻപ് വിശദീകരണം നൽകണമെന്ന് കാരണം കാണിക്കൽ നോട്ടീസിൽ ആവശ്യപ്പെട്ടിരുന്നു. ലേഖനത്തിന്റെ പേരിൽ അനാവശ്യ വിവാദമുണ്ടാക്കി എന്നാണ് കുറ്റം. വിവാദ ലേഖനത്തിന് കള്ളൻ വിജയൻ എന്ന തലക്കെട്ട് മാറ്റാൻ ആവശ്യപ്പെട്ടിട്ടും തയ്യാറായില്ലെന്ന് വിമർശനം. വിവാദം മാധ്യമങ്ങളെ അറിയിച്ചെന്നും കാരണം കാണിക്കൽ നോട്ടീസിൽ കുറ്റപ്പെടുത്തുന്നു. വി എസ് അച്യുതാനന്ദന്റെ അനുസ്മരണം ഉൾപ്പെടുത്തിയുള്ള വാരാന്ത്യപ്പതിപ്പിലാണ് കള്ളൻ വിജയൻ എന്ന തലക്കെട്ടിൽ ലേഖനം ഇടം പിടിച്ചത്. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സന്നദ്ധ പ്രവർത്തനം ലോക റെക്കോർഡെന്ന് മുൻമന്ത്രി വി ശിവൻകുട്ടി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 4000 വരുന്ന ആളുകൾക്ക് ദിനം പ്രതി ഭക്ഷണം നൽകുന്നു. മറ്റേത് സംഘടനയ്ക്ക് ഇത് കഴിയും? മന്ത്രിയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ യുവജന സംഘടന ഇത് ചെയ്യുന്നുണ്ടോ? മന്ത്രി പ്രസ്താവനയിൽ നിന്ന് പിൻവാങ്ങിയാൽ മാത്രം പോരാ, ഖേദം പ്രകടിപ്പിക്കണമെന്നും ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അന്തിമ റിപ്പോർട്ട് എത്രയും വേഗം വിചാരണ കോടതിയിൽ സമർപ്പിക്കണമെന്ന് ഹൈക്കോടതി. ശാസ്ത്രീയ പരിശോധനാ ഫലം ലഭിച്ച സാഹചര്യത്തിലാണ് എസ്ഐടിക്ക് കോടതിയുടെ നിർദ്ദേശം. സ്വമേധയാ എടുത്ത ഹർജി സെപ്റ്റംബർ 3 ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും.

കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പിടിയിലായ അധ്യാപകൻ ഡോക്ടർ എം കെ റാമിനെ ചോദ്യം ചെയ്യുന്നത് തുടരുന്നു. താൻ ജാതി അധിക്ഷേപം നടത്തിയിട്ടില്ലെന്നും നിതിനെ മാനസികമായി പീഡിപ്പിച്ചിട്ടില്ലെന്നുമാണ് റാമിന്റെ മൊഴി. കർക്കശക്കാരനായ അധ്യാപകനായിരുന്നു താനെന്ന് ഡോക്ടർ റാം മൊഴി നൽകി. നിതിൻ രാജ് ജീവനൊടുക്കി 3 മാസം കഴിഞ്ഞാണ് കേസിൽ ഒന്നാം പ്രതിയായ ഡോക്ടർ എം കെ റാം പിടിയിലാകുന്നത്. റാമിനെ ഇപ്പോൾ ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ജന്തർമന്ദറിൽ തെരുവ് യുദ്ധം. സി ജെ പി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. സമരപന്തൽ ബലപ്രയോഗത്തിലൂടെ പോലീസ് പൊളിച്ചുമാറ്റി. പ്രവർത്തകരും പോലീസും തമ്മിൽ സ്ഥലത്ത് ഉന്തും തള്ളുമുണ്ടായി. പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ പോലീസ് ലാത്തി വീശുകയും കണ്ണീർവാതകം പ്രയോഗിക്കുകയും ചെയ്തു. ലാത്തി ചാർജിൽ മാധ്യമപ്രവർത്തകർക്കടക്കം പരിക്കേറ്റു.

നെന്മാറയിരട്ട കൊലപാതക കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ. പാലക്കാട് ഡിവിഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 20 ലക്ഷം രൂപ പിഴയും വിധിച്ചു. പിഴത്തുക സുധാകരന്റെ മക്കൾക്ക് നൽകാനും വിധിയായി. ലോകകപ്പ് ഫൈനലിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് അർജന്റീനയെ തകർത്ത് സ്പെയിൻ രണ്ടാം ലോക കിരീടമുയർത്തി. നിരന്തരം ആക്രമണങ്ങൾ നടത്തിയ സ്പെയിൻ 106 മിനിറ്റിലാണ് ഫെറാൻ ടോറസിലൂടെ തങ്ങളുടെ വിജയ ഗോൾ നേടിയത്. 2010 ഇനിയസ്റ്റ

വിജയ ഗോളിലൂടെ നെതർലാൻഡ്സിനെ തകർത്ത് ലോകകപ്പ് വിജയിച്ച ശേഷം രണ്ടാം ലോകകപ്പ് വിജയമാണ് സ്പെയിൻ അർജന്റീനയ്ക്കെതിരെ നേടിയത്. ലോക ചാമ്പ്യന്മാരെ തോൽപ്പിച്ചാണ് യൂറോ ചാമ്പ്യന്മാർ വിശ്വകിരീടം നേടിയത്. മികച്ച കളിക്കാരനുള്ള ഫിഫയുടെ ഗോൾഡൻ ബോൾ പുരസ്കാരം സ്പെയിന്റെ ക്യാപ്റ്റൻ റോഡ്രിക്ക്. ടീമിന്റെ 8-ൽ 7 മത്സരങ്ങളും വിജയിപ്പിക്കാൻ വഴിയൊരുക്കിയത് റോഡ്രിയാണ്. 2024 ബലൻറ്റിയോർ പുരസ്കാര ജേതാവാണ് റോഡ്രി. 2014-ലും 2022 ഗോൾഡൻ ബോൾ പുരസ്കാരം നേടിയത് ലിയണൽ മെസ്സിയായിരുന്നു. ഗോൾഡൻ ബോട്ട് കിലിയൻ എംബാപ്പെ ഫ്രാൻസ്, 10 ഗോളുകൾ. ഗോൾഡൻ ഗ്ലൗ ഫ്രാൻസ് സ്പെയിന്റെ ഗോൾ കീപ്പർ ഉനായ് സിമോൺ. വിശദവാർത്ത 6 മണിക്ക്.

0: exclusive.
1: വെരി ഗുഡ് ഈവനിംഗ്, നമസ്കാരം, അസ്സലാമു അലൈക്കും. ദിസ് ഇസ് ഹോം 92.2 എഫ്എം. ഇത് ബാക്ക് ടു ഹോമിന് സമയമായിരിക്കുകയാണ്. ആസിഫാണ് കൂടെയുള്ളത് കേട്ടോ. ആൻഡ് മറ്റെന്ത് പറഞ്ഞാണ് ഇന്നത്തെ ദിവസം ഞാൻ ആരംഭിക്കേണ്ടത്? ആക്ച്വലി കഴിഞ്ഞ ദിവസം വൈകുന്നേരത്ത് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം രാത്രി നമ്മൾ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസാരിച്ചുകൊണ്ടിരുന്ന ആ ഒരു വിഷയത്തിന്, ആ ഒരു കാര്യത്തിന്, ആ ഒരു മഹോത്സവത്തിന് അങ്ങനെ തിരശീല വീണിരിക്കുകയാണ്. പുതിയ ചാമ്പ്യന്മാർ അവരോധിക്കപ്പെട്ടിരിക്കുന്നു. ലോക ഫുട്ബോളിന്റെ നെറുകയിലേക്ക് സ്പെയിൻ വീണ്ടും എത്തിച്ചേരുന്ന ലോകകപ്പിനെ സ്പെയിൻ മുത്തം നൽകുന്ന ലാമിൻ യമാലിനെ പോലെയുള്ള പുതിയ താരോദയങ്ങൾ സംഭവിച്ച ഒരു വേൾഡ് കപ്പായി ഈ ഒരു വേൾഡ് കപ്പ്, 2026 വേൾഡ് കപ്പ് അങ്ങനെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും വലിയ ഹാർട്ട് ബ്രേക്കാണ് അർജന്റീന ഫാൻസിനൊക്കെ ഉള്ളത്. കാരണം മത്സരത്തിൽ ഉടനീളം, എസ്പെഷ്യലി മത്സരത്തിൽ അപ് ടു ദ മീറ്ററിലേക്ക് അർജന്റീനേൻ്റെതായിട്ടുള്ള ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ബോൾ പൊസഷനിലാവട്ടെ ഒന്നും തന്നെ വരാൻ സാധിച്ചില്ല എന്നുള്ള ആ ഒരു വിമർശനം ടീമിൻ്റെ ഫാൻസിൻ്റെ ഇടയിൽ നിന്ന് തന്നെയുണ്ട്. പക്ഷേ എന്നിരുന്നാലും അർജന്റീന ഫാൻസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തന്നെയും ഏറ്റവും മികച്ച ഒരു ടോർണമെൻറ്റ് തന്നെയായിരുന്നു ഇത്. കാരണം അവരുടെ ഒരു ജൈത്രയാത്ര, അവർ ഫാൻസിന് വേണ്ടി നൽകിയിട്ടുള്ള ആ ഒരു കോൺട്രിബ്യൂഷൻസ്, കാര്യങ്ങളെല്ലാം അത്രമാത്രം വലുത് തന്നെയായിരുന്നു. പക്ഷേ തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം അത് സ്പെയിൻ്റെ ദിവസമായിരുന്നു കേട്ടോ. ഞാനൊരു ഭയങ്കര കറതീർന്ന സ്പെയിൻ ആരാധകനാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ 2008 യൂറോ കപ്പ് മുതൽ സ്പെയിനെ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ സ്പെയിനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അന്ന് സ്പെയിൻ്റെ ക്യാപ്റ്റനായിരുന്ന ഐക്കർ കസീസിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇന്നലെ ആ ഒരു ടീമിന് അല്ലെങ്കിൽ ഇപ്പോൾ ഐക്കർ കസീസ് ആവട്ടെ, സെർജിയോ റാമോസ് ആവട്ടെ, ചാവി ആവട്ടെ, ഇവരെയൊക്കെ ഇങ്ങനെ ഗാലറിയിൽ നിറഞ്ഞിരിക്കുന്ന കണ്ടപ്പോൾ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ഒരു കിഡിലൻ സിനിമ കാണുന്നൊരു ഫീലായിരുന്നു ആ ഒരു ഫൈനൽ ഇവൻസും കാര്യങ്ങളും ഒക്കെ തന്നെ തന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഫിഫയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സമ്മാനത്തുക സ്വന്തമാക്കിക്കൊണ്ടാണ് സ്പെയിൻ ഇത്തവണ ജേതാക്കളായിരിക്കുന്നത്. 430 crore+ രൂപയാണ് സ്പെയിൻ്റെ കൈകളിലേക്ക് വരാൻ വേണ്ടി പോകുന്നത്. റണ്ണറപ്പ് ആയിട്ടുള്ള അർജന്റീനയ്ക്ക് കിട്ടുന്നത് 317 crore+ സമ്മാനത്തുക മാത്രമാണ് കേട്ടോ പറയുന്നത്. എന്തായാലും ഗംഭീരമായിട്ടുള്ളൊരു വേൾഡ് കപ്പായിരുന്നു. ഈവൻ ഗാലറി കാണുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ മത്സരം ഗ്രൗണ്ടിൽ കാണുന്ന സമയത്താണെങ്കിലും ഒഫ്കോഴ്സ് നമുക്ക് തന്നെ അറിയാം. ഇനി ആ മത്സരത്തെ വിശകലനം ചെയ്തുകൊണ്ട് ഞാൻ വെറുതെ അധിക കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. അർജന്റീനൻ ഫാൻസിനൊക്കെ ചെറിയൊരു സങ്കടവും കാര്യങ്ങളൊക്കെ, ചെറുതല്ലാത്ത സങ്കടം എല്ലാവരുടെയും ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ ഒരു കുഴപ്പമില്ല, മറ്റൊരു കപ്പ് കൂടി ഉയർത്താൻ വേണ്ടിയിട്ട് ലയണൽ മെസ്സിക്ക് കഴിഞ്ഞില്ല. പക്ഷേ മറ്റാർക്കും പറ്റാത്ത ഉയരങ്ങൾ കീഴടക്കിയാണ് അയാൾ തൻ്റെ ആട്ടം ആടി തീർത്തത്, ഫൈനലിലെ ആട്ടം ആടി തീർത്തതെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം 2 times ഗോൾഡൻ ബോൾ നേടിയ ഒരേ ഒരു താരമെന്നുള്ള റെക്കോർഡ് അദ്ദേഹത്തിൻ്റെ പേരിലാണ്. 2014 and 2022 ഗോൾഡൻ ബോൾ നേടിയിട്ടുണ്ടായിരുന്നു. ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ വിജയിച്ച മത്സരങ്ങൾ കളിച്ച റെക്കോർഡ് എന്ന പേരിൽ ലയണൽ മെസ്സിയുടെ പേരിലാണ്. ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ അസിസ്റ്റ് ചെയ്ത താരം, 12 assists ആ റെക്കോർഡ് മെസ്സിയുടെ പേരിലാണ്. ഏറ്റവും കൂടുതൽ ഗോൾ കോൺട്രിബ്യൂഷൻ ചെയ്ത താരം, 33 contributions ആ റെക്കോർഡും മെസ്സിയുടെ പേരിൽ തന്നെയാണ്. ഹാട്രിക് നേടുന്ന ഏറ്റവും പ്രായം കൂടിയ താരം എന്ന റെക്കോർഡ് 38-ാമത്തെ വയസ്സിൽ തൻ്റെ ഹാട്രിക്കിലൂടെ സ്വന്തമാക്കിയത് ലിയോണൽ മെസ്സിയാണ്. ഏറ്റവും കൂടുതൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ കളിച്ച താരം എന്ന റെക്കോർഡ് 34 മത്സരങ്ങളുമായി ആ റെക്കോർഡും മെസ്സിയുടെ പേരിൽ തന്നെയാണ്. ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന 2-ാമത്തെ താരം എംബാപ്പയ്ക്ക് തൊട്ടു പിറകിൽ 21 goals, അതും ലിയോണൽ മെസ്സിയാണ്. തുടർച്ചയായി ഏറ്റവും കൂടുതൽ മത്സരങ്ങളിൽ ഗോൾ നേടിയ താരം എന്ന റെക്കോർഡ് മെസ്സിയുടെ പേരിലാണ്. ഇനി ആ പേരിൽ എഴുതി ചേർക്കാൻ പ്രത്യേകിച്ച് റെക്കോർഡുകളൊന്നും തന്നെയില്ല. പക്ഷേ അതിൻ്റെ പേരിൽ അത്രയധികം റെക്കോർഡുകൾ സ്വന്തമാക്കിയിട്ടുള്ള ഒരു ഇതിഹാസത്തെ കഴിഞ്ഞ ദിവസത്തെ ഒരു പരാജയത്തിൻ്റെ പേരിൽ ട്രോളുന്നുണ്ടെങ്കിൽ ആ ട്രോളുന്നവർ മാത്രമാണ് കുറ്റക്കാരെന്ന് ഞാൻ പറയുകയാണ് കേട്ടോ. എന്തായാലും ഫാൻസിനൊക്കെ ഭയങ്കര സന്തോഷമായി കാണും. ഓഫ് കോഴ്സ് ബ്രസീൽ, പോർച്ചുഗൽ, മറ്റ് രാജ്യങ്ങളുടെ ഫ്രാൻസിൻ്റെയൊക്കെ ഫാൻസിന് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരിക്കും. ആൻഡ് സ്പെയിൻ ഫാൻസിനും ഓഫ്കോഴ്സ് സന്തോഷം തന്നെയാണ്. മത്സരമാണ്, അങ്ങനെയാണ് മത്സരങ്ങൾ എല്ലാം തന്നെ. എന്തായാലും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമുക്ക് പിടിച്ചിരുന്ന ആ ഒരു ഫുട്ബോൾ ഫീവർ ഒടുവിൽ ഇതാ ഇവിടെ വെച്ചിട്ട് ഇറങ്ങിപ്പോവുകയാണെന്നുള്ളതാണ് അല്ലേ. ഇനിയും ഒരുപാട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടുണ്ട്, ഒരുപാട് സമ്മാനങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. എല്ലാം പറയാം, ഒരു പാട്ടൊക്കെ കേട്ട് ഓടി തിരിച്ചു വരാം.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: You're tuned into Home 92.2 FM. Home is a feeling.

0: ലോകമെമ്പാടുമായി ഏറ്റവും അധികം സിനിമാ ആരാധകർ സിനിമാ പ്രേക്ഷകർ കാത്തിരിക്കുന്ന ചിത്രങ്ങളുടെ ഒരു ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചാൽ അതിൽ ഏറ്റവും മുൻപന്തിയിലുണ്ടായിരിക്കുന്ന ചിത്രങ്ങളിലൊന്നാണ് ഇപ്പോൾ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒഡീസി എന്ന സിനിമ. ഞാനും കണ്ടിട്ടില്ല, പക്ഷേ ഞാൻ ലാസ്റ്റ് വീക്കെൻഡ് കുറച്ചധികം തിരക്കുകളായിപ്പോയി. പക്ഷേ ഈ വീക്കെൻഡ് ഞാൻ എന്തായാലും പോയി കണ്ടിട്ട് അതിൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അടുത്ത് പറയും. പക്ഷേ അതിനൊന്നും വേണ്ടി കാത്തിരിക്കേണ്ട, അഭിപ്രായം പറയാം. നീ ആരാടാ എന്നിപ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഏതോ ഒരു കോണിൽ നിന്നും ആരോ ചോദിക്കും. പക്ഷേ അത് തള്ളിക്കളഞ്ഞേക്ക്, ഓരോരുത്തരുടെയും അഭിപ്രായം വിലയുള്ളതാണല്ലോ അല്ലേ. അങ്ങനെയൊക്കെ വിചാരിച്ചാൽ മതി. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് ഒഡീസി ഏറ്റവും മികച്ച സ്ക്രീനിൽ തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആണെന്നാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ഈ പറഞ്ഞ പോലെ ഇത്തരം ചില സിനിമകൾ അപൂർവമായിട്ട് മാത്രമേ തിയേറ്ററുകളിലേക്ക് അല്ലെങ്കിൽ നമുക്ക് കിട്ടാറുള്ളൂ, നമുക്ക് മുന്നിലേക്ക് ഇത്രയും ബ്രഹ്മാണ്ട ക്യാൻവാസിൽ വരുന്ന സിനിമകൾ ഇത്രയും നല്ല അഭിപ്രായം കൂടെ സ്വന്തമാക്കുന്ന ഒരവസ്ഥയല്ലേ. അപ്പോൾ പോയി കാണണേ. ആൻഡ് പറഞ്ഞു വന്ന അതൊന്നുമല്ല, ഈ ലിസ്റ്റിലെ ഏറ്റവും അധികം ഒരുപക്ഷെ ഒഡീസി പോലും രണ്ടാം സ്ഥാനത്താണെന്ന് വേണമെങ്കിൽ പറയാം. ഒന്നാം സ്ഥാനം അത് മാർവലിൻ്റെ അവഞ്ചേഴ്സ് ഡൂംസ് ഡേ എന്ന സിനിമയ്ക്ക് തന്നെ ഉള്ളതാണ്. കാരണം എത്രയോ അധികം, അതായത് ഈ കോമിക്സ് ബുക്കുകളുടെ ഒരു എറയിൽ അത്ര കണ്ട് ലോകത്ത് ഇമ്പാക്ട് ഉണ്ടാക്കാതെ പോയ കുറച്ചധികം സൂപ്പർ ഹീറോസിനെ ചേർത്ത് വെച്ചുകൊണ്ട് മാർവൽ തങ്ങളുടെ ഒരു നിലയില്ലാ കയത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള അവസാന ശ്രമം എന്ന നിലയിലാണ് ബാംഗ്ലോൺ എടുത്ത് 2007-08 അയൺമാൻ എന്ന് പറയുന്ന സിനിമ നിർമ്മിക്കുന്നത്. അന്ന് കോമിക്സിന്റെ വായനക്കാരൊക്കെ ക്രമേണ കുറഞ്ഞു, മാർവൽ എന്ന കമ്പനി തന്നെ പൂട്ടിപ്പോന്ന അവസ്ഥയായി. മാത്രമല്ല അവർക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ സൂപ്പർ ഹീറോസ് ഫാന്റാസ്റ്റിക് ഫോർ, സ്പൈഡർമാൻ ഒക്കെ പല കമ്പനികൾക്ക് ലീസിന് കൊടുത്തേക്കാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇനി മറ്റൊരു നിവൃത്തിയില്ല, കമ്പനി ഉയർത്തണമെങ്കിൽ ഒരു ഒറ്റ വഴിയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി അന്ന് മാർവലിന്റെ ഹെഡായിരുന്ന കെവിൻ ഫൈജി എന്ന വ്യക്തിയാണ് ഇത്തരത്തിൽ നമുക്ക് എന്തുകൊണ്ട് നിലവിലുള്ള സൂപ്പർ ഹീറോസിനെ വെച്ചൊരു സിനിമ എടുത്തുകൂടാ എന്ന് ചിന്തിച്ചു തുടങ്ങിയത്. അപ്പോൾ ആ ചിന്ത എന്ന് അവസാനിച്ചത് അത്ര കണ്ട് ലോകത്ത് ആരാധക സമ്പത്ത് ഇല്ലാതിരുന്ന ഇന്നല്ല, അന്ന് തോർ, അയൺമാൻ, ക്യാപ്റ്റൻ അമേരിക്ക പോലെയുള്ള സൂപ്പർ ഹീറോസിലായിരുന്നു. അങ്ങനെ അവരെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് സിനിമകൾ ചെയ്തു തുടങ്ങി. പിന്നീട് ലോകം കണ്ടത് ഇന്ന് ലോകത്ത് ഏറ്റവും അധികം ആരാധകരുള്ള ഒരു സിനിമ പ്രൊഡക്ഷൻ ഹൗസായിട്ട് മാർവൽ മാറുന്ന ഒരു കാഴ്ചയാണ്. ആൻഡ് അതിൻ്റെ ഒരു മാക്സിമം പീക്ക് അടിച്ച മൊമെൻ്റ് ആയിരുന്നു 2020 അവഞ്ചേഴ്സ് എൻ ഗെയിമിലൂടെ അവഞ്ചേഴ്സ് എന്ന സീരീസ് അവസാനിച്ചൊന്ന് കരുതി നിൽക്കുന്ന സമയത്ത്. അതിനുശേഷം വന്ന സിനിമകൾക്കൊന്നും അത്ര കണ്ട് സ്വീകാര്യത ജനങ്ങൾക്കിടയിൽ നേടിയെടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഡൂംസ് ഡേ എന്ന് പറയുന്ന സിനിമയുടെ അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ അവർ വിട്ടിട്ടുണ്ടായിരുന്നത്. അയൺമാനായി എവിടെ അവസാനിപ്പിച്ചോ അവിടെ നിന്നും റോബർട്ട് ഡൗണി ജൂനിയർ ഡോക്ടർ ഡൂം എന്ന് പറയുന്ന ക്യാരക്ടറായിട്ട് തിരിച്ചു വരുന്നു. ഒപ്പം നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറേ അധികം, ഇപ്പോൾ ക്യാപ്റ്റൻ അമേരിക്ക ആയിട്ട് സ്റ്റീവ് റോജേഴ്സ് തിരിച്ചു വരുന്നു, അങ്ങനെ തോറായിട്ട് ക്രിസ് ഹെംസ്വർത്ത്, അങ്ങനെ നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ വീണ്ടും അവഞ്ചേഴ്സിൻ്റെ ആ ഒരു പാനലിൽ ഒത്തു നിൽക്കുന്ന ആ ഏറ്റവും പുതിയ സിനിമയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. അത് പറയാൻ വേണ്ടിയിട്ട് ഇത്രയും വളച്ച് ചുറ്റി കറങ്ങിക്കൊണ്ട് വന്നത് കേട്ടോ. അപ്പോൾ അവഞ്ചേഴ്സ് ഫാനായിട്ടുള്ളവർ, ഈ വലിയ മെഗാ സിനിമകളെ കാണാൻ ഇഷ്ടപ്പെടുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും വീട്ടിലെത്തിയപാട് ട്രെയിലർ കണ്ടു നോക്കണം. ഗംഭീര ട്രെയിലറാണെന്ന് തോന്നുന്നു, ഞാൻ മൊത്തം കണ്ടില്ല. ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അതിൽ കുറേ സൂപ്പർ ഹീറോസിൻ്റെ ഒരു, ഇപ്പോൾ ലോക്കി, ഹൾക്ക്, ആൻഡ് പിന്നെ ഒരു ചൈനക്കാരൻ ഒരു സൂപ്പർ ഹീറോ ഉണ്ടായിരുന്നല്ലോ. അതിനുശേഷം അവഞ്ചേഴ്സിൻ്റെ എൻ ഗെയിം കഴിഞ്ഞ പാട് വന്ന് ഫാന്റാസ്റ്റിക് ഫോറുമായിട്ടുള്ള ക്രോസ് ഓവർ വരുന്നുണ്ട്, എക്സ്മെനുമായിട്ടുള്ള ക്രോസ് ഓവർ വരുന്നുണ്ട്. അങ്ങനെ ഗംഭീര പരിപാടിയാണടേ ഇത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പറയുമ്പോൾ അവഞ്ചേഴ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ മാർവൽ കൈൻഡ് ഓഫ് മൂവീസിനോടൊന്നും വലിയ താല്പര്യമില്ലാത്തവർ വിചാരിക്കും ഇവരെന്ത് തേങ്ങയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇത്തരം സിനിമകളെ ഇഷ്ടപ്പെടുന്നവർ, ഇത്തരം സിനിമകളെ കാണാൻ താല്പര്യപ്പെടുന്നവർ, അല്ലെങ്കിൽ ഈ ഒരു യൂണിവേഴ്സിനെ കുറിച്ച് കുറച്ച് അറിയാവുന്നവർക്ക് എക്സ്ട്രീം എക്സൈറ്റ്മെൻറ്റ് തരുന്ന ഒരു ട്രെയിലർ തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത്. പോയി കണ്ടോ.
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് ആഗതീർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായി.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkum swandam.
2: Ammone, enda idu? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
3: ശ്രദ്ധിക്കണ്ട.
2: എടാ മോനെ, പോയടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
4: അണ്ണം പേടിക്കണ്ട,
5: വണ്ടി നേരെ അഡ്രാസിലേക്ക് വിട്ടു. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അഡ്രാസിലേ ഉള്ളൂ.
2: അമ്പാണ്, എന്നാ വേഗം പോ അൾറാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ടാണ്.
3: അണ്ണ ശ്രദ്ധിക്ക.
6: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾറാസ് ഓട്ടോ എ സി പാർട്സ്. അൾറാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾറാസ് ഡോട്ട് എം ഇ.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോച്ചു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: ഇന്നലെ ഒരു 8 സ്പാനർ എടുത്ത് നെട്ടോട്ടത്തോടോട്ടം. ഞാനും എൻ്റെ പരിചയത്തിലുള്ള ആളുകളോ അവരെ കുറിച്ചൊന്നും അല്ല പറഞ്ഞു വരുന്നത്. ഇന്നലെ നമുക്ക് പലർക്കും നേരിട്ടുണ്ടാവുന്ന ഒരു പ്രശ്നമാണ്. നിങ്ങൾ എത്ര പേർക്ക് അത് ഫേസ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ എത്ര പേർ അത് റിയലൈസ് ചെയ്തിട്ടുണ്ടാവും എന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങളൊരു പക്ഷേ നിങ്ങൾ ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ മറ്റേതിലോ മറ്റേതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ, ഒരു സ്റ്റോറിയോ ഒരു പോസ്റ്റോ അപ്ലോഡ് ആവുന്നില്ല, അല്ലെങ്കിൽ ഒന്നും കാണാൻ പറ്റുന്നില്ല, നെറ്റ് ഭയങ്കരമായിട്ട് കൺസ്യൂം ചെയ്ത് തീരുന്നു, മാത്രമല്ല ചില അക്കൗണ്ടുകൾ പോലും ഈ പറഞ്ഞ പോലെ ഡീആക്ടിവേറ്റഡ് ആയി പോകുന്ന, അല്ലെങ്കിൽ ലോക്ക്ഡൌട്ട് ആവുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സംഗതി വേറെ ഒന്നുമല്ല. മെറ്റിൽ ഇന്നലെ എന്തോ പണി മുടക്കിയതാണ് കേട്ടോ. ഇനി എവിടെയെങ്കിലും കയറി ആവശ്യമില്ലാത്ത ഏതെങ്കിലും സ്ഥാനത്താത് വല്ല ഇലിയും കരണ്ടിയതാണോ എന്നുപോലെ എനിക്കറിയില്ല. പക്ഷേ ലോകമെമ്പാടുമായിട്ട് മെറ്റ പണി മുടക്കിയ ഒരു ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം. കാരണം വ്യക്തമായിരുന്നില്ല, പക്ഷേ തകരാറ് പരിഹരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നു എന്നിങ്ങനെ അപ്ഡേറ്റ്സ് ഇങ്ങനെ മെറ്റയുടെ ഭാഗത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഏറെക്കുറെ അവരതൊക്കെ റിസോൾവ് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ലോകമെമ്പാടുമായിട്ട് ഏതാണ്ട് മില്യൺ കണക്കിന് കസ്റ്റമേഴ്സിനെ ബാധിച്ചുകൊണ്ടാണ് മെറ്റ പ്ലാറ്റ്ഫോംസ് ആയിട്ടുള്ള ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, മെസ്സഞ്ചർ എന്നിവയിലൊക്കെ തന്നെ വൻ തകരാറ് നേരിട്ടിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഡെസ്ക്ടോപ്പിൽ ലോഗിൻ ചെയ്യാൻ വേണ്ടി നോക്കുന്ന സമയത്ത് നമ്മുടെ അക്കൗണ്ട് ടെമ്പററി അൺഅവൈലബിൾ എന്നാണ് കാണിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അതായത് അക്കൗണ്ട് ഇങ്ങനെ ഒരു അക്കൗണ്ട് നിലവിലില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്ക് അത്രമാത്രം പ്രയോറിറ്റി കൊടുക്കുന്ന എന്നെ പോലെയുള്ള ഒരാൾ, എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു മെസ്സേജോ അല്ലെങ്കിൽ അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് മറ്റേ പാനിക് അറ്റാക്ക് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഭയങ്കര വലിയൊരു ഞെട്ടൽ തന്നെയായിരുന്നു സമ്മാനിച്ചിട്ടുണ്ടായിരുന്നത് ഇന്നലെ. ഈവൻ ദോ ഇറ്റ് വാസ് ഫിഫ ഫൈനൽ, കഴിഞ്ഞ ദിവസം വേൾഡ് കപ്പിന്റെ ഫൈനലായിരുന്നു എല്ലായിടത്തെയും തലക്കെട്ടെങ്കിൽ പോലും, ഇപ്പോൾ ട്വിറ്റർ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിലെ ഏറ്റവും ടോപ്പ് 1 ഹാഷ്ടാഗ് അല്ലെങ്കിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളിലൊന്ന് ഈ പറഞ്ഞ പോലെ മെറ്റയുടെ ഈ ഒരു തകരാറായിരുന്നു കേട്ടോ. കാരണം എല്ലാവരും ഭയങ്കരമായിട്ട് ഒരു ഒരു കൊളാട്രൽ ലോസിലേക്ക് പോകുന്ന രീതിയിലായിരുന്നു എല്ലാവരുടെയും ഡിസ്കഷൻസും കാര്യങ്ങളും ഒക്കെ പോയിട്ടുണ്ടായിരുന്നത്. എന്തായാലും അങ്ങനെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്, അക്കൗണ്ട് ടെമ്പററി അൺഅവൈലബിൾ എന്നാണ് കഴിഞ്ഞ ദിവസം പലരുടെയും ഫീഡുകളിൽ അല്ലെങ്കിൽ പലരുടെയും സിസ്റ്റത്തിലൂടെ ലോഗിൻ ചെയ്യാൻ വേണ്ടി നോക്കുന്ന സമയത്തൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ഫീഡ് റിഫ്രഷ് ചെയ്യാൻ പറ്റില്ല, മെസ്സേജസ് അയക്കാൻ പറ്റില്ല, അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. പക്ഷെ എന്തായാലും നമ്മുടെ സക്കർബർഗണ്ണൻ കൃത്യസമയത്ത് ഇടപെട്ട് എവിടെയാണ് ലീക്കേജ് എന്ന് കണ്ടുപിടിച്ച് രണ്ട് പേരുടെ കൂടെ കൂട്ടിമുട്ടിച്ചെല്ലാം ശരിയാക്കി വിട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇത് തൽക്കാലത്തേക്ക് ഒപ്പിച്ചു വെച്ചേക്കുന്നതാണോ അതോ ഇതിപ്പോൾ ഈ അടുത്തിടെയായിട്ട് കുറേ ആയിട്ടുണ്ട്, കുറേ ആയിട്ട് മെറ്റിങ് ഇങ്ങനത്തെ ഒരു പ്രശ്നം പറ്റുന്നുണ്ട് കേട്ടോ. നല്ല എംപ്ലോയീസ് ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണെങ്കിൽ പറ നമുക്ക് നല്ല നല്ല പിള്ളേർ, നന്നായിട്ട് പണിയറിയാവുന്ന പിള്ളേർ നമുക്ക് കേരളത്തിൽ നിറക്കി തരാം. അപ്പോൾ അവരെയൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകണം, ഒരു സ്ഥാപനമൊക്കെ അല്ലെങ്കിൽ ഉത്തരവാദിത്വം ഇല്ലാതെ നോക്കി നടത്തരുത് കേട്ടോ. You are listening to That's Home with Asif.

റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ഹൈക്കോടതി. പരീക്ഷാക്രമക്കേട്, കോക്രോച്ച് പാർട്ടിയുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന് കേന്ദ്ര സർക്കാർ. റോക്കറ്റ് ആക്രമണം, ഹോർമൂസ് കടലിടുക്കിൽ കപ്പലിന് തീപിടിച്ചു. അർജന്റീനയെ തകർത്ത് സ്പെയിന് ലോക കിരീടം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പാർലമെന്റ് മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. ജന്തർ മന്ദറിൽ തടിച്ചുകൂടിയ നൂറുകണക്കിന് പ്രവർത്തകർക്ക് നേരെ ഡൽഹി പോലീസ് ലാത്തിവീശി. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതിനിടെയാണ് സംഘർഷം ഉണ്ടായത്. സ്ഥലത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചതിനാൽ മാർച്ച് പോലീസ് തടയുമെന്ന നിർദ്ദേശമുണ്ടായിരുന്നു. പ്രതിപക്ഷ എംപിമാർ ഉൾപ്പെടെ പ്രതിഷേധ മാർച്ചിന്റെ ഭാഗമായി. തൃണമൂൽ കോൺഗ്രസ് എംപി മഹുവ മൊയ്ത്രയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധക്കാർ ബാരിക്കേഡിന്റെ ഭാഗത്തേക്ക് പാഞ്ഞെടുത്തത്. നീറ്റ് സിബിഎസ്ഇ പരീക്ഷാക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് പ്രതിഷേധത്തിലേർപ്പെട്ട കോക്രോച്ച് ജനതാ പാർട്ടിയുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന് കേന്ദ്ര സർക്കാർ. ആരോഗ്യമന്ത്രി ജെ പി നദ്ദയുമായി കോക്രോച്ച് പാർട്ടി പ്രതിനിധികൾ ചർച്ച നടത്തി. കൃത്യമായ ഉറപ്പുകളൊന്നും ലഭിച്ചിട്ടില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെയ്ക്കുന്നതടക്കമുള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്നതുവരെ പ്രതിഷേധം തുടരുമെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സി ജെ പി വക്താവ് എക്സിലൂടെ അറിയിച്ചു. അയോധ്യ രാമക്ഷേത്ര സംഭാവന തട്ടിപ്പ് കേസ് രാഷ്ട്രീയവൽക്കരിക്കരുതെന്ന് സുപ്രീംകോടതി. ക്ഷേത്ര ട്രസ്റ്റ് ധനകാര്യങ്ങളിൽ സിബിഐ അന്വേഷണവും ഓഡിറ്റും ആവശ്യപ്പെട്ടുള്ള ഹർജികൾ പരിഗണിക്കവേ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്താണ് ഇത്തരമൊരു നിരീക്ഷണം നടത്തിയത്. രാഷ്ട്രീയം കളിക്കരുത്, ഇത് ക്രിമിനൽ നിയമപ്രകാരം ലളിതമായ കേസ്. ഇതിനുവേണ്ടത് ശരിയായ സത്യസന്ധമായ അന്വേഷണമാണ്. അങ്ങനെ യുക്തിസഹമായ നിഗമനത്തിൽ എത്താൻ കഴിയും. ചീഫ് ജസ്റ്റിസ് ഹർജിക്കാരെ പ്രതിനിധീകരിക്കുന്ന അഭിഭാഷകരോടാണ് ഇങ്ങനെ പറഞ്ഞത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ക്രിയാത്മകമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു മാസത്തിനിടയിൽ രാജ്യം വലിയ നേട്ടങ്ങൾ കണ്ടു. ദേശീയതലത്തിലും അന്തർദേശീയതലത്തിലും ബഹിരാകാശത്തുമുള്ള നേട്ടങ്ങൾ അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. ഇന്ത്യയ്ക്ക് ആഗോളതലത്തിൽ വലിയ സ്വീകാര്യത ലഭിക്കുന്നതിനെക്കുറിച്ചും പ്രധാനമന്ത്രി സംസാരിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷവും നരേന്ദ്രമോദി പരാമർശിച്ചു. സംഘർഷത്തിൽ വലിയ ആശങ്കയുണ്ട്. ഇന്ത്യയെപ്പോലെയുള്ള രാജ്യങ്ങളെ സംഘർഷം പ്രതികൂലമായി ബാധിച്ചു. ഊർജ്ജ മേഖലയിൽ പ്രതിസന്ധി നേരിട്ടുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അന്തിമ റിപ്പോർട്ട് എത്രയും വേഗം വിചാരണ കോടതിയിൽ സമർപ്പിക്കണമെന്ന് ഹൈക്കോടതി. ശാസ്ത്രീയ പരിശോധനാ ഫലം ലഭിച്ച സാഹചര്യത്തിലാണ് SIT ഹൈക്കോടതിയുടെ നിർദ്ദേശം. സ്വമേധയാ എടുത്ത ഹർജി September 3 കോടതി പരിഗണിക്കും. ദേശാഭിമാനി വാരാന്ത്യപ്പതിപ്പ് വിവാദത്തിൽ കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകി വാരാന്ത്യപ്പതിപ്പിന്റെ എഡിറ്റർ. കള്ളൻ വിജയൻ ലേഖനത്തിൽ പാർട്ടി വിരുദ്ധതയില്ല, അനുയോജ്യമായ തലക്കെട്ടാണ് നൽകിയത്. തെറ്റുണ്ടെങ്കിൽ തിരുത്താമെന്ന് KR അജയൻ. ഇന്ന് വൈകിട്ടിന് മുൻപ് വിശദീകരണം നൽകണമെന്ന് കാരണം കാണിക്കൽ നോട്ടീസിൽ ആവശ്യപ്പെട്ടിരുന്നു. ലേഖനത്തിന്റെ പേരിൽ അനാവശ്യ വിവാദമുണ്ടാക്കിയെന്നാണ് കുറ്റം. പൊതുച്ചോർ വിവാദവുമായി ബന്ധപ്പെട്ട് താൻ പറഞ്ഞ കാര്യങ്ങളിൽ മലക്കം മറിച്ചിൽ ഇല്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ആലപ്പുഴയിലെ ക്രിട്ടിക്കൽ കെയറിലെ ജീവനക്കാരി ജോലിക്കെത്തിയപ്പോൾ സേവാഭാരതിക്കാർ ഇത് തങ്ങളുടെ സ്ഥലമാണ്, ഇവിടെ പ്രവർത്തനം നടത്തണമെങ്കിൽ തങ്ങൾക്ക് മറ്റൊരു സ്ഥലം അനുവദിച്ച് നൽകണമെന്ന് പറഞ്ഞു. ഇത് സർക്കാരിന്റെ സ്വത്താണ്, അല്ലാതെ വ്യക്തികളുടെയോ സംഘടനകളുടെയോ സ്വത്തല്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു തീരുമാനം ആലപ്പുഴ ജില്ലയ്ക്ക് വേണ്ടി എടുത്തതെന്ന് മന്ത്രി. DYFIയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സന്നദ്ധ പ്രവർത്തനം ലോക റെക്കോർഡെന്ന് മുൻമന്ത്രി വി ശിവൻകുട്ടി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 4000 വരുന്ന ആളുകൾക്ക് ദിനം പ്രതി ഭക്ഷണം നൽകുന്നു. മറ്റേത് സംഘടനയ്ക്കിത് കഴിയും? മന്ത്രിയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ യുവജന സംഘടന ഇത് ചെയ്യുന്നുണ്ടോ? മന്ത്രി പ്രസ്താവനയിൽ നിന്ന് പിൻവാങ്ങിയാൽ മാത്രം പോരാ, ഖേദം പ്രകടിപ്പിക്കണമെന്നും വി ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി RL നിതിൻ രാജിന്റെ മരണത്തിൽ പിടിയിലായ അധ്യാപകൻ ഡോക്ടർ MK റാമിനെ ചോദ്യം ചെയ്തു. താൻ ജാതി അധിക്ഷേപം നടത്തിയിട്ടില്ലെന്നും നിതിനെ മാനസികമായി പീഡിപ്പിച്ചിട്ടില്ലെന്നും MK റാമിന്റെ മൊഴി. കർക്കശക്കാരനായ അധ്യാപകനായിരുന്നു താനെന്ന് ഡോക്ടർ റാം മൊഴി നൽകിയിട്ടുണ്ട്. കണ്ണൂരിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ചാണ് റാമിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. റാമിനെ ഇപ്പോൾ ജയിലിൽ അടച്ചിരിക്കുകയാണ്. നെന്മാറ ഇരട്ടക്കൊലപാതക കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ. പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 20 ലക്ഷം രൂപ പിഴയും വിധിച്ചു. പിഴത്തുക സുധാകരന്റെ മക്കൾക്ക് നൽകാനും വിധി. അപൂർവങ്ങളിൽ അപൂർവമെന്നാണ് കേസ് കോടതി വിലയിരുത്തിയത്. സുധാകരന്റെ മക്കൾക്ക് ചെന്താമര ഭീഷണിയെന്ന് കോടതി നിരീക്ഷിച്ചു. പ്രതിക്ക് നേരത്തെ തന്നെ ജീവപര്യന്തം വിധിച്ചിട്ടുണ്ട്. ആ ശിക്ഷ അനുഭവിച്ചു വരികയാണ്. മുത്തശ്ശിയെ കൂടി കൊന്നതോടെ സുധാകരന്റെ മക്കൾക്ക് ജീവിക്കാനുള്ള അത്താണി നഷ്ടമായെന്നും കോടതി. ഹോർമൂസ് കടലിടുക്കിൽ കപ്പലിന് തീപിടിച്ചു. റോക്കറ്റ് ആക്രമണത്തിലാണ് കപ്പലിന് തീപിടിച്ചത്. കപ്പൽ ജീവനക്കാരെ രക്ഷിച്ചു. ഗ്രീക്ക് ഷിപ്പിംഗ് കമ്പനി ഡൈനാകോമിന്റെ കപ്പലാണ് ആക്രമിക്കപ്പെട്ടത്. ഒമാന്റെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശത്ത് വെച്ചാണ് കപ്പൽ ആക്രമിക്കപ്പെട്ടതെന്ന് UK മാരിടൈം ട്രേഡ് ഓപ്പറേഷൻ

0: വ്യക്തമാക്കി. കുവൈറ്റിന് നേരെ തുടർച്ചയായ ആക്രമണം ഘടിപ്പിച്ച ഇറാൻ രണ്ട് ദിവസത്തിനിടെ രണ്ട് തവണ ജലശുദ്ധീകരണ പ്ലാന്റും വൈദ്യുത നിലയങ്ങളും ആക്രമിക്കപ്പെട്ടതോടെ വൈദ്യുത ഉൽപ്പാദന യൂണിറ്റുകളിൽ ചിലത് പ്രവർത്തനം നിർത്തി. നിലയങ്ങളിലെ അറ്റകുറ്റപ്പണികൾ അടിയന്തരമായി പുരോഗമിക്കുകയാണ്. ഇറാൻ ആക്രമണത്തിൽ പരിക്കേറ്റ അഗ്നിശമന സേനാംഗങ്ങൾ അടക്കമുള്ളവരെ കുവൈറ്റ് പ്രധാനമന്ത്രി ആശുപത്രിയിൽ സന്ദർശിച്ചു. കുവൈറ്റിലേക്ക് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ ഡ്രോൺ ആക്രമണങ്ങൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തകർത്തുവെന്ന് കുവൈറ്റ് സായുധസേന അറിയിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കേട്ട സ്ഫോടന ശബ്ദങ്ങൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഡ്രോണുകളെ ആകാശത്ത് വെച്ച് നശിപ്പിച്ചതിന്റെ ഭാഗമാണെന്ന് കുവൈറ്റ് സൈന്യം അറിയിച്ചു. ജനങ്ങൾ പരിഭ്രാന്തരാകാതെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും ബന്ധപ്പെട്ട അധികൃതരുടെയും നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് പ്രതിരോധ മന്ത്രാലയം. മേഖലയിൽ അമേരിക്കയും ഇറാനും തമ്മിൽ സൈനിക ഏറ്റുമുട്ടൽ രൂക്ഷമായ പശ്ചാത്തലത്തിൽ ഗൾഫ് രാജ്യങ്ങളിലുടനീളം രാജ്യാന്തര തലത്തിൽ തന്നെ സുരക്ഷയും ജാഗ്രതയും ശക്തമാക്കിയിരിക്കുകയാണ്. സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് ബഹ്റിനിലും ജാഗ്രതാ നിർദ്ദേശം. രാജ്യത്ത് അപായ സൈറണുകൾ മുഴക്കിയ അധികൃതർ പൌരന്മാരും താമസക്കാരും ഉടനടി അടുത്തുള്ള സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറണമെന്ന് നിർദ്ദേശിച്ചു. തുടർച്ചയായ ഒൻപതാം ദിവസവും ഇറാനെതിരെ യുഎസ് ആക്രമണം. ഇറാനെതിരെയുള്ള നാവിക ഉപരോധം ശക്തമായി തുടരുന്നതായി യുഎസ് സെൻട്രൽ കമാൻഡ്. ഇതുവരെ ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ച ആറ് കപ്പലുകൾ തടഞ്ഞതായും ഒരെണ്ണം ആക്രമിച്ച് നിശ്ചലമാക്കിയതായും യുഎസ് സൈന്യം. വടക്കൻ ഇറാഖിൽ ഇന്നലെയുണ്ടായ ഇറാൻ ആക്രമണത്തിൽ യുഎസ് സൈനികൻ കൊല്ലപ്പെട്ടു. യുഎസ് ഇറാൻ മധ്യസ്ഥർ പത്ത് ദിവസത്തെ വെടിനിർത്തലിന് നിർദ്ദേശിച്ചതായി റിപ്പോർട്ട്. ഇടക്കാല കരാർ പുനരുജ്ജീവിപ്പിക്കാൻ നീക്കം. ഗൾഫ് മേഖലയിൽ യുഎസും ഇറാനും തമ്മിൽ സൈനിക സംഘർഷം അതിരൂക്ഷമായി തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഇരുവിഭാഗങ്ങൾക്കുമിടയിൽ പ്രവർത്തിക്കുന്ന മധ്യസ്ഥർ പത്ത് ദിവസത്തേക്ക് പരസ്പരം ആക്രമണങ്ങൾ പൂർണ്ണമായി നിർത്തിവയ്ക്കാൻ നിർദ്ദേശിച്ചതായി റിപ്പോർട്ട്. യുഎ അടക്കമുള്ള വിദേശ രാജ്യങ്ങളിലെ ഇന്ത്യൻ മിഷനുകളിൽ കോൺസുലാർ സേവനങ്ങൾ നൽകാൻ മുൻപ് കരാർ റദ്ദാക്കപ്പെട്ട ഏജൻസികളെ താൽക്കാലികമായി നിയമിക്കാൻ സുപ്രീംകോടതി അനുമതി നൽകി. ഇതനുസരിച്ച് പുതിയ ടെൻഡർ നടപടികൾ പൂർത്തിയാകുന്നതുവരെ തങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ യുഎയിൽ കോൺസുലാർ സേവനങ്ങൾ നൽകാൻ അൽഹിന്ദ ടൂർസ് ആന്റ് ട്രാവൽസിന് താൽക്കാലിക ചുമതല നൽകാൻ അബുദാബിയിലെ ഇന്ത്യൻ എംബസിക്കും ദുബായിലെ കോൺസുലേറ്റിനും കഴിയും. നാല് ഇന്ത്യൻ മിഷനുകളിലെ കോൺസുലാർ പാസ്പോർട്ട് വിസ സേവനങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്യുന്നതിനുള്ള ടെൻഡർ നടപടികൾ റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ കേന്ദ്ര സർക്കാർ നൽകിയ ഹർജി സുപ്രീംകോടതി തള്ളി. ലക്ഷക്കണക്കിന് ഇന്ത്യൻ പ്രവാസികളുടെ പാസ്പോർട്ട് വിസ സേവനങ്ങൾക്ക് യാതൊരുവിധ തടസ്സവും ഉണ്ടാകരുതെന്ന് കണക്കിലെടുത്ത് താൽക്കാലിക ക്രമീകരണങ്ങൾ അനുവദിക്കുന്നതിനായി സുപ്രീംകോടതി ഹൈക്കോടതി ഉത്തരവിൽ ചില ഭേദഗതികൾ വരുത്തി. ദുബായ് നഗരമധ്യത്തിൽ സ്ഫോടന ശബ്ദം കേട്ടുവെന്ന രീതിയിൽ വ്യാജ വാർത്ത ചമയ്ക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത സംഭവത്തിൽ യുഎഇ പബ്ലിക് പ്രോസിക്യൂഷൻ അന്വേഷണം വ്യാപിപ്പിച്ചു. തീർത്തും തെറ്റായതും തെറ്റിദ്ധാരണാജനകവുമായ വിവരങ്ങൾ അടങ്ങിയ വാർത്ത പുറത്തുവിട്ടതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം തുടർന്നു വരികയാണെന്ന് യുഎഇ അറ്റോർണി ജനറൽ കൌൺസിലർ അറിയിച്ചു. ലോകകപ്പ് ഫൈനലിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് അർജന്റീനയെ തകർത്ത് സ്പെയിൻ രണ്ടാം ലോക കിരീടം ഉയർത്തി. നിരന്തരം ആക്രമണങ്ങൾ നടത്തിയ സ്പെയിൻ 106 മിനിറ്റിലാണ് ഫെറാൻ ടോറസിലൂടെ വിജയഗോൾ നേടിയത്. 2010 ഇനിയസ്റ്റയുടെ വിജയഗോളിലൂടെ നെതർലൻഡ്സിനെ തകർത്ത് ലോകകപ്പ് വിജയിച്ച ശേഷം തങ്ങളുടെ രണ്ടാം ലോകകപ്പ് വിജയമാണ് സ്പെയിൻ അർജന്റീനയ്ക്കെതിരെ നേടിയത്. ലോക ചാമ്പ്യന്മാരെ തോൽപ്പിച്ചാണ് യൂറോ ചാമ്പ്യന്മാർ വിശ്വകിരീടം നേടിയത്. മത്സരത്തിന്റെ ആദ്യ നിമിഷം മുതൽ ആക്രമിച്ചു കളിച്ച സ്പെയിൻ തന്നെയായിരുന്നു കളിയിൽ ഉടനീളം മികച്ചുനിന്നത്. മത്സരത്തിലുടനീളം പ്രതിരോധത്തിലേക്ക് ഊന്നിക്കളിച്ച അർജന്റീനയ്ക്ക് പ്രതിരോധത്തിലെ അവരുടെ പ്രധാന ആയുധമായ ലിസാൻഡ്രോ മാർട്ടിനസിന് പരിക്കേറ്റ് പുറത്തുപോയത് തിരിച്ചടിയായി. മത്സരത്തിൽ ഉടനീളം സമ്പൂർണ്ണ ആധിപത്യം സ്പെയിനായിരുന്നു. മോശം പ്രകടനമായിരുന്നു അർജന്റീനയ്ക്ക് വിനയായത്. മത്സരത്തിൽ മെസ്സിക്ക് തിളങ്ങാനേ കഴിഞ്ഞില്ല. മത്സരത്തിന്റെ അവസാന നിമിഷത്തിൽ മാത്രമാണ് അർജന്റീനയ്ക്ക് സ്പെയിൻ ഗോൾ മുഖത്ത് വെല്ലുവിളി ഉയർത്താനെങ്കിലും കഴിഞ്ഞത്. ആകെ രണ്ട് ഷോട്ടുകൾ മാത്രമാണ് അർജന്റീന സ്പെയിന്റെ ഗോൾ മുഖത്തേക്ക് തൊടുത്തത്. മെസ്സിയെ കാഴ്ചക്കാരനാക്കിയാണ് സ്പെയിൻ കിരീടം തൂക്കിയത്. രണ്ടാം പകുതിയിൽ സ്പെയിൻ വൻ ആക്രമണങ്ങളാണ് അർജന്റീനിയൻ ബോക്സിൽ നടത്തിയത്. ഗോളെന്നുറപ്പിച്ച നിരവധി അവസരങ്ങൾ സ്പെയിന്റെ ഭാഗത്ത് നിന്നുണ്ടായി. വൻമതിൽ പോലെ സുരക്ഷാ കവചം തീർത്ത ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസാണ് ഗോളുകളുടെ എണ്ണം കുറയ്ക്കാൻ ഇടയാക്കിയത്. മികച്ച കളിക്കാരനുള്ള ഫിഫയുടെ ഗോൾഡൻ ബോൾ പുരസ്കാരം സ്പെയിന്റെ ക്യാപ്റ്റൻ റോഡ്രിക്ക്. ടീമിന് 8-7 മത്സരങ്ങളും വിജയിക്കാൻ വഴിയൊരുക്കിയത് റോഡ്രിയായിരുന്നു. 2024 ബലൻഡിയോർ പുരസ്കാര ജേതാവാണ് റോഡ്രി. 2014 2022 ഗോൾഡൻ ബോൾ പുരസ്കാരം നേടിയത് മെസ്സിയായിരുന്നു. ഗോൾഡൻ ബൂട്ട് പുരസ്കാരം ഫ്രാൻസിന്റെ കിലിയൻ എംബാപ്പെ 10 ഗോളുകൾ. ഗോൾഡൻ ഗ്ലൌ പുരസ്കാരം സ്പെയിനാണ്. സ്പെയിന്റെ ഗോളി ഉനായ് സിമോൺ സ്വന്തമാക്കി. ഫെയർ പ്ലേ പുരസ്കാരം നെതർലൻഡ്സിന്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: Home FM News was brought to you by Danya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
3: ഗുഡ് ഈവനിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 11 മിനിറ്റ്.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
4: Weather update.
1: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
3: ദുബായിയുടെ മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 37 degrees Celsius ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 53%.
4: Weather update.
1: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

ചിറാപുഞ്ചിയിൽ മഴയുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കറിയില്ല, പക്ഷേ യുഎഇയിൽ മഴ വരാൻ ചാൻസ് ഉണ്ട്, വരാൻ വേണ്ടിയിട്ട് വരും ദിവസങ്ങളിൽ സാധ്യതയുണ്ട് എന്ന് ഉൾപ്പെടെയുള്ള എൻസിഎമ്മിന്റെ റിപ്പോർട്ടുകളൊക്കെ കഴിഞ്ഞ വീക്കെൻഡിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. നാട്ടിൽ അതേ സമയത്ത് നല്ല ഒന്നാം തരം കിടുക്കാച്ചി മഴ തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. കേട്ടിട്ട് അസൂയ തോന്നുന്നുണ്ടോ? കേൾക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നാട്ടിലേക്കൊക്കെ വിളിക്കുന്ന സമയത്ത് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ വീട്ടുകാർ സംസാരിക്കുമ്പോൾ മഴ പെയ്യുന്ന ശബ്ദം കേൾക്കുന്ന സമയത്ത് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ വിങ്ങൽ അനുഭവപ്പെടാറില്ലേ? സ്വാഭാവികമാണ് കേട്ടോ, കുഴപ്പമില്ല, അത് പതിയെ ശരിയായിക്കോളും. എന്തായാലും ഇന്നത്തെ ദിവസം ഇവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഏറ്റവും പീക്ക് ടെമ്പറേച്ചർ ഏതാണ്ട് 49.8 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് പറയുമ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി എത്രത്തോളം ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. നമുക്കിവിടെ 50 ഡിഗ്രിയിലേക്ക് 0.2 ഡിഗ്രി സെൽഷ്യസിൻ്റെ മാത്രം കുറവിലുള്ള ടെമ്പറേച്ചറാണ് ഇന്ന് അൽദഫ്ര മേഖലയിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ പ്ലീസ് ബി അവെയർ അബൌട്ട് ദാറ്റ്. എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കണം. മാത്രമല്ല കുറച്ചധികം ശ്രദ്ധ നമ്മുടെ ആരോഗ്യകാര്യത്തിലേക്ക് കൊടുക്കുക കേട്ടോ. അധികം മസാലയുള്ള അധികം എരിയുള്ള ഭക്ഷണങ്ങളൊക്കെ കൊടുക്കാതെ, ബോഡിക്ക് അധികം റിസ്ക്കുള്ള സാധനങ്ങൾ കൊടുക്കാതെ, ഏറ്റവും കംഫോർട്ടായിട്ടുള്ള ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള ഭക്ഷണം, ബോഡിക്ക് അത്യാവശ്യം ഡൈജഷൻ ആണെങ്കിലും കൃത്യമായിട്ട് നമ്മളെ കൊണ്ടുപോകുന്നതിന് ആവശ്യമായിട്ടുള്ള തരം ഭക്ഷണങ്ങളും കാര്യങ്ങളും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചോണേ. ആൻഡ് ഈ സമയത്ത് ഇന്ന് പുറത്തു വന്നിട്ടുണ്ടായിരുന്ന ഒരു റിപ്പോർട്ടാണ്. ആക്ച്വലി ഇവിടെ യുഎഇയിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഫുഡ് ഡെലിവറി ഓർഡറുകൾ ക്രമാതീതമായിട്ട് കൂടുകയാണ്. ആൻഡ് പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ അതിനുള്ള ഡിമാൻഡ് കൂടുന്നു എന്നുള്ളതാണ് കേട്ടോ. 2026 ഒരു ഫസ്റ്റ് ഹാഫിൻ്റെ കാൽക്കുലേഷൻസ് എടുത്ത് നോക്കുന്ന സമയത്ത് യുഎഇയുടെ ഫുഡ് ഡെലിവറി മേഖലയിൽ മാത്രം വമ്പൻ വളർച്ചയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അത്ര കഴിഞ്ഞ വർഷത്തെയൊക്കെ അപേക്ഷിച്ച് ഏതാണ്ട് 16% ഇത് ഉയർന്നിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. നമുക്കിപ്പോൾ റെസ്റ്റോറൻറ്റുകളിലോ അല്ലെങ്കിൽ ഹോട്ടലുകളിലോ ഒക്കെ പോയി നേരിട്ട് ഭക്ഷണം കഴിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞെങ്കിലും സൗകര്യത്തിന് വേണ്ടിയിട്ട് ഹോം ഡെലിവറി തിരഞ്ഞെടുക്കുന്ന കസ്റ്റമേഴ്സിൻ്റെ എണ്ണം ഭയങ്കരമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ യുഎഇയിലെ മാത്രം ആകെ റെസ്റ്റോറൻറ്റ് ഡെലിവറികളിൽ 30%ത്തിലധികവും ഇപ്പോൾ ഡെലിവറി ഓർഡറുകളാണ് എന്നാണ് റിപ്പോർട്ടൊക്കെ പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ റിപ്പോർട്ടും ഈ കണക്കും ഇവിടെ ഈ ചൂടിൻ്റെ കൂടെ ചേർത്ത് പറഞ്ഞതിന് വേറൊരു കാരണം കൂടിയുണ്ട്. കാരണം നമുക്ക് തന്നെ അറിയാം, ഇപ്പോൾ ഉച്ച സമയത്ത് യൂഷ്വലി ഓഫീസിൽ നിന്നും കുറച്ച് കൊളീഗ്സിൻ്റെയൊക്കെ കൂടി കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞ് നേരെ പുറത്ത് റെസ്റ്റോറൻറ്റിൽ പോയിരുന്ന് ഭക്ഷണം കഴിക്കുകയോ അല്ലെങ്കിൽ ചായ കുടിക്കുകയോ അല്ലെങ്കിൽ വീക്കെൻഡ്സ് ഒക്കെ ആണെങ്കിൽ ഫാമിലിയായിട്ട് പുറത്ത് പോയി ഭക്ഷണം കഴിക്കുക, ഒന്ന് ഗെറ്റ് ടുഗദർ നടത്തുക എന്നൊക്കെയുള്ളത് നമ്മുടെ റൊട്ടീൻസിൻ്റെ ഭാഗമായിട്ടുള്ള സംഗതികളായിരുന്നു. പക്ഷേ ഈ ചൂടിൻ്റെ ആധിക്യം കാരണം പലപ്പോഴും നമ്മളത് ഒപ്റ്റ് ചെയ്യാറില്ല. കാരണം പോയി കഴിഞ്ഞാലും ഈവൻ ദോ പാർക്കിങ്ങിൽ ഇട്ടിട്ട് അവിടെ നിന്ന് നടന്ന് ഒരു റെസ്റ്റോറൻറ്റ് വരെ പോകാനുള്ളൊരു ആ ചൂടിനെ നമ്മൾ അന്നേരം ഫേസ് ചെയ്യണമല്ലോ എന്നുള്ളൊരു മടി തന്നെ നമ്മൾ പലപ്പോഴും അത്തരം ചാൻസുകൾ എടുക്കാറില്ല എന്നുള്ളതാണ്. പക്ഷേ ആ സമയത്തും കൃത്യമായിട്ട് നമുക്ക് ഡെലിവറിക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ആളുകളാണ് ഇവിടുത്തെ ഡെലിവറി റൈഡേഴ്സ്. നമുക്ക് വേണ്ടിയിട്ട് സർവീസ് സെക്ടറിൽ പ്രവർത്തിക്കുന്നവരാണ് തീർച്ചയായിട്ടും അവരെ കൺസിഡർ ചെയ്യണം എന്നുകൂടി പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം നമുക്കറിയാലോ എത്രമാത്രം ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു ഹീറ്റാണ് പുറത്ത് അനുഭവപ്പെടുന്നത്. അതിൻ്റെ പേരിൽ കുറച്ചധികം ഒരു ചിലപ്പോൾ ഒരു 5-10 മിനിറ്റ് എക്സ്ട്രാ അവരെടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നമ്മുടെ മുഖം മാറ്റാതെ നമ്മളവരെ ഇറിറ്റേറ്റ് ചെയ്യാതെ അവർക്ക് വേണ്ടുന്ന പരിഗണന കൂടി കൊടുത്തു കഴിഞ്ഞാൽ അത് തന്നെയാണ് ഒരു സമൂഹം ഏറ്റവും മികച്ച രീതിയിൽ ഇവോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം. എല്ലാ തരത്തിലും എല്ലാ ജോലിയുടെയും ഡിഗ്നിറ്റിയെ നമ്മൾ പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് ഇവരെല്ലാവരും നമ്മുടെ ഒരു സാമൂഹിക വ്യവസ്ഥയ്ക്ക് അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്കിടയിൽ ആ ജോലിയുടേതായിട്ടുള്ള ബാരിയേഴ്സുകൾ ഇല്ലാതെയാകുന്ന സമയത്ത് ഏറ്റവും മികച്ച ഒരു സോഷ്യൽ സിസ്റ്റം ഇവോൾവ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. സോ കൺസിഡർ ദം ഓൾസോ എന്നുള്ളൊരു സംഗതി കൂടി ഇപ്പോൾ ഓർമ്മപ്പെടുത്താണ്. ആസുബാണ് കൂടെയുള്ളത്. ബാക്ക് ടു ഹോമിൻ്റെ സമയമാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ട്രാക്കൊക്കെ കേട്ട് ശടപടയെന്ന് ഓടി തിരിച്ചു വരാം. Trending song of the hour.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: You are listening to Back to Home with Asif. Asif.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്തെത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
5: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
6: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859.
9: That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.
2: അല്ല, നാട്ടിലേക്ക് പോകാന്ന് കേട്ടു, എന്ത് പറ്റി പെട്ടെന്ന്?
11: എന്റെ ആരോഗ്യത്തിന്റെ ഒരു കംപ്ലീറ്റ് പിക്ചർ എടുക്കാന്ന് തീരുമാനിച്ചു. ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഉള്ളതല്ലേ, ഒന്ന് ചെക്കപ്പ് ചെയ്താ മനസ്സമാധാനം ഉണ്ടാവുമല്ലോ.
2: അതിന് നാട്ടിൽ പോണോ? ഇവിടെ തന്നെ സാധിക്കുമല്ലോ, അതും പ്രീമിയം നിലവാരത്തിൽ, അഫോർഡബിൾ റേറ്റിൽ.
11: ഇവിടെ എവിടെയാ?
2: നമ്മുടെ ദുബായിൽ അൽഗറോദിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്കിൽ ഹോൾ ബോഡി MRI ക്യാൻസർ ഡിഫ്യൂഷൻ സ്ക്രീനിംഗ് പാക്കേജസ് ചെയ്യാമല്ലോ. കംപ്ലീറ്റ് ഹെൽത്ത് പാക്കേജസ് തുടങ്ങി, കൂടാതെ 50% വരെ സ്പെഷ്യൽ ഓഫറും. ആ പിന്നെ ഫ്രീ ഡോക്ടർ കൺസൾട്ടേഷനും ലഭ്യമാണ്. ആദ്യം ആരോഗ്യം, ബാക്കിയെല്ലാം പിന്നെ.
12: MVR Diagnostic Clinic, Dubai. Call 050-860-9611.

0: തിരികെ എത്താം ഹോം 92.2 എഫ്എം. ഇത് ബാക്ക് ടു ഹോം ആണ്. കേട്ടോണ്ടേയിരിക്കുന്നത് ആസിഫാണ് കൂടെയുള്ളത് കേട്ടോ. ദ ഗോൾഡൻ ബോയ്, ശരിക്കും ആ ഒരു പേരിന് കഴിഞ്ഞ ദിവസം ഏറ്റവും അന്വർത്ഥമായിട്ടുള്ള വ്യക്തി ഒഫ്കോഴ്സ് ഫ്രാൻസിന്റെ കിലിയൻ എംബാപ്പേ തന്നെയാണ് എന്ന് പറയേണ്ടി വരും. കാരണം രണ്ട് തവണ തുടർച്ചയായിട്ട് ഗോൾഡൻ ബൂട്ട് നേടുന്ന താരമായിട്ട് എംബാപ്പെ മാറിയിരിക്കുകയാണ്. 2026 ഫിഫ വേൾഡ് കപ്പിൽ ഏറ്റവും മികച്ച ഗോൾ വേട്ടക്കാരനുള്ള ഗോൾഡൻ ബൂട്ട് കൂടി, ആ പുരസ്കാരം കൂടി ഫ്രാൻസിന്റെ സൂപ്പർ സ്ട്രൈക്കർ കിലിയൻ എംബാപ്പെ സ്വന്തമാക്കുന്ന സമയത്ത് ആ ഒരു ചരിത്ര നിമിഷം കൂടിയാണ് പിറവികൊള്ളുന്നത് കേട്ടോ. തുടർച്ചയായിട്ട് രണ്ടാം തവണയാണ് താരം ഈ ഒരു അഭിമാന നേട്ടം തന്നെ കൈവരിക്കുന്നത്. ഇതോടെ വേൾഡ് കപ്പിന്റെ ചരിത്രത്തിൽ രണ്ട് തവണ ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്ന ആദ്യത്തെ താരമെന്ന റെക്കോർഡും എംബാപ്പെ തന്റെ പേരിൽ തന്നെ കുറിച്ചിരിക്കുകയാണ്. ടൂർണമെന്റിൽ കളിച്ച ഏതാണ്ട് 8 മത്സരത്തിൽ നിന്നും 10 ഗോളുകളാണ് ഫ്രാൻസിന്റെ നായകൻ അടിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നത്. 8 ഗോളുകൾ നേടിയ അർജന്റീനൻ താരം ലയണൽ മെസ്സിയാണ് ഈ ഒരു പട്ടികയിൽ രണ്ടാമത്. നമുക്ക് അറിയാലോ ഫാൻസിന്റെ ഇടയിൽ ആ ഒരു കോമ്പറ്റീഷൻ തന്നെ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മത്സരത്തിൽ മെസ്സി ഹാട്രിക് നേടുന്നു, തൊട്ടടുത്ത മത്സരത്തിൽ നേരെ വന്നിട്ട് എംബാപ്പെ ഹാട്രിക് നേടുന്നു. ആൻഡ് ഇവർക്കിടയിൽ ആ ഒരു രസകരമായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റ് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അല്ലേ. 2022 ഖത്തർ വേൾഡ് കപ്പിൽ 8 ഗോൾ അടിച്ചുകൊണ്ട് എംബാപ്പെ തന്നെ ആയിരുന്നു അന്നും ടോപ്പ് സ്കോറർ ആയിട്ടുണ്ടായിരുന്നത്. 1970 വെസ്റ്റ് ജർമ്മനിക്ക് വേണ്ടിയിട്ട് ഗേർഡ് മുള്ളർ തികച്ചതിന് ശേഷം ഒരു വേൾഡ് കപ്പിൽ ഗോൾ നേട്ടം രണ്ടക്കത്തിലേക്ക് എത്തിക്കുന്ന ആദ്യത്തെ പുരുഷ താരം കൂടിയാണ് 27 വയസ്സുള്ള കിലിയൻ എംബാപ്പെ കേട്ടോ. അപ്പോൾ ഇത്ര വർഷത്തിന് ശേഷമാണ് ഈ ഒരു റെക്കോർഡിലേക്ക്. അപ്പോൾ ഗേർഡ് മുള്ളർ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതിഹാസ താരമാണ്. ഇതിഹാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജർമ്മനിയുടെ ഏറ്റവും മികച്ച താരമായിട്ട് അറിയപ്പെടുന്ന ആളാണ് ഗേർഡ് മുള്ളർ. അദ്ദേഹത്തിൻ്റെ റെക്കോർഡിനൊപ്പമാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ശേഷം ഏതാണ്ട് 50-56 വർഷത്തോളം ആരും ഇതുവരെയും ഒരു വേൾഡ് കപ്പിൽ 10 ഗോൾ എന്ന് പറയുന്ന ആ ഒരു മാന്ത്രിക സംഖ്യ അല്ലെങ്കിൽ ഇരട്ട സംഖ്യയിലേക്ക് എത്തിച്ചിട്ടില്ല. ആ റെക്കോർഡാണ് ഇത്തവണ എംബാപ്പെ സ്വന്തമാക്കിയിട്ടുള്ളതും. ഒരു വേൾഡ് കപ്പിൻ്റെ പതിപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയവരുടെ പട്ടികയിൽ ഇനി 1958 ഫ്രാൻസിന് വേണ്ടി 13 ഗോളുകൾ അടിച്ച ജസ്റ്റ് ഫോണ്ടെയ്നും 54 ഹംഗറിക്ക് വേണ്ടി 11 ഗോളുകൾ നേടിയ സാൻഡോർ കോക്സിയും മാത്രമാണ് എംബാപ്പയ്ക്ക് മുന്നിലുള്ളത് കേട്ടോ. ഇതുകൂടാതെ പുരുഷ വേൾഡ് കപ്പിന്റെ ചരിത്രത്തിൽ ആകെ 22 ഗോളുകൾ തികച്ച എംബാപ്പെ മെസ്സിയേക്കാൾ ഒരു ഗോൾ മുന്നിലെത്തി എക്കാലത്തെയും ഏറ്റവും മികച്ച ടോപ്പ് സ്കോറർ എന്ന റെക്കോർഡ് കൂടി സ്വന്തമാക്കിയിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയുള്ള വരും വർഷങ്ങളിൽ ഫുട്ബോൾ ലോകം കേന്ദ്രീകരിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട പേരുകളിൽ അത് ഏറെക്കുറെ ആരൊക്കെയായിരിക്കും എന്നുള്ളത് അതിൻ്റെ ഒരു ധാരണ നമുക്ക് ഈ വേൾഡ് കപ്പിലൂടെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ റൊണാൾഡോ മെസ്സി യുഗം കഴിഞ്ഞു കഴിഞ്ഞാൽ അവരോളം എത്തിയില്ലെങ്കിലും ആ ഒരു ലോക ഫുട്ബോൾ കേന്ദ്രീകരിക്കാൻ പോകുന്ന പേരുകളുടെ ചുരുക്കപ്പട്ടികയിൽ തീർച്ചയായിട്ടും എംബാപ്പെ തൻ്റെ സ്ഥാനം തൻ്റെ സിംഹാസനം വലിച്ചിട്ട് തന്നെ ഇരിക്കുകയാണ്. അദ്ദേഹത്തോടൊപ്പം ഒരുപക്ഷെ എർലിംഗ് ഹാളാൻഡിൻ്റെ പേരും ലാമിൻ യമാലിൻ്റെ പേരും ഒക്കെ തന്നെ ചർച്ച ചെയ്യപ്പെട്ടേക്കാം. പക്ഷേ അവിടെ തൻ്റെ സ്ഥാനം തൻ്റെ പൊസിഷൻ എങ്ങനെയും ഒരു 10 വർഷമെങ്കിലും ഇനി ലോക ഫുട്ബോൾ തന്നിലൂടെ ആയിരിക്കും മുന്നോട്ട് പോകുന്നത് എന്ന് എംബാപ്പെ പറയാതെ പറയുകയാണ്.
1: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: ഈ പേപ്പർ നോട്ടുകൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന പ്രശ്നങ്ങൾ ഒന്നായിരിക്കും കുറച്ച് വർഷങ്ങൾ അല്ലെങ്കിൽ കുറച്ചിങ്ങനെ കൈമറിഞ്ഞ് വരുന്ന നോട്ടുകളാണെങ്കിൽ പിന്നെ അതിൻ്റെ കാര്യം പറയുക വേണ്ട, എപ്പോഴാണ് കീറുക, അല്ലെങ്കിൽ ഇതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന പൊല്ലാപ്പുകൾ, അല്ലെങ്കിൽ ഈ നോട്ടുകൾ വൃത്തിയായിട്ട് കാത്തുസൂക്ഷിച്ച് വെച്ച് വെക്കാനുള്ള പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമ്മളിൽ പലരും നേരിട്ടിട്ടുള്ളതായിരിക്കും. പക്ഷേ യു എയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുകയാണെങ്കിൽ അത്രമാത്രം പോളിമർ നോട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര സൗകര്യമാണ് അല്ലേ, ഭയങ്കര കൺവീനിയൻസ് ആണ്. മാത്രമല്ല അതിനെക്കുറിച്ച് അധികം ബോധേഡാവേണ്ട കാര്യമില്ല, ഒന്ന് മടങ്ങിയാലോ ഒന്ന് ചുരുട്ടിയാലോ ഒന്നും തന്നെ ഒന്നും സംഭവിക്കാത്ത അത്രമാത്രം സ്ട്രോങ് ആയിട്ടുള്ള നോട്ടുകളാണ്. എന്തായാലും ഇന്ത്യയും ആ ഒരു സംഗതി പരീക്ഷിച്ച് നോക്കാൻ വേണ്ടി പോവുകയാണ്. ഇന്ത്യൻ രൂപയും പ്ലാസ്റ്റിക് അതായത് പോളിമർ നോട്ടുകളിലേക്ക് കടക്കാൻ വേണ്ടി പോവുകയാണ്. ആദ്യത്തെ ഘട്ടത്തിൽ 10 രൂപയുടെയും 20 രൂപയുടെയും നോട്ടുകളായിരിക്കും ഇത്തരത്തിൽ മാറാൻ വേണ്ടി പോകുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ നോട്ടുകളൊക്കെ പരീക്ഷണാടിസ്ഥാനത്തിൽ പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തയ്യാറെടുപ്പ് നടത്തുകയാണെന്നാണ് പറയുന്നത്. കള്ളനോട്ടുകൾ തടയുന്നതിനും ആൻഡ് അഴുക്കും വെള്ളവും ഒക്കെ പുരളാതെ നോട്ടുകൾ ഇങ്ങനെ കൂടുതൽ കാലം കേടുപാടുകൾ കൂടാതെ സൂക്ഷിക്കാനും ഒക്കെ ഇത് സഹായിക്കുന്ന ഒന്ന് തന്നെയാണ്. ഓഫ് കോഴ്സ് അതെല്ലാവർക്കും അറിയാവുന്ന സംഗതി തന്നെയാണ് അല്ലേ. ആർ ബി ഐയുടെ തന്നെ സബ്സിഡിയറി ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഇതിനാവശ്യമായിട്ടുള്ള സുരക്ഷാ പ്ലാസ്റ്റിക് ഷീറ്റുകളൊക്കെ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ ടെൻഡർ ക്ഷണിച്ചിരിക്കുന്നത്. അപ്പോൾ പരീക്ഷണങ്ങൾ വിജയകരമായി കഴിഞ്ഞാൽ 2027 തന്നെ ഇന്ത്യ മുഴുവൻ പ്ലാസ്റ്റിക് നോട്ടുകൾ ഇത്തരത്തിൽ വ്യാപിപ്പിക്കും എന്നാണ് ആർ ബി ഐ അറിയിച്ചിരിക്കുന്നത്. കൂടുതൽ ഡിജിറ്റലാകുന്നതിനൊപ്പം തന്നെ നമ്മുടെ കയ്യിലെ പണവും കൂടുതൽ സ്മാർട്ടാക്കി മാറ്റാനുള്ള ഒരു സംഗതിയായിട്ട് വേണം നമുക്കിതിനെ കാണാനായിട്ട്.

0: എന്റെ വണ്ടിയുടെ കാര്യം.
1: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് എസിയെ ജെഎമ്മിന്റെ എസിയാ. ജെഎം എന്ന് പറയുന്നതേ ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ഡെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ യുഎയിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ എസി പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി യുഎയിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
2: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.
3: Stay connected with Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: ശബരിമല സ്വർണ്ണക്കൊള്ള എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ഹൈക്കോടതി. റോക്കറ്റ് ആക്രമണം, ഹോർമൂസ് കടലിടുക്കിൽ കപ്പലിന് തീപിടിച്ചു. അർജന്റീനയെ തകർത്ത് സ്പെയിന് ലോക കിരീടം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര. റോക്കറ്റ് ആക്രമണം, ഹോർമൂസ് കടലിടുക്കിൽ കപ്പലിന് തീപിടിച്ചു. അർജന്റീനയെ തകർത്ത് സ്പെയിന് ലോക കിരീടം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി.

ചെയ്തത്. നീറ്റ് സിബിഎസ്ഇ പരീക്ഷാക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് പ്രതിഷേധത്തിലേർപ്പെട്ട കോക്രോച്ച് ജനതാ പാർട്ടിയുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന് കേന്ദ്ര സർക്കാർ. ആരോഗ്യമന്ത്രി ജെ പി നദ്ദയുമായി കോക്രോച്ച് പാർട്ടി പ്രതിനിധികൾ ചർച്ച നടത്തി. കൃത്യമായ ഉറപ്പുകളൊന്നും ലഭിച്ചിട്ടില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെയ്ക്കുന്നതടക്കമുള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്നതുവരെ പ്രതിഷേധം തുടരുമെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സി ജെ പി വക്താവ് എക്സിലൂടെ അറിയിച്ചു. അയോധ്യ രാമക്ഷേത്ര സംഭാവന തട്ടിപ്പ് കേസ് രാഷ്ട്രീയവൽക്കരിക്കരുതെന്ന് സുപ്രീംകോടതി. ക്ഷേത്ര ട്രസ്റ്റ് ധനകാര്യങ്ങളിൽ സിബിഐ അന്വേഷണവും ഓഡിറ്റും ആവശ്യപ്പെട്ടുള്ള ഹർജികൾ പരിഗണിക്കവെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്താണ് ഇത്തരമൊരു നിരീക്ഷണം നടത്തിയത്. രാഷ്ട്രീയം കളിക്കരുത്, ഇത് ക്രിമിനൽ നിയമപ്രകാരം ലളിതമായ കേസ്. ഇതിനു വേണ്ടത് ശരിയായ സത്യസന്ധമായ അന്വേഷണമാണ്. അങ്ങനെ യുക്തിസഹമായ നിഗമനത്തിൽ എത്താൻ കഴിയും. ചീഫ് ജസ്റ്റിസ് ഹർജിക്കാരെ പ്രതിനിധീകരിക്കുന്ന അഭിഭാഷകരോടാണ് ഇങ്ങനെ പറഞ്ഞത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ക്രിയാത്മകമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു മാസത്തിനിടയിൽ രാജ്യം വലിയ നേട്ടങ്ങൾ കണ്ടു. ദേശീയതലത്തിലും അന്തർദേശീയതലത്തിലും ബഹിരാകാശത്തുമുള്ള നേട്ടങ്ങൾ അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. ഇന്ത്യയ്ക്ക് ആഗോളതലത്തിൽ വലിയ സ്വീകാര്യത ലഭിക്കുന്നതിനെക്കുറിച്ചും പ്രധാനമന്ത്രി സംസാരിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷവും നരേന്ദ്രമോദി പരാമർശിച്ചു. സംഘർഷത്തിൽ വലിയ ആശങ്കയുണ്ട്. ഇന്ത്യയെപ്പോലെയുള്ള രാജ്യങ്ങളെ സംഘർഷം പ്രതികൂലമായി ബാധിച്ചു. ഊർജ്ജ മേഖലയിൽ പ്രതിസന്ധി നേരിട്ടുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അന്തിമ റിപ്പോർട്ട് എത്രയും വേഗം വിചാരണ കോടതിയിൽ സമർപ്പിക്കണമെന്ന് ഹൈക്കോടതി. ശാസ്ത്രീയ പരിശോധനാ ഫലം ലഭിച്ച സാഹചര്യത്തിലാണ് എസ്ഐടിക്ക് ഹൈക്കോടതിയുടെ നിർദ്ദേശം. സ്വമേധയാ എടുത്ത ഹർജി സെപ്റ്റംബർ 3 കോടതി പരിഗണിക്കും. പൊതുച്ചോർ വിവാദവുമായി ബന്ധപ്പെട്ട് താൻ പറഞ്ഞ കാര്യങ്ങളിൽ മലക്കം മറിച്ചിൽ ഇല്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ആലപ്പുഴയിലെ ക്രിട്ടിക്കൽ കെയറിലെ ജീവനക്കാരി ജോലിക്കെത്തിയപ്പോൾ സേവാഭാരതിക്കാർ ഇത് തങ്ങളുടെ സ്ഥലമാണ്, ഇവിടെ പ്രവർത്തനം നടത്തണമെങ്കിൽ തങ്ങൾക്ക് മറ്റൊരു സ്ഥലം അനുവദിച്ച് നൽകണമെന്ന് പറഞ്ഞു. ഇത് സർക്കാരിന്റെ സ്വത്താണ്, അല്ലാതെ വ്യക്തികളുടെയോ സംഘടനകളുടെയോ സ്വത്തല്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു തീരുമാനം ആലപ്പുഴ ജില്ലയ്ക്ക് വേണ്ടി എടുത്തതെന്ന് മന്ത്രി. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സന്നദ്ധ പ്രവർത്തനം ലോക റെക്കോർഡെന്ന് മുൻമന്ത്രി വി ശിവൻകുട്ടി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 4000 വരുന്ന ആളുകൾക്ക് ദിനം പ്രതി ഭക്ഷണം നൽകുന്നു. മറ്റേത് സംഘടനയ്ക്ക് ഇത് കഴിയും? മന്ത്രിയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ യുവജന സംഘടന ഇത് ചെയ്യുന്നുണ്ടോ? മന്ത്രി പ്രസ്താവനയിൽ നിന്ന് പിൻവാങ്ങിയാൽ മാത്രം പോരാ, ഖേദം പ്രകടിപ്പിക്കണമെന്നും വി ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി ആർ എൽ നിതിൻ രാജിന്റെ മരണത്തിൽ പിടിയിലായ അധ്യാപകൻ ഡോക്ടർ എം കെ റാമിനെ ചോദ്യം ചെയ്തു. താൻ ജാതി അധിക്ഷേപം നടത്തിയിട്ടില്ലെന്നും നിതിനെ മാനസികമായി പീഡിപ്പിച്ചിട്ടില്ലെന്നും എം കെ റാമിന്റെ മൊഴി. കർക്കശക്കാരനായ അധ്യാപകനായിരുന്നു താനെന്ന് ഡോക്ടർ റാം മൊഴി നൽകിയിട്ടുണ്ട്. നെന്മാറ ഇരട്ടക്കൊലപാതക കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ. പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 20 ലക്ഷം രൂപ പിഴയും വിധിച്ചു. പിഴത്തുക സുധാകരന്റെ മക്കൾക്ക് നൽകാനും വിധി. അപൂർവങ്ങളിൽ അപൂർവമെന്നാണ് കേസ് കോടതി വിലയിരുത്തിയത്. സുധാകരന്റെ മക്കൾക്ക് ചെന്താമര ഭീഷണിയെന്ന് കോടതി നിരീക്ഷിച്ചു. പ്രതിക്ക് നേരത്തെ തന്നെ ജീവപര്യന്തം വിധിച്ചിട്ടുണ്ട്. ആ ശിക്ഷ അനുഭവിച്ചു വരികയാണ്. മുത്തശ്ശിയെ കൂടി കൊന്നതോടെ സുധാകരന്റെ മക്കൾക്ക് ജീവിക്കാനുള്ള അത്താണി നഷ്ടമായെന്നും കോടതി. ഹോർമുസ് കടലിടുക്കിൽ കപ്പലിന് തീപിടിച്ചു. റോക്കറ്റ് ആക്രമണത്തിലാണ് കപ്പലിന് തീപിടിച്ചത്. കപ്പൽ ജീവനക്കാരെ രക്ഷിച്ചു. ഗ്രീക്ക് ഷിപ്പിംഗ് കമ്പനി ഡൈനാകോമിന്റെ കപ്പലാണ് ആക്രമിക്കപ്പെട്ടത്. ഒമാന്റെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശത്ത് വെച്ചാണ് കപ്പൽ ആക്രമിക്കപ്പെട്ടതെന്ന് യു കെ മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് വ്യക്തമാക്കി. കുവൈറ്റിന് നേരെ തുടർച്ചയായ ആക്രമണം കടുപ്പിച്ച ഇറാൻ. 2 ദിവസത്തിനിടെ 2 തവണ ജലശുദ്ധീകരണ പ്ലാന്റും വൈദ്യുത നിലയങ്ങളും ആക്രമിക്കപ്പെട്ടതോടെ വൈദ്യുത ഉൽപ്പാദന യൂണിറ്റുകളിൽ ചിലത് പ്രവർത്തനം നിർത്തി. നിലയങ്ങളിലെ അറ്റകുറ്റപ്പണികൾ അടിയന്തരമായി പുരോഗമിക്കുകയാണ്. ഇറാൻ ആക്രമണത്തിൽ പരിക്കേറ്റ അഗ്നിശമന സേനാംഗങ്ങൾ അടക്കമുള്ളവരെ കുവൈറ്റ് പ്രധാനമന്ത്രി ആശുപത്രിയിൽ സന്ദർശിച്ചു. കുവൈറ്റിലേക്ക് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ ഡ്രോൺ ആക്രമണങ്ങൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തകർത്തുവെന്ന് കുവൈറ്റ് സായുധസേന അറിയിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കേട്ട സ്ഫോടന ശബ്ദങ്ങൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഡ്രോണുകളെ ആകാശത്ത് വെച്ച് നശിപ്പിച്ചതിന്റെ ഭാഗമാണെന്ന് കുവൈറ്റ് സൈന്യം അറിയിച്ചു. ജനങ്ങൾ പരിഭ്രാന്തരാകാതെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും ബന്ധപ്പെട്ട അധികൃതരുടെയും നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് പ്രതിരോധ മന്ത്രാലയം. മേഖലയിൽ അമേരിക്കയും ഇറാനും തമ്മിൽ സൈനിക ഏറ്റുമുട്ടൽ രൂക്ഷമായ പശ്ചാത്തലത്തിൽ ഗൾഫ് രാജ്യങ്ങളിലുടനീളം രാജ്യാന്തര തലത്തിൽ തന്നെ സുരക്ഷയും ജാഗ്രതയും ശക്തമാക്കിയിരിക്കുകയാണ്. സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് ബഹ്റൈനിലും ജാഗ്രതാ നിർദ്ദേശം. രാജ്യത്ത് അപായ സൈറണുകൾ മുഴക്കിയ അധികൃതർ പൌരന്മാരും താമസക്കാരും ഉടനടി അടുത്തുള്ള സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറണമെന്ന് നിർദ്ദേശിച്ചു.
തുടർച്ചയായ 9-ാം ദിവസവും ഇറാനെതിരെ യുഎസ് ആക്രമണം. ഇറാനെതിരെയുള്ള നാവിക ഉപരോധം ശക്തമായി തുടരുന്നതായി യുഎസ് സെൻട്രൽ കമാൻഡ്. ഇതുവരെ

ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ച 6 കപ്പലുകൾ തടഞ്ഞതായും ഒരെണ്ണം ആക്രമിച്ച് നിശ്ചലമാക്കിയതായും യുഎസ് സൈന്യം. വടക്കൻ ഇറാഖിൽ ഇന്നലെയുണ്ടായ ഇറാൻ ആക്രമണത്തിൽ യുഎസ് സൈനികൻ കൊല്ലപ്പെട്ടു. യുഎസ് ഇറാൻ മധ്യസ്ഥർ 10 ദിവസത്തെ വെടിനിർത്തലിന് നിർദ്ദേശിച്ചതായി റിപ്പോർട്ട്. ഇടക്കാല കരാർ പുനരുജ്ജീവിപ്പിക്കാൻ നീക്കം. ഗൾഫ് മേഖലയിൽ യുഎസും ഇറാനും തമ്മിൽ സൈനിക സംഘർഷം അതിരൂക്ഷമായി തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഇരുവിഭാഗങ്ങൾക്കുമിടയിൽ പ്രവർത്തിക്കുന്ന മധ്യസ്ഥർ 10 ദിവസത്തേക്ക് പരസ്പരം ആക്രമണങ്ങൾ പൂർണ്ണമായി നിർത്തിവെക്കാൻ നിർദ്ദേശിച്ചതായി റിപ്പോർട്ട്. യുഎ അടക്കമുള്ള വിദേശ രാജ്യങ്ങളിലെ ഇന്ത്യൻ മിഷനുകളിൽ കോൺസുലാർ സേവനങ്ങൾ നൽകാൻ മുൻപ് കരാർ റദ്ദാക്കപ്പെട്ട ഏജൻസികളെ താൽക്കാലികമായി നിയമിക്കാൻ സുപ്രീംകോടതി അനുമതി നൽകി. ഇതനുസരിച്ച് പുതിയ ടെൻഡർ നടപടികൾ പൂർത്തിയാകുന്നതുവരെ തങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ യുഎയിൽ കോൺസുലാർ സേവനങ്ങൾ നൽകാൻ അൽഹിന്ദ് ടൂർസ് ആന്റ് ട്രാവൽസിന് താൽക്കാലിക ചുമതല നൽകാൻ അബുദാബിയിലെ ഇന്ത്യൻ എംബസിക്കും ദുബായിലെ കോൺസുലേറ്റിനും കഴിയും. 4 ഇന്ത്യൻ മിഷനുകളിലെ കോൺസുലാർ പാസ്പോർട്ട് വിസ സേവനങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്യുന്നതിനുള്ള ടെൻഡർ നടപടികൾ റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ കേന്ദ്ര സർക്കാർ നൽകിയ ഹർജി സുപ്രീംകോടതി തള്ളി. ലക്ഷക്കണക്കിന് ഇന്ത്യൻ പ്രവാസികളുടെ പാസ്പോർട്ട് വിസ സേവനങ്ങൾക്ക് യാതൊരുവിധ തടസ്സവും ഉണ്ടാകരുതെന്ന് കണക്കിലെടുത്ത് താൽക്കാലിക ക്രമീകരണങ്ങൾ അനുവദിക്കുന്നതിനായി സുപ്രീംകോടതി ഹൈക്കോടതി ഉത്തരവിൽ ചില ഭേദഗതികൾ വരുത്തി. ദുബായ് നഗരമധ്യത്തിൽ സ്ഫോടന ശബ്ദം കേട്ടുവെന്ന രീതിയിൽ വ്യാജ വാർത്ത ചമയ്ക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത സംഭവത്തിൽ യുഎ പബ്ലിക് പ്രോസിക്യൂഷൻ അന്വേഷണം വ്യാപിപ്പിച്ചു. തീർത്തും തെറ്റായതും തെറ്റിദ്ധാരണാജനകവുമായ വിവരങ്ങൾ അടങ്ങിയ വാർത്ത പുറത്തുവിട്ടതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം തുടർന്നു വരികയാണെന്ന് യുഎ അറ്റോർണി ജനറൽ കൌൺസിലർ അറിയിച്ചു. ലോകകപ്പ് ഫൈനലിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് അർജന്റീനയെ തകർത്ത് സ്പെയിൻ രണ്ടാം ലോക കിരീടം ഉയർത്തി. 106 മിനിറ്റിലാണ് ഫെറാൻ ടോറസിലൂടെ വിജയഗോൾ നേടിയത്. 2010 ഇനിയസ്റ്റയുടെ വിജയഗോളിലൂടെ നെതർലൻഡ്സിനെ തകർത്ത് ലോകകപ്പ് വിജയിച്ച ശേഷം തങ്ങളുടെ രണ്ടാം ലോകകപ്പ് വിജയമാണ് സ്പെയിൻ അർജന്റീനയ്ക്കെതിരെ നേടിയത്. ലോക ചാമ്പ്യന്മാരെ തോൽപ്പിച്ചാണ് യൂറോ ചാമ്പ്യന്മാർ വിശ്വകിരീടം നേടിയത്. മികച്ച കളിക്കാരനുള്ള ഫിഫയുടെ ഗോൾഡൻ ബോൾ പുരസ്കാരം സ്പെയിന്റെ ക്യാപ്റ്റൻ റോഡ്രിക്ക്. ടീമിന് 8-7 മത്സരങ്ങളും വിജയിക്കാൻ വഴിയൊരുക്കിയത് റോഡ്രിയായിരുന്നു. 2024 ബലൻഡിയോർ പുരസ്കാര ജേതാവാണ് റോഡ്രി. 2014 2022 ഗോൾഡൻ ബോൾ പുരസ്കാരം നേടിയത് മെസ്സിയായിരുന്നു. ഗോൾഡൻ ബൂട്ട് പുരസ്കാരം ഫ്രാൻസിന്റെ കിലിയൻ എംബാപ്പെ 10 ഗോളുകൾ. ഗോൾഡൻ ഗ്ലൌ പുരസ്കാരം സ്പെയിനാണ്. സ്പെയിന്റെ ഗോളി ഉനായ് സിമോൺ സ്വന്തമാക്കി. ഫെയർ പ്ലേ പുരസ്കാരം നെതർലൻഡ്സിന്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.

0: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Time check.
0: Brought to you by Ozone Cargo.
2: Very good evening. Studio clock ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 9 മിനിറ്റ്.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
0: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
2: ദുബായുടെ മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 37 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 55%.
1: വെതർ അപ്ഡേറ്റ്
0: വാസ് ബ്രോട്ട് യു ബൈ ആൾട്രാസ് ഓട്ടോ എസി പാർട്സ് വിത്ത് 25+ ഔട്ട്ലെറ്റ്സ് അക്രോസ് UAE, ഒമാൻ, ഖത്തർ, സൗദി ആൻഡ് ബഹ്റൈൻ. വിസിറ്റ് ആൾട്രാസ് .me.

ഒരു ഐഡിയൽ സിറ്റി, ഒരു മികച്ച നഗരം, അതെങ്ങനെയായിരിക്കണം? എല്ലാ തരത്തിലുള്ള ജനങ്ങളെയും എല്ലാ തരത്തിലുള്ള സഞ്ചാരികളെയും ഒരുപോലെ പരിഗണിക്കുന്ന സമയത്ത്, എല്ലാവർക്കും ഒരുപോലെയുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന സമയത്താണ് ലോകത്ത് ഒരു ഐഡിയൽ സിറ്റി ജനിക്കുന്നത്. അത്തരത്തിൽ ദുബായിയെക്കുറിച്ച്, അല്ലെങ്കിൽ ദുബായിൽ വരുന്നൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റിനെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ആസിഫാണ് കൂടെയുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കറിയാമല്ലോ, ഒരു റോഡ് എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു നഗരത്തെ എടുത്ത് നോക്കുകയാണെങ്കിൽ, അതിന് ഏത് നഗരമാണെങ്കിലും അവിടെ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള, ഏറ്റവും പ്രീമിയം ലക്ഷറി വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരുണ്ടായിരിക്കാം, ഏറ്റവും വേഗത്തിൽ പല കാര്യങ്ങളിൽ ചെന്ന് ചേരേണ്ട പല ബിസി സ്കെഡ്യൂളുകളുള്ള വ്യക്തികളുണ്ടായിരിക്കാം, ചരക്ക് ഗതാഗതങ്ങളുണ്ടായിരിക്കാം, എന്നാൽ സാവധാനം സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടായിരിക്കാം, ടൂ വീലർ ഓടിക്കുന്നവരുണ്ടായിരിക്കാം, അതോടൊപ്പം കാൽനട യാത്രക്കാരുണ്ടായിരിക്കാം. പക്ഷേ ദുബായിയുടെ ഏറ്റവും വലിയ ഭംഗി ഇവരെ എല്ലാവരെയും ഒരുപോലെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള വികസനങ്ങളെ ലോകത്തിന് മുന്നിലേക്ക് കാണിച്ചു കൊടുക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെയാണ് കേട്ടോ. ദുബായിൽ ഇനി മുതൽ കാൽനട യാത്രക്കാർക്ക്, അല്ലെങ്കിൽ സൈക്കിൾ യാത്രക്കാർക്ക്, അത് അവരുടെ സഞ്ചാരം ഏറ്റവും എളുപ്പമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഒരു പുതിയ അപ്ഡേറ്റ് കൂടി വരികയാണ്. ദുബായ് മറീന മുതൽ റിഗ വരെയുള്ള ഇടത്ത് 25 പ്രദേശങ്ങളെ ചേർത്തുകൊണ്ട് ഒരു കാൽനട പെഡസ്ട്രിയൻ സൈക്കിൾ പാതകൾ വഴി ബന്ധിപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ആർ ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ദുബായിൽ ഇനി കാൽനട അല്ലെങ്കിൽ സൈക്കിൾ യാത്രയൊക്കെ അത്രമാത്രം ഈസിയറാകാൻ വേണ്ടി പോകുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ദുബായ് മറീന മുതൽ റിഗ വരെയുള്ള 25 പ്രദേശങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് കാൽനട യാത്രക്കാർക്കും, അല്ലെങ്കിൽ സൈക്കിളിൽ യാത്ര ചെയ്യുന്നവർക്കും ഈ സ്കൂട്ടേഴ്സ് ഉപയോഗിക്കുന്നവർക്കും ഒക്കെ വേണ്ടിയിട്ട് അത്രയും അഡ്വാൻറ്റേജ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അത്രയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കണക്റ്റിംഗ് പരിപാടി കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത്. സോ നമുക്ക് തന്നെ അറിയാലോ, പലപ്പോഴും നമുക്ക് ഈ ഇപ്പോൾ വിൻ്റർ ഒക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല തരത്തിലുള്ള ആക്ടിവിറ്റീസിലേക്ക് വരും. കുറച്ചൊക്കെ നടക്കുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്നവരാണ്. ഫിറ്റ്നസ് ചലഞ്ചൊക്കെ ആരംഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതെല്ലാം ഏറ്റെടുത്ത് ചെയ്യുന്നവരാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ പ്രായോഗികമായിട്ടുള്ള ഒരു ശാരീരിക അവസ്ഥയ്ക്ക്, അല്ലെങ്കിൽ ആരോഗ്യ വ്യവസ്ഥയെ തന്നെ മുൻകൂട്ടി, അല്ലെങ്കിൽ അതിനുകൂടി ചേർന്ന് നിൽക്കുന്ന തരത്തിലേക്കാണ് ഇവിടുത്തെ വികസനങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളൊന്നു തന്നെയാണ് ഈ വരാൻ പോകുന്ന ഈ ഡെവലപ്മെൻറ്റും. Trending song of the hour.

0: listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.
1: തിരക്കിട്ട ലൈഫ് സ്റ്റൈലിൽ ആരോഗ്യ സംരക്ഷണത്തിന് സമയം കിട്ടാറില്ലെന്നോ? എങ്കിലിതാ നിങ്ങളുടെ ആരോഗ്യത്തിന് പ്രകൃതിയുടെ കരുതൽ നൽകാൻ എത്തിയിരിക്കുന്നു ആയുർവേദ RS റീഹാബിലിറ്റേഷൻ സെന്റർ.
4: ദുബായിയുടെ ഹൃദയഭാഗമായ ബർദുബായിലെ അൽ മൻകൂളിൽ ആയുർവേദത്തിന്റെ പാരമ്പര്യവും ആധുനിക ചികിത്സയുടെ വിശ്വാസവും ഒരുമിക്കുന്ന ഒരിടം.
1: പഞ്ചകർമ്മ ചികിത്സകൾ, ഡിറ്റോക്സ് പ്രോഗ്രാമുകൾ, റീഹാബിലിറ്റേഷൻ കെയർ.
4: ദുബായ് ഹെൽത്ത് അതോറിറ്റി അംഗീകാരത്തോടെ മേജർ ഇൻഷുറൻസ് സൗകര്യങ്ങളും ലഭ്യം. കോൾ 052-890-0150.
1: ആയുർവേദ RS, പ്രകൃതിയുടെ സ്പർശത്തിൽ ആരോഗ്യത്തിന്റെ പുതിയ തുടക്കം. ആറു അഗാദിർ ബിൽഡിംഗ്, 103 മൻകൂൾ റോഡ്, ബർദുബായ്.
0: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പണ്ടൊന്നുമല്ല, നമ്മുടെയൊക്കെ കുട്ടിക്കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ അറൌണ്ട് ഒരു 2010 വരെയൊക്കെ എന്ന് വേണമെങ്കിൽ പറയാം. 2010 അല്ലെങ്കിൽ അതിന് മുൻപേ, എന്നാലും വേണ്ട, 2005 വരെയെങ്കിലും മിനിമം നമ്മൾ നോക്കുകയാണെങ്കിൽ, സാധാരണ ഗതിയിൽ ഇപ്പോൾ ഹോളിവുഡ് സിനിമകളൊക്കെ റിലീസായി കുറച്ച് നാൾ കഴിഞ്ഞിട്ടായിരിക്കും പലപ്പോഴും നമ്മുടെ നാട്ടിലെ തിയേറ്ററുകളിലേക്കൊക്കെ എത്താറുണ്ടായിരുന്നു. അന്ന് ഈ തിയേറ്റർ എക്സ്പീരിയൻസ് എന്നുള്ളതിന്, തിയേറ്റർ എക്സ്പീരിയൻസ് എന്നുള്ള സംഭവം നമുക്ക് തിയേറ്ററിൽ പോയിരുന്ന സിനിമ കാണുക എന്നുള്ളത് മാത്രമായിരുന്നു. അതിനപ്പുറത്തേക്ക് ഏറ്റവും മികച്ച വിഷ്വൽ ക്വാളിറ്റി നമുക്ക് പ്രദാനം ചെയ്യുക, അല്ലെങ്കിൽ ഏറ്റവും മികച്ച സൗണ്ട് സിസ്റ്റത്തിലൂടെ നമ്മൾ കാര്യങ്ങൾ കേൾക്കുക, അപ്പോൾ ഇത്തരം സാങ്കേതികതകൾക്ക് നമുക്ക് നമ്മളധികം ഒരു പ്രാധാന്യം കൊടുക്കാതിരുന്ന ഒരു ഘട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ പല ഹോളിവുഡ് സിനിമകളൊക്കെ വരാറുള്ളത് ഇപ്പോൾ അവിടെയൊക്കെ റിലീസായി കുറച്ച് നാളിനൊക്കെ ശേഷം, നല്ല അഭിപ്രായമൊക്കെ വന്നതിന് ശേഷം വൈഡർ ഓഡിയൻസിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് റിലീസ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഒരു സ്ട്രാറ്റജി. പക്ഷേ അതിനെയൊക്കെ മാറ്റി മറിച്ചുകൊണ്ട് കംപ്ലീറ്റ്ലി ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന മാർക്കറ്റിൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ ഹോളിവുഡ് സിനിമകളും ഡയറക്റ്റ് അറ്റ് ദ സെയിം പോയിന്റ് ഓഫ് ടൈം ഹോളിവുഡിൽ എപ്പോൾ റിലീസ് ചെയ്യുന്നു അന്ന് തന്നെ ഞങ്ങൾ ഇന്ത്യയിലും റിലീസ് ചെയ്തിരിക്കും എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ ഒന്ന് തന്നെയായിരുന്നു ഒഡീസിയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് സാക്ഷാൽ ക്രിസ്റ്റഫർ നോളനും മാറ്റ് ഡേമണും ആൻഡ് അതോടൊപ്പം തന്നെ ടോം ഹോളണ്ടും ഒക്കെ ഇന്ത്യയിലേക്ക് എത്തിയതും ഇപ്പോൾ അതിൻ്റെ പ്രൊമോഷൻസിലൊക്കെ ഏർപ്പെട്ടതും കാര്യങ്ങളും ഒക്കെ. എന്തായാലും ഒഡീസി പ്രളയം തന്നെയാണ് നാട്ടിൽ നടക്കുന്നത് വേണമെങ്കിൽ പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകമെമ്പാടും അത്രയും വലിയ ഹിറ്റിലേക്ക് കുതിക്കുന്ന സിനിമ ആക്ച്വലി നമ്മുടെ കേരളത്തിലുൾപ്പെടെ വമ്പൻ നേട്ടം കൊയ്തിട്ടുണ്ട് എന്നാണ് പല കണക്കുകളും സൂചിപ്പിക്കുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോളൻ്റെ ഒഡീസി കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്നും ആദ്യത്തെ ആഴ്ച മാത്രം, അല്ലെങ്കിൽ ആദ്യത്തെ ദിവസം മാത്രം ഇൻഷ്യൽ ഡേ കളക്ഷൻ മാത്രം വാരി കൂട്ടിയത് ഏതാണ്ട് 1.5 കോടി രൂപയ്ക്ക് മുകളിലാണെന്നാണ് പറയുന്നത്. ഒരു ശരാശരി നമുക്ക് ഒരു സൂപ്പർ സ്റ്റാർ മലയാള സിനിമയുടെ, ഒരു മലയാളത്തിലെ ഒരു ആലേട്ടൻ മമ്മൂക്കൊക്കെ അഭിനയിക്കുന്ന പ്രധാനപ്പെട്ട സിനിമയുടെ ഒരു ഇൻഷ്യൽ ഡേ കളക്ഷനായിട്ട് നമ്മൾ പറയാറുള്ളത് ഒരു 4 കോടി 5 കോടിയൊക്കെ നമ്മൾ പറയാറുണ്ട്. ആ സമയത്ത് ഏതാണ്ട് 1.5 കോടിയോളം ഒരു ഇംഗ്ലീഷ് ചിത്രം വന്ന് കൈയടക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഒരു ഹ്യൂജ് സക്സസ് എന്ന് തന്നെ പറയണം അല്ലേ. 3 ദിവസം കൊണ്ട് ഏതാണ്ട് കളക്ഷൻ 5 കോടിക്ക് മുകളിലേക്ക് എത്തിയിട്ടുണ്ട് കേരളത്തിലെ കളക്ഷൻ മാത്രം എന്നാണ് പറയുന്നത്. അപ്പോൾ മലയാളികൾ എല്ലാ സിനിമയും സ്വീകരിക്കുന്ന കൂട്ടത്തിൽ ഒഡീസിയും സ്വീകരിച്ചു എന്ന് തന്നെ പറയാം. എന്തായാലും ഇത് പറഞ്ഞു വരുന്ന സമയത്ത് നമ്മുടെ തമിഴ് CM അടുത്ത പടം വരാൻ വേണ്ടി പോവാണ്, ജനനായകൻ. അധികം ദിവസങ്ങളില്ല കേട്ടോ, ലീക്കായതുകൊണ്ട് അതിൻ്റെ കുറച്ച് പോർഷൻസൊക്കെ ഇലക്ഷൻ സമയത്ത് ലീക്കായതുകൊണ്ട് ഫ്ലോപ്പ് ആകുമെന്ന് കരുതിയവരെ എല്ലാം ഞെട്ടിച്ചുകൊണ്ട് അഡ്വാൻസ് ബുക്കിങ്ങിൽ വൻ കുതിപ്പാണ് നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. സിനിമയുടെ പ്രീസെയിൽ ഇതുവരെ ഏതാണ്ട് 20 കോടി കടന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും റിലീസാകാൻ പോകുന്ന ജനനായകൻ ഒരു പുതിയ വേർഷൻ ആയിരിക്കും, പുതിയ വിഷ്വൽസ് ഉണ്ടായിരിക്കും, ഈ ലീക്കായ വേർഷൻ ആയിരിക്കത്തില്ല. അതിനെ അതുകൂടാതെയുള്ള പുതിയ ദൃശ്യങ്ങളും പുതിയ പാട്ടുകളും ഒക്കെ ചേർത്തിട്ടുണ്ടെന്നാണ് നിർമ്മാതാവ് വെങ്കട് കെ നാരായണ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കാത്തിരിക്കാം വിജയുടെ ആ ഒരു ആട്ടം, ജനനായകന്റെ ആട്ടം. ശരിക്കും ആ സിനിമയുടെ പേര് അന്വർത്ഥമാക്കിക്കൊണ്ട് അദ്ദേഹം ഇന്ന് ജനനായകനായ ആ ഒരു പദവിയിൽ അവരോധിക്കപ്പെട്ടിരിക്കുന്ന സമയത്ത് സിനിമ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനെ ഡബിൾ ദമാക്ക് തന്നെയായിരിക്കും അല്ലേ.
1: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ. ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ RS അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്. Da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da da

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM.
1: Ammone, enda idu? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
2: ശ്രദ്ധിക്കണ്ട,
1: എടാ മോനെ പോടാ, പോയി വണ്ടിയുടെ എ സി അടിച്ചു പോയി.
3: അണ്ണം പേടിക്കണ്ട,
4: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടു. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
1: അമ്പാണ് എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
2: അണ്ണ ശ്രദ്ധിക്ക,
5: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.
6: Stay connected with Home 92.2 FM. Home is a feeling.

എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോച്ചു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 052-803-1100.
1: You are listening to Back to Home with Asif.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

ലോകം ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ബിസിനസ് അവസരങ്ങളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ AI ഉപയോഗിച്ചുകൊണ്ട് EV സാങ്കേതിക വിദ്യ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ തന്നെ നോക്കുകയാണെങ്കിൽ ആ ഒരു കൾച്ചർ ഭയങ്കരമായിട്ട് അഡാപ്റ്റഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ സോളാർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഏതൊരു മിഡിൽ ക്ലാസിന്റെ വീടുകളിലേക്കും കടന്നു വന്നു. സോ വീട്ടിലൊരു വാഹനം അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന തിരക്കിൽ പ്രത്യേകിച്ചും ഇപ്പോൾ ഫ്യൂവൽ പ്രൈസൊക്കെ ഇങ്ങനെ ഹൈക്കായി പോകുന്ന സമയം കൊണ്ട് തീർച്ചയായിട്ടും ഒരു EV കാർ ഉപയോഗിക്കുക. അതിൻ്റെ മുഖ്യധാര ബ്രാൻഡുകളൊക്കെ ഇപ്പോൾ ഇൻക്ലൂഡിംഗ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ പുറത്തിറക്കുന്ന മഹേന്ദ്ര ആവട്ടെ അല്ലെങ്കിൽ ടാറ്റ ഉൾപ്പെടെയുള്ള നിർമ്മാതാക്കളൊക്കെ EVയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ കംപ്ലീറ്റ്ലി ആ ഒരു ട്രെൻഡ് മാറി വരുന്നുണ്ട്. പക്ഷേ നമ്മൾ വിചാരിച്ചിരിക്കുന്ന പോലെ ഭാവിയിൽ ഉണ്ടാക്കാൻ പോകുന്ന ഏറ്റവും വലിയ ബിസിനസ് EVയോ അല്ലെങ്കിൽ AIയോ ഒന്നുമല്ല, ഇന്ത്യയിലെടുത്ത ഏറ്റവും വലിയ ബിസിനസ് അവസരം വെള്ളമാണെന്നാണ് കേട്ടോ പറയുന്നത്. വെള്ളം എന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ പച്ചവെള്ളം, സബ്സേബട ശുദ്ധപാനി. ഇത് പറഞ്ഞിരിക്കുന്നത് ആര് വേറെ ആരുമല്ല, സെറോദയുടെ ഫൗണ്ടറായിട്ടുള്ള ഒരുപാട് ഇത്തരത്തിൽ ബിസിനസ് ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ കുറേ പോഡ്കാസ്റ്റുകളൊക്കെ ചെയ്യാറുള്ള നിഖിൽ കാമത്താണ്. ഇദ്ദേഹം പറഞ്ഞതിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് ലോക ജനസംഖ്യയുടെ ഏതാണ്ട് 18% ആളുകൾ ജീവിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലാണ്. പക്ഷേ ആഗോളതലത്തിലുള്ള ജലസ്രോതസ്സുകളുടെ 4% മാത്രമേ ഇന്ത്യയിലുള്ളൂ എന്നുകൂടി നമ്മൾ ആലോചിക്കണം. അതായത് ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ലോകത്ത് 18% ജനങ്ങൾ ജീവിക്കുന്നിടത്ത് ആകെയുള്ളത് ലോകത്തിൻ്റെ 4% മാത്രം ജലസ്രോതസ്സുകളാണ് എന്നുള്ളതാണ്. മാത്രമല്ല ഇന്ത്യയിലെ വൻ നഗരങ്ങളും ചെറു മധ്യനിര നഗരങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ ഞങ്ങളുടെ നാട്ട് തന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കേരളത്തിൻ്റെ തന്നെ ഉദാഹരണം പറയാനാണെങ്കിൽ ഇപ്പോൾ കൊച്ചി പോലെ ട്രിവാൻഡ്രം പോലെയുള്ള സിറ്റികൾ മാത്രമല്ല ഇപ്പോൾ ഡെവലപ്മെൻ്റ് കൂടുതലായിട്ട് ഈ ഒരു മധ്യനിരയിൽ വരുന്ന നഗരങ്ങളിലാണ് കൂടുതൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഇപ്പോൾ എൻ്റെ നാട് പുനലൂർ പോലെയുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ തിരുവല്ല പോലെയുള്ള സ്ഥലങ്ങൾ, അങ്ങനെ ഓരോ ജില്ലയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും അവിടുത്തെ ഒരു മേജർ ഹൈലൈറ്റ് ഏരിയ എന്നുള്ളതിന് പുറമെ മറ്റ് ചെറു നഗരങ്ങൾ കൂടി വലിയ രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രദേശങ്ങളിലൊക്കെ വലിയ തോതിൽ കുടിവെള്ളക്ഷാമം വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും വർഷങ്ങളിൽ അനുഭവിക്കേണ്ടി വരുമെന്നാണ് പറയുന്നത്. മാത്രമല്ല ഇന്ത്യയിൽ ലഭിക്കുന്ന ജലത്തിൻ്റെ വലിയൊരു ഭാഗം കൃഷിക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. വ്യവസായങ്ങൾക്കും വലിയ രീതിയിൽ വെള്ളം ആവശ്യമായിട്ടുള്ള സാഹചര്യമാണ്. സോ ഈ ഒരു സാഹചര്യത്തിൽ വരും വർഷങ്ങളിൽ സംബന്ധിച്ചിടത്തോളം ഈ ഡീസാലിനേഷൻ പ്ലാന്റുകളാവട്ടെ, കടൽവെള്ളം ശുദ്ധീകരിച്ച് വെള്ളമാക്കി മാറ്റുന്ന അത്തരം ഇൻഡസ്ട്രീസ് ആവട്ടെ, അല്ലെങ്കിൽ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഇൻഡസ്ട്രീസ് ആവട്ടെ, അല്ലെങ്കിൽ സ്മാർട്ട് വാട്ടർ മാനേജ്മെൻറ്റ് സാങ്കേതികത ഉപയോഗിച്ചുകൊണ്ട് അതായത് പൈപ്പ് ലൈനുകളിലെ ചോർച്ച തടയുക, ജലത്തിൻ്റെ ഉപയോഗം കൃത്യമായിട്ട് അളക്കുക, ഇതുമായി ബന്ധപ്പെട്ടുള്ള സംഗതികളാവട്ടെ, പിന്നെ ഇത് പ്രൈവറ്റൈസേഷൻ പ്രൈവറ്റ് സെക്ടറിലേക്ക് കൂടി ഇപ്പോൾ തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് കുടിവെള്ളം ഒഫ്കോഴ്സ് ആ ഒരു കാറ്റഗറിയിൽ പോയിട്ടുണ്ട്. അതിന് പുറമേ പലതരത്തിലുള്ള പ്രൈവറ്റ് ഇൻ്റർവെൻഷൻസും ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരും എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത് കേട്ടോ. ശരിക്കും നമ്മൾ പണ്ടൊക്കെ നമ്മൾ കൊച്ചിലെയൊക്കെ നമ്മളിപ്പോൾ ഈ വലിയ വലിയ ആൾക്കാരൊക്കെ പറയുമായിരുന്നു, ഒരു കാലത്ത് ശ്വസിക്കുന്ന വായുവിനും അതുപോലെ കുടിക്കുന്ന വെള്ളത്തിനും നമ്മൾ കാശ് കൊടുക്കേണ്ടി വരുന്നു. കുടിക്കുന്ന വെള്ളത്തിന് നമ്മൾ എന്ന് തൊട്ടോ കാശ് കൊടുത്ത് തന്നെയാണ് നമ്മൾ വാങ്ങുന്നത്. നമ്മൾ അതൊക്കെ അഡാപ്റ്റഡ് ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടിക്കാലത്തെക്കുറിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഇന്നലകളെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് വീട്ടിലൊരു കിണറുള്ള മലയാളിയെ സംബന്ധിച്ചിടത്തോളം വെള്ളം ഒരു ആഡംബരമായിരുന്നില്ല. പക്ഷേ നമ്മളൊക്കെ ഇപ്പോൾ പ്രവാസത്തിലേക്ക് എത്തിയതിന് ശേഷമാവട്ടെ, അല്ലെങ്കിൽ ഇന്ന് ഇന്ത്യ ഇപ്പോൾ കേരളത്തിൽ തന്നെ മറ്റ് നഗരങ്ങളിലേക്ക് പോകുന്ന സമയത്താവട്ടെ ഒക്കെ നമ്മൾ കാണുന്നുണ്ട് വെള്ളം ഒരു ആഡംബരമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇതിലും വേസ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് അല്ലെങ്കിൽ വെള്ളത്തിന്റെ വാണിജ്യവൽക്കരണത്തിന്റെ ഏറ്റവും പീക്ക് സ്റ്റേജസ് ആയിരിക്കും വരും വർഷങ്ങളിലൊക്കെ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: ശബരിമല സ്വർണ്ണക്കൊള്ള എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ഹൈക്കോടതി. റോക്കറ്റ് ആക്രമണം, ഹോർമൂസ് കടലിടുക്കിൽ കപ്പലിന് തീപിടിച്ചു. അർജന്റീനയെ തകർത്ത് സ്പെയിൻ ലോക കിരീടം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പാർലമെന്റ് മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. ജന്തർമന്ദറിൽ തടിച്ചുകൂടിയ നൂറുകണക്കിന് പ്രവർത്തകർക്ക് നേരെ ഡൽഹി പോലീസ് ലാത്തിവീശി. പ്രതിപക്ഷ എംപിമാർ ഉൾപ്പെടെ പ്രതിഷേധ മാർച്ചിന്റെ ഭാഗമായി. തൃണമൂൽ കോൺഗ്രസ് എംപി മഹുവ മൊയ്ത്രയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധക്കാർ ബാരിക്കേഡിന്റെ ഭാഗത്തേക്ക് പാഞ്ഞെടുത്തത്. നീറ്റ് സിബിഎസ്ഇ പരീക്ഷാക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് പ്രതിഷേധത്തിലേർപ്പെട്ട കോക്രോച്ച് ജനതാ പാർട്ടിയുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന് കേന്ദ്ര സർക്കാർ. ആരോഗ്യമന്ത്രി ജെ പി നദ്ദയുമായി കോക്രോച്ച് പാർട്ടി പ്രതിഷേധക്കാർ ബാരിക്കേഡിന്റെ ഭാഗത്തേക്ക് പാഞ്ഞെടുത്തത്. നീറ്റ് സിബിഎസ്ഇ പരീക്ഷാക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് പ്രതിഷേധത്തിലേർപ്പെട്ട കോക്രോച്ച് ജനതാ പാർട്ടിയുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന്

ഓഡിറ്റും ആവശ്യപ്പെട്ടുള്ള ഹർജികൾ പരിഗണിക്കവെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്താണ് ഇത്തരമൊരു നിരീക്ഷണം നടത്തിയത്. രാഷ്ട്രീയം കളിക്കരുത്, ഇത് ക്രിമിനൽ നിയമപ്രകാരം ലളിതമായ കേസ്. ഇതിനു വേണ്ടത് ശരിയായ സത്യസന്ധമായ അന്വേഷണമാണ്. അങ്ങനെ യുക്തിസഹമായ നിഗമനത്തിൽ എത്താൻ കഴിയും. ചീഫ് ജസ്റ്റിസ് ഹർജിക്കാരെ പ്രതിനിധീകരിക്കുന്ന അഭിഭാഷകരോടാണ് ഇങ്ങനെ പറഞ്ഞത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ക്രിയാത്മകമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു മാസത്തിനിടയിൽ രാജ്യം വലിയ നേട്ടങ്ങൾ കണ്ടു. ദേശീയതലത്തിലും അന്തർദേശീയതലത്തിലും ബഹിരാകാശത്തുമുള്ള നേട്ടങ്ങൾ അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. ഇന്ത്യയ്ക്ക് ആഗോളതലത്തിൽ വലിയ സ്വീകാര്യത ലഭിക്കുന്നതിനെക്കുറിച്ചും പ്രധാനമന്ത്രി സംസാരിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷവും നരേന്ദ്രമോദി പരാമർശിച്ചു. സംഘർഷത്തിൽ വലിയ ആശങ്കയുണ്ട്. ഇന്ത്യയെപ്പോലെയുള്ള രാജ്യങ്ങളെ സംഘർഷം പ്രതികൂലമായി ബാധിച്ചു. ഊർജ്ജ മേഖലയിൽ പ്രതിസന്ധി നേരിട്ടുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അന്തിമ റിപ്പോർട്ട് എത്രയും വേഗം വിചാരണ കോടതിയിൽ സമർപ്പിക്കണമെന്ന് ഹൈക്കോടതി. ശാസ്ത്രീയ പരിശോധനാ ഫലം ലഭിച്ച സാഹചര്യത്തിലാണ് SIT ഹൈക്കോടതിയുടെ നിർദ്ദേശം. സ്വമേധയാ എടുത്ത ഹർജി September 3 കോടതി പരിഗണിക്കും. പൊതിച്ചോർ വിവാദവുമായി ബന്ധപ്പെട്ട് താൻ പറഞ്ഞ കാര്യങ്ങളിൽ മലക്കം മറിച്ചിൽ ഇല്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ആലപ്പുഴയിലെ ക്രിട്ടിക്കൽ കെയറിലെ ജീവനക്കാരി ജോലിക്കെത്തിയപ്പോൾ സേവാഭാരതിക്കാർ ഇത് തങ്ങളുടെ സ്ഥലമാണ്, ഇവിടെ പ്രവർത്തനം നടത്തണമെങ്കിൽ തങ്ങൾക്ക് മറ്റൊരു സ്ഥലം അനുവദിച്ച് നൽകണമെന്ന് പറഞ്ഞു. ഇത് സർക്കാരിന്റെ സ്വത്താണ്, അല്ലാതെ വ്യക്തികളുടെയോ സംഘടനകളുടെയോ സ്വത്തല്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു തീരുമാനം ആലപ്പുഴ ജില്ലയ്ക്ക് വേണ്ടി എടുത്തതെന്ന് മന്ത്രി. DYFIയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സന്നദ്ധ പ്രവർത്തനം ലോക റെക്കോർഡെന്ന് മുൻമന്ത്രി വി ശിവൻകുട്ടി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 4000 വരുന്ന ആളുകൾക്ക് ദിനം പ്രതി ഭക്ഷണം നൽകുന്നു. മറ്റേത് സംഘടനയ്ക്ക് ഇത് കഴിയും? മന്ത്രിയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ യുവജന സംഘടന ഇത് ചെയ്യുന്നുണ്ടോ? മന്ത്രി പ്രസ്താവനയിൽ നിന്ന് പിൻവാങ്ങിയാൽ മാത്രം പോരാ, ഖേദം പ്രകടിപ്പിക്കണമെന്നും വി ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി RL നിതിൻ രാജിന്റെ മരണത്തിൽ പിടിയിലായ അധ്യാപകൻ ഡോക്ടർ MK റാമിനെ ചോദ്യം ചെയ്തു. താൻ ജാതി അധിക്ഷേപം നടത്തിയിട്ടില്ലെന്നും നിതിനെ മാനസികമായി പീഡിപ്പിച്ചിട്ടില്ലെന്നും MK റാമിന്റെ മൊഴി. കർക്കശക്കാരനായ അധ്യാപകനായിരുന്നു താനെന്ന് ഡോക്ടർ റാം മൊഴി നൽകിയിട്ടുണ്ട്. നെന്മാറ ഇരട്ടക്കൊലപാതക കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ. പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 20 ലക്ഷം രൂപ പിഴയും വിധിച്ചു. പിഴത്തുക സുധാകരന്റെ മക്കൾക്ക് നൽകാനും വിധി. അപൂർവങ്ങളിൽ അപൂർവമെന്നാണ് കേസ് കോടതി വിലയിരുത്തിയത്. സുധാകരന്റെ മക്കൾക്ക് ചെന്താമര ഭീഷണിയെന്ന് കോടതി നിരീക്ഷിച്ചു. പ്രതിക്ക് നേരത്തെ തന്നെ ജീവപര്യന്തം വിധിച്ചിട്ടുണ്ട്. ആ ശിക്ഷ അനുഭവിച്ചു വരികയാണ്. മുത്തശ്ശിയെ കൂടി കൊന്നതോടെ സുധാകരന്റെ മക്കൾക്ക് ജീവിക്കാനുള്ള അത്താണി നഷ്ടമായെന്നും കോടതി. ഹോർമുസ് കടലിടുക്കിൽ കപ്പലിന് തീപിടിച്ചു. റോക്കറ്റ് ആക്രമണത്തിലാണ് കപ്പലിന് തീപിടിച്ചത്. കപ്പൽ ജീവനക്കാരെ രക്ഷിച്ചു. ഗ്രീക്ക് ഷിപ്പിംഗ് കമ്പനി ഡൈനാകോമിന്റെ കപ്പലാണ് ആക്രമിക്കപ്പെട്ടത്. ഒമാന്റെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശത്ത് വെച്ചാണ് കപ്പൽ ആക്രമിക്കപ്പെട്ടതെന്ന് UK മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് വ്യക്തമാക്കി. കുവൈറ്റിന് നേരെ തുടർച്ചയായ ആക്രമണം കടുപ്പിച്ച ഇറാൻ. 2 ദിവസത്തിനിടെ 2 തവണ ജലശുദ്ധീകരണ പ്ലാന്റും വൈദ്യുത നിലയങ്ങളും ആക്രമിക്കപ്പെട്ടതോടെ വൈദ്യുത ഉൽപാദന യൂണിറ്റുകളിൽ ചിലത് പ്രവർത്തനം നിർത്തി. നിലയങ്ങളിലെ അറ്റകുറ്റപ്പണികൾ അടിയന്തരമായി പുരോഗമിക്കുകയാണ്. ഇറാൻ ആക്രമണത്തിൽ പരിക്കേറ്റ അഗ്നിശമന സേനാംഗങ്ങൾ അടക്കമുള്ളവരെ കുവൈറ്റ് പ്രധാനമന്ത്രി ആശുപത്രിയിൽ സന്ദർശിച്ചു. കുവൈറ്റിലേക്ക് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ ഡ്രോൺ ആക്രമണങ്ങൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തകർത്തുവെന്ന് കുവൈറ്റ് സായുധസേന അറിയിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കേട്ട സ്ഫോടന ശബ്ദങ്ങൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഡ്രോണുകളെ ആകാശത്ത് വെച്ച് നശിപ്പിച്ചതിന്റെ ഭാഗമാണെന്ന് കുവൈറ്റ് സൈന്യം അറിയിച്ചു. ജനങ്ങൾ പരിഭ്രാന്തരാകാതെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും ബന്ധപ്പെട്ട അധികൃതരുടെയും നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് പ്രതിരോധ മന്ത്രാലയം. മേഖലയിൽ അമേരിക്കയും ഇറാനും തമ്മിൽ സൈനിക ഏറ്റുമുട്ടൽ രൂക്ഷമായ പശ്ചാത്തലത്തിൽ ഗൾഫ് രാജ്യങ്ങളിലുടനീളം രാജ്യാന്തര തലത്തിൽ തന്നെ സുരക്ഷയും ജാഗ്രതയും ശക്തമാക്കിയിരിക്കുകയാണ്. സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് ബഹ്റൈനിലും ജാഗ്രതാ നിർദ്ദേശം. രാജ്യത്ത് അപായ സൈറണുകൾ മുഴക്കിയ അധികൃതർ പൌരന്മാരും താമസക്കാരും ഉടനടി അടുത്തുള്ള സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറണമെന്ന് നിർദ്ദേശിച്ചു. തുടർച്ചയായ 9 ദിവസവും ഇറാനെതിരെ US ആക്രമണം. ഇറാനെതിരെയുള്ള നാവിക ഉപരോധം ശക്തമായി തുടരുന്നതായി US സെൻട്രൽ കമാൻഡ്. ഇതുവരെ ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ച 6 കപ്പലുകൾ തടഞ്ഞതായും ഒരെണ്ണം ആക്രമിച്ച് നിശ്ചലമാക്കിയതായും US സൈന്യം. വടക്കൻ ഇറാഖിൽ ഇന്നലെയുണ്ടായ ഇറാൻ ആക്രമണത്തിൽ US സൈനികൻ കൊല്ലപ്പെട്ടു. US ഇറാൻ മധ്യസ്ഥർ 10 ദിവസത്തെ വെടിനിർത്തലിന് നിർദ്ദേശിച്ചതായി റിപ്പോർട്ട്. ഇടക്കാല കരാർ പുനരുജ്ജീവിപ്പിക്കാൻ നീക്കം. ഗൾഫ് മേഖലയിൽ USഉം ഇറാനും തമ്മിൽ സൈനിക സംഘർഷം അതിരൂക്ഷമായി തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഇരുവിഭാഗങ്ങൾക്കുമിടയിൽ പ്രവർത്തിക്കുന്ന മധ്യസ്ഥർ 10 ദിവസത്തേക്ക് പരസ്പരം ആക്രമണങ്ങൾ പൂർണ്ണമായി നിർത്തിവെക്കാൻ നിർദ്ദേശിച്ചതായി റിപ്പോർട്ട്.
യു എ അടക്കമുള്ള വിദേശ രാജ്യങ്ങളിലെ ഇന്ത്യൻ മിഷനുകളിൽ കോൺസുലർ

0: സേവനങ്ങൾ നൽകാൻ മുൻപ് കരാർ റദ്ദാക്കപ്പെട്ട ഏജൻസികളെ താൽക്കാലികമായി നിയമിക്കാൻ സുപ്രീംകോടതി അനുമതി നൽകി. ഇതനുസരിച്ച് പുതിയ ടെൻഡർ നടപടികൾ പൂർത്തിയാകുന്നതുവരെ തങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ യുഎഇയിൽ കോൺസുലർ സേവനങ്ങൾ നൽകാൻ അൽഹിന്ദ് ടൂർസ് ആന്റ് ട്രാവൽസിന് താൽക്കാലിക ചുമതല നൽകാൻ അബുദാബിയിലെ ഇന്ത്യൻ എംബസിക്കും ദുബായിലെ കോൺസുലേറ്റിനും കഴിയും. 4 ഇന്ത്യൻ മിഷനുകളിലെ കോൺസുലാർ പാസ്പോർട്ട് വിസ സേവനങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്യുന്നതിനുള്ള ടെൻഡർ നടപടികൾ റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ കേന്ദ്ര സർക്കാർ നൽകിയ ഹർജി സുപ്രീംകോടതി തള്ളി. ലക്ഷക്കണക്കിന് ഇന്ത്യൻ പ്രവാസികളുടെ പാസ്പോർട്ട് വിസ സേവനങ്ങൾക്ക് യാതൊരുവിധ തടസ്സവും ഉണ്ടാകരുതെന്ന് കണക്കിലെടുത്ത് താൽക്കാലിക ക്രമീകരണങ്ങൾ അനുവദിക്കുന്നതിനായി സുപ്രീംകോടതി ഹൈക്കോടതി ഉത്തരവിൽ ചില ഭേദഗതികൾ വരുത്തി. ദുബായ് നഗരമധ്യത്തിൽ സ്ഫോടന ശബ്ദം കേട്ടുവെന്ന രീതിയിൽ വ്യാജ വാർത്ത ചമയ്ക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത സംഭവത്തിൽ യുഎഇ പബ്ലിക് പ്രോസിക്യൂഷൻ അന്വേഷണം വ്യാപിപ്പിച്ചു. തീർത്തും തെറ്റായതും തെറ്റിദ്ധാരണാജനകവുമായ വിവരങ്ങൾ അടങ്ങിയ വാർത്ത പുറത്തുവിട്ടതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം തുടർന്നു വരികയാണെന്ന് യുഎഇ അറ്റോർണി ജനറൽ കൌൺസിലർ അറിയിച്ചു. ലോകകപ്പ് ഫൈനലിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് അർജന്റീനയെ തകർത്ത് സ്പെയിൻ രണ്ടാം ലോക കിരീടം ഉയർത്തി. 106 മിനിറ്റിലാണ് ഫെറാൻ ടോറസിലൂടെ വിജയഗോൾ നേടിയത്. 2010 ഇനിയസ്റ്റയുടെ വിജയഗോളിലൂടെ നെതർലൻഡ്സിനെ തകർത്ത് ലോകകപ്പ് വിജയിച്ച ശേഷം തങ്ങളുടെ രണ്ടാം ലോകകപ്പ് വിജയമാണ് സ്പെയിൻ അർജന്റീനയ്ക്കെതിരെ നേടിയത്. ലോക ചാമ്പ്യന്മാരെ തോൽപ്പിച്ചാണ് യൂറോ ചാമ്പ്യന്മാർ വിശ്വകിരീടം നേടിയത്. മികച്ച കളിക്കാരനുള്ള ഫിഫയുടെ ഗോൾഡൻ ബോൾ പുരസ്കാരം സ്പെയിന്റെ ക്യാപ്റ്റൻ റോഡ്രിക്ക്. ടീമിന് 8-7 മത്സരങ്ങളും വിജയിക്കാൻ വഴിയൊരുക്കിയത് റോഡ്രിയായിരുന്നു. 2024 ബലൻഡിയോർ പുരസ്കാര ജേതാവാണ് റോഡ്രി. 2014 2022 ഗോൾഡൻ ബോൾ പുരസ്കാരം നേടിയത് മെസ്സിയായിരുന്നു. ഗോൾഡൻ ബൂട്ട് പുരസ്കാരം ഫ്രാൻസിന്റെ കിലിയൻ എംബാപ്പെ 10 ഗോളുകൾ. ഗോൾഡൻ ഗ്ലൌ പുരസ്കാരം സ്പെയിനാണ്. സ്പെയിന്റെ ഗോളി ഉനായ് സിമോൺ സ്വന്തമാക്കി. ഫെയർ പ്ലേ പുരസ്കാരം നെതർലൻഡ്സിന്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: Home FM News was brought to you by Danya Group of Companies since 1982.

യുവയുടെ സ്വന്തം പേയ്മെന്റ് കാർഡ് ജയ്വാൻ കാർഡ് ഇനി കസ്റ്റമേഴ്സിലേക്ക് കൺസ്യൂമേഴ്സിലേക്ക് ഒക്കെ തന്നെ എത്തിച്ചേരാൻ വേണ്ടി പോവാണ് കേട്ടോ. തിരികെത്താം ഹോം 92.2 എഫ്എമ്മിൽ. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ആസിഫാണ് കൂടെയുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് യു എയുടെ സെൻട്രൽ ബാങ്കിന്റെ ദേശീയ പേയ്മെന്റ് സംവിധാനമായിട്ടുള്ള അല്ലെങ്കിൽ ദേശീയ കാർഡ് പേയ്മെന്റ് പദ്ധതിയായിട്ടുള്ള ജയ്വാൻ കാർഡുകൾ ബാങ്കുകൾക്ക് ധനകാര്യ സ്ഥാപനങ്ങൾ ലൈസൻസുള്ള എക്സ്ചേഞ്ചുകൾ എന്നിവ വഴി വിതരണം ചെയ്യാനുള്ള പരിപാടികൾ ആരംഭിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് കേട്ടോ. യു എയുടെ സ്വന്തം കാർഡ് പേയ്മെന്റ് നെറ്റ്വർക്കാണ് ആക്ച്വലി ഈ ജയ്വാൻ എന്ന് പറയുന്ന ആ ഒരു സംഭവം, ആ ഒരു സംഗതി അല്ലെങ്കിൽ ആ ഒരു കാർഡ് സിസ്റ്റം. അപ്പോൾ യു എയുടെ സ്വന്തം കാർഡ് പേയ്മെന്റ് നെറ്റ്വർക്കായിട്ടുള്ള ഈ ജയ്വാൻ ഇനി ആഭ്യന്തര പേയ്മെന്റുകൾക്ക് കൂടുതൽ സുരക്ഷിതവും അതോടൊപ്പം തന്നെ പലപ്പോഴും നമുക്കറിയാലോ ഇപ്പോൾ തന്നെ നമ്മളൊരു ഓൺലൈനിലൊരു പേയ്മെന്റ് നടത്തുന്ന സമയത്ത് നമ്മൾ 24 തവണ ചിന്തിക്കേണ്ടി വരും. 24 മണിക്കൂർ എന്നൊക്കെ പറയുന്ന പോലെ അത്ര തവണ ചിന്തിച്ചതിന് ശേഷം മാത്രം ഒരു ഓഫർ നമ്മൾ കാണുകയാണെങ്കിൽ, ഇപ്പോൾ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒരു ഓഫർ കാണുകയാണെങ്കിൽ ഒക്കെ തന്നെ നമ്മൾ അത്രമാത്രം പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചിന്തിക്കാറുണ്ട്. കാരണം സൈബർ തട്ടിപ്പ് എന്ന് പറയുന്നത് അതിന്റെ പീക്കിലേക്ക് നിൽക്കുന്ന ഒരു സമയത്താണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏതൊക്കെ നൂതനമായ മാർഗങ്ങളിലൂടെ ഇത്തരം സാമ്പത്തിക തട്ടിപ്പുകൾ സൈബറിടത്തിൽ സംഭവിക്കുന്നത് നമുക്ക് എക്സ്പെക്ട് പോലും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുത്തെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള പേയ്മെന്റുകൾക്ക് കൂടുതലായിട്ടുള്ള സുരക്ഷയും അതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള കാര്യക്ഷമതയും ആൻഡ് അറ്റ് ദ സെയിം ടൈം ഏറ്റവും ചെലവ് കുറഞ്ഞതുമായിട്ടുള്ള മാർഗം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ ഒരു സംവിധാനം നടപ്പിലാക്കിയിട്ടുള്ളത്. ആൻഡ് ഇപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ ഇടങ്ങളിൽ നിന്നൊക്കെ ആക്ച്വലി ഇപ്പോൾ യു എയുടെ ബാങ്കുകളിൽ നിന്നും അതുപോലെ ധനകാര്യ സ്ഥാപനങ്ങൾ ആൻഡ് ലൈസൻസുള്ള എക്സ്ചേഞ്ചുകളിൽ നിന്നൊക്കെ നമുക്കിപ്പോൾ ജയ്വാൻ കാർഡ് സ്വന്തമാക്കാം എന്നുള്ളതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.
0: You're tuned into Home 92.2 FM. Home is a feeling.

0: ഓണത്തിന് എന്തായാലും മലയാള സിനിമ കേരള ബോക്സ് ഓഫീസ് കത്തും എന്നുള്ള തരത്തിൽ യാതൊരു സംശയമില്ല. കാരണം അമ്മാതിരി കിടിലം പടങ്ങളല്ലേ വരാൻ വേണ്ടി പോകുന്നത്. ഓഗസ്റ്റിൽ തന്നെ റിലീസ് ഉണ്ടാവും എന്നുള്ളൊരു കാര്യം ബദ്ലഹേം കുടുംബ യൂണിറ്റ്, നിവിൻ പോളിയുടെ ഓഗസ്റ്റ് റിലീസായിട്ട് ബദ്ലഹേം കുടുംബ യൂണിറ്റിന്റെ അപ്ഡേറ്റ് കഴിഞ്ഞ ദിവസം അവർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. പ്രേമലുവൊക്കെ സംവിധാനം ചെയ്ത, സൂപ്പർ ശരണിയും തണീർമത്തൻ ദിനങ്ങളും സംവിധാനം ചെയ്ത ഗിരീഷ് എഡി ഒരു വലിയ താരവുമായി ചേർന്ന് ചെയ്യുന്ന ആദ്യത്തെ സിനിമയാണ്. അപ്പോൾ എന്തായാലും കിടിലം പരിപാടി തന്നെ ആയിരിക്കും. മാത്രമല്ല ഭാവന സ്റ്റുഡിയോസ് ഫഹദ് ഫാസിലും ദിലീഷ് പോത്തനും ഒക്കെയാണ് ഈ ഒരു സിനിമ നിർമ്മിക്കുന്നത്. ആൻഡ് ഇന്നിപ്പോൾ നോക്കുന്ന സമയത്ത് ഖലീഫയിലെ ഒരു കിടിലൻ ട്രാക്ക് പുറത്തുവിട്ടിട്ടുണ്ട് കേട്ടോ. ശരിക്കും അതിനെക്കുറിച്ച് പറയാൻ വേണ്ടി തന്നെയുണ്ട്. അസലായവളെ എന്ന് പറയുന്ന ഒരു പാട്ടാണ് ശരിക്കും പുറത്തു വന്നിട്ടുള്ളത്. പൃഥ്വിരാജ് അഭിനയിക്കുന്ന പൃഥ്വിരാജിൻ്റെ ഖലീഫയിലെ ആ ഒരു അനൗൺസ്മെൻറ്റ് തന്നെ ഭയങ്കര വലിയൊരു ഹൈപ്പിലേക്ക് പോയൊരു സംഗതിയായിരുന്നു. കാരണം അനൗൺസ്മെൻറ്റ് പോസ്റ്ററും തന്നെ ഭയങ്കര വൈറലായിട്ടുള്ള സംഗതിയായിരുന്നു. പോസ്റ്റർ അല്ല, അനൗൺസ്മെൻറ്റ് ടീസർ തന്നെ. അതിനുശേഷം ലാലേട്ടൻ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ നായകനെ വരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ റിവീൽ ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഖലീഫയിൽ നായികയായിട്ട് വരുന്നത് നമ്മൾ തെലുങ്ക് തമിഴ് സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള മാളവിക ശർമ്മയാണ് കേട്ടോ. അപ്പോൾ മാളവികയും രാജുവേട്ടനും കൂടെയുള്ളൊരു അമേസിംഗ് ട്രാക്ക് അവർ പുറത്ത് വിട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ആ പാട്ട് കേൾക്കുന്ന സമയത്ത് ഈ പാട്ടിനേക്കാൾ ഈ വിഷ്വലിന് ആപ്റ്റായിട്ട് വരുന്നത് നമ്മുടെ അൻവറിലൊരു പാട്ടുണ്ടല്ലോ, കിഴക്ക് പൂക്കും മുറിക്കിനന്തരത്തൊടുപ്പാണി, ആ പാട്ടാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ആ പാട്ടിട്ടിട്ട് ഇനിയിപ്പോൾ എന്തായാലും നാളെ മുതൽ നോക്കിക്കോ, അതിൻ്റെ ആ പാട്ടും ഇതിലെ സീക്വൻസുകളും വിട്ടിട്ട് റീൽസ് വന്നു തുടങ്ങും. ഇദ്ദേഹത്തെ ശരിക്കും ഭയങ്കര യങ്ങായിട്ട് ഫീൽ ചെയ്യുന്നു പൃഥ്വിരാജിനെ. പൃഥ്വിരാജ് ഭയങ്കര വലിയൊരു മേക്ക് ഓവർ നടത്തിയ പോലെ ഈ സിനിമയിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എന്തായാലും നല്ല രസമുള്ള ട്രാക്കാണ്, കേൾക്കാത്തവരുണ്ടെങ്കിൽ കേട്ട് നോക്കിക്കോ. നിവിൻ പോളിയുടെ കാര്യം നേരത്തെ പറഞ്ഞപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു സംഗതിയായിരുന്നു, നിവിൻ പോളിയുടെ ഒരു അപ്ഡേറ്റും ഇല്ലാതെ പോകുന്ന കിടക്കുന്ന ചില സിനിമകളുടെ കൂട്ടത്തിൽ ഉള്ളൊരു സിനിമയെ കുറിച്ചിട്ട്, ഏഴ് കടൽ ഏഴ് മലയി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പടം. നിവിൻ പോളി അതിനകത്ത് ഒരു സൂപ്പർസ്റ്റീഷ്യസ് ഭയങ്കര ഇമ്മോർട്ടൽ പരിപാടിയൊക്കെയാണ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സിനിമയും നോക്കുമ്പോൾ ഇതെല്ലാം അറിയുന്നുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് ഞാൻ പറയുന്നതൊക്കെ കേട്ടിട്ട് ആരെങ്കിലും വിളിച്ച് പറഞ്ഞാന്ന് തോന്നുന്നു. എന്തായാലും ആ സിനിമയുടെ റിലീസ് അനൗൺസ്മെന്റ് പുറത്തു വന്നിട്ടുണ്ട്. അവരങ്ങനെ കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ശാപമോക്ഷം സംഭവിക്കുകയാണ് ആ ഒരു സിനിമയ്ക്ക്. ഒക്ടോബർ മാസത്തിൽ തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് അറിയിച്ചുകൊണ്ടുള്ള പുതിയൊരു എന്താ പറയുന്നത് ഒരു ടീസർ അവർ പുറത്തുവിട്ടിട്ടുണ്ട് കേട്ടോ. നല്ല രസമുള്ളൊരു പടമായിരിക്കും. പ്രത്യേകിച്ചും ഈ ഡയറക്ടർ റാം ഒരു ഒരു ക്രേസി മാനാണ്. അദ്ദേഹത്തിൻ്റെ ചില സിനിമ കൺവിക്ഷൻസ് ഭയങ്കര രസമുള്ള പരിപാടികളാണ്. പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ ചിന്തകളെ പോലും സ്വാധീനിക്കുന്ന തരത്തിൽ സിനിമ എടുത്തു വെക്കാൻ വേണ്ടി അദ്ദേഹം ഭയങ്കര ടാലൻറ്റഡ് ആണ്. അപ്പോൾ കാത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ലിസ്റ്റിലേക്ക് ഒരു സിനിമ കൂടി കയറി പറ്റിയിരിക്കുകയാണ്.
1: Home FM presents Tamil Song of the Hour. Tamil Paattu Kekkalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: You are listening to Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായിൽ സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
0: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദ ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: You are listening to That Home with Asif.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
0: You're listening to Home 92.2 FM. Home is a feeling.

ഒരു കാറിൽ ഒറ്റയ്ക്ക് ഇരുന്ന് നീണ്ടു കിടക്കുന്ന പാതയിലൂടെ റേഡിയോയിൽ എന്റെ ശബ്ദവും കേട്ടുകൊണ്ട് ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് 1000 ചിന്തകളായിരിക്കും. ഏതൊരു മനുഷ്യന്റെയും തലയിലൂടെ പലപ്പോഴും കടന്നു പോകാറുള്ളത് അത്തരം ചിന്തകൾ തന്നെയായിരിക്കും ഒറ്റയ്ക്കാവുന്ന സാഹചര്യങ്ങളിൽ. അല്ലെ, നമ്മൾ പലപ്പോഴും നമ്മളെ വിലയിരുത്തുന്നതും നമ്മുടെ ജേണിയെ വിലയിരുത്തുന്നതും നമ്മൾ ഈ ജീവിതം എന്ന് പറയുന്ന യുദ്ധകളത്തിൽ എത്രമാത്രം മുന്നേറിയിരിക്കുന്നു എന്ന് നമ്മൾ സ്വയം ഒരു വിചാരണ നടത്തുന്നതുമൊക്കെ ഇത്തരത്തിൽ ഏകാന്തതയിൽ പ്രത്യേകിച്ചും ഡ്രൈവ് ചെയ്തൊക്കെ പോകുന്ന സമയത്ത് തന്നെയായിരിക്കും. ഞാൻ മാത്രം ഒന്നും ആയില്ലല്ലോ എന്ന് എപ്പോഴെങ്കിലുമൊക്കെ ജീവിതത്തിൽ തോന്നാറുണ്ടോ? സെറ്റിൽഡ് എന്ന് പറയുന്നൊരു വാക്ക് തരുന്ന ഒരു മാനസിക സമ്മർദ്ദം, ഒരു മെന്റൽ പ്രഷർ ഉണ്ടല്ലോ. കൂടെ പഠിച്ചവർ വലിയ നിലകളിൽ എത്തുന്നു, ഞാൻ മാത്രം എങ്ങും എത്തിയില്ല. ആ ഒരു ചിന്ത പലപ്പോഴും രാത്രിയിൽ ഉറക്കം കെടുത്തുന്ന പലരുമുണ്ട്. നമ്മുടെ സൗഹൃദങ്ങളിലൊക്കെ നമ്മൾ സംസാരിക്കുന്ന സമയത്തൊക്കെ സുഹൃത്തുക്കളിൽ പലരും ഈ ഒരു കൺസേൺ പലപ്പോഴും പറയാറുണ്ട്. ആൻഡ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് പുറത്ത് പറയാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള ഒരു സംഗതി കൂടിയാണ്. അല്ലേ, വിജയം എന്നത് പലർക്കും ഒരു ലക്ഷറി ജീവിതമാകുമ്പോൾ നമ്മുടെ ജീവിതം അടുത്ത മാസത്തെ വാടകയ്ക്കും അതുപോലെ തന്നെ ചില നെസസറി പേയ്മെൻറ്റുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ടും റെൻറ്റിനും അതൊക്കെ ഒപ്പിക്കുന്നതിന് വേണ്ടി മാത്രമായിട്ട് ചുരുങ്ങി പോകുന്നു എന്നുള്ള ഒരു ചിന്ത പലപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിലേക്ക് കടന്നു വരാറുണ്ടല്ലേ. ശമ്പളം അക്കൗണ്ടിൽ വരുന്ന നിമിഷം തന്നെ തീരാത്ത ലോണുകളും EMI ഒക്കെ വന്ന് അത് കംപ്ലീറ്റ്ലി വാഷ് ഔട്ട് ആക്കി കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ, കയ്യിലെത്തുന്നതിന് മുൻപേ തന്നെ ശമ്പളം തീർന്നു പോകുന്ന അല്ലെങ്കിൽ മന്തിന്റെ മിഡാവുന്ന സമയത്ത് മുതൽ പലരോടും കടം ചോദിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം, ചുമല് റെസ്പോൺസിബിലിറ്റീസ് ഇങ്ങനെ കൂടുമ്പോൾ ഒരു റിസ്ക് എടുക്കാൻ നമുക്ക് ഭയമാണ്. പുതിയതെന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഭയമാണ്. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചു കഴിഞ്ഞാൽ താങ്ങാൻ വേണ്ടി വലിയ ബാങ്ക് ബാലൻസോ ബാക്കപ്പ് പ്ലാനുകളോ ഇല്ല എന്നുള്ളത് തന്നെയാണല്ലേ. പ്രായമാകുന്ന പേരൻസിന്റെ ആരോഗ്യ എക്സ്പെൻസുകൾ, കല്യാണ ചെലവുകൾ, ആൻഡ് നാട്ടിലെ ലോണുകൾ, അല്ലെങ്കിൽ ഇവിടെ ലോൺ ഉണ്ടെങ്കിൽ അത്, കുട്ടികളുള്ളവർക്കാണെങ്കിൽ കുട്ടികളുടെ സ്കൂൾ ഫീസ്, ഒടുവിൽ സ്വന്തം ആഗ്രഹങ്ങളുടെ ലിസ്റ്റിൽ നിന്നും എന്നേക്കുമായിട്ട് അത് ഡിലീറ്റ് ചെയ്ത് മാറ്റിവെക്കുക, നമ്മുടെ പല പാഷനുകൾ, നമ്മുടെ പല സ്വപ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ തൽക്കാലം ഏറ്റവും ഈസിലി ചെയ്യാൻ പറ്റുന്ന കാര്യം അതിനെയൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മുടെ പ്രയോറിറ്റീസിന് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആ ഒരു ജീവിതം ഒപ്റ്റ് ചെയ്തിട്ടുള്ളവരായിരിക്കും മെജോറിറ്റി ഓഫ് ആളുകളും, മെജോറിറ്റി ഓഫ് പ്രവാസികളും. അല്ലെ, ഇഷ്ടമില്ലാത്ത ജോലി എന്നാൽ ശമ്പളമില്ലാതെ പറ്റത്തുമില്ല അല്ലെ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പലരും നമുക്ക് അത്രമാത്രം ഫീസിബിൾ അല്ലാത്ത, പലപ്പോഴും ഇറങ്ങണം, ഇറങ്ങിപ്പോണം, അടുത്ത പരിപാടി നോക്കണം തോന്നിയിട്ട് പോലും വിടാതെ ചിലയിടങ്ങളിൽ കടിച്ചു തൂങ്ങി കിടക്കാറുള്ളത്. ഈ പ്രായത്തിലൊരു റീസ്റ്റാർട്ട് അസാധ്യമാണെന്ന് തോന്നുന്നതും ഉത്തരവാദിത്തങ്ങൾ കാരണം കെട്ടുപടഞ്ഞു കിടക്കുന്നതും അല്ലെങ്കിൽ ശ്വാസം മുട്ടുന്നതും ഒക്കെ അതുകൊണ്ട് തന്നെയാണല്ലോ. പക്ഷെ ഒന്നും അവസാനമല്ല, ഒന്നും ഒന്നിൻ്റെയും അവസാനമല്ല എന്നുള്ളൊരു ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം എല്ലായ്പ്പോഴും. 30 ശേഷം തുടങ്ങി ചരിത്രം കുറിച്ച് ഒരുപാട് പേരുണ്ട്. മെജോറിറ്റി ഓഫ് ആളുകളുടെയും ഇപ്പോൾ സക്സസ്ഫുൾ ആയിട്ടുള്ള പല ഓന്റർപ്രണേഴ്സിൻ്റെ ജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ, പല സിനിമാ താരങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ, പല മേഖലകളിൽ തങ്ങളുടേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ചവരുടെ ജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ, അവരെല്ലാം ഈ ഒരു ക്രൈസിസ് സിറ്റുവേഷൻസ് ഒക്കെ കടന്നു വന്നിട്ട് ഒരു പോയിന്റ് ഓഫ് ടൈമിലായിരിക്കും, അല്ലെങ്കിൽ ഒരു പ്രായത്തിനൊക്കെ ശേഷം തന്നെയായിരിക്കും അവർ ഇതിനുവേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ടാവുക കേട്ടോ. ഏറ്റവും ആദ്യം ഏറ്റവും എളുപ്പത്തിൽ നമ്മൾ ഉദാഹരണത്തിന് പറയുന്ന ഒരു പേരാണ്, ഇവിടെ എവിടെ തിരിച്ച് നോക്കിക്കഴിഞ്ഞാലും കാണാൻ പറ്റുന്ന മുഖങ്ങളിലൊന്ന്, കേണൽ സാൻഡേഴ്സിന്റെ മുഖം. അത് അറിയാലോ, KFCയുടെ ബ്രാൻഡ് ആയിട്ടുള്ള, KFC എന്ന് പറയുന്ന ബ്രാൻഡ് നിർമ്മിച്ച വ്യക്തി, അദ്ദേഹത്തിന്റെ 60s ലോകപ്രശസ്തനായ അല്ലെങ്കിൽ ലോകപ്രശസ്തമായ ആ ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. പ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും ഒരു അക്കം മാത്രമാണ് കേട്ടോ. തുടക്കം എപ്പോഴായാലും ശരിയായിട്ടുള്ള ഒരു ലക്ഷ്യവും നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു നിശ്ചയ ദാർഢ്യവും ഉണ്ടെങ്കിൽ വിജയം അത് ഏത് പ്രായത്തിലും സാധ്യമാണെന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക. നമ്മളൊരിക്കലും ഇത്തരത്തിൽ വീടിന് വേണ്ടിയിട്ട്, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ സമാധാനത്തിന് വേണ്ടിയിട്ട്, അവരുടെ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിൽ ഓരോ ദിവസവും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നവരോടാണ് പറയുന്നത്, നമ്മൾ ഒരിക്കലും തോറ്റുപോയവരല്ല. ഒരു കുടുംബത്തെ തകരാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ദിവസവും നടത്തുന്ന ഈ ഒരു പോരാട്ടമുണ്ടല്ലോ, ചത്താലും തോറ്റു കൊടുക്കില്ല എന്ന് ഉറച്ച തീരുമാനത്തോടെ പൊരുതുന്ന നമ്മൾ തന്നെയാണ് യഥാർത്ഥ ഹീറോ. ആ ഒരു ബോധ്യം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ അടിത്തറയിട്ട് നമ്മൾ ഉറപ്പിച്ചു വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ബി ദാറ്റ് ഹീറോ, ആൻഡ് അറ്റ് ദ സെയിം ടൈം മനസ്സിൽ നിന്നും ഒരിക്കലും ആഗ്രഹങ്ങളെ ഒഴിവാക്കി നിർത്താതിരിക്കുക. ആ ആഗ്രഹങ്ങളെ പെർസ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ദിവസം ഞാൻ ഈ ഒരു സാധാരണ ജീവിതത്തെയും അതിജീവിക്കുമെന്ന് പറയുന്ന ഒരു ആഗ്രഹം, ഒരു പാഷൻ, ഒരു വെറി മനസ്സിലുണ്ടായിരിക്കുക. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാം നടക്കും. എന്തായാലും ആ ഒരു പോസിറ്റീവ് നോട്ടോടുകൂടി നമ്മൾ ഇന്നത്തെ ഒരു ഷോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഗൈസ്, അപ്പോൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. എന്തിന് നാളെ വൈകുന്നേരത്ത് 5 വീണ്ടും നമുക്ക് കേട്ടുമുട്ടാം. ടിൽ ദൻ, ദിസ് ഇസ് ആസ് വിത്ത് യോൺ ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോമിൻ്റെ സമയമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: പൃഥ്വിരാജ്
1: ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
3: ഉള്ളിക്കും തോറ്റി,
1: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
4: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
5: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
4: അതാ പറഞ്ഞേ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കുറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM ടു 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

I love you too. You're tuned into Home 92.2 FM. Home is a feeling.

0: കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
2: That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: ചുമ്മാ വൈബ് ഒന്ന് മാറ്റി പിടിക്കാം.
2: മഴയിലും വെയിലും കൂടാ

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
2: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859.
1: That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
6: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859.
10: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
3: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
1: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ?
3: പുള്ളിയാമ്പ് ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
4: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
5: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
4: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
3: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കുറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
6: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
7: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
8: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്തെത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
9: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
8: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
10: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
11: Affordable and immediate. That's the power of radio advertising.
10: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

അവൻ വരികയാണ്. ആര് വരാണ്? നമ്മളെ മജ്നു. എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത്. ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാലുവില്ലങ്ങാടിയിലെ പൂക്കട് വിൽക്കണ നേഴ്സറിയില് വെളിച്ചപ്പൂക്കട് പൂത്തു നിൽക്കണ സിദറത്തുൽ മുൻതഹ മാതിരി. എന്ത്

0: കഥാനായകനും കഥാനായികയും സല്ലാപ കലാപങ്ങളിലൂടെ കഥാന്തം തേടിയുള്ള പാച്ചിൽ മത്സരത്തിന് തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്മാദിയായ മമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മു കുൽസും. ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ് ഈഗോ. പാടരുത്.
1: പാടില്ല.
0: അതേ, പ്രേമികൾക്ക് പാടില്ല. എന്ത്?

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാണെന്ന് നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്ക് ഡയസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം നമുക്ക് ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
5: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
6: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859.
9: That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

You are listening to Home 92.2 FM. Home is a feeling. നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
6: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859.
9: That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.